ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1852 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം മുഹമ്മദ് സലീം, മന്നായപുര. ഇന്ന് ശകവർഷം 1948, ആഷാഢം 13, മലയാള വർഷം 1201, മിഥുനം 20, 2026 ജൂലൈ 4, ശനിയാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റും

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം പട്ടേൽ പ്രഭാകരൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം. 7:05 എഴുത്തുകാരനായ ഇസ്മത് ഹുസൈൻ പങ്കെടുക്കുന്ന പവിഴമണ്ണിലെ സാഹിത്യം. 7:20 ദ്വീപ് വിശേഷം. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി. 7:45 കവരത്തി ദ്വീപ് സ്വദേശിനി ഫജീന ജബീൻ പങ്കെടുക്കുന്ന ഫ്രൺഫോരിഷ എന്ന പരിപാടിയും. 8:30 മുതൽ 9 മണിവരെ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതബേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. പ്രഭാതഭേരി. പ്രഭാതഭേരിയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. പൊതുമേഖല ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും ഒഴിവുകൾ 3 ആഴ്ചയ്ക്കുള്ളിൽ PSC റിപ്പോർട്ട് ചെയ്യണമെന്ന് വകുപ്പ് മേധാവിമാർക്ക് സർക്കാർ നിർദ്ദേശം നൽകി. തലസ്ഥാന നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് അരുവിക്കരയിൽ ജലശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കാൻ ജല അതോറിറ്റി ഒരുങ്ങുന്നു. 100 MLD ശേഷിയുള്ള പ്ലാന്റാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിനുള്ള മണ്ണെണ്ണ വിഹിതത്തിൽ 16.08 ലക്ഷം ലിറ്റർ കേന്ദ്രം കുറവ് വരുത്തി. ഇതോടെ മഞ്ഞക്കാടുകാർക്ക് മാസം 1 ലിറ്ററും മറ്റുള്ളവർക്ക് 1.5 ലിറ്ററും മാത്രമേ കൊടുക്കാൻ കഴിയൂ. തനത് സെമി കണ്ടക്ടർ വ്യവസായ പ്രോത്സാഹിപ്പിക്കാനും ചിപ്പുകളുടെ ഇറക്കുമതി കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ള ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന് കീഴിലുള്ള സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റിംഗ് കേന്ദ്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഗുജറാത്തിലെ സാനന്തർ വൈകിട്ട് 4:30 ചടങ്ങ്. സായുധ സേനകൾക്ക് ആയുധങ്ങൾ അടക്കം വാങ്ങാൻ 52,000 കോടിയുടെ പ്രതിരോധ ഇടപാടുകൾക്ക് പ്രതിരോധ അക്വിസിഷൻ കൌൺസിൽ അംഗീകാരം നൽകി. ഇറാൻ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമീനിയുടെ കബറടക്കത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്ന് ഔദ്യോഗികമായി ആരംഭിക്കുന്ന ചടങ്ങ് 6 ദിവസം നീളും. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും.
1: സുഗന്ധത്തിന്റെയും ഔഷധമൂല്യത്തിന്റെയും വാണിജ്യ മൂല്യത്തിന്റെയും പേരിൽ ലോകമെമ്പാടും പ്രശസ്തമായ ചന്ദനമരങ്ങൾ പശ്ചിമഘട്ടത്തിലെ അമൂല്യമായ പ്രകൃതി സമ്പത്താണ്. ഒരു കാലത്ത് സ്വകാര്യ ഭൂമികളിൽ ചന്ദനം നട്ടുവളർത്താൻ കർഷകർക്ക് നിരവധി നിയമപരമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ട്രീ ബാങ്കിംഗ് പോലുള്ള പദ്ധതികളിലൂടെ സ്വകാര്യ ഭൂമികളിൽ ചന്ദന തൈകൾ വിതരണം ചെയ്ത് കർഷകർക്ക് ദീർഘകാല വരുമാന സാധ്യത ഒരുക്കാനാണ് വനം വകുപ്പിന്റെ ശ്രമം. അതേസമയം ചന്ദനമോഷണം, അനധികൃത വ്യാപാരം, സ്പൈക്ക് ഡിസീസ് പോലുള്ള രോഗങ്ങൾ, സ്വാഭാവിക ചന്ദനവനങ്ങളുടെ സംരക്ഷണം എന്നിവ ഈ മേഖലയിലെ പ്രധാന വെല്ലുവിളികളായി തുടരുകയാണ്. ഈ മേഖലയിലെ വെല്ലുവിളികളും സാധ്യതകളും പരിശോധിക്കുകയാണ് പ്രഭാതബേരി.
2: ചന്ദനം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് അതിന്റെ അപൂർവമായ സുഗന്ധമാണ്. എന്നാൽ സുഗന്ധം പോലെ തന്നെ അതിന്റെ ജീവിത രീതിയും അത്ഭുതകരമാണ്.
1: ആലുവ UC കോളേജിലെ ബോട്ടണി വിഭാഗം അധ്യാപിക ഡോക്ടർ രശ്മി GR.
2: ചന്ദന ഒരു അർത്ഥപരാദ സസ്യം അഥവാ ചന്ദനത്തിന് സ്വന്തം വേരുകളും പച്ചയിലകളും ഉള്ളതിനാൽ പ്രകാശ സംശ്ലേഷണത്തിലൂടെ സ്വന്തം ആഹാരം നിർമ്മിക്കാൻ കഴിയും. അതുകൊണ്ട് ഇവ പൂർണ്ണ പരാദ സസ്യമല്ല. എന്നാൽ വളർച്ചയ്ക്ക് ആവശ്യമായ വെള്ളവും ധാതു ലവണങ്ങളും സ്വന്തം വേരുകളിലൂടെ മാത്രം പര്യാപ്തമായി ലഭിക്കാറില്ല, പ്രത്യേകിച്ച് ചെറുപ്രായത്തിൽ. ചന്ദനത്തിന്റെ ഈ റൂട്ട് സിസ്റ്റം വളരെ പ്രത്യേകതയുള്ളതാണ്. ആദ്യം രൂപപ്പെടുന്ന ടാപ്പ് റൂട്ട് സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുകയും പിന്നീടുണ്ടാകുന്ന ലാറ്ററൽ റൂട്ട് വ്യാപകമായി വളർന്ന് സമീപ സസ്യങ്ങളുടെ വേരുകളിൽ നിന്ന് പുറത്തു വരുന്ന രാസപദാർത്ഥങ്ങളെ തിരിച്ചറിയുകയും ചെയ്യുന്നു. തുടർന്ന് ഈ വേരിന്റെ ചില ഭാഗങ്ങൾ ഹോസ്റ്റോറിയമായി അഥവാ പരാദ വേരായി വികസിച്ച് സമീപത്തുള്ള മറ്റു സസ്യങ്ങളുടെ വേരുകളുമായി ബന്ധപ്പെടുകയും അവയുടെ സൈലം കോശങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ വെള്ളവും ധാതു ലവണങ്ങളും ചന്ദനത്തിലേക്ക് എത്തിച്ചേർക്കപ്പെടുന്നു. ഇതിന്റെ വേരുകൾ സാധാരണയായി ആഴത്തിൽ പോകാതെ പരന്ന രീതിയിൽ വളരുന്നതിനാൽ ഒരേ സമയം നിരവധി ഹോസ്റ്റ് പ്ലാന്റുമായിട്ട് ഇതിന് ബന്ധപ്പെടാൻ കഴിയും. ഹോസ്റ്റ് ഇല്ലാതെയും ചന്ദനത്തിന് കുറച്ചു കാലം ജീവിക്കാൻ കഴിയും. എന്നാൽ ഹോസ്റ്റ് ഉള്ളപ്പോൾ വളർച്ച കൂടുതൽ ആരോഗ്യകരവും വേഗത്തിലും ആയിരിക്കും. ഇനി ചന്ദനത്തിന്റെ സുഗന്ധത്തിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അതിന്റെ കാതലിലാണ്, അല്ലെങ്കിൽ നമ്മൾ ഹാർഡ്വുഡ് എന്ന് പറയും, അതിലാണ് രൂപപ്പെടുന്നത്. പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ കാതലിലെ പ്രത്യേക തരം സുഗന്ധ തൈലം അടങ്ങുന്നു, നമ്മൾ എസൻഷ്യൽ ഓയിൽ എന്ന് പറയും. സാധാരണയായിട്ട് ഒരു 15 മുതൽ 20 വർഷം വരെ പ്രായമാകുമ്പോഴാണ് കാതൽ നന്നായിട്ട് രൂപപ്പെടുകയും ഈ സുഗന്ധ തൈലത്തിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നത്. അതിനാൽ പ്രായം കൂടിയ ചന്ദന വൃക്ഷങ്ങൾക്കാണ് കൂടുതൽ സുഗന്ധവും സാമ്പത്തിക മൂല്യവും ഉണ്ടാകുന്നത്. നമുക്കിതിന് മനസ്സിലാവും, സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് ജീവിക്കുമ്പോഴും ആവശ്യമായ സമയത്ത് മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കാനും വിജയകരമായ ഒരു ജീവിതതന്ത്രം കൊണ്ടുപോവുകയാണ് നമ്മുടെ ചന്ദനമരം ചെയ്യുന്നത്.
1: ആയുർവേദിക് ഫിസിഷ്യൻ ഡോക്ടർ ധന്യ കെ.
3: രണ്ട് തരത്തിലുള്ള ചന്ദനങ്ങളാണ് യൂസ് ചെയ്യുന്നത്, രക്തചന്ദനവും ശ്വേതചന്ദനവും. നമ്മൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് സമയത്ത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളിൽ കൂടുതലായിട്ടും ശ്വേതചന്ദനമാണ് യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ തൊലിപ്പുറമെയുള്ള കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് രക്തചന്ദനം വരുന്നത്. ചന്ദനത്തിന് മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് മനോരോഗങ്ങളിലും ചന്ദനം ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ചന്ദനാദി തൈലം പോലെയുള്ളത് ഉറക്കക്കുറവുള്ള കണ്ടീഷൻസിൽ തലയിൽ എണ്ണയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കണ്ണിന് വരുന്ന അസുഖങ്ങളിലെല്ലാം നമുക്ക് ചന്ദനാദി വർത്തി. അതുപോലെ തന്നെയാണ് മൂത്രസംബന്ധമായ അസുഖങ്ങൾക്ക് നമുക്ക് ചന്ദനാസുഖം പോലെയുള്ള മരുന്നുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒരുപാട് ചന്ദന ലേപനങ്ങൾ നമുക്കിന്ന് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഏത് മരുന്നും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്.
4: കേരളത്തിന്റെ ഒരു പൈതൃകവും സംസ്കാരവും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
1: ശില്പി അജയൻ വി കാട്ടുങ്കൽ,
4: ചന്ദന ശില്പങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ്, അത് ഒരു സ്വർണത്തിന്റെ ഒരു നിറത്തിലേക്ക് ഗ്രാജുവലി അത് രൂപാന്തരപ്പെടും. അതിലൊരു നിറം കൊടുക്കേണ്ട ആവശ്യമില്ല ചന്ദനത്തടിക്ക്. മറ്റ് തടികൾ അങ്ങനെയല്ല, സാധാരണ നമ്മൾ ശില്പങ്ങൾ കൊത്തിയതിനു ശേഷം അതിന് വാർണിഷ് അല്ലെങ്കിൽ പല രീതിയിലുള്ള കളറുകൾ ഈട് നിൽക്കാൻ വേണ്ടി കോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ചന്ദന മരത്തിൽ ചെയ്യുന്ന ശില്പങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. അത് മാത്രമല്ല അതിന്റെ സുഗന്ധം അത് ഇരിക്കുന്ന ഇടങ്ങളിലേക്ക് ബാധിക്കണമെങ്കിൽ അതിൽ സാധാരണ നിറങ്ങളൊന്നും അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല. അതിന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ നിൽക്കും. എത്രയോ വർഷങ്ങളെ പഴക്കമുള്ള ഒരു ശില്പങ്ങൾ അപ്പോഴും അതിന്റെ സുഗന്ധം അതേപടി അതിൽ ഉണ്ടാവും എന്നുള്ളതും ചന്ദനത്തടിയിൽ തീർത്ത ശില്പത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്.
1: ഈ നാട് യുവജന സഹകരണ സംഘം കൃഷി വിഭാഗം ടെക്നിക്കൽ ഓഫീസർ വിലാസ് താനിക്കൽ,
5: കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കൃഷിയാണ് ചന്ദന കൃഷി എന്നുള്ളതാണ്. നമുക്ക് ആദ്യത്തെ കുറച്ച് നാളുകളിൽ മാത്രം അതിനൊരു പരിപാലനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ പരിചരണമൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കൃഷിയാണ്. മറ്റ് കൃഷികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടും ചുരുങ്ങിയത് ഒരു 20-25 വർഷത്തിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നത്. ഇപ്പം മറ്റു മരങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇതിന് ചില തരത്തിലുള്ള ഫംഗൽ രോഗങ്ങളൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ മറ്റ് കൃഷികളിൽ നിന്ന് വിഭിന്നമായിട്ട് ഇതൊരു അർത്ഥപരാധ സസ്യമാണ്. അപ്പോൾ എപ്പോഴും ഇതിനൊരു ഹോസ്റ്റ് പ്ലാന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ശരിയായ രീതിയിൽ വളർന്നു വരത്തുള്ളൂ.
1: പരിസ്ഥിതി പ്രവർത്തകനായ ഇ പി അനിൽ,
6: ചന്ദന മരം ഓസ്ട്രേലിയ, ചൈന, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഈ മരങ്ങൾ വളരുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള മരങ്ങൾ അതിന് കാരണമായ ഇതിന്റെ ഗന്ധത്തിന് ഇതിന്റെ മണത്തിന് കാരണമായ ആൽഫ സാന്റലോൾ, ബീറ്റ സാന്റലോൾ തുടങ്ങിയ ഉള്ളടക്കം ഏറ്റവും അധികമുള്ളത് കർണാടക, തമിഴ്നാട്, കേരള ബോർഡറിൽ വളരുന്ന മരങ്ങൾക്കാണ് എന്നത്. ഒരുപക്ഷെ ഇന്ത്യയെ പറ്റി ലോകത്തിന് മുന്നിൽ മരങ്ങളുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടി വരുന്ന മറ്റ് മരങ്ങളുമായി തട്ടിച്ചു നോക്കാൻ കഴിയാത്ത തരത്തിൽ വിലപിടിപ്പുള്ള ഒരു ടണ്ണിന് ഏകദേശം 100,000 രൂപയോളം വില വരുന്ന ചന്ദന മരം, അതിൽ നിന്നുണ്ടാക്കുന്ന സാൻഡൽവുഡ് ഓയിൽ, അതിലേതാണ്ട് 1.5 മുതൽ 2 ലക്ഷം വില വരുന്ന ഈ മരം. എന്നാൽ നിലവിൽ ഇത് എൻഡാൻജേ വൾനറബിൾ എന്ന് പറഞ്ഞാൽ അന്യം നിന്ന് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരേ സമയം ഈ മരത്തെ പറ്റി ഓർത്ത് അഭിമാനിക്കുന്ന നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ മരം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് തന്നെ പല രോഗങ്ങൾക്കും വിധേയമാകുന്നു, അതിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അതേസമയം ചന്ദന മരങ്ങളെ പറ്റി ലോകമാകെ സംസാരിക്കുമ്പോൾ അതിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇഞ്ചിയുടെ ചന്ദന മരങ്ങൾ, അത് നമുക്ക് തരുന്ന സാമ്പത്തികമായ ലാഭം, നമുക്ക് തരുന്ന പ്രത്യേകമായ അംഗീകാരം, ഇതൊക്കെ നിലനിൽക്കണമെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ ഗൗരവതരമായി അഭിമുഖീകരിക്കണം. ഒപ്പം ഇത്തരം മരങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന ആരോഗ്യകരമായ സമയങ്ങളും കൂടി എടുക്കണം.
1: മറയൂർ ഫോറസ്റ്റ് ഡിവിഷൻ DFO സുഹൈബ് പി ജെ,
7: മറയൂർ ഫോറസ്റ്റ് ഡിവിഷനിൽ നിലവിൽ 9 ചന്ദന റിസർവുകൾ നമുക്കുണ്ട്. ഈ റിസർവുകളിൽ ഉദ്ദേശം 52,000 ചന്ദന മരങ്ങളുമുണ്ട്. ചന്ദനമരം വളരെ കടുപ്പം കുറഞ്ഞ മരമാണ്, അതുകൊണ്ട് ചെറിയ നേരം കൊണ്ട് ഇത് മുറിച്ച് കടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. രാത്രിയിൽ ഫുൾ ടൈം ഉണർന്നിരുന്നാണ് ഇതിന്റെ സംരക്ഷണം ഉറപ്പാക്കുന്നത്. കൂടാതെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇത് നമ്മൾ കൊടുത്തതിന് ശേഷം അവര് ചന്ദന തൈലം ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തി വരുന്നുണ്ട്. ചന്ദനം ഓക്ഷൻ ചെയ്ത് വിൽക്കുന്നത് വഴി പ്രതിവർഷം ഉദ്ദേശം 60 കോടി രൂപ സർക്കാരിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ചന്ദന തൈലം ഇതിനു മുമ്പുണ്ടായിരുന്ന കേസുകളിലൊക്കെ പിടിച്ചു വെച്ചിട്ടുള്ളത് വർഷത്തിൽ ലേലം ചെയ്ത് ഈ ഓപ്ഷനിലൂടെ നൽകി വരുന്നുണ്ട്. ഉദ്ദേശം 270,000 രൂപയോളം ഒരു കിലോ ചന്ദന തൈലത്തിന് വില വരുന്നുണ്ട്. ആർക്കും സ്വന്തം പുരയിടത്തിൽ ചന്ദനം വളർത്താം. വളർത്തുന്ന ചന്ദനം പൂർണമായും അതിന്റെ പണം വളർത്തുന്ന കർഷകൻ അല്ലെങ്കിൽ വളർത്തുന്ന ആൾക്ക് തന്നെ അത് ലഭിക്കുന്നതാണ്. കാലങ്ങൾക്ക് മുമ്പ് ഈ ചന്ദനത്തിന്റെ 30% പൈസ പണം വകുപ്പിന്റെയിലേക്ക് വരേണ്ടതാണ് ആയിരുന്നു. അതിനുശേഷം നിയമം ലഘൂകരിക്കുകയും ഇപ്പോ ആ ചന്ദനം ആ സ്ഥല ഉടമയുടെ സ്ഥലത്ത് നിന്നും
8: മുറിച്ച് മാറ്റുന്നതിനും അയാളുടെ സ്ഥലം ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്ത റേഞ്ച് ഓഫീസിലേക്ക് അതിന് അപേക്ഷ കൊടുക്കുകയും അത് ആ റേഞ്ചിൽ നിന്നോ ഉള്ള ആളുകൾ വന്ന് അത് മുറിച്ച് നീക്കി ട്രാൻസ്പോർട്ട് ചെയ്ത് മറയൂരെത്തി, മറയൂര് അതിനെ ഞങ്ങൾ പബ്ലിക് ഓപ്ഷനിൽ വെച്ച് അതിനെ വിറ്റ് അതിന് ലഭിക്കുന്ന തുക ഇവിടുന്ന് തന്നെ ട്രഷറി റീഇംബേഴ്സ്മെന്റ് ആയി അവരുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ്. ഇത് മുറിക്കുന്നതിനും ഇത് വിൽപ്പന നടത്തുന്നതിനും നിലവിലെ നിയമങ്ങൾ വനം വകുപ്പിൽ നിശബ്ദമാക്കിയിരിക്കുകയാണ്. ഇതൊരു കുറ്റകൃത്യം ആകുന്നത് ഇങ്ങനെ അനധികൃതമായി വെട്ടുന്ന ചന്ദനം വീട്ടിൽ ശേഖരിച്ചു വെക്കുകയോ മറ്റൊരാൾക്ക് ഗിഫ്റ്റായിട്ടോ അല്ലാതെയോ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴോ കേരള വന നിയമം പ്രകാരം ഉത്തരവും ശിക്ഷാർഹമാവുകയും ചെയ്യുന്നത്.
1: കേരള വനഗവേഷണ കേന്ദ്രം ഡയറക്ടർ കണ്ണൻ സി എസ് വാര്യർ.
9: 1980s ഏതാണ്ട് 186,000 ചന്ദന മരങ്ങൾ ഉണ്ടായിരുന്ന മറയൂരില് ഇപ്പോൾ ഏകദേശം 57,000 മരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതിന് പ്രധാന കാരണം സാൻഡൽവുഡ് സ്പൈക്ക് ഡിസീസ് എന്ന രോഗമാണ്. ഫൈറ്റോപ്ലാസ്മ എന്നറിയപ്പെടുന്ന കോശഭിത്തിയില്ലാത്ത ഒരുതരം ബാക്ടീരിയൽ പരാദമാണ് ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കാത്ത ഈ രോഗത്തിന് കാരണം. മരങ്ങളുടെ ഇലകൾ ചെറുതാവുകയും വരൾച്ച മുരടിക്കുകയും ചെയ്യും. മരത്തിന്റെ പ്രത്യുൽപാദന ശേഷിയും നഷ്ടപ്പെടും. ചുരുങ്ങിയ കാലയളവിൽ മരം ഉണങ്ങിപ്പോവുകയും ചെയ്യും. വളരെ വേഗം പടരുമെന്നതിനാൽ രോഗം ബാധിച്ച മരങ്ങളെ വേരോടെ പിഴുതുമാറ്റുകയാണ് ഏക പ്രതിവിധി. കേരള വനഗവേഷണ സ്ഥാപനത്തിലെ ശാസ്ത്രജ്ഞർ ഈ രോഗത്തിലുള്ള ഗവേഷണം നടത്തിവരികയാണ്. ഇപ്പോൾ ബയോടെക്നോളജിയെ അധിഷ്ഠിതമാക്കി ഒരു ലാംബ് ബേസ്ഡ് ഡയഗ്നോസ്റ്റിക് കിറ്റ് KFRI തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുവഴി രോഗബാധയുണ്ടായിട്ടും രോഗലക്ഷണങ്ങൾ കാണിക്കാത്ത മരങ്ങളെ വളരെ വേഗം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് രോഗം പടരാതിരിക്കുവാൻ ശ്രദ്ധിക്കുവാൻ സാധിക്കും. കൂടാതെ രോഗവാഹകരായ പ്രാണികളെയും മറ്റ് സസ്യങ്ങളെയും തിരിച്ചറിഞ്ഞ് സംയോജിത നിയന്ത്രണ മാർഗങ്ങൾ നടപ്പിലാക്കുവാനും ഈ സാങ്കേതിക വിദ്യ സഹായകരമാകും. ഈ ടെക്നോളജി ഫീൽഡ് തലത്തിലേക്ക് വ്യാപിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ KFRI തുടങ്ങിക്കഴിഞ്ഞു. കൂടാതെ വിത്ത് ഉൾപ്പെടെയുള്ള നടീ വസ്തുക്കൾ നൽകുമ്പോൾ അവയിൽ ഈ രോഗാണുവില്ല എന്ന് ഉറപ്പുവരുത്തുവാനും കഴിയും. ഒരു ഭാഗിക പരാദ സസ്യമായതുകൊണ്ട് ഏറ്റവും മികച്ച ആതിഥേയ മരങ്ങളെ വളർത്തി ചന്ദനത്തിന്റെ വേരുപഠനത്തിന് കരുത്തു പകർന്ന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന പഠനങ്ങളും KFRI നടത്തിയിട്ടുണ്ട്.
1: പുതിയ നിയമ ഭേദഗതികളും സർക്കാർ പദ്ധതികളും കർഷകർക്ക് ദീർഘകാല വരുമാന സാധ്യത ഒരുക്കുന്നുണ്ടെങ്കിലും ചന്ദനമോഷണം, രോഗബാധകൾ, അനധികൃത വ്യാപാരം തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാൻ പൊതുജന ജാഗ്രതയും വനം വകുപ്പുമായുള്ള സഹകരണവും അനിവാര്യമാണ്. പ്രകൃതി സംരക്ഷണവും സാമ്പത്തിക പുരോഗതിയും ഒരുമിച്ച് കൈവരിക്കാനാകുമെന്നതിന് ചന്ദന കൃഷി ഒരു മികച്ച ഉദാഹരണമാണ്.

ഇന്ന് പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വിശേഷവുമായി വീണ്ടും എത്തും നാളെ രാവിലെ 6:30. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡെലിറിലെ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
3: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൌജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. 100,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും സന്ദർശനം നടത്തും. വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: രാവിലെ രാജസ്ഥാനിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 100,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ബലോത്രയിലെ പച്ച്പത്രയിൽ രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോകെമിക്കൽ സമുച്ചയം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 13,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിനും മോദി തറക്കല്ലിടും. ചുരു സാദുൽപൂർ, ചുരു രത്തൻഗഡ് റെയിൽ ഇരട്ടിപ്പുകൾ പദ്ധതികളും ദേശീയപാത 125A, ജോധ്പൂർ റിംഗ് റോഡ് സെക്ഷൻ 2 എന്നിവയുടെ 4-വരിപ്പാതയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാജസ്ഥാൻ ഗവൺമെന്റ് സർവീസിൽ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം 54,000 യുവാക്കൾക്ക് നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. വൈകിട്ട് ഗുജറാത്തിലെത്തുന്ന പ്രധാനമന്ത്രി 7,500 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച സാനന്ദിലെ CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ നിർമ്മാണ യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലാണ് പദ്ധതി.
0: എൽനിനോ കാരണം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ സാധാരണയിൽ കുറഞ്ഞതും വരൾച്ചാ സാധ്യതയും ഗവൺമെന്റ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. 100,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാഷ്ട്രം 863 ബില്യൺ US ഡോളറിന്റെ എക്കാലത്തെയും ഉയർന്ന കയറ്റുമതി നിരക്ക് കൈവരിച്ചതായും പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ ഐക്സ് എൻ പ്രൊവൻസിൽ ധന സാമ്പത്തിക യോഗത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് റെസ്ക്യൂറും സഹ അധ്യക്ഷരായി. സാമ്പത്തിക വികസനത്തിന് ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തന മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതി സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സെയ്ദ് അത്ത ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ചതായി മാർഗരിറ്റ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. വൈദ്യുതി മേഖലയിലെ വിതരണ ഉൽപാദന പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KSEB ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതിയുടെ ദുരുപയോഗം കുറയ്ക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇരു ജില്ലകളിലെയും MLA മാരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കോട്ടയം കുറുവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്നും ഇതിനായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ 1ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സയൻസ് സിറ്റിയിലെ പ്രദർശന വസ്തുക്കളുടെ ഡിജിറ്റൽ QR കോഡ് വിവര സേവനത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ ചെറൂപ്പ ഹെൽത്ത് സെന്റർ സന്ദർശിക്കും. കിടത്തി ചികിത്സ ഉൾപ്പെടെ സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി സെന്ററിനെ വികസിപ്പിക്കുമെന്ന് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് ചെറൂപ്പ ഹെൽത്ത് സെന്റർ. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ എംപിമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും അവധി ബാധകമല്ല. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കലക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഉത്തരവ്. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും മരം വീണും മറ്റും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈ വർഷം ജൂണിൽ മഴ ലഭ്യത ശരാശരിയേക്കാൾ കുറഞ്ഞ സാഹചര്യത്തിൽ വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ജൂൺ മാസം ജില്ലയിൽ 39% കുറവാണ് മഴ രേഖപ്പെടുത്തിയത്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വരൾച്ചാ ദുരിതം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും ദുരന്ത നിവാരണ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിക്കുന്നത്. വരൾച്ചാ ഭീഷണി നേരിടുന്ന ഓരോ സ്ഥലത്തും ആ സ്ഥലത്തിനനുസൃതമായ പദ്ധതിയാകണം തയ്യാറാക്കേണ്ടതെന്ന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ശില്പശാലയിൽ ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് പറഞ്ഞു. ജില്ലയിൽ പ്രതിവർഷം ശരാശരി 3500 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കുന്നത്. മഴയുടെ അളവിലെ കുറവിനുള്ള കാരണം, വരൾച്ചാ സാധ്യതകൾ, പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ശില്പശാലയിൽ ചർച്ച ചെയ്തു. ജില്ലയുടെ പ്രധാന ക്യാമ്പയിനായി വരൾച്ചാ നിവാരണ പദ്ധതി മാറ്റാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്.
0: ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന പ്രീക്വാർട്ടറിൽ. കാബോ വെർദയെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് അർജന്റീന പ്രീക്വാർട്ടറിൽ എത്തിയത്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് ഈജിപ്തും പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: വിജയത്തിനായി 2 കൽപ്പിച്ച് പൊരുതിയ കെബോ വർദിയെ 3-2 മറികടന്ന് അർജന്റീന ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. അടിയും തിരിച്ചടിയും നൽകി ഇരു ടീമുകളും കൊമ്പുകോർത്ത മത്സരത്തിന്റെ അധിക സമയത്താണ് കെബോ വർദയെ പരാജയം സംബന്ധിച്ചത്. അർജന്റീനയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ ലയണൽ മെസ്സി 29-ാം മിനിറ്റിൽ ലീഡ് നേടിക്കൊടുത്തെങ്കിലും 59-ാം മിനിറ്റിൽ ഡ്യുവാർട്ടെ സമനില കണ്ടെത്തി. 92-111 മിനിറ്റുകളിൽ അർജന്റീനയും 103-ാം മിനിറ്റിൽ കെബോ വർദയും ഗോളുകൾ നേടി. ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ വിജയം സ്വന്തമാക്കി ഈജിപ്തും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. പെനാൾട്ടി ഷൂട്ടൌട്ട് വരെ നീണ്ട മത്സരത്തിലാണ് പൊരുതി കളിച്ച ഓസ്ട്രേലിയയെ 4-2 ഈജിപ്ത് മറികടന്നത്.
0: കൊളംബിയ ഘാന മത്സരം അല്പസമയത്തിനകം തുടങ്ങും. രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2-ാം മത്സരം രാത്രി 7 മാഞ്ചസ്റ്ററിൽ. 1-ാം മത്സരം നേരത്തെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വിംബിൾട്ടൺ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച പുരുഷ സിംഗിൾസ് താരമെന്ന റോജർ ഫെഡററുടെ റെക്കോർഡിനൊപ്പം എത്തി നൊവാക് ജോക്കോവിച്ച്. 7 തവണ ചാമ്പ്യനായ ജോക്കോവിച്ച് ഫ്രാൻസിന്റെ ആർത്തർ റിൻഡനെതിരെ പരാജയപ്പെടുത്തി ടൂർണമെന്റിന്റെ പ്രീക്വാർട്ടറിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത്. വയനാട് ചൂരൽമല ദുരന്ത ബാധിതന് കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ കുടുംബത്തിന് കൈമാറി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു ചടങ്ങ്. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ തിരുവനന്തപുരം IMA ഹാളിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. 1,00,000 കോടി US കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1952 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം പട്ടേൽ പ്രഭാകരൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം. 7:05 എഴുത്തുകാരനായ ഇസ്മത് ഹുസൈൻ പങ്കെടുക്കുന്ന പവിഴമണ്ണിലെ സാഹിത്യം. 7:20 ദ്വീപ് വിശേഷം. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി. 7:45 കവരത്തി ദ്വീപ് സ്വദേശിനി ഫജീന ജബീൻ പങ്കെടുക്കുന്ന ഫെൺഫോരിഷ് എന്ന പരിപാടിയും 8:30 മുതൽ 9 മണിവരെ ചലച്ചിത്രഗാനങ്ങളും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ഒരു നല്ല ഉദ്യോഗം കിട്ടി. എന്റെ കൂടെ തന്നെയാണ് താമസം. മകൾ ഭർതൃഗൃഹത്തിലും ഞാനും ഭാര്യയും പേരക്കിടാങ്ങളുടെ വിനോദങ്ങളിൽ പങ്കുകൊണ്ട് സാമാന്യം സുഖമായി തന്നെ കഴിയുന്നു. പിന്നീട് അപരൻ അദ്ദേഹത്തിന്റെ കുടുംബവിശേഷത്തെ ഇങ്ങനെ വിവരിച്ചു: എനിക്ക് 6 മക്കളുണ്ട്, 3 ആണും 3 പെണ്ണും. എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം നൽകാൻ എനിക്ക് കഴിഞ്ഞില്ല. മൂത്ത മകൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. കുടുംബസമേതം വേറെയാണ് താമസം. 2-ാമത്തെ മകൻ വിവാഹിതനാണ്, ഉദ്യോഗസ്ഥനുമാണ്. എങ്കിലും അല്പം മദ്യപാനാദി ദുശ്ശീലങ്ങളുള്ളതിനാൽ വീട്ടിലേക്ക് വലിയ ഗുണം ചെയ്യുന്നില്ല. 3-ാമത്തെ മകന് സ്ഥിരമായ ഒരു ജോലിയില്ല. എങ്കിലും അവന്റെ ചെറിയ വരുമാനത്തിലാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു. ആ വകയിൽ അല്പം കടബാധ്യതകളുമുണ്ട്. 2 പെൺമക്കൾ അവിവാഹിതരാണ്. കുട്ടികളും പേരക്കിടാങ്ങളുമായി കുടുംബത്തിൽ അംഗസംഖ്യ ഏറെയുണ്ട്. എല്ലാ വിഷമങ്ങളും വിധിയെന്നോർത്ത് സമാധാനിക്കുകയാണ് ഞാൻ. ഇവരുടെ സംഭാഷണത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയം, ചെറിയ കുടുംബം സന്തുഷ്ടവും വലിയ കുടുംബം അസന്തുഷ്ടവും എന്നാണല്ലോ. ഇത് തിരിച്ചും ആയിക്കൂടെ എന്നാണെങ്കിൽ അത് വളരെ ദുർലഭമായേ കാണപ്പെടുന്നുള്ളൂ. ധനിക കുടുംബങ്ങളിൽ മാത്രം സംഭവിക്കാവുന്ന ആ അവസ്ഥ വളരെ വിരളമല്ലേ? ജനജീവിതത്തെ ആശ്രമവ്യവസ്ഥയിൽ ചിന്തിച്ചാൽ ഗൃഹസ്ഥാശ്രമിയെ ആശ്രയിച്ചാണ് മറ്റ് 3 ആശ്രമികളും അവരുടെ ധർമ്മം അനുഷ്ഠിക്കേണ്ടത്. ഗൃഹസ്ഥാശ്രമികളിൽ ഉണ്ടാകുന്ന അതൃപ്തിയും അസന്തുഷ്ടിയും ഇതരാശ്രമവാസികളെയും ബാധിക്കുമല്ലോ. സമൂഹത്തിൽ ഭക്ഷണം, പാർപ്പിടം, തൊഴിൽ, വരുമാനം, മറ്റ് സുഖസൗകര്യങ്ങൾ, ഇതൊക്കെ എല്ലാവർക്കും വേണം. അതിനനുസരിച്ച് ഭൂമി വികസിക്കുകയോ വിഭവങ്ങൾ വർദ്ധിക്കുകയോ ചെയ്യുന്നില്ല. മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കാണെങ്കിൽ ഒരു കുറവുമില്ല. ആഗ്രഹപൂർത്തിക്കായി മനുഷ്യൻ കുറുക്കുവഴികൾ തേടുമെന്നതും സ്വാഭാവികമാണ്. അങ്ങനെയാണ് സമൂഹത്തിൽ അഴിമതിയും അക്രമവും ചൂഷണവും എല്ലാം വർദ്ധിക്കുന്നത്. ജനസംഖ്യാ വർധനവിനനുസരിച്ച് ഈ ഒരവസ്ഥയാണ് സംജാതമാകുന്നതെങ്കിൽ അത് ലോകത്തിന്റെ സാംസ്കാരിക സാമ്പത്തിക ഭദ്രതയ്ക്ക് എന്നും ഒരു ഭീഷണിയായിരിക്കുമെന്നതിന് സംശയമില്ല. ഇവിടെ എണ്ണമല്ല പ്രധാനം, ഗുണമാണ്. അതത്രേ യഥാർത്ഥത്തിലുള്ള ജനശക്തി. അതിനാൽ ജനസംഖ്യയേക്കാൾ ജനശക്തിക്കാണ് ലോകം എന്നും വില കൽപ്പിച്ചിട്ടുള്ളത്. ഇത് സൂചിപ്പിക്കുന്ന ഒരു പുരാണ കഥയുണ്ട്. മക്കളില്ലാതെ ദുഃഖിതനായി കഴിഞ്ഞ മൃഗണ്ഡു എന്ന മുനി പുത്രലാഭത്തിനായി തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി. ശിവൻ ചോദിച്ചു: ആയുസ് കുറഞ്ഞവനും ഉത്തമ ഗുണങ്ങളുള്ളവനുമായ ഒരു പുത്രനെ വേണമോ, അതോ ദീർഘായുസ്സുള്ള മടയന്മാരായ 100 പുത്രന്മാരെ വേണമോ? ഇവിടെ മൃഗണ്ഡു ആവശ്യപ്പെട്ടത് ആയുസ് കുറഞ്ഞവനാണെങ്കിലും ഉത്തമ ഗുണമുള്ള ഒരു പുത്രൻ മതി എന്നായിരുന്നു. ലോക നന്മയെ കാംക്ഷിക്കുന്ന ഏവരും എക്കാലത്തും അങ്ങനെയേ ചിന്തിച്ചിട്ടുള്ളൂ. കാരണം അറിവും കഴിവും സംസ്കാരവും സേവന തൽപരതയുമുള്ള ജനങ്ങൾ എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് ലോകത്തിൽ പുരോഗതിയും ശാന്തിയും ഉണ്ടാകും. അതത്രേ യഥാർത്ഥ ലോകശക്തി. എന്നാൽ അലസരും ഭോഗാസക്തരും എണ്ണത്തിൽ കൂടിയാൽ അത് ലോക പുരോഗതിക്കും ശാന്തിക്കും വിഘാതം സൃഷ്ടിക്കുകയും ചെയ്യും. അതിനാൽ ജനസംഖ്യയെ നിയന്ത്രിച്ചും ജനശക്തിയെ വളർത്തുന്നതല്ലേ അഭികാമ്യം? ഇവിടെ സ്വാർത്ഥതയും സങ്കുചിതത്വവും വെടിഞ്ഞ് നാം വിശാലമായി ചിന്തിക്കണം. ലോക നന്മയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇതിനായി എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങൾ ഏകമനസ്സോടെ പ്രവർത്തിക്കുകയും വേണം. ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു എന്നതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. അതിനുവേണ്ടിയായിരിക്കട്ടെ നമ്മുടെ യത്നവും.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പട്ടേൽ പ്രഭാകരൻ.
2: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.

കാലാവസ്ഥ അറിയിപ്പുകൾ. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയുണ്ടായി. ഇന്ന് അതായത് ജൂലൈ 4 കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും ജൂലൈ 4 ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. കാലാവസ്ഥാ മുന്നറിയിപ്പ്. ലക്ഷദ്വീപ് ഭാഗത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ലക്ഷദ്വീപിൽ രേഖപ്പെടുത്തിയ താപനില വിവരങ്ങൾ. അഗത്തി കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. അമിനി കൂടിയ താപനില 29.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയി കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.3 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ സമാപിക്കുന്നു. ഇനി ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാം.

ആകാശവാണി കവരത്തി പവഴമണിലെ സാഹിത്യം. ഓരോ വീടിനും പറയാനുണ്ടാവും ചില രഹസ്യങ്ങൾ. ചില അതിഥികൾ അപ്രതീക്ഷിതമായാണ് കടന്നു വരുന്നത്. ചിലർ വിധിയുടെ ക്ഷണമില്ലാത്ത വിളിയിൽ. അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് കടന്നു വന്ന അതിഥിയാണ് ചെവികൊട്ടി എന്ന ചിന്ന്. ഭയത്തിന്റെയും അത്ഭുതത്തിന്റെയും നന്മയുടെയും പരീക്ഷണങ്ങളുടെയും നിഴലിൽ ആ കുടുംബത്തിന്റെ ജീവിതം പുതിയ വഴിത്തിരിവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനുഷ്യഹൃദയത്തിന്റെ വിശ്വാസവും സ്നേഹവും ധൈര്യവും എത്ര ശക്തമാണെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പിട്ടിയപ്പുറം എന്ന കുടുംബത്തിലേക്ക് ബിയത്തി എന്ന കുടുംബിനിക്ക് മുന്നിൽ ചെവികൊട്ടി മാമ എന്ന ജിന്നെത്തിയപ്പോൾ ഭയപ്പെടുത്താനാണോ അനുഗ്രഹിക്കാനാണോ എന്തെങ്കിലും ദൗത്യം പൂർത്തീകരിക്കാനാണോ വന്നത് എന്ന ചോദ്യങ്ങൾക്ക് കൂടിയുള്ള ഉത്തരം ശ്രീ ഇസ്മത്ത് ഹുസൈൻ നൽകുന്നുണ്ട്. സാധാരണ മനുഷ്യരെ പോലെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുള്ള ചെവികൊട്ടി മാമയെ ബിയത്തിയും നാട്ടുകാരും കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. മിത്തുകളും പുരാവൃത്തങ്ങളും അനുഷ്ഠാനങ്ങളും ഐതിഹ്യങ്ങളും നിറഞ്ഞ കഥകൾ എന്നും കേൾവിക്കാർക്ക് ഒരു കൗതുകമാണ്. ജിന്ന് ഒരു സാങ്കല്പിക കഥാപാത്രമാകാം, എങ്കിലും ഈ കഥയിലെ ചെവികൊട്ടി മാമ

ജിന്ന് മനുഷ്യരെ പോലെ വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ശ്രീ ഇസ്മത്ത് ഹുസൈൻ എഴുതി അവതരിപ്പിക്കുന്ന ചെവികൊട്ടി എന്ന നാടൻ കഥ നമുക്ക് കേൾക്കാം.

ചെവികൊട്ടി. ലക്ഷദ്വീപ് സമൂഹത്തിൽപ്പെട്ട ഒരു വടക്കൻ ദ്വീപിൽ പിട്ടിയപുറം എന്നൊരു വീടുണ്ടായിരുന്നു. അവിടെ ബിയത്തി എന്നൊരു പെണ്ണുമുണ്ടായിരുന്നു. അവർ ഇടയാവാത്തെ കയ്യാലയിൽ ഇശാനമസ്കാരം കഴിഞ്ഞ് ഇറങ്ങാൻ നേരം പുറത്തെ കൂടത്തിൻ്റെ ഭാഗത്തു നിന്നും എന്തോ വീഴുന്നത് പോലൊരു ശബ്ദം കേട്ടു. ബിയത്തി നിസ്കാരകുപ്പായം ഊരി അഴയിലിട്ട് വാതിൽ തുറന്നു നോക്കി. കൂടത്തിൻ്റെ മുറ്റത്ത് ഒരു കറുത്ത രൂപം കിടക്കുന്നു. നീണ്ട് കാലോളം എത്തുന്ന ചെവികളും പൊക്കം കുറഞ്ഞ ശരീരവുമായി ഒരു പ്രത്യേക രൂപമുള്ള ആളായിരുന്നു നിലത്ത് കിടക്കുന്നത്. ബിയത്തി ആ രൂപത്തെ കണ്ട് പേടിച്ചില്ല. അവർ ആ രൂപത്തെ നോക്കി ചോദിച്ചു, നീങ്ങാര്, എവിടെയുണ്ട് വന്നത്? ആ രൂപം മലയാളത്തിലാണ് മറുപടി പറഞ്ഞത്, എന്റെ പേര് ചെവികൊട്ടി എന്നാണ്. അറബിക്കടലും കടന്ന് ഏഴു ബഹറും കടന്നു പോയാൽ എത്തുന്ന അറബി നാടാണ് എൻ്റെത്. എന്റെ ചെവികൾ പിരിച്ച് ഒരു പക്ഷിയെപ്പോലെ എനിക്ക് പറക്കാനാവും. ഞാൻ ജിന്നു വർഗത്തിൽപ്പെട്ട ജീവിയാണ്. തായ്ഫ് നാട്ടിലെ സൂഫി ഗുരുവാണ് എന്നെ ഈ ദ്വീപിലേക്ക് പറഞ്ഞയച്ചത്. നിങ്ങളുടെ വീടിന്റെ പേര് പറഞ്ഞു തന്നതും അദ്ദേഹമാണ്. അദൃശ്യമായതും ജ്ഞാനസംബന്ധമായതും ആയ കാര്യങ്ങൾ എനിക്കറിയാൻ കഴിയും. അപ്രത്യക്ഷമാവാനും വേണ്ടടുത്ത് പ്രത്യക്ഷപ്പെടാനും എനിക്ക് പറ്റും. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ അനുവാദം തരണം. നിങ്ങൾക്ക് മാത്രമല്ലാതെ മറ്റാർക്കും എന്നെ കാണാനുമാവില്ല. നീ ഞങ്ങളെ ഇത് നെറുമ്പിരിയാരും ചെയ്യുങ്ങ. തങ്ങളെ വല്ല ഉപദ്രവം ചെയ്യുമോ എന്ന് ബിയത്തി തന്റെ സംശയം ചെവികുട്ടി എന്ന ജിന്നിനോട് ചോദിച്ചു. ഇല്ല, ഞാൻ ആരെയും ഉപദ്രവിക്കില്ല. എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം മാത്രമേ ഉണ്ടാവൂ. നിങ്ങൾക്ക് ഫതിമാറുവാം. എങ്ങനെ തേടെന്താം വേണ്ടിയത്? എനിക്കൊരു ചാക്ക് തൂക്കിയിടാനുള്ള ഒരു മച്ചു മതി. അടുക്കളയായാലും മതി. ഞാൻ പകല് ചാക്കിൽ തൂങ്ങിക്കിടന്നുകൊള്ളാം. രാത്രി ഉപ്പുചാക്കിൻ്റെ അടുത്ത് ഒരു ചെവി വിരിച്ച് മറ്റേ ചെവി കൊണ്ട് പുതച്ചു കിടന്നുറങ്ങിക്കൊള്ളാം. അങ്ങനെ ചെവി കൊട്ടി പിട്ടിയപുറത്തെ അടുക്കളയിലെ ചാക്കിൽ തൂങ്ങിക്കിടന്ന് അവിടുത്തെ അന്തേവാസിയായി. ബിയത്തി ചെവികൊട്ടിയെ മാമ്മ എന്നാണ് വിളിച്ചിരുന്നത്. പോകെ പോകെ ചെവികൊട്ടി മാമ്മയും ബിയത്തിയും അടുത്ത ചങ്ങാതിമാരായി തീർന്നു. പിട്ടിയപുറത്തെ ആക്കത്തിയോടം ആയിടക്ക് കുണക്കേടിൽ കുടുങ്ങി. കടൽ ഇളകി മറിഞ്ഞു. മംഗലാപുരത്തിൽ നിന്നും ദ്വീപിലേക്ക് വരുന്ന വരവായിരുന്നു. കാറ്റ് ചെകുത്താനെപ്പോലെ ഓടത്തെ കശക്കിയെറിഞ്ഞു. ഓടത്തിലുള്ളവർ ജീവനു വേണ്ടി നിലവിളിച്ച് കരയാൻ തുടങ്ങി. ആ സമയം ബിയത്തി മുന്നലാവാത്ത് അരി പെറുക്കുകയായിരുന്നു. പെട്ടെന്ന് അടുക്കളയിൽ എന്തോ നിലത്തേക്ക് വീണതുപോലൊരു ശബ്ദം. മാമായ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടായാലാണ് ഈ ശബ്ദമുണ്ടാക്കുക. ബിയത്തി അരിയും തടപ്പയും കയ്യാലയിൽ വെച്ച് അടുക്കളയിലേക്ക് കയറി. അല്ലി ബിയത്തി, നിന്നെ ആക്കത്തി ഓടത്തെയും കൊണ്ട് അറബിക്കടൽ വിളിയാടുണ്ട്. നാം എന്നിഹിയുണ്ട്. വളരെ പെട്ടെന്നാണ് ചെവികുട്ടി മാമ ദ്വീപ് ഭാഷ പിടിച്ചെടുത്തത്. സാധാ ദ്വീപുകാർ പറയുന്നത് പോലെ സ്വാഭാവികമായി അയാൾ പറയാൻ തുടങ്ങി. അല്ല മാമ, നമുക്ക് എന്നി ചെയ്യുവാൻ കളി? ബിയത്തി മാമ്മാനോട് ചോദിച്ചു. നമ്മ പോയി കടലിനെ കൂടെ വിഷയം പറയും. അപ്പൊ കടൽ അവളെ അരിശം നിർത്തും. മാമ്മ, വേഗം പോയി ആകത്തിയോടക്കാർ സലാമത്താക്കണം. ചെവികുട്ടി മാമ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. നടന്നു ചെന്ന് കിണറ്റിനടുത്തു നിന്നും ചെവികൾ വിരിച്ച് മെല്ലെ ആകാശത്തേക്ക് പറന്നുയർന്നു. പെട്ടെന്ന് എങ്ങോട്ടോ അപ്രത്യക്ഷമായി. ബിയത്തി പ്രതീക്ഷയോടെ കടൽ തീരത്തേക്ക് നടന്നു. കടപ്പുറത്ത് പ്രക്ഷുബ്ധമായ കടലും കാറ്റുമായിരുന്നു. ആ കാറ്റിലും കോളിലും ആകാശത്തൊരു പക്ഷിരൂപം പ്രത്യക്ഷപ്പെട്ടു. വലിയ ചെവികൾ ചിറകുപോലെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആകാശത്ത് ആ രൂപം വളരാൻ തുടങ്ങി. ആ പക്ഷി പെട്ടെന്ന് ഒരു രാക്ഷസ രൂപിയായി തീർന്നു. അതിന്റെ നീണ്ട വിരലുകൾ ആകാശത്തിൽ നിന്നും ഇറങ്ങി വന്ന് കടലിനെ തൊട്ടു. ഉടനെ കടൽ ശാന്തമായി, കാറ്റുമടങ്ങി. മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ആക്കത്തിയോടം വടക്കൻ തല തുറന്ന് ദ്വീപിലേക്ക് പ്രവേശിച്ചു. അതുപോലൊരു സംഭവമാണ് നാട്ടിൽ ഒരിക്കൽ പകർച്ചവ്യാധി പിടിച്ചപ്പോൾ ചെവികൊട്ടി മാമ പറഞ്ഞുകൊടുത്ത മരുന്നാണ് ഫലം കണ്ടത്. ബിയത്തിക്ക് മനസ്സിൽ വലിയ സംശയമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരാവശ്യവുമില്ലാതെ പ്രകൃതിയിലെ ഒരു ജീവി ഇവിടെ ഒരു ചെറിയ ദ്വീപിൽ വന്ന് താമസിക്കുമോ? അതിന് വലിയ എന്തെങ്കിലും കാരണമുണ്ടാവും. ആ രഹസ്യം മാമാനോട് ഹിക്മത്തിൽ ചോദിച്ചറിയണം. അന്നൊരു മുഹറം പത്ത് ആഷുറായന്റെ ദിവസമായിരുന്നു. അന്ന് 9 ദിനം വിത്തുകളും തെങ്ങിൻ ശർക്കരയും ചേർത്ത് വിശേഷപ്പെട്ട ഒരു തരം പായസം വെച്ചു ബിയത്തി. കൊത്തുപണികളുള്ള ഒരു പാത്രത്തിൽ വിളമ്പി ചെവികുട്ടി മാമ്മയ്ക്ക് കൊടുത്തു. അയാൾ ഏറെ രുചിയോടെയും സന്തോഷത്തോടെയും പായസം കുടിക്കാൻ തുടങ്ങി. ഇതാണ് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റിയ സമയമെന്ന് ബിയത്തിക്ക് തോന്നി. അവർ പറഞ്ഞു, മാമ മാമ നന്ന ഹാൽബിന് ഒരു തമിഷയം. ചെവികുട്ടി മാമ ബിയത്തിയുടെ മുഖത്തേക്ക് എന്താണെന്ന ഭാവത്തിൽ നോക്കി. കുറെ നാളായി മാമ ഇവിടെ വന്നോണ്ട് ഫറക്കുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളില്ലാതെ നിങ്ങ വന്ന് ഫറക്കായല്ലോ. അതെന്നെന്നറിയാം ഒരാശ.
ഈ ചോദ്യത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ചെവികുട്ടി മാമ പറഞ്ഞു, അറേബ്യൻ മരുഭൂമിയിൽ ഒരു പച്ചപ്പുണ്ടാക്കി ഞങ്ങളുടെ രാജാവ് അബ്ദുൽ അസീസ് ഒരു കൊട്ടാരം പണിതു. ആ കൊട്ടാരത്തിന് ചുറ്റും അദ്ദേഹം ജിന്നുകളുടെ ഒരു വലിയ രാജ്യം പണിതുയർത്തി. അസീസ് രാജന് 10,000 വയസ്സ് പ്രായമുണ്ട് ഇപ്പോൾ. അദ്ദേഹത്തിന്റെ സുന്ദരിയായ മകളാണ് നൂർജഹാൻ രാജകുമാരി. അവൾക്ക് ഒട്ടേറെ സവിശേഷതകൾ ഉണ്ടായിരുന്നു. അവൾ വിചാരിച്ചാൽ നടക്കാത്തതായി ഈ ലോകത്തിൽ ഒന്നുമുണ്ടായിരുന്നില്ല. അവളും പരിചാരകരും അറബിക്കടലിന് മുകളിൽ കൂടി പറന്നു പോകുമ്പോൾ ചെകുത്താൻ ജിന്നുകളുടെ അധിപൻ ഇഫ്രീത്ത് രാജൻ നൂർജഹാനെ കാണാനിടയായി. അതോടെ നൂർജഹാനെ സ്വന്തമാക്കുന്നതിനെ കുറിച്ചായി അയാളുടെ ചിന്ത. അങ്ങനെ നൂർജഹാൻ ഞങ്ങളുടെ രാജ്യത്തിന് പുറത്തിറങ്ങുന്നത് നോക്കി വിവരമറിയിക്കാൻ ചെകുത്താൻ ജിന്നുകൾ ഞങ്ങളുടെ രാജ്യത്തിന് ചുറ്റും കാത്തുകിടക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം പുറത്തിറങ്ങിയ നൂർജഹാനെ ഇഫ്രീത്ത് രാജനും സംഘവും തട്ടിക്കൊണ്ടുപോയി. ഇഫ്രീത്ത് രാജന്റെ കൊട്ടാരം ഈ ദ്വീപിന് തെക്കുമാറി അറബിക്കടലിന് അടിയിലാണ്. ഒരു വർഷക്കാലമായി നൂർജഹാനെ ഇഫ്രീത്തിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഇതുവരെ ആയിട്ടും അവളെ പുറത്തിറക്കിയിട്ടില്ല. അമ്മേനി, കടമത്ത്, ചെത്തലാത്ത്, കിൽത്താൻ എന്നീ ദ്വീപുകളിലെല്ലാം എന്നെ പോലുള്ള ചെവികുട്ടികൾ താമസിക്കുന്നുണ്ട്. നൂർജഹാനോ അവളെ തട്ടിക്കൊണ്ടുപോയ ഇഫ്രീത്ത് രാജനോ പുറത്തു വരുന്ന നിമിഷം ഞങ്ങളുടെ ജോലി ആരംഭിക്കും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഞങ്ങളുടെ രാജാവ് അബ്ദുൽ അസീസ് മരണശയ്യയിലാണ്. അയാൾ നാട് നീങ്ങിയാൽ ഞങ്ങളുടെ അടുത്ത രാജാവാകേണ്ടത് നൂർജഹാനാണ്. അതിന് രാജാവിന്റെ മരണത്തിനു മുമ്പ് നൂർജഹാനെ കൊട്ടാരത്തിലെത്തിക്കണം. അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നെയാണ്. ബിയത്തിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇഫ്രീത്തിന്റെ പിടിയിൽപ്പെട്ട് കഴിയുന്ന നൂർജഹാനെ ഓർത്ത് ബിയത്തിക്ക് സങ്കടം വന്നു. ജിന്നാണെങ്കിലും അവളൊരു സ്ത്രീയല്ലേ? അവൾ രക്ഷപ്പെട്ട് കാണാൻ ബിയത്തിക്കും മനസ്സിൽ ആഗ്രഹമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് പിട്ടിപ്പുറത്തേക്ക് ഓടി വന്നു. ബിയത്തി മുറ്റത്തേക്കിറങ്ങി കാര്യം അന്വേഷിച്ചു. അന്നാ പുരുഷൻ തെങ്ങുണ്ട് വീണ് നെടുമുൾ പൊട്ടിപ്പു. അയാൾ മരിച്ചാൽ നാനും അന്ന 7 മക്കളും മരിക്കേണ്ടതില്ലാതെ വേറെ ഏതും പിടിയില്ല. ഇങ്ങളെ ചെവിട്ട് മാമാക്കൂടിന് ചൊല്ലി അന്ന അബ്ബാസിനെ രക്ഷപ്പെടുത്തോണം. ബിയത്തി അടുക്കള ഭാഗത്തേക്ക് മാറി നിന്ന് പറഞ്ഞു, മാമാ മാമ ചെവികുട്ടി മാമ, തങ്ങനെ വീണിന് അബ്ബാസ്, നെടുമുൾ മുറിഞ്ഞിന് അബ്ബാസ്, എന്ന് ഷീയും ചെവികുട്ടി. അടുക്കളയിൽ എന്തോ വീഴുന്ന ശബ്ദം ബിയത്തി കേട്ടു. ബിയത്തി ചെവി കൂർപ്പിച്ചു. ഏതും ബേജാറാകണ്ട, മുഹിദ്ദീൻ ഷെയ്ഖിനും ഒരാടിനെ നേർച്ചയാക്കുവാൻ ചൊല്ലും. ബിയത്തി ആ സ്ത്രീയോട് ആടിന്റെ കാര്യം പറഞ്ഞു. ആ സ്ത്രീ ഒരാടിനെ നേർച്ചയാക്കി വീട്ടിലേക്ക് നടന്നു. വടക്കന്തലയിലായിരുന്നു അവരുടെ വീട്. വീടെത്തുമ്പോഴേക്കും അവരുടെ പുരുഷൻ അബ്ബാസ് എഴുന്നേറ്റ് മുറ്റത്തെ കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിക്കുന്നതാണ് കണ്ടത്. അരൂപിയായ ചെവികുട്ടിയെ മനസ്സിൽ ശ്ലാഘിച്ച് അവൾ അബ്ബാസിന്റെ അടുത്തേക്ക് നടന്നു. പിട്ടിയപ്പുറത്ത് ചെവികുട്ടി മാമ പറഞ്ഞ കാര്യങ്ങൾ അവർ തന്റെ ഭർത്താവിനോട് പറഞ്ഞു. ഭരത്തം കൊണ്ട് സഹിപ്പം കളയാതെ നാം നെരിഫിരി കൊള്ളിണ്ടിയാഞ്ഞ് പെട്ടെന്ന് നെട്ടലിന്റെ നേരെ അടിയുണ്ട് ഒരു തണുപ്പ് കയറി വരുവാൻ തുടങ്ങിയ ഐസ് കട്ട വെച്ചതുപോലെ നെട്ടലാകെയും മരവിച്ച് ഭരത്തം പൂ ഇടം പിടിയില്ല. നന്നെ ആരോ പിടിച്ചിളുന്നു നിൽപ്പിച്ച് നടത്തിച്ച് നടക്കേണ്ടേരം പുറടിക്കൊരു അടി തന്നെ അന്ന ചെവികുട്ടി മാമ. അബ്ബാസ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവർക്ക് വലിയ സന്തോഷമായി. അന്ന് മകരി നമസ്കാരം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും കൂടത്തെന്തോ വീഴുന്ന ശബ്ദം ബിയത്തി കേൾക്കുന്നത്. ബിയത്തി നിസ്കാരക്കുപ്പായമൊരി വേഗം അടുക്കളയിലെത്തി. ബിയത്തി, ഇന്നാണ്ടോ ഇഫിരീത്ത് രാജനും ജിന്നികളും തമ്മിലുള്ള യുദ്ധം. ചെവികുട്ടി മാമ പറഞ്ഞു, ഞങ്ങൾക്കിത് ഞങ്ങളെ രാജകുമാരിയെ തിരിച്ചു പിടിപ്പാനുള്ള യുദ്ധം കണ്ടോ? ഇന്ന് രാവിലെ 1 മണി കഴിഞ്ഞാൽ അറേബ്യയിലുള്ള ജിൻ സൈന്യം എത്തും. 3 മണി മുതൽ യുദ്ധം. നന്നാ നൂർജഹാനെ നാൻ രക്ഷിച്ചു കൊണ്ടുപോകും. ഒരു ഇഫ്രീത്ത് രാജനും നാങ്ങന്നാ നൂറിന് വിട്ടുകൊടുക്ക. ചെവികുട്ടി മാമാന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഇറ്റു വീണു. ഇവർക്കും ഇത്തരം വികാരങ്ങളുണ്ടെന്ന് പിയത്തി തിരിച്ചറിയുകയായിരുന്നു. അറേബ്യയിൽ നിന്നും വന്ന ജിൻ സൈന്യം അറബിക്കടലിൽ കടമത്തിനും കിൽത്താൻ ദ്വീപിനും ഇടയിലുള്ള ഇഫ്രീത്ത് രാജന്റെ കോട്ട വളഞ്ഞു. ആ കോട്ട കടലിനടിയിൽ 1000 കിലോമീറ്ററുകൾ പരന്നു കിടക്കുകയായിരുന്നു. ജിന്നുകളുടെ തന്ത്രപരമായ നീക്കം ഇഫ്രീത്തിന്റെ പട്ടാളത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സുന്ദരമായ ജയിലു പണിത് താമസിപ്പിച്ച നൂർജഹാനെ ജയിലോടെയാണ് ചെവികുട്ടി ജിന്നും സംഘവും കടത്തിക്കൊണ്ടുപോയത്. നൂർജഹാൻ ജിന്നുകളുടെ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയതോടെ ചെവികുട്ടി ജിന്നിന്റെയും നൂർജഹാന്റെയും വിവാഹം ആർഭാടപൂർവ്വം നടന്നു. ചെവികുട്ടി മാമ ജിന്നുകളുടെ രാജാവായി അവരോധിക്കപ്പെട്ടു. അങ്ങനെ അവർ സുഖമായി ജീവിച്ചു.

0: ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രത്തേലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.
1: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
2: രാവിലെ 7:45 ഹരിത ചിന്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.

ദീപവിശേഷം. കാലവർഷം ആരംഭിച്ചതോടുകൂടി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്നതുമൂലം കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനി പടർന്നുപിടിക്കുന്ന സാഹചര്യം ഉളവായിരിക്കുകയാണ്. അതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. എല്ലാവരും വീടുകളും പരിസരങ്ങളും പൂർണ്ണമായും വൃത്തിയാക്കുക. വീടിന് പരിസരത്ത് വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ചിരട്ട, തൊണ്ട്, അങ്ങിങ്ങായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുപ്പികൾ, ഉപയോഗശൂന്യമായ ടയറുകൾ എന്നിവ പൂർണ്ണമായി ഇല്ലാതാക്കുക. വീടിന്റെ ടെറസ്, സൺഷെയ്ഡ് എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഫ്രിഡ്ജിന്റെ പിറകിലുള്ള ട്രേ, അലങ്കാര ചെടികളുടെ താഴെയുള്ള പാത്രങ്ങൾ, വെള്ളം നിറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന ജലസംഭരണി മുതലായവയിൽ കൊതുകിന്റെ കൂത്താടികൾ വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. സ്ഥിരമായി വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങൾ, കിണറുകൾ എന്നിവയിൽ കൂത്താടികളെ നശിപ്പിക്കുന്ന ഗപ്പി, ഗംബൂസിയ എന്നീ മത്സ്യങ്ങളെ നിക്ഷേപിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ തോന്നിയാൽ ഉടനെ ആരോഗ്യവകുപ്പിനെ സമീപിച്ച് ശരിയായ ചികിത്സ തേടുക. ആരോഗ്യവകുപ്പ് പ്രവർത്തകർ വീടുകൾ സന്ദർശിച്ച സമയത്ത് പല വീടുകളിലും വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയിട്ടുണ്ട്. ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും കൊതുക് വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഡെങ്കിപ്പനി മൂലമുള്ള മരണം ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പിനോട് പൂർണ്ണമായും സഹകരിക്കുകയും ചെയ്യുക. ആരോഗ്യമുള്ള സമൂഹം നാടിന്റെ നന്മയ്ക്ക്. നമുക്ക് കൈകോർക്കാം ഡെങ്കിപ്പനി നിയന്ത്രണ യജ്ഞത്തോട്. ദീപവിശേഷം സമാപിക്കുന്നു. ഇനി ഒരു നാടൻ പാട്ട് കേൾക്കാം.

0: online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: ശനിയാഴ്ചകളിൽ രാവിലെ 7:45 ഫെൻ ഫോറിഷ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഊർജ്ജ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും അവതരിപ്പിക്കും. ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തും. എക്സോൺ പ്രൊവൻസിൽ ഇന്നലെ നടന്ന ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലേച്യൂറും സഹ അധ്യക്ഷത വഹിച്ചു. സാമ്പത്തിക വികസനം മുൻനിർത്തിയുള്ള ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തനത്തിന്റെ മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതികൾക്കുള്ള സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സാമ്പത്തിക, സാങ്കേതിക, നിക്ഷേപ, വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള പ്രധാന വേദിയായി ഈ സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ഇരുകൂട്ടരും പ്രതിജ്ഞയെടുത്തു. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ ഏകദേശം 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: To reach 1 trillion, our goods export will have to increase from 440 to about 530, $90 billion increase. That is 17% growth in goods. Services will have to grow from 421 to about 470.
0: രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ എൽനിനോ മൂലം മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് ഉചിതമായ വിളകളെക്കുറിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ആഭ്യന്തരമന്ത്രി കുറഞ്ഞ വെള്ളം ആവശ്യമുള്ള ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഊന്നിപ്പറഞ്ഞു. ഊർജ്ജ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം ഊർജ്ജ മേഖലയിൽ കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഹോർമൂസ് അടച്ചുപൂട്ടിയപ്പോഴും ഇന്ത്യ ഊർജ്ജക്ഷാമമില്ലാതെ മുന്നോട്ടു പോയതായി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുദ്ധത്തിന്റെ മൂർധന്യത്തിൽ ഒരു കപ്പലും ഹോർമൂസ് കടക്കാതിരുന്നപ്പോൾ 12-ലധികം ഇന്ത്യൻ എൽപിജി കപ്പലുകൾ ടോൾ നൽകാതെ തന്നെ ഹോർമൂസിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയതായും ശ്രീ ഹർദീപ് സിംഗ് വ്യക്തമാക്കി. സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസസിന്റെ 5th നിർവാഹക സമിതി യോഗം ആയുഷ് മന്ത്രാലയ സെക്രട്ടറി വൈദ്യ രാജേഷ് കൊട്ടേച്ചയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. തെളിവ് അടിസ്ഥാനമാക്കിയുള്ള ആയുർവേദ ഗവേഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് യോഗം അടയാളപ്പെടുത്തിയതെന്ന് മന്ത്രാലയം പറഞ്ഞു. ആയുർവേദ വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്രീയ ആശയവിനിമയം, ഡിജിറ്റൽ ഗവേണൻസ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 3 പ്രധാന സംരംഭങ്ങൾക്കും യോഗം തുടക്കം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ ടെഹ്റാനിൽ നടന്ന സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യാ ഗവൺമെന്റിനും ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചതായി ശ്രീ മാർഗരിറ്റ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ ക്യാബോവേദിയെ രണ്ടിനെതിരെ 3 ഗോളിന് പരാജയപ്പെടുത്തി അർജന്റീന ഫിഫ ലോകകപ്പ് പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയം തീർത്ത ക്യാബോവേദി ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 ഗോളിന് പരാജയപ്പെടുത്തി ഈജിപ്തും പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രീക്വാർട്ടറിന് മുന്നേയുള്ള അവസാന മത്സരത്തിൽ കൊളംബിയ ഖാനയെ നേരിടുന്നു. ഇന്ന് രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീക്വാർട്ടർ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. ഇന്നലെ ഓറഞ്ച് ജാഗ്രതയുണ്ടായിരുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ഞായറാഴ്ച മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി ഗണ്യമായി കുറയും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം.
0: കേരളത്തിൽ 6 പേർക്ക് കൂടി ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 10 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000-ലേറെ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്നലെ ചികിത്സ തേടി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. തെക്ക് കിഴക്കൻ യുക്രൈനിലെ സാപ്പോറോഷ്യ മേഖലയിലെ ഒരു മാർക്കറ്റിൽ ഡ്രോൺ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് അധികൃതർ അറിയിച്ചു. റഷ്യയും യുക്രൈനും അവകാശവാദം ഉന്നയിക്കുന്ന തർക്കപ്രദേശമായ സാപ്പോറോഷ്യ മേഖല തുടർച്ചയായി സംഘർഷം നേരിടുകയാണ്. 7th ദേശീയ ജല പുരസ്കാരത്തിനായുള്ള അപേക്ഷകൾ www.awards.gov.in എന്ന പോർട്ടൽ വഴി സമർപ്പിക്കാമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ പോർട്ടലോ jalshakti-dowr.gov.inഒ സന്ദർശിക്കാവുന്നതാണ്. അടുത്ത മാസം 28 വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ആഗോള ഷിപ്പിംഗ് കമ്പനിയായ എ പി മൊല്ലാർ മേഴ്സ്ക് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കയറ്റുമതി ഇറക്കുമതി ഷിപ്പിംഗ് കണ്ടെയ്നർ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ അനാച്ഛാദനം ചെയ്തു. മൂലധന സഹായം, ഗവേഷണം, പരീക്ഷണം, സാങ്കേതിക വികസനം എന്നിവയിലൂടെ വാർഷിക ഉൽപാദനശേഷി 10 മടങ്ങ് വർദ്ധിപ്പിക്കുക എന്നതാണ് കണ്ടെയ്നർ നിർമ്മാണ പ്രോത്സാഹന പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. 1 trillion US dollar കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഊർജ്ജ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
4: ആകാശവാണി കവരത്തി. 1952 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടഫെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഷറഫുന്നിസ പുളീനഗിൽ.
5: ഹലോ, ആകാശവാണി കവരത്തിയുടെ ഫാട്ടുപെട്ടി എന്ന പരിപാടിയാണ്. ആരാണ് സംസാരിക്കുന്നത്? സഫരിയ. സഫരിയ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
6: അഗത്തി.
5: അഗത്തി നിന്നും. നമ്മുടെ ആകാശവാണിയുടെ പരിപാടി കേൾക്കാറുണ്ടോ? പിന്നെ എങ്ങനെയാണ് ഫാട്ടുപെട്ടിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അറിഞ്ഞാണല്ലേ. എന്താണ് ചെയ്യുന്നത്? പഠിക്കുവാണോ അതോ ജോലി ചെയ്യുവാണോ?
6: പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ നാട്ടിലാ.
5: ഇപ്പൊ നാട്ടിലാണ്. എന്തായിരുന്നു പഠിച്ചത്?
6: ട്രാവലിംഗ് ആൻഡ് ടൂറിസം.
5: എവിടെ? കടമത്തിലോ?
6: ഇല്ലല്ല, കോഴിക്കോട്ടില്.
5: കോഴിക്കോടില്. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യുക?
6: ഇപ്പൊ കത്തിച്ചതും ചെയ്യുന്നില്ല. ചിരിയത്താൻ കേക്ക് ഉണ്ടാക്കുന്നെ.
5: ആഹാ, കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. കേക്ക് ഉണ്ടാക്കിയിട്ട് വിക്കോ? അതോ നമുക്ക് കഴിക്കാനായിട്ട് മാത്രം ഉണ്ടാക്കുന്നതാണോ?
6: ഇല്ലല്ല, പുറത്തേക്ക് കൊടുക്കും.
5: പുറത്ത് കൊടുക്കാറുണ്ട്. ഓർഡേഴ്സ് വരാറുണ്ടോ?
6: കല്യാണത്തിനും പിന്നെ ബർത്ത്ഡേ ഫംഗ്ഷനിലൊക്കെ കൊടുക്കുന്നു.
5: ആഹാ, ഏതൊക്കെ ഫ്ലേവേഴ്സ് ഉണ്ടാക്കുന്നെ?
6: എല്ലാ ഫ്ലേവേഴ്സും ഉണ്ടാക്കും.
5: കസ്റ്റമേഴ്സ് തരുന്ന ഡിസൈൻസിൽ ഉണ്ടാക്കി കൊടുക്കുവോ?
6: അവ ചൊല്ലി കഴിഞ്ഞാൽ ഓരോ മോഡൽ വിട്ടരെങ്കിലും അതിനുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ, ഫോട്ടോ വായ്പുള്ള കേക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. പ്രിന്റ് വായിക്കുന്ന കേക്ക് ഉണ്ടെങ്കിൽ പ്രിന്റ് വായിച്ചു കൊടുക്കും. ഫോണ്ടിന്റെ ഡിസൈൻ എങ്കിൽ ഫോണ്ടിന് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്യാറുണ്ട്.
5: വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്യാറുണ്ടോ? എന്തൊക്കെയാ ട്രൈ ചെയ്തിട്ടുള്ളത് വെറൈറ്റി ആയിട്ട്?
6: ഡ്രസ്ലെസ് ഇല്ലേ, അത് ചെയ്തിട്ടുണ്ട്.
5: അത് ചെയ്തിട്ടുണ്ട്.
6: പിന്നെ ഡ്രീം കേക്ക് ഒക്കെ.
5: ഒരു സമയത്ത് നല്ല ട്രെൻഡിങ് ആയിരുന്നല്ലേ ഡ്രീം കേക്ക്. അത് ചെയ്തിട്ടുണ്ടല്ലേ. അഗത്തിയില് എവിടെയാ താമസിക്കുന്നേ? ഏത്
6: സൈഡിലാണ്?
5: ആണല്ലേ. അപ്പൊ വീട്ടുപേരെന്താണ്?
6: ഇപ്പോ ഞാൻ ഉപ്പാന്റെ വീട്ടിലാണുള്ളത്. ഉപ്പാന്റെ ദീപാണ് അഗത്തി.
5: ഉപ്പയുടെ ദീപാണ് അഗത്തി. അപ്പൊ ഉമ്മയുടെയോ?
6: അന്ത്രോത്ത്.
5: ഉമ്മ അന്ത്രോത്താണല്ലേ. അപ്പൊ ഉപ്പയുടെ വീട്ടുപേരെന്താ?
6: സുബ്രഹ്മൻസ്.
5: നിങ്ങൾ അവിടെ തന്നെയാണോ ഇപ്പൊ താമസിക്കുന്നത്? അതോ ഇടയ്ക്ക് അന്ത്രോത്തിലോട്ട് പോവോ?
6: അഗത്തി ലീവ് ഒക്കെ ഉള്ള ടൈമില് സ്കൂൾ പഠിക്കല്ലേ. ഇപ്പോ കടമത്തിലാണ് അവള് ഡിഗ്രി പഠിക്കാ. അപ്പോ വെക്കേഷൻ ടൈമിലൊക്കെ ആവുമ്പോ നാട്ടിലേക്ക് പോകും.
5: അനിയത്തിയുടെ പേരെന്താ?
6: ഹർഷിത ഷഫീഖ്.
5: ഉമ്മയുടെ ഉപ്പയുടെ പേര് പറഞ്ഞോളൂ.
6: ഉമ്മന്റെ പേര് മുംതാസ് ബീഗം, ഉപ്പാന്റെ പേര് ഷഫീഖ്.
5: എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ?
6: സുഖം.
5: ഇപ്പൊ നമ്മുടെ ഫാട്ട് ഫെട്ടിയിലൂടെ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
6: തങ്കാശിപ്പട്ടണത്തെ കടമൊഴി.
5: കടമൊഴിയിൽ എന്ന പാട്ടാണോ? ഇഷ്ടാണോ ആ പാട്ട്? അപ്പൊ ആർക്കൊക്കെയാണ് ഡെഡിക്കേഷൻ?
6: പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി.
5: പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുവാണല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഈ പാട്ട് വെച്ചു തരാം. വിളിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്.
7: കടമഴിയിൽ കമലതലം നടന്നാൽ പുലരി മഴ.

0: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം, ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.
1: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.

0: കൊച്ചുകൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ? എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ? അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474.
1: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന
1: ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്.
2: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഫെൻ ഫോറിഷ എന്ന പരിപാടി കേൾക്കാം.
3: ആകാശവാണി കവരത്തി.
4: ഫെൻ ഫോറിഷ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം. ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
5: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയാട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയാട്ട കാബിൻ ക്രൂ, അയാട്ട എയർപോർട്ട് മാനേജ്മെന്റ്, BBA, BCom+ അയാട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം. വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, കാലിക്കറ്റ്, 9846888222. ബ്രാഞ്ചസ് പെരിന്തൽമണ്ണ, തൃശൂർ, കൊച്ചി, ട്രിവാൻഡ്രം, UK and UAE.
3: ഫെൻ ഫോറിഷ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫെൻ ഫോറിഷ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ആത്മവിശ്വാസവും കഠിനാധ്വാനവും കൊണ്ട് ബിസിനസ് രംഗത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ വനിതാ സംരംഭകയായ കവരത്തി ദ്വീപ് സ്വദേശിനി ഫജീന ജബീനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. കുടുംബജീവിതത്തിന്റെയും തൊഴിൽ ജീവിതത്തിന്റെയും ഉത്തരവാദിത്തങ്ങൾ ഒരുപോലെ കൈകാര്യം ചെയ്തുകൊണ്ട് സംരംഭത്തെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവരുടെ അനുഭവങ്ങളും വിശേഷങ്ങളും നിരവധി സ്ത്രീകൾക്ക് പ്രചോദനമാകുന്നതാണ്. നമസ്കാരം. ആകാശവാണി കവർത്തി നിലയത്തിന്റെ ഫെൻ ഫോറിഷ എന്ന പരിപാടിയാണ്. താങ്കളെ ഹൃദയപൂർവ്വം

0: ചെയ്യുന്നു.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ട് എന്റെ പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഞാൻ ഫജീന ജബീൻ, കവരത്തി ദ്വീപ് സ്വദേശിനിയാണ്. ഫജീന, ഇപ്പൊ എന്താ ചെയ്യുന്നത്?
0: ഞാനിപ്പോ ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലൈങ്ങിന്റെ ഭാഗമായിട്ട് അക്കൗണ്ട് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നു.
1: അതെങ്ങനെ, സ്വന്തമായിട്ടുള്ള ബിസിനസ്സാണ്?
0: അല്ല, വാപ്പന്റെ പാർട്ട്ണർഷിപ്പിലുള്ള ബിസിനസ്സാണ്. അതിൽ ഞാൻ അക്കൗണ്ട് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നുണ്ട്.
1: ബിസിനസ് ഇങ്ങനെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് വലിയ ഉത്തരവാദിത്തമാണല്ലോ.
0: പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ അതിന് കൂടുതൽ വെല്ലുവിളികളും ഉണ്ടാകാം.
1: ഈ ബിസിനസിന്റെ ചുമതല ഏറ്റെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു?
0: ആദ്യമായിട്ട് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചതെന്ന് വെച്ചാല്, നമുക്ക് എല്ലാവർക്കും അറിയാം ലക്ഷദ്വീപിൽ പൊതുവെ ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് തൊഴിൽ ലഭ്യത ഭയങ്കര കുറവാണ്. കോവിഡിന് മുന്നേ സ്കൂളില് ഗസ്റ്റ് ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഗസ്റ്റ് ടീച്ചർ വിളിക്കാതായി, സ്ഥിരം പോസ്റ്റ് വിളിക്കാതായി. അപ്പോ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു ബിസിനസ് ഉണ്ട്, അപ്പൊ അതിന്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് വർക്ക് ചെയ്തുകൂടാ, ആ ഒരു തോട്ടാണ് മെയിനായിട്ട് ഈ ഒരു ബിസിനസ്സിലോട്ട് മാറിയത്. പക്ഷെ എന്റെ ഒരു ഫീൽഡ് അല്ലായിരുന്നു. ആദ്യം ചൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനൊക്കെ ആയിരുന്നു, എങ്ങനെയാവും എന്നറിയില്ല. പക്ഷേ ഇതുവരെ കുഴപ്പമില്ലാതെ പോയി.
1: അപ്പൊ ഫജീന ടീച്ചിങ് ഫീൽഡായിരുന്നു അല്ലേ?
0: ആ, ടീച്ചിങ് ഫീൽഡിലായിരുന്നു.
1: പല സ്ത്രീകൾക്കും സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ആദ്യ ചുവട് വെക്കാൻ പലപ്പോഴും മടിയാണ്. ബിസിനസിന്റെ തുടക്കകാലത്ത് നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? അതിനെ എങ്ങനെ മറികടന്നു?
0: ആദ്യം തന്നെ പറയാം, നമ്മുടെ ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട്, നാണിച്ച് നാണിച്ച് നരകത്തിലോട്ടും ചോദിച്ച് ചോദിച്ച് സ്വർഗത്തിലോട്ടും എന്നാണ്. അപ്പോ മടി ഒരിക്കലും ഒരു കാരണമാക്കരുത്. മടി മനുഷ്യ സഹജമാണ്, മടി ഉണ്ടാവും. പക്ഷെ മടി പിടിച്ച് അവിടെ വീട്ടിലിരിക്കാൻ തുടങ്ങിയാല് അതിന് മാത്രമേ നമുക്ക് സമയം ഉണ്ടാവും. നമുക്ക് ആരും ഒന്നും കൊണ്ടുവന്ന് തരില്ല, നമുക്കുള്ളത് നാം തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോ ഈയൊരു ഫീൽഡിലോട്ട് വരുമ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി സ്ത്രീ എന്നത് തന്നെയായിരുന്നു. ഒരു സ്ത്രീ എന്തിനാണ് ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഭാഗമാണ്. ആ ഒരു ഫീൽഡിൽ കൂടുതലും വരുന്നത് കസ്റ്റമേഴ്സ് നമ്മുടെ ജെന്റ്സ് ആയിരിക്കും, ലേഡീസിനെക്കാളും ജെന്റ്സ് ആയിരിക്കും. ആ ഒരു ഫീൽഡിൽ പലരും പല രീതിയിലുള്ള ആൾക്കാരും ആയിരിക്കും നമ്മുടെ കസ്റ്റമറായിട്ട് വരാം. അപ്പൊ ആ ഒരു മേഖലയിൽ തുടക്കത്തിൽ കുറച്ച് കുറച്ച് അല്ലറ ചില്ലറ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവര് നമ്മുടെ അത്രയും സപ്പോർട്ട് ചെയ്യാനുണ്ട്, പിന്നെ നമ്മുടെ ഫാമിലി.
1: ഇന്നിപ്പോ സ്ത്രീകൾ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ബിസിനസ് രംഗത്തും അതിന് മികച്ച ഉദാഹരണങ്ങളുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ ബിസിനസ് നടത്തുമ്പോൾ ലഭിച്ച ഏറ്റവും വലിയ പിന്തുണ എന്തായിരുന്നു?
0: തീർച്ചയായിട്ടും മുമ്പ് പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ലഭിച്ച പിന്തുണ നമ്മുടെ ഫാമിലി തന്നെയാണ്. കുടുംബം, കുടുംബത്തിലെ അംഗങ്ങള്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകര്. നമുക്ക് തുടക്കത്തിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം. അക്കൗണ്ട് സെക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് കണക്കുകളും ഒരുപാട് ഇടപെടലുകളും ഉള്ള സെക്ഷൻ തന്നെയാണ്. അപ്പോൾ തുടക്കത്തിൽ ഒരു തുടക്കക്കാരി എന്ന നിലക്ക് പല അബദ്ധങ്ങളും എന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തിരുത്തി നമുക്ക് മുന്നേറണം എന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റി.
1: അത് ശരിയാണ്, വിജയത്തിന്റെ ഒരു അടിസ്ഥാനം ആത്മവിശ്വാസമാണല്ലോ. ബിസിനസ് രംഗത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഏറ്റവും പ്രധാനമായി വേണ്ട ഗുണം എന്താണെന്നാണ് ഫജീന കരുതുന്നത്?
0: എനിക്ക് തോന്നുന്നു ആത്മവിശ്വാസവും ക്ഷമയുമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ചെറിയ രീതിയിൽ ആരംഭിച്ചാലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെക്കൊണ്ട് മാക്സിമം അതിനുവേണ്ടി വർക്ക് ചെയ്യുക. പിന്നെ സ്ഥിരത, അത് കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് നമ്മുടെ ദ്വീപിൽ കാണുന്ന ഒരു കാഴ്ചയാണ്, ഒരു റെസ്റ്റോറന്റ് തുടങ്ങി ആദ്യത്തെ ഒരാഴ്ചയിൽ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യും. പിന്നെ സാധനങ്ങൾ ലഭിക്കുന്നില്ല എന്നതിന്റെ പേരിൽ പലതും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ അത് അടച്ചു പൂട്ടുന്ന ഒരു സാഹചര്യം. അപ്പൊ നമുക്ക് മാക്സിമം അത് ഉള്ള സാധനങ്ങൾ വെച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുക, സ്ഥിരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതാണ് ശരിക്കും വേണ്ടത്. ആത്മവിശ്വാസവും കുറച്ച് ക്ഷമയും ഒക്കെ വേണം. എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്യുമ്പോൾ പല ടൈപ്പ് ഓഫ് ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപെടേണ്ടി വരും. അപ്പോൾ പലരും പല രീതിയിലാണ് നമ്മളോട് സംസാരിക്കാൻ വരിക. ചിലര് ദേഷ്യം കാണിക്കും, ചിലര് ഓക്കെ ആയിട്ടായിരിക്കും. അപ്പൊ എല്ലാരോടും ക്ഷമയും അവര് ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവാ.
1: ഫജീന നല്ലൊരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. അതേപോലെ കുടുംബ ഉത്തരവാദിത്തങ്ങളും ജോലിയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എത്ര എളുപ്പമല്ലല്ലോ. കുടുംബജീവിതവും ബിസിനസ്സും തമ്മിൽ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു?
0: അത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് റിസ്കി കാര്യമാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല വർക്കിംഗ് വുമൺസ് എല്ലാവർക്കും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് കുടുംബ ഉത്തരവാദിത്തം. സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് കിച്ചൺ ജോലി എന്നൊരു ഇതിലാണ്, മൈൻഡ് സെറ്റിലാണ് ഏറെക്കുറെ ഇപ്പോഴും ഉള്ളത്. എന്നാൽ അതിൽ മാറ്റമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. ഞാനും ഉപ്പയുമാണ് ഇപ്പൊ വീട്ടിലുള്ളത്, ബാക്കിയുള്ളവരൊക്കെ കേരളത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് 8 മണിക്കാണ്. പക്ഷെ ഞാനെപ്പോഴും 8:30 ആവുന്നുണ്ട് എത്താന്.
1: അത് അവിടെ നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകർ അതിനെ മാനേജ് ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷെ എല്ലാവരുടെ കേസിലും അങ്ങനെ ആവണം.

0: ഇല്ല, കുഴപ്പമില്ല, അത് ഒരു ബാലൻസിൽ അങ്ങോട്ട് പോകുന്നു. അല്ല, ഫജീന പറഞ്ഞ പോലെ ഫാമിലിയില് ബാപ്പയും ഫജീനയും മാത്രമാണല്ലോ ഇപ്പൊ ഇവിടെയുള്ളത്. ഉമ്മയോടൊക്കെ ഉമ്മയും എന്റെ നേരെ താത്തയാണ്. താത്തക്ക് രണ്ട് മക്കളുണ്ട്, അവര് കേരളത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഉമ്മയും പിന്നെ ബ്രദർമാരുണ്ട്. ഒരു ബ്രദർ ഇപ്പോ ചെന്നൈയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ബ്രദർ ഉമ്മന്റെ കൂടെ തന്നെയുണ്ട്. അപ്പൊ അവര് രണ്ട് എല്ലാരും സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് ഇപ്പൊ മാറി നിൽക്കുന്നുണ്ട്. ഉമ്മ ഇടക്ക് വന്നു പോകും. ഉമ്മ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ട് നമുക്ക് മാനേജ് ചെയ്യാനൊക്കെ. പിന്നെ ഉമ്മ വന്നാല് എനിക്ക് ഫുള്ള് കിച്ചൺ സൈഡ് റെസ്റ്റാണ്.
1: പിന്നെ ജോലി ശ്രദ്ധിക്കാം.
2: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
3: എങ്കിൽ നിങ്ങളുടെ തീരുമാനം. 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട കാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, BBA, BCom+ അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം. വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, കാലിക്കറ്റ്, 9846888222. ബ്രാഞ്ചസ് പെരിന്തൽമണ്ണ, തൃശൂർ, കൊച്ചി, ട്രിവാൻഡ്രം, UK and UAE.
0: നമ്മുടെ ഈ ഒരു യാത്രയിൽ ചില അനുഭവങ്ങൾ നമ്മെ കൂടുതൽ ശക്തരാക്കുകയും മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യാറുണ്ടല്ലോ. ബിസിനസ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനം കൊണ്ട ഒരു അനുഭവം പങ്കുവെക്കാമോ?
4: അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സൈഡിൽ തന്നെ വരുന്ന ഓരോ റെസ്പോൺസ് വേണമെങ്കിൽ പറയാം. അതിലുപരി നമ്മുടെ ഫാമിലി, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ ഏതെങ്കിലും പരിപാടിക്ക് ഒന്നിച്ച് ചേരുമ്പോൾ അപ്പൊ ഇങ്ങനെ ഒരു സംസാരിക്കുന്നതിനിടെ പറയും, ജീന എന്നാണ് പൊതുവെ എന്നെ വിളിക്കല്. ജീന എന്തായാലും ആ ഒരു ഫീൽഡ് ചൂസ് ചെയ്ത് നന്നായി, നല്ല രസമുണ്ട്. അപ്പോ നമ്മുടെ ഇപ്പോ ബിസിനസ്സിൽ തന്നെ അകത്തി ഇതിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. അതില് ഇപ്പൊ ഞാനിവിടെ അക്കൗണ്ട് സെക്ഷൻ തുടങ്ങിയിട്ട് ഒരു 4 വർഷമായി. അവിടെയും ഒരു അക്കൗണ്ടന്റ് സ്ത്രീയായിട്ട് തന്നെ വേണം എന്ന് അവര് തീരുമാനിച്ചു. കാരണം സ്ത്രീകൾക്ക് മാത്രം കുറെ സമയം കണക്കുപരമായിട്ടായാലും എല്ലാം സംബന്ധിച്ച് സ്ത്രീകളാണ് ബെറ്റർ എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം. മേ ബി ഞാനിവിടെ നല്ലപോലെ വർക്ക് ചെയ്തത് അവർക്ക് കണ്ടത് കൊണ്ടായിരിക്കാം. ആ ഒരു അകത്തി ദ്വീപിലും ഇപ്പൊ ഒരു സ്ത്രീയാണ് വർക്ക് ചെയ്യുന്നത് അക്കൗണ്ട് സെക്ഷനിൽ. എന്നെപ്പോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്നതെല്ലാം ആണുങ്ങൾ തന്നെയാണ് ചുറ്റിലും. ഒരു സ്ത്രീ അക്കൗണ്ട് സെക്ഷന്, ഞാനിവിടെ അക്കൗണ്ട് സെക്ഷനിൽ ഒരു സ്ത്രീയാണ്, അവിടെ അകത്തി ദ്വീപിലും ഒരു സ്ത്രീയാണ്. കഴിഞ്ഞ മാസമാണ് അക്കൗണ്ടന്റ് ആയിട്ട് ജോയിൻ ചെയ്തത്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്,
0: നല്ലൊരു കാര്യമാണ്. ഫജീനയുടെ അനുഭവങ്ങൾ യാത്രയും കേൾക്കുമ്പോൾ പല സ്ത്രീകൾക്കും അത് പ്രചോദനമാകുന്ന ഉറപ്പാണ്. സ്വന്തമായി എന്തെങ്കിലും ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോഴും മടിച്ചു നിൽക്കുന്ന സ്ത്രീകളുണ്ട്, അവരോട് എന്താണ് പറയാനുള്ളത്?
4: സ്വന്തമായിട്ട് എന്തെങ്കിലും ആരംഭിക്കണമെന്ന് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. നിങ്ങളുടെ കഴിവിൽ ആദ്യം നിങ്ങളാണ് വിശ്വസിക്കേണ്ടത്. എനിക്കിത് ചെയ്താൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് ആദ്യം നമ്മൾ തന്നെയാണ് വിശ്വസിക്കേണ്ടത്. ബാക്കിയുള്ളവരെ നമ്മൾ വിശ്വസിക്കണോ ഇല്ലയോ അത് നമുക്ക് ബോധ്യറിയരുത് ആദ്യം. പിന്നെ തുടക്കത്തിൽ തന്നെ സക്സസ് ആവണമെന്നില്ല, കുറച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്താലേ സക്സസ് ആവൂ. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരുപാട് ഇപ്പോ ലക്ഷദ്വീപിലെ ഒരുപാട് സ്ഥാപനങ്ങളിൽ പല സ്കീമുകളുമുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു വെച്ച് എങ്ങനെയൊക്കെ അത് നമുക്ക് നമ്മുടെ തുടങ്ങാൻ പോകുന്ന സംരംഭത്തിന്റെ ഭാഗമാക്കാം, അതൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്കൊരു സംരംഭം തുടങ്ങുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു.
0: ഇന്നിപ്പോ പല സ്ത്രീകളും മുന്നോട്ട് വന്നിട്ടുണ്ട്, എന്നാലും കുറച്ചുപേർ ഇങ്ങനെ വരാൻ മടിച്ചു നിൽക്കുകയാണ്. അപ്പൊ ഒരു വിജയകരമായ യാത്രയ്ക്കും പിന്നിൽ കഠിനാധ്വാനവും ക്ഷമയും ആത്മവിശ്വാസവും ഉണ്ടാവല്ലോ. ഫജീനയുടെ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? അതേപോലെ ബിസിനസ്സിനെ കൂടുതൽ വിപുലീകരിക്കാനുള്ള ആലോചനകളൊക്കെ ഉണ്ടോ?
4: ബിസിനസ് അത്യാവശ്യം നല്ല രീതിയിലാണ് പോകുന്നത്. മുമ്പത്തെക്കാളും ഇപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു കൺസ്ട്രക്ഷൻ മേഖലയിൽ ലിമിറ്റേജ് ഉണ്ട്. നമുക്ക് ലക്ഷദ്വീപാണ്, ബിൽഡിംഗ് എടുക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു പരിധിവരെ നിന്നുകൊണ്ടല്ലാതെ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പുതിയ ബിസിനസ് പദ്ധതികളുണ്ട്, ഇൻഷാല്ലാ അത് നടപ്പിലാക്കുമെന്ന് വിചാരിക്കുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ടൊരു ഡിസ്കഷൻ ഒക്കെ ഉണ്ട് ഇപ്പോ.
0: എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ.
4: താങ്ക് യു.
0: അതേപോലെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് അറിയാം ഫജീന, ഒരു യാത്രാ അനുഭവം പങ്കുവെക്കാമോ?
4: യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്. യാത്രകളെക്കാളും യാത്രയിൽ കൂടെ വരുന്ന ആൾക്കാർ തരുന്ന കുറെ മെമ്മറീസ് ഉണ്ട്, അതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് സ്ഥലങ്ങൾ ഒരുപാട് കാണാൻ പറ്റും, എന്നാലും പലരും പറയുന്നുണ്ട് അവിടെ പോയി കാണാൻ നല്ലതായിരുന്നു, പക്ഷെ കൂടെ പോയ ഗാങ് നല്ലതല്ല. പക്ഷെ വൈബൊത്ത കുറെ കൂട്ടം ആൾക്കാരെ കൂടെ പോയാൽ ആയി കാണാൻ പോകുന്ന സ്ഥലത്തേക്കാളും നമുക്ക് അതിന് ഒരു മെമ്മറീസ് ഉണ്ടാവും. ഞാന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞങ്ങള് 3 പേര് ചേർന്നിട്ടാണ് പല പ്ലാനിങ്ങും ചെയ്യുന്നത്. എന്റെ കസിൻസ് ആണ് ഞാനും സമീറ, സമീറ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, പിന്നെ സമീന. അപ്പൊ ഞങ്ങൾ 3 പേരും കസിൻസ് ആണ്. ഞങ്ങള് പലതും ഡിസ്കസ് ചെയ്തിട്ടാണ് പല യാത്രകളും പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര എന്ന് വെച്ചാൽ എന്റെ ബ്രദറും പിന്നെ സമീന, സമീറ, റഷീഖ്, ഞങ്ങളെല്ലാം

0: ഐഡിയാസ് തരും, പുതിയ സംസ്കാരങ്ങൾ വെടിപ്പിക്കും. നല്ലതാണ്, നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഏറെക്കുറെ മാറ്റം വരും.
1: അപ്പൊ ഇത്രയും സമയം നമ്മളോടൊപ്പം യാത്രാനുഭവങ്ങളും ബിസിനസിന്റെ ആ ഒരു അനുഭവങ്ങളും പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് വിവരങ്ങൾ എത്തിട്ടേന്ന് ആശംസിക്കുന്നു. നമസ്കാരം.
0: എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കിത്തന്ന് ആകാശവാണിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പ്രിയ ശ്രോതാക്കളോട് ഒരു കാര്യം ഞാൻ പറയട്ടെ, പ്രത്യേകിച്ച് സ്ത്രീകളോട്. ഒരു സ്ത്രീയും സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ എല്ലാവർക്കും അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ചെറുതാണെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും കുറച്ച് സമ്പാദ്യം ഉണ്ടാക്കി വെക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്. നമുക്കൊരു വോയിസ് ഉണ്ടാവും, എന്ത് കാര്യത്തിനും അഭിപ്രായം പറയാൻ പറ്റും. ആരുടെയും കീഴിൽ നിൽക്കാതെ അവരോടൊപ്പം തന്നെ വളരാൻ ശ്രമിക്കുക. താങ്ക് യു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫെൻ ഫോരിഷ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി കവരത്തി ദ്വീപ് സ്വദേശിനി ഫജീന ജബീൽ. ഈ പരിപാടി തയ്യാറാക്കിയത് ബിബി സമിയ, സലാഹിയ മൻസിൽ. നന്ദി, നമസ്കാരം.
3: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
4: എങ്കിൽ നിങ്ങളുടെ തീരുമാനം. 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയാട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയാട്ട ക്യാബിൻ ക്രൂ, അയാട്ട എയർപോർട്ട് മാനേജ്മെന്റ് ബിബിഎ, ബികോം പ്ലസ് അയാട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം. വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, കാലിക്കറ്റ്, 9846888222. ബ്രാഞ്ചസ് പെരിന്തൽമണ്ണ, തൃശൂർ, കൊച്ചി, ട്രിവാൻഡ്രം, UK ആൻഡ് UAE.
5: ഫെൻ ഫോറിഷ നിങ്ങൾക്കായി സമർപ്പിച്ചത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.

0: ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൗരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ.
1: ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

മഴ പെയ്യുന്ന ഗ്രാമീണ വഴികളിലൂടെ മഴയിൽ നനഞ്ഞ് ഒരേ കുടക്കീഴിൽ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നടന്ന നിമിഷങ്ങൾ, പ്രണയത്തിലെ കുളിരും മൃദുലതയും ഒരു ഛായാചിത്രം പോലെ വരച്ചുകാട്ടിയിരിക്കുന്നു ഈ ഗാനത്തിൽ. ബി ആർ പ്രസാദിന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സംഗീതം പകർന്ന് എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം, ചിത്രം വെട്ടം.

0: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: ആദ്യാനുരാഗവും യൗവനത്തിൻ്റെ സ്വാതന്ത്ര്യവും പ്രകൃതിയുമായുള്ള ആത്മബന്ധവും സ്ത്രീ സൗന്ദര്യവും മനോഹരമായ രൂപകങ്ങളിലൂടെ അവതരിപ്പിച്ച് വൈരമുത്തുവിൻ്റെ വരികൾക്ക് ദേവാസംഗീതം പകർന്ന് ഹരിണിയും സംഘവും ആലപിച്ച ഗാനം ചിത്രം ഖുഷി.

മഴ ഒരു പ്രകൃതി പ്രതിഭാസമല്ല. അതിനെ ശരിക്ക് ശ്രദ്ധയോടെ കേട്ടാൽ അതിന്റെ സംഗീതവും താളവും മനസ്സിലാവും. മിന്നൽ തെളിയുമ്പോൾ, ഇടിമുഴങ്ങുമ്പോൾ, ഭയത്തോടെയാണെങ്കിലും നമ്മൾ ചേർന്നിരിക്കുന്നു. ഇത് പരസ്പരം രണ്ട് ഹൃദയങ്ങളെ ഒരുമിപ്പിക്കുന്ന അത്ഭുതമാണെന്ന് രചയിതാവ് കത്തീൽ ഷിഫായി ഈ ഗാനത്തിലൂടെ കാണിച്ചു തരുന്നു. സംഗീതം നൽകിയിരിക്കുന്നത് അനു മാലിക്, ആലാപനം കുമാർ സാനു, ചിത്രം സർ.

പ്രകൃതിയിലെ മഴയുടെ വിവിധ രൂപങ്ങളെ ഉപയോഗിച്ച് മനുഷ്യഹൃദയത്തിലെ സ്നേഹത്തിന്റെ വിവിധ വികാരങ്ങളെ കാവ്യാത്മകമായി അവതരിപ്പിച്ച ഗാനമാണ് കൈതപ്പുറത്തിന്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് സുജാത ആലപിച്ച അഴകിയ രാവണിലെ ഈ ഗാനം.

0: online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം പാദസരത്തിന്റെ കുലുക്കം പോലെയാണ്. മഴത്തുള്ളികളുടെ ശബ്ദം, നനഞ്ഞ വഴികൾ, തണുത്ത കാറ്റ്, ഇവയെല്ലാം പ്രണയത്തിന്റെ ഭാഷയായി മാറുന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ലതാ മങ്കേഷ്കർ. രചന യോഗേഷ്, സംഗീതം നൽകിയത് ആർ ഡി ബർമൻ. ചിത്രം മൻസിൽ.

0: ഈ ഗാനത്തോടുകൂടി ചലച്ചിത്രഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് സലീം, മന്നായപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയതാണ്, ചിത്രം ആരവം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് കാവാലം നാരായണ പണിക്കർ, സംഗീതം MG രാധാകൃഷ്ണൻ.

തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിട്ട മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിട്ട കാടും പടലും പറിച്ചു കെട്ടിട്ട ോടും മയിലാടും മഞ്ചാടിക്കും നിന്റെ കാടും പടലും പറിച്ചു കെട്ടിട്ട കാടും പടലും പറിച്ചു കെട്ടിട്ട മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിട്ട കാടും പടലും പറിച്ചു കെട്ടിട്ട പറിച്ചു

കടലും പറിച്ചു കെട്ടിക്ക, കാടും പടലും പറിച്ചു കെട്ടിക്ക, പറിച്ചു കെട്ടിക്ക, കെട്ടിക്ക കുട്ടി തിരുതാളി, കാടും പടലും പറിച്ചു.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: വിഷം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ.

അൻപോട് കൺമണി എന്ന ചിത്രത്തിനു വേണ്ടി മനു മഞ്ജിത്ത് എഴുതി, സാമുവൽ എബി ഈണം നൽകി, വിനീത് ശ്രീനിവാസനും ഏഞ്ചൽ മേരി ജോസഫും പാടിയത്.

0: ഓൺലൈൻ ഗെയിമിംഗിലെ കെണികൾ, സോഷ്യൽ മീഡിയയിലെ അതിക്രമങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക. സൈബർ ബുള്ളിയിംഗ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒളിച്ചുവെക്കരുത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. എല്ലാ സഹായത്തിനും സൈബർ ഹെൽപ്പ് ലൈൻ 1930 ബന്ധപ്പെടുക. സൈബർ ലോകം സുരക്ഷിതമാക്കാം.
1: സ്വന്തം സംഗീതത്തിൽ ഗിരീഷ് നാരായണനോടൊപ്പം ശ്രേയ ജയദീപ് പാടിയത് ചിത്രം സഹ്യാദ്രിയിലെ ചുവന്ന പൂക്കൾ. ഗാനരചന ജസ്റ്റിൻ കലൂർ.

അതിഭീകര കാമുകൻ എന്ന ചിത്രത്തിൽ രാഘു പാടിയതാണ് അടുത്ത ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് വൈശാഖ് സുഗുണൻ, സംഗീതം ബിബിൻ അശോക്.

0: ചർമ്മ സംരക്ഷണം ആയുർവേദത്തിൽ ഡോക്ടർ ബ്ലെസി ഐ വി പുലിക്കോട്ടിൽ സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ യേശുദാസും കെ എസ് ചിത്രയും പാടിയത് സത്യൻ അന്തിക്കാടിന്റെ വരികൾ. ചിത്രം ഞാൻ ഏകനാണ്.

അമ്പലമുക്കിലെ വിശേഷങ്ങൾ എന്ന ചിത്രത്തിൽ ശ്വേതമോഹനും നിഖിൽ മാത്യുവും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് പി ടി ബിനു, സംഗീത സംവിധാനം അരുൾദേവ്.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: എം ജി രാധാകൃഷ്ണന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം വേട്ട, ഗാനരചന ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: നിങ്ങൾക്ക് ഒരറിയിപ്പ് ലഭിച്ചു, പണം അടയ്ക്കണമെന്ന്.

0: പറയുന്നു. സംശയമുണ്ടോ? പേടിച്ച് സ്വയം തീരുമാനമെടുക്കേണ്ട. തട്ടിപ്പാണോ അല്ലയോ എന്ന് സംശയം തോന്നിയാലുടൻ സൈബർ ഹെൽപ്പ് ലൈൻ 1930 വിളിക്കുക. സൈബർ വിദഗ്ധരുടെ ഉപദേശം തേടുക. അബദ്ധങ്ങൾ ഒഴിവാക്കാം, സുരക്ഷിതരായിരിക്കാം. 1930 നിങ്ങളുടെ സുരക്ഷാ കവചം.
1: ജി ദേവരാജന്റെ സംഗീത സംവിധാനത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം ചുക്ക്, ഗാനരചന വയലാർ.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായ ബിജുകുമാർ പി എസുമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം. നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പമുള്ളത് ബിജുകുമാർ പി എസ് സാറാണ്. സാറ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്തു വരുന്നു. സാർ എവിടെയാണ് ജോലി ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട്?
1: ഞാൻ ഇപ്പോ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരം പ്ലാമോഡിലുള്ള നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ കീഴിലാണ്. അവിടെ കാഴ്ച പരിമിതരായ ആൾക്കാർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം നൽകുകയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് ഇവിടെ എത്തിയിട്ട് 6 മാസം ആയിട്ടുള്ളൂ. ശരിക്കും എന്റെ ഒരു മേഖല എന്ന് പറയുന്നത് WPS വർക്ക് പ്ലേസ് സൊല്യൂഷൻ. അത് എന്ന് പറയുമ്പോൾ നമ്മളെ കാഴ്ചയില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അംഗപരിമിതരായ ആൾക്കാർക്ക് ജോലി ലഭിക്കുമ്പോൾ അവര് ജോലിയിടങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ സോഫ്റ്റ്വെയർ പരമായിരിക്കും. ഇപ്പോൾ കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോഫറ്റേരിയ അല്ലെങ്കിൽ അവരുടെ പ്രമിസസ് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്, സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മേലധികാരികളായിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ബിഹേവിയറൽ പ്രോബ്ലംസ്, ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കാണും. അപ്പോൾ ഓരോ ആളും ഫേസ് ചെയ്യുന്നത് ഓരോ പ്രശ്നമായിരിക്കും. ആ പ്രശ്നത്തെക്കുറിച്ച് പഠിച്ചിട്ട് സെപ്പറേറ്റ് നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തി 21 ദിവസത്തെ ട്രെയിനിങ് അവർക്കും, പിന്നെ അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ പൊതുവായിട്ടൊരു ബോധവൽക്കരണം കൊടുക്കുന്ന ഒരു രീതിയാണ് വർക്ക് പ്ലേസ് സൊല്യൂഷൻ. ഇതിന്റെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലിക്ക് പ്രൊഡക്റ്റീവ് ആകുക. ഒരു 35,000 രൂപ 40,000 രൂപ നമ്മൾ ശമ്പളം വാങ്ങിക്കുന്നെങ്കിൽ ഐഡിയലായിട്ടിരുന്ന് പൈസ വാങ്ങുന്നേക്കാൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എംപ്ലോയിക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, എംപ്ലോയറും സാറ്റിസ്ഫൈഡ് ആവും. അങ്ങനെ ഒരു നല്ല റിലേഷൻ ഇവർ തമ്മിലുണ്ടാകുമ്പോൾ കൂടുതൽ ജോലി സാധ്യത കാഴ്ച പരിമിതരായ ആൾക്കാർക്ക് വിവിധ മേഖലകളിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് SBIയിലാണ് തുടങ്ങിയത്. ഞാൻ SBIയിൽ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ സ്റ്റേറ്റിലും അവരുടെ ബാങ്ക് സെന്ററിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ജമ്മുകാശ്മീരും ജാർഖണ്ഡും ഒഴികെ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും പോകാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്.
0: ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ എങ്ങനെയാണ് ഇതിൽ എത്തിപ്പെടുന്നത്?
1: ഞാൻ എത്തിച്ചേർന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഡിഗ്രി പാസ്സായിരുന്ന PG പാസ്സാകുന്ന സമയത്തൊക്കെ ജോലി ഒരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ കൊച്ചിലേ തന്നെ മ്യൂസിക്കിനോട് താല്പര്യമുണ്ടായിരുന്നു, പാട്ടുകളോട് ഇഷ്ടമായിരുന്നു. അന്നൊക്കെ ഈ ഓഡിയോ കാസറ്റ് കടകൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു കട ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 2008 വരെ അങ്ങനെ ഒരു കട ഞാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം 2013 കൊച്ചിയിൽ RCG SRVC എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ റോയ് സാറിന്റെയും സുനിൽ സാറിന്റെയൊക്കെ ശിക്ഷണത്തിൽ കമ്പ്യൂട്ടർ അഭ്യസിക്കുകയാണ്, പിന്നെ സുമേഷ് സാറുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഈ രംഗത്തോട് വന്നത്. എനേബിൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അവര് കോൺട്രാക്ട് ബേസ് എടുത്തതിൽ സബ് കോൺട്രാക്ട് ആയിരുന്നു ഞാൻ SBI തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ വർക്ക് പ്ലേസ് സൊല്യൂഷനായിട്ട് പോയത്. വർക്ക് പ്ലേസ് സൊല്യൂഷനിൽ പോയപ്പോഴാണ് എനിക്ക് ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്.
0: അതിനുശേഷമാണ് ഇപ്പോൾ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് ജോലിയിലേക്ക് വരുന്നത്.
1: ഞാൻ പഠിച്ച കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറുടെ ജോലിയുടെ ഭാഗം കൂടെ

0: ഇരുന്നൂറ് പേ സൊല്യൂഷൻ. ഞാൻ എന്റെ കരിയർ തുടങ്ങുന്നത് ഈ എസ് ആർ വി സിയിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ടാണ്. പിന്നീടാണ് എസ് ആർ വി സി ഫുട്ബോൾ രംഗത്തേക്ക് മാറിയപ്പോൾ ഞാനിങ്ങനെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ വർക്ക് പ്ലേസ് സൊല്യൂഷൻ ഫോറിൻ കൺട്രീസിലൊക്കെ ധാരാളം പോപ്പുലറായി, ഇവിടെ മാത്രമേ പോപ്പുലർ ആവാതുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എനേബിളിന്റെ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഞാൻ അത് ചൂസ് ചെയ്തു.
1: അതിൽ സാറിന് ഈ ട്രെയിനിങ് ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് പറയാമോ?
0: അതിന്റെ ഒരു പാറ്റേൺ ഇതാണ്, ഓരോ ആൾക്കാരും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കും. പഠിച്ച ശേഷം അതിനുള്ള പരിഹാരം നമ്മളൊരു ടീമുണ്ട്, എനേബിളിന്റെ ആണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്കും മനസ്സിൽ തോന്നുന്ന ഒരു പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ട് ആ പ്രശ്ന പരിഹാരങ്ങൾ നമ്മൾ ഒന്ന് കോർഡിനേറ്റ് ചെയ്യും. കോർഡിനേറ്റ് ചെയ്ത് ഒരു കോഴ്സ് പോലെ നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കും. ഈ സ്ട്രക്ചർ ബേസിൽ നമുക്ക് എന്താണ് പ്രശ്നങ്ങൾ, അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളൊരു രീതിയിൽ നമ്മളൊരു മൊഡ്യൂൾ ഉണ്ടാക്കി, ആ മൊഡ്യൂൾ ബേസ് ചെയ്ത് 21 മുതൽ 50 ദിവസം വരെയുള്ള ഒരു ട്രെയിനിങ് പാറ്റേൺ ഉണ്ടാക്കി അത് കൊടുക്കും. അത് കൊടുത്ത ശേഷം 6 മാസം, 1 വർഷം, 1.5 വർഷം, 2 വർഷം, ഇങ്ങനെ 4 അവസരങ്ങളിലായിട്ട് ഇതിന്റെ ഒരു ഇവാലുവേഷൻ നടത്തും. നമ്മൾ കൊടുത്ത ട്രെയിനിങ് ഫലപ്രദമായിട്ടുണ്ടോ, അവർ എത്രത്തോളം അത് ഉൾക്കൊണ്ടു എന്നുള്ളത് നോക്കും. അത് അവരടുത്ത് മാത്രമല്ല ചോദിക്കുന്നത്, അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ മേലധികാരികൾ, സഹപ്രവർത്തകർ ഇവരുടെതൊക്കെ നമ്മളൊരു ഫീഡ്ബാക്ക് എടുക്കും. അതാണ് ഇതിന്റെ ഒരു രീതി.
1: കമ്പ്യൂട്ടർ ട്രെയിനിങ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 2-3 സാറന്മാർ ചേർന്നിട്ടാണ് കുറെ ഗൈഡ് ചെയ്തതെന്ന്. ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് അതിൽ പഠിപ്പിച്ചു തന്നത്?
0: അവിടെ പഠിപ്പിക്കുന്നത് ബേസിക് നോളജ് ഉണ്ടല്ലോ, അതായത് കമ്പ്യൂട്ടറിന്റെ ജനറേഷൻസ്, വേർഡ്, എക്സൽ, ഓഫീസ് പാക്കേജ് ഉപയോഗിക്കുക, ഇന്റർനെറ്റ് ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഓഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളും കൂടെ നമ്മൾ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ അടിസ്ഥാനപരമായിട്ട് ഞാനൊരു ഓഡിയോ എഡിറ്ററാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 2024 നടത്തിയ ഒരു ഡ്രാമ കോമ്പറ്റീഷനിൽ ഞാൻ ബെസ്റ്റ് എഡിറ്ററായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ, നാടകസമിതികളിലൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പരസ്യങ്ങൾ, അതുപോലെ നമ്മുടെ ക്ഷേത്ര ഉത്സവങ്ങളുടെ അനൗൺസ്മെന്റുകൾ
1: എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്?
0: ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് റീപ്പർ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ആണ്. ഇതിനു മുമ്പേ ഓഡാസിറ്റി,
1: സൗണ്ട് ഫോർജ്, അഡോബ് ഓഡിഷൻ.
0: ഞങ്ങള് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് സ്ക്രീൻ റീഡർ ഉപയോഗിച്ചാണ്. ജോസ്, എൻവിഡിയ, ഇങ്ങനെ 2 സ്ക്രീൻ റീഡർ ഉപയോഗിച്ചിട്ടുണ്ട്. സ്ക്രീനിൽ എന്ത് കാണിക്കുന്നോ അത് നമുക്ക് പറഞ്ഞു തരണം. അപ്പൊ ഈ അഡോബ് ഓഡിഷനിലൊക്കെ ആക്സസബിലിറ്റി കുറവാണ്.
1: ഓക്കെ,
0: എല്ലായിടങ്ങളിലും വായിച്ചു തരില്ല
1: റീപ്പർ. പക്ഷേ
0: റീപ്പർ ഫുള്ളി ആക്സസബിൾ ആണ്. ലോകത്തെ പ്രമുഖരായ ഒരുപാട് കാഴ്ചയില്ലാത്തവരും ഉള്ളവരായ മ്യൂസിഷ്യൻസ് ഉപയോഗിക്കുന്ന ഒരു ഡോ ആണ് റീപ്പർ.
1: റീപ്പർ ആക്ച്വലി പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെയല്ലേ? പക്ഷെ അത് പഠിച്ചെടുത്തു അല്ലേ?
0: ആ, റീപ്പർ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്റെ ഒരു ലേണിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിയുന്നതും എല്ലാ ട്യൂട്ടോറിയൽസും യൂട്യൂബിൽ നിന്നും ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കും. പിന്നെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ സഹായം വേണമെങ്കിൽ എനിക്ക് ഫോറിൻ ഫ്രണ്ട്സൊക്കെ ധാരാളം ഉണ്ട്, അപ്പൊ അവരുടെ ചോദിച്ച് മനസ്സിലാക്കും. അതുപോലെ തന്നെ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി ഓഡിയോ എഡിറ്റിംഗ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഞാനാണ്. ഈ കൊറോണ സമയത്ത് നമ്മൾ അങ്ങനെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് ഓൺലൈനായിട്ട് ഞങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ കുറെ പേരല്ലാതെ കൊടുക്കുന്നുണ്ട്.
1: മാത്രല്ല, റീപ്പറില് മ്യൂസിക് പ്രൊഡക്ഷൻ ഒക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ?
0: ശരിക്കും പറഞ്ഞാൽ റീപ്പർ നമുക്ക് 2 തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് പ്രോഗ്രാമേഴ്സിന് ഉപയോഗിക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് നോർമൽ അനൗൺസ്മെന്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യാം. ഞാൻ ഇവിടെ ആകാശവാണിയിൽ ജോലി ഉണ്ടായിരുന്ന സുരേന്ദ്ര സാറിന്റെ ശിഷ്യനാണ് മൃദംഗത്തിൽ. അപ്പൊ അതിന്റെ ഒരു റിതം സെൻസ് ഉണ്ട്. അതൊക്കെ വെച്ചാൽ ഇനി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കമ്പ്യൂട്ടർ പഠിച്ച നോളജ്, ഈ 2 നോളജും കൂടെ ഉള്ളതുകൊണ്ട് ഇനി കുറച്ച് ഒരു
1: രസമായിട്ട് തോന്നും ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നത്.
0: ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്ന ജോലിയേക്കാൾ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഓഡിയോ എഡിറ്റർ എന്നുള്ള രീതി. എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും, ക്രിയേറ്റീവ് ആകാൻ പറ്റും.
1: തീർച്ചയായിട്ടും പാട്ടിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോ പാട്ട് കമ്പോസ് ചെയ്യാണോ, പാടുകയാണോ, എഴുതുകയാണോ, എഡിറ്റിംഗ് ആണോ, എന്താണ് മെയിൻ?
0: ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മൃദംഗത്തിലാണ് എനിക്ക് താല്പര്യം. മൃദംഗം, ചെണ്ട, തബല ഇതൊക്കെ പഠിച്ചു.
1: ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വായിക്കും?
0: പെർക്കഷൻസ് ഇൻസ്ട്രുമെന്റ്സിലാണ്. അത്യാവശ്യം ഡ്രംസ് ഒഴിയ ബാക്കി എല്ലാ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സും കൈകാര്യം ചെയ്യാൻ അറിയാം.
1: ഇത് റെക്കോർഡ് ചെയ്യാറുണ്ടോ ഈ വായിക്കുന്നത്?
0: ഇല്ല, അത് സ്വന്തമായിട്ട് വായിച്ച് റെക്കോർഡ് ചെയ്യാറൊന്നുമില്ല. മൃദംഗത്തിന്റെ ടോണൊക്കെ അതുപോലെ
1: ബാലൻസ് ചെയ്തിട്ടും കൂടിയാണല്ലോ ചെയ്യേണ്ടത് അല്ലേ?
0: അത്രയും വേണം. നമ്മൾ അനൗൺസ്മെന്റുകളും ഡ്രാമകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. അതാകുമ്പോൾ വോയിസ് മാത്രം മതി.
1: ഡ്രാമ പ്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത്, അതോ ഡയലോഗും ചെയ്യാറുണ്ട്?
0: എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ്,
1: എഡിറ്റിംഗ് ആണ് ചെയ്യാറ്. ഇപ്പൊ നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡില് ജോലി ചെയ്ത് വരുന്നുണ്ടല്ലോ, അവിടെ ജോലിയുടെ നേച്ചർ എങ്ങനെയാണ്?
0: ശരിക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് 18-40 മധ്യയുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. അപ്പോ ഇപ്പൊ നമ്മള് കേരളത്തില് വളരെ റേറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു കോഴ്സ്, സിഡിറ്റിന്റെ അംഗീകാരത്തോടു കൂടി ആ സർട്ടിഫിക്കറ്റും വാലിഡ് ആണ്, പ്രൊഫഷണൽ കോഴ്സാണത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ PSC അംഗീകരിച്ച കോഴ്സാണ് ഈ സിഡിറ്റ് നൽകുന്നത്. DOA എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. PSC നമുക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണമെന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് വാലിഡ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ കോഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പൊ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന, ഇപ്പൊ സിഡിറ്റ് തന്നെ കൊടുത്തോണ്ടിരിക്കുന്ന ആ രീതിയൊക്കെ മാറാൻ സമയം. കാരണം ഇപ്പൊ നമ്മൾ കൂടുതലും ChatGPT, ജെമിനി അങ്ങനെ തുടങ്ങിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോ കമ്പ്യൂട്ടർ എന്താണ്, എങ്ങനെ ഉപയോഗിക്കണം എന്ന് ചെയ്ത് ആർക്കും ഇപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ചെറിയ പരിചയമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മളിപ്പോ കാഴ്ച പരിമിതരായ ആൾക്കാർക്ക് കോഴ്സ് കൊടുക്കുമ്പോൾ ശരിക്കും അവർക്ക് വേണ്ടത് അവരുടെ ഒരു പെരുമാറ്റത്തിലുള്ള

0: ഒരു രീതിയാണ്. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, ആ ഒരു ബോധവൽക്കരണം. ഈ സ്ക്രൈബിനെ കൂടുതൽ ആശ്രയിക്കുന്നതുകൊണ്ട് പലരും ഇംഗ്ലീഷ് ഒരു പ്രശ്നമാണ്. ഓരോ തൊഴിലിടങ്ങളിൽ എങ്ങനെ പെരുമാറുക, ഞാൻ ഈ പറഞ്ഞ WPS എന്ന് പറഞ്ഞ സംഭവം ജോലി കിട്ടും മുമ്പേ തന്നെ അവർക്കൊരു ബോധവൽക്കരണമായിട്ട് കൊടുക്കുകയാണെങ്കിൽ പലർക്കും വലിയൊരു ഉപയോഗമായിട്ട് മാറും. അത്തരത്തിൽ കോഴ്സ് മോഡിഫൈ ചെയ്യാൻ പറ്റിയാൽ അത് നല്ലതാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ സംതൃപ്തനാണ്, പ്രശ്നമൊന്നുമില്ല. ബട്ട് എന്റെ ഒരു ലക്ഷ്യം ഈ WPS ലെവലിലേക്ക് എല്ലാ കാഴ്ചയില്ലാത്ത ആൾക്കാരെയും എത്തിക്കുക
1: എന്നുള്ളതാണ്. സ്കൂളില് കോളേജൊക്കെ പഠിച്ചതൊക്കെ എവിടെയാണ്
0: പഠിച്ചത്? ആദ്യം വർക്കല ലൈറ്റ് ടു ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന അന്തവിദ്യാലയത്തിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് എന്നെ വീട്ടിനടുത്ത് തന്നെയുള്ള RRV രാജാ രവിവർമ്മ ഹൈസ്കൂൾ, അവിടെയാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നെ പ്രീ ഡിഗ്രി ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ്, ഡിഗ്രി ഹിസ്റ്ററി ആയിരുന്നു NSS കോളേജ് നിലമ്പേൽ. അത് കഴിഞ്ഞിട്ട് കാര്യവട്ടത്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ഹിസ്റ്ററി തന്നെ MA കഴിഞ്ഞത്.
1: അതിനുശേഷമാണ് എറണാകുളത്ത് പഠിക്കാൻ.
0: ഇല്ല, അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ ഓഡിയോ കാസറ്റ് രംഗത്തുള്ള
1: സ്ഥാപനം ആരംഭിച്ചത് അല്ലേ. പാട്ട് ഒരുപാട് കേൾക്കാറുണ്ടോ?
0: ആ, പാട്ട് ഒരുപാട് കേൾക്കാറുണ്ട്. ഓഡിയോ കാസറ്റ് കട സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഞാൻ ഒരു ബിസിനസ് എന്ന ലെവലിലല്ല
1: പാട്ട് കേൾക്കാനുള്ള
0: താല്പര്യം.
1: പാട്ട് പാടുവോ?
0: ഇല്ല, പാടില്ല. സംഗീതം അറിയാം, പക്ഷെ പാടില്ല. ഈ പ്രധാനമായിട്ട് എനിക്ക് തൈറോയിഡിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് പറ്റില്ല. അത് ശരിക്കും എന്നെ മ്യൂസിക്കിലേക്കും എന്റെ ഏതെങ്കിലും ഉള്ള അറിവുകളിലേക്കും അടുപ്പിച്ചത് ആകാശവാണിയാണ്. ആകാശവാണിയിലെ പണ്ടത്തെ നാടകങ്ങളും അതുപോലെ എല്ലാ പരിപാടികളും, പണ്ട് സ്കൂളിൽ പോയാലും ബാക്കിയുള്ള ഒഴിവ് സമയങ്ങൾ മുഴുവൻ എന്റെ ഗുരുവും വഴികാട്ടിയും റേഡിയോ തന്നെയായിരുന്നു. എന്റെ അറിവുകളിലൊരു എന്താ പറയുക, ഒരു 90% നൽകിയത് ആകാശവാണിയാണ്.
1: അപ്പൊ ഇനിയും വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഓഡിയോ പ്രൊഡക്ഷൻ ഒക്കെ ഇപ്പൊ പറഞ്ഞ പോലെ നല്ല അഡ്വാൻസ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അതിൽ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഡ്രാമ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു വെരി മച്ച് മാം.
2: കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായ ബിജുകുമാർ PSമായി സെവിജിഹാൽ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: നേർവഴി.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: ഇപ്പോൾ അയൽക്കൂട്ടം എന്ന നാടകത്തിലെ ഒരു ഗാനം കേൾക്കാം.

നിരീക്ഷയിൽ ഇതുവരെ നേരുകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്ന് ഒലിപരപ്പാണ് തമിഴ്ച്ചൊരൽ മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഗഴ്ചിയിൽ നിറയുവടുകിന്റെ വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപെറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം. തമിഴ്ച്ചൊരൽ മാലൈ.

0: ആകാശവാണി സമയം 11 മണി.
1: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: May 23 തിരുവനന്തപുരം ജില്ലയിലെ ചാലയിൽ ജനനം. കർണാടക സംഗീതത്തിൽ, പ്രത്യേകിച്ച് തമിഴ് സംഗീതത്തിൽ, കേരളത്തിലെ താരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആൾ, അതാണ് ടി ലക്ഷ്മണപിള്ള എന്ന സംഗീതജ്ഞൻ. ഗായകൻ, വൈണികൻ, വാഗ്ഗേയകാരൻ, നാടകകൃത്ത്, ചിന്തകൻ, സാമൂഹിക പരിഷ്കർത്താവ് എന്നീ വൈവിധ്യമാർന്ന മേഖലകളിൽ ശ്രദ്ധേയനായിരുന്നു ടി ലക്ഷ്മണപിള്ള. നിത്യേന തേവാരം, തിരുവാചകം തുടങ്ങിയ ദൈവീക സംഗീത രൂപങ്ങൾ ചൊല്ലി ശിവപൂജ ചെയ്യുന്ന ഗൃഹാന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്നതിനാൽ ഭക്തിയും സംഗീതവും ഇടചേർന്ന പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ടായി. 200-ൽ പരം സംഗീതകൃതികളും ധാരാളം സാഹിത്യരചനകളും അദ്ദേഹം നടത്തി. തമിഴ് ഭാഷയിലായിരുന്നു രചനകൾ. വാഗ്ഗേയകാരൻ എന്ന പദം അന്വർത്ഥമാക്കും വിധം വാക്കും ഗീതവും ഒരേ സമയം ആവിഷ്കരിക്കപ്പെട്ട കൃതികളാണ് ലക്ഷ്മണപിള്ളയുടേത്. തിരഞ്ഞെടുത്ത ഏതാനും കൃതികൾ ഇന്നത്തെ ഗാനകൈരളിയിലൂടെ ആസ്വദിക്കാം.

0: ടി ലക്ഷ്മണപിള്ളയുടെ കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം നിർവഹണം മനേഷ് എം പി, നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ.

ഇന്ന് 3 മണിക്കുള്ള കൂട്ടുകാരിയിൽ ആർത്തവ വിരാമം അറിയേണ്ടതും പങ്കുവയ്ക്കേണ്ടതും സൈക്കോളജിസ്റ്റായ ഡോക്ടർ പി ടി വാണിദേവിയുമായുള്ള അഭിമുഖം കേൾക്കാം.

0: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയനിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
0: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.

0: അനശ്വര സംഗീതജ്ഞൻ എം ജി രാധാകൃഷ്ണൻ ഓർമ്മയായിട്ട് ജൂലൈ 2 16 വർഷം തികയുന്നു. മലയാളികൾ നെഞ്ചിലേറ്റിയ അനവധി സിനിമാ ഗാനങ്ങളും ലളിതഗാനങ്ങളും സമ്മാനിച്ചിട്ടാണ് ആ സംഗീത കുലപതി നമ്മെ വിട്ടുപോയത്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി സംസ്ഥാന സർക്കാർ തിരുവനന്തപുരം തൈക്കാട് മോഡൽ സ്കൂൾ ജംഗ്ഷന് സമീപം സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ പ്രതിമയും പൂന്തോട്ടവും സാക്ഷാത്കരിക്കപ്പെട്ടിട്ട് ജൂലൈ 2 6 മാസം തികയുന്നു. ഈ അവസരത്തിൽ എം ജി രാധാകൃഷ്ണൻ ചിട്ടപ്പെടുത്തിയ കുറച്ച് ഗാനങ്ങൾ സംഗീതഭാരതി വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ഗാനാർച്ചന നടത്തുവാൻ ഫൌണ്ടേഷൻ തീരുമാനിച്ചു. ഈ ചടങ്ങ് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന്
1: വളരെയധികം ആദരവോടുകൂടിയാണ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള എം ജി രാധാകൃഷ്ണൻ ചേട്ടനെ അനുസ്മരിക്കുന്ന ഈ ചടങ്ങിൽ ഞാനും പങ്കെടുക്കുന്നത്. ഒരു മലയാളി എന്ന നിലയിൽ എം ജി രാധാകൃഷ്ണനെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്നത് എന്റെ ഉത്തരവാദിത്വമാണ്, എന്റെ കടമയാണ്. എം ജി രാധാകൃഷ്ണൻ ചേട്ടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ സംഗീത സംഭാവനകൾ, അത് ലളിതഗാനം ആണെങ്കിൽ ലളിതഗാനം, ചലച്ചിത്ര ഗാനമാണെങ്കിൽ അത് ചലച്ചിത്ര ഗാനത്തിന്റെ മേഖലയിൽ അദ്ദേഹം തിളങ്ങി നിൽക്കുമ്പോഴും കർണാടക സംഗീതത്തിനോടുള്ള സമർപ്പണം, ഇതെല്ലാം നമ്മൾ അദ്ദേഹത്തിൽ കാണുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, പണ്ടൊക്കെ യുവജനോത്സവ വേദികളിൽ എല്ലാ സമ്മാനം കിട്ടുന്ന ലളിതഗാനങ്ങളും എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ സംഗീതം ചെയ്ത പാട്ടുകളാണ്. എനിക്കങ്ങനെ പാടാനൊന്നും അറിയത്തില്ലെങ്കിൽ പോലും

പുതിയ തലമുറയിലെ രാഷ്ട്രേട്ടന്റെ ഇതൊരു സംഗീത കുടുംബമാണ് കേരളത്തിൽ. അച്ഛൻ, അമ്മ, ഓമനക്കുട്ടി ടീച്ചർ, ശ്രീ എം ജി ശ്രീകുമാർ തുടങ്ങി ഇപ്പോൾ ഹരിശങ്കറിൽ നിൽക്കുന്ന ആ തലമുറ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ നല്ല ശുഭ്ര വസ്ത്രധാരിയാണ്, നല്ല വെള്ള മുണ്ടും വെളുത്ത ജുബയും ഒരു ചന്ദന കുറിയുമൊക്കെ അണിഞ്ഞ് അദ്ദേഹം കടന്നു വരുമ്പോൾ കാണുന്ന ഒരു പ്രസാദാത്മകതയുണ്ട്. ആ പ്രസാദാത്മകതയായിരുന്നു അദ്ദേഹത്തിന്റെ പാട്ടുകൾക്കും ഉണ്ടായിരുന്നത്. അദ്ദേഹം യഥാർത്ഥത്തില് അദ്ദേഹത്തിന്റെ സംഗീതത്തെ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നില്ല, സിനിമയിലും അദ്ദേഹത്തിന്റെ സംഗീതത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയായിരുന്നു എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒരുപാട് പാട്ടുകൾക്ക് വേണ്ടി നടക്കുന്ന ഒരുപാട് പാട്ട് ചെയ്യണം, ഒരുപാട് പാട്ട് സംഗീത സംവിധാനം ചെയ്യണം, അതിൽ കൂടെ പണം ഉണ്ടാക്കണം എന്നൊന്നുമുള്ള ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം ചെയ്ത പാട്ടുകളെല്ലാം അസാധ്യ പാട്ടുകളായിരുന്നു എന്നുള്ളത് മലയാള സിനിമയുടെ സംഗീത ഗാനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക്, അദ്ദേഹം സംഗീതം ചെയ്ത എത്രയോ

അങ്ങനെ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം കാവാലം സാറിനെ അനുസ്മരിക്കുന്ന കാവാലം ശ്രീകുമാറൊക്കെ സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി. അപ്പോ യഥാർത്ഥത്തില് കുമ്മാട്ടിയില് രാഷൻ ചേട്ടൻ സംഗീതം ചെയ്ത് സാറ് എഴുതി പാട്ടുണ്ട്. യഥാർത്ഥത്തില് ആ പാട്ടെന്ന് പറയുമ്പോ ഈ മഴയെക്കുറിച്ച് എത്രയോ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, എത്രയോ കവിതകൾ പാട്ടുകൾ ആളുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു ഗ്രാമത്തിലേക്ക് കടന്നു വരുന്ന ഒരു ജീവശക്തിയായിട്ട് മഴയെ സങ്കല്പിക്കുന്ന ഒരു പാട്ട്. അപ്പൊ ആ പാട്ട് അദ്ദേഹം എഴുതി അതിന് ഇദ്ദേഹം സംഗീതം ചെയ്തു.

0: ചടങ്ങിൽ സംസാരിച്ച മിസോറാം മുൻ ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ.
1: നഗരമധ്യത്തിൽ ഇങ്ങനെയൊരു സ്മാരകം ഉയർന്ന് അതിന്റെ മുന്നിൽ നമുക്ക് എല്ലാ സഹൃദയർക്കും ഒത്തൊരുമിച്ച് കൂടാനും എം ജി രാധാകൃഷ്ണൻ ചേട്ടനെ കുറിച്ച് സ്മരിക്കാനും സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന വലിയൊരു അനുഭവമാണ്. രാധാകൃഷ്ണൻ ചേട്ടൻ വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിചയപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ സംഗീതം ലോകത്തിന് അപ്പുറത്ത് ഒട്ടേറെ മനുഷ്യത്വപരമായ അങ്ങേയറ്റം ധാർമ്മികമായ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നു എന്നുള്ളത് എനിക്ക് വളരെ ബോധ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. എറണാകുളത്ത് ഒരു സിനിമയുടെ ആവശ്യവുമായി അവിടെ സംഗീത സംവിധാനത്തിന് ഒരുക്കങ്ങളൊക്കെ കൂട്ടുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ആദ്യം പോയത് അവിടുത്തെ ചില അനാഥ മന്ദിരങ്ങളിലാണ്. ആരും ആരുമില്ലാത്ത കൊച്ചുകുട്ടികൾ, അതുപോലെ വളരെയേറെ പ്രായം ചെന്ന് കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന അവരുടെ എല്ലാം അടുക്കൽ പോയിരുന്ന് പാട്ടുപാടി അവർക്കൊക്കെ ആശ്വാസം പകർന്നു കൊടുക്കുന്നത് കാണാൻ എനിക്ക് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യസ്നേഹിയാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. എവിടെ പോയാലും ആ തരത്തിൽ കഷ്ടപ്പെടുന്നവരോടൊപ്പം, വേദനിക്കുന്നവരോടൊപ്പം ഒത്തൊരുമിച്ച് കൂടി അവരിലേക്ക് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു സമാശ്വാസത്തിൻ്റെയും നേരിയ ഒരു കിരണം അവർക്ക് പകർന്നു കൊടുക്കാൻ തൻ്റെ സംഗീത സഫര്യയിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. ഇങ്ങനെയുള്ളവർക്കും മരിക്കാനാവില്ല, കാരണം അവർ ജനഹൃദയങ്ങളിൽ ജീവിക്കും. അത്ര കണ്ട് തലമുറ തലമുറകളോളം അവർക്ക് ജീവിക്കാൻ കഴിയും. ദേഹം മാത്രമേ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളൂ, അവരുടെ ഓർമ്മകൾ എന്നും ഹൃദയാന്തരാളത്തിൽ ജ്വലിച്ചു നിൽക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഇനിയും ഇനിയും നമ്മുടെ നാട്ടിൽ ദീർഘനാളുകളോളം അവരുടെ സ്മാരകങ്ങളായി ഈ പാട്ടുകളുണ്ട്, ഈ സംഗീതമുണ്ട്. അതാണ് ശരിയായ അവരുടെ സ്മാരകം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ധന്യ ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ എന്റെ സ്നേഹം നിറഞ്ഞ ആദരവുകൾ പ്രകടിപ്പിക്കട്ടെ. നന്ദി.
0: ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നടനും നിർമ്മാതാവുമായ ശ്രീ സുരേഷ് കുമാർ.
2: എന്നെ സംബന്ധിച്ചുള്ള ഒരു മൂത്ത ജ്യേഷ്ഠൻ മാത്രമല്ല, നിന്ന് ഗുരുസ്ഥാനിയൻ കൂടാണ് രാധാകൃഷ്ണൻ. ഞങ്ങൾ തമ്മിൽ ഒത്തിരി സിനിമകൾ ഒരുമിച്ച് ചെയ്യാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് ഞാനാണ്. 11 സിനിമകൾ നമ്മൾ ഒരുമിച്ച് ചെയ്തു. ആ കുടുംബം എന്ന് പറയുന്നത് തന്നെ എൻ്റെ കുടുംബം പോലാണ്. എന്ന് വേണോ എൻ്റെ അകത്ത് കയറി ചെല്ലാം. മേടയിൽ എന്ന് പറയുന്നത് ഞങ്ങൾ സിനിമ തുടങ്ങുന്ന സമയം മുതൽ ഞങ്ങളുടെയൊക്കെ ഉച്ചക്കാലത്തെ ശാപ്പാടും കാര്യങ്ങളും ഒക്കെ മേടയിൽ വീട്ടിൽ നിന്നായിരുന്നു. അത് കഴിഞ്ഞ് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ കൂടെ ഒന്ന് അവിടെ ഇരുന്ന് മുറുക്കാനും കൂടെ കൂട്ടി നാലും കൂട്ടി മുറുക്കുകയും ചെയ്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. അതൊരു വലിയ ഓർമ്മയാണ്. ഇന്നും ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഞാനും രാധാകൃഷ്ണൻ ചേട്ടൻ കൊണ്ടിരുന്ന് മുറുക്കുന്നത്. രാധാകൃഷ്ണൻ ചേട്ടനൊരു മുറുക്കാനില്ലാതെ ജീവിക്കാൻ വയ്യാത്ത ഒരാളായിരുന്നു. ഒത്തിരി ഒത്തിരി ഓർമ്മകൾ ആ വീട്ടിൽ. എപ്പോഴും അവിടെ തീയൽ വെക്കുമ്പോൾ ചേച്ചി എന്നെ വിളിക്കും, സുരേഷ് ഇന്നിവിടെ തീയൽ വെച്ചിട്ടുണ്ട്, വരണം ഊണ് കഴിക്കാൻ എന്ന് പറയും. ഇത്രയും നമ്മളെ എവിടുന്നായാലും നമ്മളിവിടെ ഓടിയെത്തി ഉച്ചയ്ക്ക് വന്നിരുന്ന് ഊണ് കഴിക്കുക. വൈകുന്നേരങ്ങളിൽ ശ്രീകുട്ടനുമായിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടാവുക. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വരുമ്പോൾ സിനിമ, ഞങ്ങളുടെ സിനിമ തുടങ്ങുന്നത് തന്നെ ഈ മേടയിൽ തറവാട്ടിൽ നിന്നാണ്. ഞങ്ങളുടെയൊക്കെ ഞങ്ങൾ ചെയ്ത ആദ്യത്തെ തിരുനോട്ടം എന്ന് പറഞ്ഞ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ. അപ്പം അങ്ങനെ ചേട്ടനുമായിട്ടുള്ള ബന്ധം പറഞ്ഞാൽ തീരാത്തതാണ്. എത്രത്തോളം ഓർമ്മകളാണ് ചേട്ടൻ്റെ ഇതിലുള്ളത്. രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഓർമ്മകൾ എന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളാണ്. എന്നും ഇതുവഴി പോകുമ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കും ഈ പ്രതിമയിലോട്ട്. അതുകൊണ്ട് രാധാകൃഷ്ണൻ ചേട്ടൻ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല, എന്നും നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട്.
0: സംവിധായകൻ ശ്രീ ജി എസ് വിജയൻ.
3: എന്നെ സംബന്ധിച്ച് ഞാൻ മദുരാശിയിൽ സിനിമാ ജീവിതം ആരംഭിച്ച ഒരാളാണ്. അതുകഴിഞ്ഞ് ഞാൻ സുരേഷ് കുമാറിന്റെ ചരിത്രം എന്ന സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് വരുന്നത്. അതിനു മുമ്പ് ഞാൻ ഇവിടെ എത്തിയത് വേണു നാഗവള്ളിയുടെ സുഖമോ ദേവി എന്ന് പറഞ്ഞ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. വേണുചേട്ടനുമായിട്ടുള്ള ബന്ധം ആ സമയം മുതൽ ആ വീടുമായിട്ടും നല്ല അടുത്ത ബന്ധമുള്ള ആളാണ്. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് ചേട്ടനെ കുറിച്ച്. ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്രയും അദ്ദേഹം ചെയ്ത സിനിമകൾ, അദ്ദേഹത്തിന്റെ പാട്ടുകൾ, പാട്ടുകളുപരി അദ്ദേഹം ചെയ്ത കച്ചേരികൾ കേൾക്കാൻ ഭയങ്കര രസമുള്ള കച്ചേരികളായിരുന്നു. അതിന്റെ പിന്നിലായിരുന്നു നമ്മുടെ എം ജി ശ്രീകുമാർ എപ്പോഴും ഉണ്ടായിരുന്നത്. അവിടുന്നാണ് എം ജി ശ്രീകുമാർ ഒരു വലിയ പാട്ടുകാരനാവുന്നത്. അതൊക്കെ ഒരു വലിയ കഥയാണ്. ഇതുവഴി കാറിൽ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ചേട്ടനെ കുറിച്ച് ഓർക്കും. ആ വെള്ള വസ്ത്രവും കുറിയും മുറുക്കി ചോപ്പിച്ച ആ ചുണ്ടുമായിട്ട് ചേട്ടനെ, അദ്ദേഹത്തിന്റെ ഒരു വിളിയുണ്ട്. ആ വിളിയൊക്കെ നമുക്ക് വളരെ ഇഷ്ടമുള്ള വിളിയാണ്. അദ്ദേഹം ആദ്യം കണ്ടാൽ എന്തെങ്കിലും കഴിച്ചോടാ എന്നാണ് ആദ്യം ചോദിക്കുക എന്ന് പറഞ്ഞു. അസത്യമാണ്. അങ്ങനെ ഒരുപാട് നന്മകളുണ്ടായിരുന്ന ഒരു വലിയ കുടുംബം. അതിന്റെ കൂട്ടത്തിൽ കുറെ നാൾ പോകാനും വരാനും അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. ചേട്ടന്റെ ഓർമ്മകൾ എന്നും അദ്ദേഹത്തിന്റെ സംഗീതം ഇവിടെ നിലനിൽക്കും, അദ്ദേഹത്തിന്റെ പേരും പെരുമയും നിലനിൽക്കും.
0: നടൻ ശ്രീ നന്ദുലാൽ
2: ചേട്ടനെ പറ്റി പറയാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നതിന്റെ കാരണക്കാരൻ ചേട്ടനാണ്. രാധാകൃഷ്ണനാണ് എന്നെ സിനിമയിലേക്ക് കയറ്റിവിട്ടത്. അങ്ങനെ ഒരാളില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ വേറെ ഏതെങ്കിലും സർക്കാർ ഓഫീസിലോ വേറെ എവിടെയെങ്കിലും ഒരു ഉദ്യോഗസ്ഥനായിട്ടിരുന്ന് റിട്ടയർ ചെയ്താനേ. ഇപ്പം സിനിമയിൽ വരാനുള്ള ഏക കാരണക്കാരൻ രാധാകൃഷ്ണനാണ്. ചേട്ടനാണ് ആദ്യം പ്രേംജന്റെ അടുത്ത് പറയും, പിന്നെ വേണുചേട്ടന്റെ അടുത്ത് വേണുനാഗളുടെ അടുത്ത് പറയുകയും ഇവനൊരു വേഷം കൊടുക്കണമെന്ന് പറയുകയും അങ്ങനെ വേഷം ചെയ്യുകയും പിന്നെ തുടർന്ന് സിനിമ. ഞാൻ ആദ്യമായിട്ട് കാശ് സമ്പാദിച്ചതും രാധാകൃഷ്ണന്റെ വഴിയാണ്. ചേട്ടന്റെ കൂടെ കോറസ് പാടാൻ പോയിട്ട് ആണ് ആദ്യമായിട്ട് എനിക്ക് ശമ്പളം തരുന്നത് രാധാകൃഷ്ണനാണ്. അപ്പം ചേട്ടനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനൊക്കില്ല. എന്നും എന്നും എല്ലാവരുടെയും മനസ്സിലുള്ളതിനേക്കാൾ ഒരു പടി മുകളിൽ എന്റെ മനസ്സിൽ രാധാകൃഷ്ണനുണ്ട്. കാര്യം ചേട്ടനാണ് എന്റെ മാനസ ഗുരു. ചേട്ടന്റെ ആത്മാവിന് മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.
0: വാർഡ് കൗൺസിലർ ശ്രീ വേണു.
4: തൈക്കാടിന്റെ സ്വന്തമാണ് രാധാകൃഷ്ണൻ ചേട്ടൻ. അതുപോലെ തന്നെയാണ് മേടയിൽ തറവാടും. വിപുലമായിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തിയത് നമ്മുടെ പ്രദേശത്തെ ഈ മോഡൽ സ്കൂളിൽ തന്നെ ഒത്തിരി സ്ഥലമുണ്ട്. അവിടുന്ന് കുറച്ച് സ്ഥലം കണ്ടെത്തി രാധാകൃഷ്ണൻ ചേട്ടന്റെ പേരിലുള്ള ഈ ഉദ്യാനം വിപുലീകരിക്കുന്നതിനുള്ള കാര്യങ്ങളിലേക്ക് നഗരസഭയുടെ സഹായമുണ്ടാകും. അതോടൊപ്പം സർക്കാരിൻ്റെയും സമീപനത്തിലേക്കും നമ്മുടെ എല്ലാവരുടെയും സഹായമുണ്ടാകും. ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു.
0: എം ജി രാധാകൃഷ്ണൻ ഫൗണ്ടേഷൻ സെക്രട്ടറി ഡോക്ടർ കെ ഓമനക്കുട്ടി.
5: ഇത്രയും വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ച ഒരു സഹോദരി സഹോദരന്മാരെ കാണാൻ പറ്റിയില്ല. എനിക്ക് ഓർമ്മയായപ്പോൾ മുതൽ ചേട്ടനെ കാണുന്നു. മരിക്കുന്നിടം വരെയും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പത്മജ ഈ അവസരത്തിൽ ഇല്ലാത്തത് ഒരു വലിയ സങ്കടം തന്നെയാണ്. പിന്നെ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോരുത്തരെ ഓർക്കുന്നത് അവരുടെ വസ്ത്രധാരണ രീതി, ഭാവഹാവാദികൾ ഇതുകൊണ്ട് അതൊന്നും നമുക്ക് ഒരിക്കലും ചേട്ടന്റെ കാര്യത്തിൽ മറക്കാൻ പറ്റില്ല. 29-ാം തീയതി ചേട്ടന്റെ ഘനശ്യാമ ഉണ്ട്. നിങ്ങളെല്ലാം വന്നതിൽ വളരെ സന്തോഷം. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. പറയാനാണെങ്കിൽ വളരെയധികം ഉണ്ട്, ഒരു മാസത്തോളം പറയാൻ കാണും. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു ദീർഘിപ്പിക്കാതെ.
0: ചടങ്ങിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഗായകൻ ശ്രീ കെ എസ് ഹരിശങ്കർ.
6: ഞാൻ ആദ്യമായിട്ടൊരു സിനിമ പാടുന്നത് ജി എസ് വിജയൻ ചേട്ടന്റെ സിനിമയിലാണ്, സാഫല്യം എന്ന് പറഞ്ഞ പടത്തിൽ. അത് താത്തയായിരുന്നു മ്യൂസിക്, എം ജി രാധാകൃഷ്ണൻ. എന്നെ ആദ്യമായിട്ട് റെക്കോർഡിംഗ് എന്നെ ചെയ്യിപ്പിച്ചത് എന്റെ ചിറ്റപ്പൻ എം ജി ശ്രീകുമാർ ആയിരുന്നു. ആദ്യം പാടിയ സിനിമയിലെ ആ പാട്ട് പാടാം, അതായിരിക്കും നല്ലത്.
7: അമ്പിളിത്തുമ്പി ആകാശത്തുമ്പി അപ്പുപ്പൻ താടിയായി പൂമാനത്തെത്തിയ മുത്തശ്ശനെ കണ്ടു പോരാമോ.

0: മനസ്സം.
1: എനിക്ക് എത്രയാ പാട്ടറിയാവുള്ളൂ. ഇത് ഞാൻ പാടുമ്പോ എനിക്കൊരു 4-5 വയസ്സേ ഉള്ളൂ. അതിന്റെ ഒരു ഫോട്ടോ ഇടയ്ക്ക് കിരീട് ഉണ്ണിച്ചേട്ടൻ അമ്മയ്ക്ക് അയച്ചു കൊടുത്തായിരുന്നു.
2: സംഗീത ഭാരതി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഗാനാർച്ചനയിൽ നിന്ന്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എം ജി രാധാകൃഷ്ണന്റെ സംഗീത സംവിധാനത്തിൽ കെ എസ് ചിത്ര പാടിയത്. ചിത്രം കാറ്റുവന്ന് വിളിച്ചപ്പോൾ. ഗാനരചന തിരുനെല്ലൂർ കരുണാകരൻ.

ചിത്രം പ്രജ. എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് എം ടി രാജേന്ദ്രൻ. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ഗാർഡിയൻ ഏഞ്ചൽ എന്ന ചിത്രത്തിൽ ഫ്രാങ്കോയും ദുർഗ വിശ്വനാഥും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ജ്യോതിഷ് കാശി, സംഗീതം രാം സുരേന്ദർ.

ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ കാവാലം സജീവ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ദുഃഖങ്ങളില്ലാത്ത ശിലയെ നിൻമുന്നിൽ ദുഃഖിതനായി ഞാൻ നിൽപ്പു. കള്ളിക്കാട് ശശികുമാറിന്റെ വരികൾ, സംഗീതം നൽകിയത് വി എൻ കുമാർ.

അടുത്തതായി ജി സോമശേഖര പിള്ള ഗാനമെഴുതി ജോയ് തോട്ടാന്റെ സംഗീതത്തിൽ ഒരു ഗാനം കേൾക്കാം. ഒരു മോഹമുണ്ടായിരുന്നെനിക്കൊന്നിന്റെ ഹൃദയം നിറഞ്ഞൊന്നു പാടാൻ.

പള്ളിക്കാട് ശശികുമാർ, കാക്ക മുലമണി, ജി സോമശേഖരപിള്ള എന്നിവർ ഗാനങ്ങളെഴുതി, വി എൻ കുമാർ, ജോയ് തോട്ടാൻ എന്നിവർ സംഗീതം നൽകി. കാവാലം സജീവ് പാടി ലളിത ഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിത ഗാന പരിപാടി സമാപിച്ചു.

0: പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ്ജ മേഖലകൾക്ക് കരുത്തു പകരുന്ന വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ തുടക്കം കുറിച്ചു. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന്റെ സുപ്രധാന സ്തംഭമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തിലും വിപുലമായ പരിപാടികൾ. ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ അർഹരിലേക്ക് എത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശങ്കപ്പെടേണ്ട രോഗാവസ്ഥയില്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കൊളംബിയയും അർജന്റീനയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രതിവർഷം 20 ലക്ഷം യാത്രക്കാർക്ക് സൌകര്യമൊരുക്കുന്ന തരത്തിൽ 23,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിലാണ് ടെർമിനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന്റെ സിവിൽ ഏവിയേഷൻ മേഖലയിൽ സുപ്രധാന കുതിച്ചുചാട്ടം അടയാളപ്പെടുത്തുന്ന പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും ജോധ്പൂരിൽ ശ്രീ മോദി തുടക്കം കുറിച്ചു. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര സഹകരണ ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും ആശംസകൾ നേർന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ ആരംഭിച്ച സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന്റെ ഒരു സുപ്രധാന സ്തംഭമായി പരിണമിച്ചുവെന്നും വികസിത ഭാരതം 2047 എന്ന ദർശനത്തിന് സംഭാവന നൽകി വരുമെന്നും ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വാശ്രയത്തിന്റെയും അടിത്തറ സഹകരണ പ്രസ്ഥാനമാണെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. കൃത്യമായ ദിശാബോധത്തിന്റെയും നയത്തിന്റെയും അടിസ്ഥാനത്തിൽ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനതല സഹകരണ ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ 3.5 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് സഹകരണ മേഖലയിൽ നടക്കുന്നുണ്ട്. സഹകരണ സംഘങ്ങൾ ശക്തിപ്പെട്ടാൽ സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. സബ്സിഡിയോടുകൂടിയ രാസവളങ്ങളുടെ വിതരണം കൂടുതൽ കാര്യക്ഷമവും കർഷക സൌഹൃദവുമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഡിജിറ്റൽ സംവിധാനത്തിന് പാലക്കാട്ട് തുടക്കമായി. സംസ്ഥാനത്ത് പാലക്കാടിന് പുറമെ ആലപ്പുഴ ജില്ലയിലും ആദ്യഘട്ടമായി സംവിധാനം നടപ്പാക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: കർഷകർക്ക് ആവശ്യമായ വളം മുൻകൂട്ടി അപേക്ഷിച്ച് ഉറപ്പുവരുത്താനും സമയബന്ധിതമായി ലഭ്യമാക്കാനും സാധിക്കുന്ന വിധം നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റവുമായി സംയോജിപ്പിച്ചാണ് പുതിയ സംവിധാനം പ്രവർത്തിക്കുന്നത്. ആവശ്യമായ അളവിൽ വളം മുൻകൂട്ടി ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണമാണ് പുതിയ സംവിധാനത്തിലൂടെ സാധ്യമാക്കുന്നത്. പദ്ധതിയിൽ ഇതുവരെ 250ലധികം കർഷകർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു.
0: മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ. നിപ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്നും മന്ത്രി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഫെബ്രുവരി മുതൽ നടത്തേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയിട്ടില്ല. എല്ലാവരുടെയും ഇടപെടലിൽ പകർച്ചവ്യാധി നിയന്ത്രിക്കാനായിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി അർഹരിലേക്ക് എത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. കൊല്ലം അച്ചൻകോവിലിൽ ദുരിതം നേരിടുന്ന ആദിവാസി കുടുംബത്തെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദിവാസി കുടുംബം നേരിടുന്ന ദുരിതത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വകുപ്പിന് നിർദ്ദേശം നൽകി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തിനെതിരെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികളിലേക്ക് സർക്കാർ കടക്കണമെന്നും കൈമാറ്റത്തിന്റെ ആവശ്യകത പരിശോധിക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. അദാനി ഗ്രൂപ്പ് സെബിക്ക് നൽകിയ അപേക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മഴക്കുറവിനെ തുടർന്ന് ഉണ്ടായേക്കാവുന്ന വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂരിലാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. വരൾച്ച ഭീഷണി നേരിടുന്ന ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ പദ്ധതിയാണ് തയ്യാറാക്കേണ്ടതെന്ന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ശില്പശാലയിൽ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് പറഞ്ഞു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ നാഗരിക അവബോധത്തെ പുനരുജ്ജീവിപ്പിച്ച സ്വാമി വിവേകാനന്ദൻ രാജ്യത്തിന്റെ കാലാതീതമായ ജ്ഞാനം ലോകത്തിന് എത്തിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കാബോ വെർദെയെ 2-3 പരാജയപ്പെടുത്തി അർജന്റീന പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഖാനയെ എതിരില്ലാത്ത 1 പരാജയപ്പെടുത്തി കൊളംബിയയും പ്രീ ക്വാർട്ടറിലെത്തി. ലോകകപ്പിൽ ഈ വർഷം ആകെയുള്ള 104 മത്സരങ്ങളിൽ 88 പൂർത്തിയായപ്പോൾ അവശേഷിക്കുന്നത് 16 വമ്പന്മാർ. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പ്രീ ക്വാർട്ടറിൽ 8 മത്സരങ്ങളിൽ 6 അമേരിക്കയിലും ഓരോന്നി വീതം മെക്സിക്കോയിലും കാനഡയിലുമായി നടക്കും. ഇന്ന് രാത്രി 10:30 ഹൂസ്റ്റണിൽ സഹ ആതിഥേയരായ കാനഡയും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടെയാണ് 2 റൌണ്ട് നോക്കൌട്ട് പോരാട്ടങ്ങൾ ആരംഭിക്കുക. ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോയ്ക്കാണ് കടലാസിലെ മേൽക്കൈയെങ്കിലും കാനഡ ചരിത്രം കുറിക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതുമെന്ന് ഉറപ്പ്. പരാഗ്വേയും മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസും തമ്മിലുള്ള പോരാട്ടം ഞായറാഴ്ച പുലർച്ചെയാണ്. മറ്റു പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇങ്ങനെയാണ്: ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും സ്പെയിൻ പോർച്ചുഗലിനെയും അമേരിക്ക ബെൽജിയത്തെയും അർജന്റീന ഈജിപ്തിനെയും സ്വിറ്റ്സർലൻഡ് കൊളംബിയയും നേരിടും.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മരം വീണും മറ്റും 8 വീടുകൾ ഭാഗികമായി തകർന്നതായാണ് കണക്ക്. നെടുമ്പൊയിൽ മാനന്തവാടി റോഡിൽ 28 മൈലിന് സമീപം ഇന്നലെ രാത്രി മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേന മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മൂന്നാറിലെ വനമേഖലകളിൽ സ്വാഭാവിക പുൽമേടുകൾ തിരിച്ചുപിടിക്കാനുള്ള വനം വകുപ്പിന്റെ ഹരിത പദ്ധതി വിജയകരമായി പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെയും നബാർഡിന്റെയും ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: കൊളോണിയൽ കാലത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കായി വെച്ചുപിടിപ്പിച്ച വാറ്റിൽ, ഗ്രാൻഡീസ തുടങ്ങിയ മരങ്ങൾ മൂന്നാറിന്റെ തനത് ചോല പുൽമേട് ആവാസ വ്യവസ്ഥയെ വൻതോതിൽ നശിപ്പിച്ചിരുന്നു. ഇവ ഭൂഗർഭജലം വറ്റിച്ചതിനൊപ്പം സസ്യബുക്കുകളായ ജീവികളുടെ തീറ്റ ഇല്ലാതാക്കിയതുമാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ പ്രധാന കാരണമായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തദ്ദേശീയരായ ആദിവാസികൾ ഉൾപ്പെടുന്ന വാച്ചർമാരും ചേർന്നാണ് നിലവിൽ ശ്രമകരമായ ഈ ദൌത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വനത്തിനുള്ളിലെ നീരുറവകൾ സംരക്ഷിക്കാനും പ്രകൃതി ഭംഗി നിലനിർത്താനും വനംവകുപ്പ് നടത്തുന്ന ഏറ്റവും വലിയ ചുവടുവയ്പ്പുകളിൽ ഒന്നാണിത്.
0: വൈദ്യുതി മേഖലയിലെ വിതരണ, ഉൽപാദന, പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KCB ഉദ്യോഗസ്ഥരുടെയും പങ്കാളിത്തത്തോടെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും യോഗം നിർദ്ദേശിച്ചു. തൃശൂർ നെടുപുഴയിൽ കോൾപാടത്ത് ബോട്ട് മുങ്ങിക്കാണാതായ 2 മൃതദേഹം കണ്ടെത്തി. നെടുപുഴ സ്വദേശിയുടെയും സുഹൃത്തിന്റെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. 5 ബോട്ടിലുണ്ടായിരുന്നത്. 3 നീന്തിക്കയറിയെങ്കിലും 2 കാണാതാവുകയായിരുന്നു. കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും ഇതിനായി മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. കുറവിലങ്ങാട് സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ 1 വാർഷികാഘോഷം സയൻസ് സിറ്റി ഓഡിറ്റോറിയത്തിൽ ചേർന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ്ജ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ തുടക്കം കുറിച്ചു. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന്റെ സുപ്രധാന സ്തംഭമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തിലും വിപുലമായ പരിപാടികൾ. ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ അർഹരിലേക്ക് എത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കൊളംബിയയും അർജന്റീനയും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. ആകാശവാണി.

0: കാലത്ത് മുടിയുടെ സംരക്ഷണവും വളരെ പ്രധാനപ്പെട്ടതാണ്. മഴയിൽ നനഞ്ഞാൽ കഴിയുന്നത്ര വേഗത്തിൽ മുടി ഉണക്കുക. നനവുള്ള മുടി ദീർഘനേരം കെട്ടിവെക്കരുത്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഓരോരുത്തരും അവരവരുടെ ശാരീരിക പ്രകൃതിക്ക് യോജിച്ച എണ്ണ തേച്ച് തല കുളിക്കാം. മൈൽഡ് ഷാംപൂ, താളി, ചെറുപയർ പൊടി എന്നിവ ഉപയോഗിച്ച് ഒരു മണിക്കൂറിനകം തന്നെ എണ്ണ കഴുകിക്കളയേണ്ടതും എണ്ണ ഉപയോഗിക്കാത്ത മറ്റു ദിവസങ്ങളിൽ ശുദ്ധജലവും മൈൽഡ് ഷാംപൂവും ഉപയോഗിച്ച് തല കഴുകി വൃത്തിയാക്കേണ്ടതുമാണ്. നിങ്ങളുടെ ചർമ്മത്തിന്റെയും മുടിയുടെയും കൃത്യമായ പരിചരണത്തിനും ആവശ്യമെങ്കിൽ ചികിത്സയ്ക്കും ഇന്ന് സൗന്ദര്യ ആയുർവേദം എന്ന വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലൂടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദ കോസ്മറ്റോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്താം.
1: ചർമ്മ സംരക്ഷണം ആയുർവേദത്തിൽ ആയുർവേദിക് കോസ്മറ്റോളജിസ്റ്റ് ഡോക്ടർ ബ്ലെസി ഐ വി പുലിക്കോട്ടിൽ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ചാ സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. അന്താരാഷ്ട്ര സഹകരണ ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കർഷകരെയും സ്ത്രീകളെയും ചെറുകിട സംരംഭകരെയും ശാക്തീകരിക്കുന്നതിൽ സഹകരണ സ്ഥാപനങ്ങൾ വലിയ പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുലമായ സംഭാവനയാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വയം പര്യാപ്തതയുടെയും അടിത്തറ സഹകരണമാണെന്ന് ശ്രീ അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ ഗുജറാത്ത് സന്ദർശനത്തിന് തുടക്കമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. ജയ്പൂർ മെട്രോ രണ്ടാംഘട്ടം ഉൾപ്പെടെയുള്ള നിരവധി വികസന പദ്ധതികൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടൻ അറിയിച്ചു.
1: In Indonesia, the main place of engagement is the capital, Jakarta, but the Prime Minister will also be visiting cultural center or historic city of Yogyakarta, where he will go to Prambanan temple complex, where India is planning to work with Indonesia, collaborating on the conservation work there. In Melbourne, the Prime Minister will participate in the 3rd India-Australia Annual Summit process. The visit to New Zealand is also significant from a historical perspective. It will be the first visit by the Indian Prime Minister in 40 years.

0: എൽനിനോ മൂലം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ശ്രീ ഷാ വെള്ളം അധികം ആവശ്യമില്ലാത്ത ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും എടുത്തുപറഞ്ഞു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള പ്രത്യേക തീവ്ര പുനഃപരിശോധനാ നടപടികളുടെ ഭാഗമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് പൂരിപ്പിച്ച വിവരശേഖരണ ഫോം സമർപ്പിച്ചു. ഡൽഹിയിലെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഉപരാഷ്ട്രപതി ഭവനിൽ നടന്ന വിവരശേഖരണ നടപടികൾക്ക് ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസർ, ജില്ലാ ഇലക്ഷൻ ഓഫീസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവച്ചത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് കരാറെന്ന് ധനകാര്യമന്ത്രാലയം അറിയിച്ചു. 20% എഥനോളും 80% പെട്രോളും ചേർന്ന E20 ഇന്ധനം വാഹനങ്ങളുടെ മൈലേജ് കുറയ്ക്കുന്നുവെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാദങ്ങൾ തെറ്റാണെന്ന് പഠനങ്ങൾ. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഡെറാഡൂണിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെയുള്ള 11 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വിദഗ്ധ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷികമായ ഇന്ന് സ്മരണാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയെക്കുറിച്ചുള്ള സ്വാമി വിവേകാനന്ദന്റെ ദർശനം രാഷ്ട്രത്തിന്റെ യാത്രയെ എല്ലായ്പ്പോഴും ഊർജ്ജസ്വലതയോടെ നയിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭൂകമ്പം നാശം വിതച്ച വെനിസ്വേലയ്ക്ക് സമയബന്ധിതമായി സഹായം എത്തിച്ചതിന് ഇന്ത്യൻ സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിക്കുന്നതായി വെനിസ്വേല വിദേശകാര്യമന്ത്രി ഇവാൻ ഗിൽ. ഓപ്പറേഷൻ അമിസ്റ്റാഡിന്റെ കീഴിൽ സ്ഥാപിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ ആശുപത്രി അദ്ദേഹം സന്ദർശിച്ചു. കഴിഞ്ഞ മാസം 24 ഇരട്ട ഭൂകമ്പങ്ങളെ തുടർന്നാണ് വെനിസ്വേലയെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ അമിസ്റ്റാഡ് ആരംഭിച്ചത്. പെറുവിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കെയ്കോ ഫുജിമോറിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പെറുവുമായുള്ള അടുത്ത സൌഹൃദത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ ആയത്തുള്ള അലി ഖമേനിക്ക് മുതിർന്ന ഇറാനിയൻ നേതാക്കളും സൈനിക മേധാവികളും ലോക നേതാക്കളും ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റയും ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദാ ഹസ്നൈനും പങ്കെടുത്തു. February 28 ഇസ്രായേൽ US വ്യോമാക്രമണങ്ങളിൽ ഖമേനി കൊല്ലപ്പെട്ടത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. അവസാനം നടന്ന നോക്കൌട്ടുകളിൽ വിജയിച്ച് അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ കാബോ വെർദയെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയമായ കാബോ വെർദെ ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 പരാജയപ്പെടുത്തിയാണ് ഈജിപ്റ്റ് പ്രീ ക്വാർട്ടറിലെത്തിയത്. ഖാനയെ 1-0 പരാജയപ്പെടുത്തി കൊളംബിയയും അടുത്ത ഘട്ടത്തിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നടക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വെ ഫ്രാൻസിനെ നേരിടും. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 പരമ്പരയിലുള്ളത്. പാകിസ്ഥാനിൽ സ്ഥിര താമസക്കാരായ ജെയ്ഷെ ഇ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ള 23 വ്യക്തികളെ UAPA നിയമപ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദികളായി പ്രഖ്യാപിച്ചു. ജമ്മുകശ്മീരിലെ നുഴഞ്ഞുകയറ്റം, തീവ്രവാദ റിക്രൂട്ട്മെന്റ്, ആയുധ വിതരണം, ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യൽ എന്നിവയിൽ ഉൾപ്പെടെ ഇവർക്ക് പങ്കുള്ളതായാണ് കണ്ടെത്തൽ. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള 8

0: ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്തു. ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും വിവിധയിടങ്ങളിൽ ഇന്നലെ നടത്തിയ പരിശോധനകളിലാണ് ഇവരെ പിടികൂടിയത്. ഗുജറാത്തിൽ ജെയ്ഷെ മുഹമ്മദിനുവേണ്ടി സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നവരാണ് പിടിയിലായത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ 1,07,600 രൂപയും ഗ്രാമിന് 13,450 രൂപയുമാണ് ഇന്നത്തെ വില. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250-ാം വാർഷിക ആഘോഷ നിറവിൽ അമേരിക്ക. 1776 13 അമേരിക്കൻ കോളനികൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനെ അനുസ്മരിക്കാനും അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചതിന്റെ ആദരസൂചകവുമായാണ് ജൂലൈ 4 ആഘോഷം സംഘടിപ്പിക്കുന്നത്. അമർനാഥ് യാത്രയുടെ ഭാഗമായി ഇന്നലെ ബാൽതാൽ പഹൽഗാം ഇരട്ട ബേസ് ക്യാമ്പുകളിൽ നിന്ന് 12,168 തീർത്ഥാടകർ ഗുഹാക്ഷേത്രത്തിലെത്തി. 48 കിലോമീറ്റർ ദൈർഘ്യമുള്ള നുൻവാൻ പഹൽഗാം പാതയിലൂടെയും 14 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബാൽതാൽ പാതയിലൂടെയും പുലർച്ചെയോടെയാണ് യാത്ര ആരംഭിച്ചത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ച സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി. ഇന്ന് രഞ്ജിനിയിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ഞാൻ വാണി രാജേന്ദ്ര. ഇന്നത്തെ രഞ്ജിനിയിലെ ആദ്യ കത്തിലേക്ക് പോകാം. പ്രിയ രഞ്ജിനിക്ക് രഞ്ജിനിയിൽ കൂടി ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ യേശുദാസും പി ലീലയും ചേർന്ന് പാടിയ സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ എന്നു തുടങ്ങുന്ന ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പി ഭാസ്കരനും ജി ദേവരാജനും ചേർന്നൊരുക്കിയ ഈ ഗാനം എല്ലാ രഞ്ജിനിയുടെ ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ അണിയറ പ്രവർത്തകർക്കുമായി സമർപ്പിക്കുന്നു. ഗാനം പ്രക്ഷേപണം ചെയ്യുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ സസ്നേഹം വി പി ഗോപാലകൃഷ്ണൻ നായർ, തമ്പലക്കാട്. തമ്പലക്കാട് നിന്നും പ്രിയ ശ്രോതാവ് വി പി ഗോപാലകൃഷ്ണൻ നായർ ആവശ്യപ്പെട്ട ഇഷ്ടഗാനം ഇതാ.

ഹരിപ്പാട് നിന്നും രാജൻ എഴുതുന്നു, ഞാൻ പമ്പരം എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ് പാടിയ ഹേമന്ത് യാമിനി ചൂടും എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെടുന്നു. ഈ ഗാനം ചെങ്ങന്നൂരിനടുത്ത് പുലിയൂർ എന്ന സ്ഥലത്ത് താമസിക്കുന്ന എന്റെ സുഹൃത്ത് രാജേഷിന് സമർപ്പിക്കുന്നു. സസ്നേഹം രാജൻ. ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ എഴുതിയ ഈ ഗാനത്തിന് സംഗീതം നൽകിയത് എ ടി ഉമർ. രഞ്ജിനിയിലൂടെ നമുക്കിനി കേൾക്കാം ഹരിപ്പാട് നിന്നും രാജൻ ആവശ്യപ്പെട്ട ഗാനം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: പ്രിയ രഞ്ജനിക്ക്, ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. എന്റെ പേര് അനിൽകുമാർ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാങ്ങാർ എന്ന സ്ഥലത്ത് നിന്നുമാണ് ഈ കത്തെഴുതുന്നത്. രഞ്ജനിയിലൂടെ ഒരു ഗാനം കേൾക്കാൻ താൽപര്യപ്പെടുന്നു. ചിത്രം ഒന്നാണ് നമ്മൾ. ഗാനം വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനു എന്ന് തുടങ്ങുന്നു. പാടിയത് യേശുദാസും എസ് ജാനകിയും. ഈ ഗാനം എന്റെ ഭാര്യ പ്രീത, മക്കൾ അരുൺ, അഖിൽ, മരുമക്കൾ ഗീതു, അമയ, പേരക്കുട്ടി, നിവേദ് എന്നിവർക്കായി സമർപ്പിക്കുന്നു. സ്നേഹത്തോടെ, അനിൽകുമാർ, മാങ്ങാർ. ഒന്നാണ് നമ്മൾ എന്ന ചിത്രത്തിനുവേണ്ടി ഈ ഗാനം എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം നൽകിയത് ഇളയരാജ.

ഗുരു എന്ന ചിത്രത്തിലെ ദേവസംഗീതം എന്ന ഗാനം കേൾക്കണം എന്നാവശ്യപ്പെട്ട് രഞ്ജനയിലേക്ക് കത്തയച്ചിരിക്കുന്നത് ബാബു ചെട്ടിശ്ശേരി പുതുപ്പള്ളി തെക്ക്. എസ് രമേശൻ നായരുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം, യേശുദാസും രാധികാ തിലക്കും പാടിയ ഗാനം ഇതാ.

അടുത്ത കത്തയച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളിൽ. കുറുപ്പിന്റെ കണക്ക് പുസ്തകം എന്ന ചിത്രത്തിലെ എസ് രമേശൻ നായരുടെ വരികൾക്ക് ബാലചന്ദ്രമേനോൻ സംഗീതം നിർവഹിച്ച് പി ജയചന്ദ്രൻ, ചിത്ര എന്നിവർ ചേർന്നു പാടിയ ഏതൻ താഴ്വരയിൽ എന്ന് തുടങ്ങുന്ന ഗാനം രഞ്ജിനിയുടെ കേൾപ്പിക്കണം. ഈ ഗാനം എന്റെ സുഹൃത്ത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലുള്ള സമ്മി ചെറിയാനു വേണ്ടി സമർപ്പിക്കുന്നു. ബേബി പാപ്പാളിൽ മുഹമ്മദ്.

അഗസ്ത്യക്കോട്, സന്ദീപ് സുരേഷ്, എൻ കെ ദിലീപ്, സെവിൽ ജിഹാൻ, എൻ ജെ ജോഷിലാൽ, സുഷമ അനിൽ, കുരിപ്പുഴ സജീവ്, പ്രോഗ്രാം മേധാവി പി എ ബിജു സാർ എല്ലാവർക്കും, ഐശ്വര്യ, റൂബി ബാബു തുടങ്ങിയവർക്കും ഈ ഗാനം സമർപ്പിക്കുന്നു. ഒറ്റയടിപ്പാതകൾ എന്ന ചിത്രത്തിനുവേണ്ടി അരുന്ധതി പാടിയ ഗാനമാണ് മരത്തുംകോട് നിന്നും രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

0: നിങ്ങൾ ഒരു ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായെങ്കിൽ പണം നഷ്ടമായെന്ന് തോന്നുന്നുണ്ടോ? പരിഭ്രാന്തരാകേണ്ട. തട്ടിപ്പ് നടന്ന ഉടൻ തന്നെ കേന്ദ്രീകൃത സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 വിളിക്കുക. പണം പോയ വിവരം എത്രയും പെട്ടെന്ന് അധികാരികളെ അറിയിച്ചാൽ അത് തിരിച്ചുപിടിക്കാൻ സാധ്യതയുണ്ട്. ഓർക്കുക, വേഗത്തിൽ പ്രവർത്തിക്കുക. 1930 വിളിക്കുക.
1: രഞ്ജിനി തുടരുന്നു. ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിലെ സ്വയംവര ചന്ദ്രിക എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കണം എന്നാവശ്യപ്പെട്ട് രഞ്ജിനിയിലേക്ക് കത്തയച്ചിരിക്കുന്നത് ഓച്ചിറ ശിവകുമാർ പ്രയാർ വടക്ക്. ഈ ഗാനം എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് ദീപക് ദേവ്, പാടിയത് പി ജയചന്ദ്രനും സുജാതയും.

രഞ്ജിനിയിലൂടെ കളിപ്പാട്ടം എന്ന ചിത്രത്തിലെ കളിപ്പാട്ടമായ കൺമണി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കണം എന്നാവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നത് ഓച്ചിറയിൽ നിന്നും ബിനു പായിക്കുഴി. തീർച്ചയായും കേൾപ്പിച്ചതായും ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം നൽകിയത് രവീന്ദ്രൻ, പാടിയത് യേശുദാസ്.

0: അപരിചിതരിൽ നിന്നും വരുന്ന ലിങ്കുകളും കോളുകളും സമ്മാനം ലോൺ സൗജന്യങ്ങൾ എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളുടെ OTP ചോദിക്കുന്നവരെ സൂക്ഷിക്കുക. വ്യക്തിഗത വിവരങ്ങൾ ആരുമായും പങ്കുവയ്ക്കരുത്. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടൻ തന്നെ സഹായത്തിനായി സൈബർ ഹെൽപ്പ് ലൈൻ 1930 വിളിക്കുക. സൈബർ സുരക്ഷ നിങ്ങളുടെ കൈകളിലാണ്.
1: തേന്മാവിനൊമ്പത്ത് എന്ന ചിത്രത്തിലെ കറുത്ത പെണ്ണ് എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് കാര്യവട്ടത്ത് നിന്നും ശാന്തി ഷാജു. കാര്യവട്ടത്ത് നിന്നും ശാന്തി ആവശ്യപ്പെട്ട് ഗാനം കേൾക്കാം. ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് ബണി ഇഗ്നീഷ്യസ്, പാടിയത് MG ശ്രീകുമാറും ചിത്രയും.

കമ്പമാർന്ന് എന്റെ പ്രിയപ്പെട്ട രഞ്ജിനിക്ക് കെ പി മോഹനൻ പെരുമ്പളം ചേർത്തല കാത്തിരിക്കുന്ന ഗാനം, സിനിമ എന്റെ നന്ദിനിക്കുട്ടിക്ക് പാട്ട് ഇനിയും വസന്തം പാടുന്നു. ഈ ഗാനം പാടിയത് യേശുദാസ്, വരികൾ ഒ എൻ വി കുറുപ്പ്, ഈണം നൽകിയത് രവീന്ദ്രൻ. എല്ലാ സംഗീതാസ്വാദകർക്കും ഈ ഗാനം സമർപ്പിക്കുന്നു.

0: ഓൺലൈൻ ഗെയിമിംഗിലെ കെണികൾ, സോഷ്യൽ മീഡിയയിലെ അതിക്രമങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക. സൈബർ ബുള്ളിയിംഗ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒളിച്ചിരിക്കരുത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. എല്ലാ സഹായത്തിനും സൈബർ ഹെൽപ്പ് ലൈൻ 1930 ബന്ധപ്പെടുക. സൈബർ ലോകം സുരക്ഷിതമാക്കാം.
1: സ്നേഹപൂർവം രഞ്ജനിക്ക്. ഞാനൊരു ഗായകനും ഗാനാസ്വാദകനുമാണ്. കൂടുതലായും കരോക്കെ ഗാനമേളകളിലാണ് ഗാനങ്ങൾ ആലപിക്കാറ്. പ്രിയ രഞ്ജനി, ഞാൻ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ കേൾപ്പിച്ചു തരുന്ന നിന്റെ സന്മനസ്സിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. ഇനിയും ആവശ്യപ്പെടുന്ന മെലഡികൾ കേൾപ്പിച്ചു തരുമെന്ന പ്രതീക്ഷയോടെ ഒരു ഗാനം കൂടി പ്രതീക്ഷിക്കുകയാണ്. സരിത എന്ന ചിത്രത്തിൽ സത്യനന്ദിക്കാട് രചിച്ച് ശ്യാം ഈണമിട്ട് യേശുദാസ് പാടിയ മഴ തുള്ളി തുള്ളി തുള്ളി നൃത്തമാടി വരും വാനിൽ

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാകുന്നു. പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് വാണി രാജേന്ദ്ര. കത്തുകളിലൂടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. രഞ്ജിനി വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്. കത്തുകൾ അയക്കേണ്ട വിലാസം രഞ്ജിനി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.

0: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം മൂന്നാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ലൈസ അഗസ്റ്റിൻ, ദേവിപ്രിയ വി, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, രഘു ചന്ദ്രിക, എ കെ സുജിത്, പി എം ലാൽ, ലിജിൻ കുന്നിലിട്ട്, ബിൻസിലാൽ ചിതറ. സംവിധാനം റൂബി ബാബു.
1: ആ, ഇനി ആർക്കും പരാതിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാമല്ലോ അല്ലേ? ഇൻസ്പെക്ടർ സാർ എന്ത് പറയുന്നു?
2: തീർച്ചയായും നിങ്ങൾക്ക് പോവാം. കാര്യങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഇടപെടേണ്ടതില്ല. അപ്പൊ പിന്നെ കേസുമില്ല.
3: വലിയ ഉപകാരം. വാച്ച.
4: സോമശേഖരൻ നായർ മനസ്സിൽ ഒന്നും വെച്ചേക്കരുത്.
1: ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാ ശരി. സുരേ, വൈകുന്നേരം വീട്ടിലേക്ക് ഇറങ്ങിയാൽ ഇന്നത്തെ അധ്വാനത്തിന്റെ ഫീസ് ഞാനങ്ങ് തന്നേക്കാം. ആലോചന നടന്നില്ലെങ്കിലും ആ തുക സുര നഷ്ടപ്പെടുത്തണ്ട.
2: ഓ,
5: ഓൺലൈൻ ന്യൂസിൽ ജോലി ചെയ്യുന്നോണ്ട് ഇവരുടെ സ്വഭാവവും അതുപോലെ തന്നെ ആയിട്ടുണ്ട്. അല്ലാതെ എന്ത് പറയാനാ?
4: കാര്യം തെളിച്ചു പറയാ കമല.
5: തെളിച്ചു പറയാൻ ഒന്നുമില്ല. ഓന്തട്ടം ശ്രദ്ധിച്ചിട്ടില്ലേ? വല്ല പൊട്ടും പൊഴിയും മാത്രം അറിഞ്ഞു വെച്ച് വെണ്ടയ്ക്ക് അക്ഷരത്തിലാ ഓൺലൈൻകാരെ ന്യൂസ് കൊടുക്കുക. വായിച്ചു വന്നാ ഒന്നും കാണത്തൂല്ല. അതുപോലെ തന്നെ ആയില്ല ഇതും. വിവാഹ തട്ടിപ്പുകാരനെ അറസ്റ്റ് ചെയ്യിക്കാൻ ഇറങ്ങിയിട്ട് നാണം കെട്ടത് നമ്മളല്ലേ?
4: ശരിയാ. വേണമെങ്കിൽ ചിത്ര, നിനക്ക് ഇതൊരു വാർത്തയാക്കാം.
6: നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കളിയാക്കുമൊന്നും വേണ്ട. ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും.
5: അബദ്ധം പോലും. നല്ല കൂട്ടരാന്നാ തോന്നണേ. കഷ്ടം, അവരെ പിണക്കി വിട്ടല്ലോ.
6: പിന്നെ രണ്ടാം കെട്ടുകാരനെ ഞാൻ കല്യാണം കഴിക്കണമെന്നാണോ അമ്മ പറഞ്ഞു വരുന്നേ?
5: ഇമ്മാതിരി പണി കാണിക്കുന്ന നിന്നെ അന്വേഷിച്ചേ ഇനി നാല് കെട്ടിയവൻ കൂടി വരില്ല എന്നിട്ടല്ലേ?
6: ഞാൻ ഓർക്കുന്നത് അതല്ല. ആ സോമശേഖരൻ നായരുടെ മകള് ഇത്ര നാളായിട്ട് മുങ്ങി നടക്കുന്ന എന്തുകൊണ്ടായിരിക്കും?
5: ആ ആ ഇൻസ്പെക്ടറെ കൂട്ടി നീ അന്വേഷിക്കാൻ ഇറങ്ങിക്കോ. ഇനി അതിന്റെ കുറവ് കൂടിയേ ഉള്ളൂ.
4: മോളെ, നിയമപ്രകാരം 7 വർഷമായിട്ടും ഒരാളെ പറ്റി വിവരമൊന്നും ഇല്ലെങ്കിൽ ആ വ്യക്തി മരണപ്പെട്ടതായി കണക്കാക്കാൻ നിയമമില്ലേ? ഒരുപക്ഷേ ആ കുട്ടി.
5: അതെ, ചർച്ച മതിയാക്ക്. അച്ഛനും മോളും കൂടി ഊണ് കഴിക്കാൻ വന്നാട്ടെ.
4: ആ, അതൊരു നല്ല കാര്യമാ. വാ മോളെ.

0: നമസ്കാരമുണ്ട് ചന്ദ്രകുഞ്ഞെ.
1: നമസ്കാരമൊക്കെ അവിടെ നിൽക്കട്ടെ, അകത്തേക്ക് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്.
2: ആരാ ചന്ദ്രു വന്നത്?
1: വേറാര്, ബ്രോക്കർ സൂര.
3: കാര്യങ്ങൾ എനിക്കൊന്ന് വിശദീകരിക്കണമെന്നുണ്ട്. എന്നിട്ട്
1: അടി എന്നിട്ട് തുടങ്ങിയാൽ മതിയെന്നാണോ?
3: അയ്യോ അയ്യോ കുഞ്ഞെ,
2: എന്ത് വിശദീകരിക്കാമെന്നാണ് സൂര പറയുന്നത്?
3: അത് സോമൻ ചേട്ടാ, രാവിലെ ആ കുട്ടി ചെറിയൊരു ആവേശം കാണിച്ചു, പ്രായത്തിന്റെ അവിവേകമാണെന്ന് കരുതി അവന് വിട്ടേക്കണം. നോക്ക്, വേറെ മൂന്ന് നാല് കുട്ടികളുടെ ബയോഡാറ്റയും ഫോട്ടോയും കൊണ്ട് വന്നിട്ടുണ്ട്. പറ്റുമോന്ന്?
1: ഹാ, അത് കൊള്ളാം. ആദ്യത്താലോചന കാരണം സംഭവിച്ച പുകലുകൾ പോരെ, ഇനി ഈ നാട്ടിൽ ഉണ്ണിയാർച്ചമാരെ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ട്.
3: ശരിക്കും അതൊരു പാവം കുട്ടിയാ, ജേർണലിസം പഠിച്ചതുകൊണ്ടുള്ള ഒരു ചെറിയ അസ്ഥിരതയായിട്ട് കണക്കാക്കിയാ മതി. ദാ ഈ മൊബൈലിലെ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കിക്കേ. ഏ
1: വേണ്ട സൂരേ, തൽക്കാലം ഈ പെണ്ണന്വേഷണമൊക്കെ ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുക.
2: ഇന്നാട്ടിൽ ഞങ്ങൾ പുതിയതായതുകൊണ്ട് പലർക്കും ഒരു അകൽച്ച തോന്നാം. ഒന്നുകൂടി പരിചയമായിട്ട് പോരെയെന്ന് ഞാനും ആലോചിച്ചു. പോലീസുകാർ വന്നതും മറ്റും ഇപ്പൊ തന്നെ നാട്ടിലൊരു സംസാരമായിട്ടുണ്ടാവും.
3: ഏയ്, അതൊന്നും കാര്യമാക്കണ്ടെന്നേ, നാട്ടിൽ നല്ല കുട്ടികൾക്ക് ഒരു പഞ്ഞവുമില്ല. ചന്ദ്രുവിന്റെ യോഗ്യതയ്ക്ക് പവൻമാർക്ക് പിന്നീട് തന്നെ ഞാൻ കൊണ്ടുതരും.
2: എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞോട്ടെ. ആ സൂരേ, ഇത് വെച്ചോ, രാവിലെ തരാമെന്ന് പറഞ്ഞ തുക.
3: വേണ്ട സമഞ്ചേട്ടാ, ഞാനങ്ങനെ കാശിന് വേണ്ടി മാത്രം തൊഴിൽ നോക്കുന്ന ഒരാളല്ല. ചന്ദ്രുവിന് നല്ലൊരു ബന്ധം എത്തിച്ചു തന്നിട്ടേ ഞാൻ ഇനി കാശ് വാങ്ങിക്കത്തുള്ളൂ. അതിന്റെ തീരുമാനമാണ്.

0: ആ ഞാനിത്തിരി വൈകിപ്പോയി. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ നേരം ഓരോരോ തിരക്കുകളാ. എന്താ ചിത്ര കാണണമെന്ന് പറഞ്ഞത്?
1: വേറൊന്നിനുമല്ല സർ, രാവിലത്തെ സംഗതി അല്പം ചീറ്റിപ്പോയി. എന്നാലും എനിക്കിപ്പോഴും ചില സംശയങ്ങളൊക്കെ ഉണ്ട്.
0: ചിത്ര അതിനിയും വിട്ടില്ലേ? ആ രണ്ടാം കെട്ടുകാരന്റെ പുറകെ ഇനിയും പോകുന്ന എന്തിനാ?
1: പുറകെ പോകുന്നൊന്നുമല്ല സർ, പക്ഷെ ആ കല്യാണം കഴിച്ച കുട്ടി എന്തിനായിരിക്കുമോ ഓടിപ്പോയത്? അതറിയാൻ ഒരു ചെറിയ ആകാംക്ഷ.
0: ഉത്തര സിമ്പിളല്ലേ? ആ പെൺകുട്ടിയുടെ അച്ഛനും ചന്ദ്രുവും ഒന്നിച്ചല്ലേ താമസം? അപ്പോ തെറ്റ് പൂർണ്ണമായും പെൺകുട്ടിയുടെ ഭാഗത്തായിരിക്കും. അല്ലെങ്കിൽ ഒരച്ഛനും ആ പയ്യനെ കൂടെ താമസിപ്പിക്കില്ല. എനിക്ക് തോന്നുന്നത് മകൾ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം എന്നോണമാണ് ആ അച്ഛൻ ചന്ദ്രുവിന് വേറൊരു കല്യാണം തിരയുന്നത്.
1: പക്ഷേ ഏതായാലും ആ പെൺകുട്ടിയെ കണ്ടെത്തുന്നത് വരെ ഞാനൊരു കൺക്ലൂഷനിലെത്തില്ല.
0: 7 വർഷമായി തിരയുകയാണെന്ന് അവര് തന്നെ പറഞ്ഞു. ഇത്ര നാളും കണ്ടെത്താത്ത ആ കുട്ടിയെ ചിത്ര എവിടെ പോയി കണ്ടുപിടിക്കാനാ?
1: ഓടിപ്പോയി തിരയുകയാണ്. ഇതൊക്കെ അവര് പറഞ്ഞതല്ലേ സർ. യഥാർത്ഥത്തിൽ ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമുക്ക് നിശ്ചയമില്ല. എന്തിനാ നമ്മൾ അവരുടെ വാക്കുകളെ മാത്രം വിശ്വസിക്കുന്നത്?
0: ചിത്രേ, ചിത്രയാണോ അതും ഞാനാണോ പോലീസ്? ന്യൂസ് പോർട്ടലിലെ പണി വിട്ടിട്ട് വേണമെങ്കിൽ പോലീസ് ചേരാൻ ശ്രമിക്കാം കേട്ടോ.
1: സർ, ഒരു ജേണലിസ്റ്റിന് അല്പം പോലീസ് ബുദ്ധിയൊക്കെ ഉണ്ടാവാം. കേട്ടിട്ടില്ലേ, പല കേസുകൾക്കും പോലീസിന് ലീഡായിട്ടൊരു പത്ര റിപ്പോർട്ട്, അതുപോലെ ഇതും.
0: അപ്പോ ചിത്ര സീരിയസ് ആയിട്ട് തന്നെ പുറകെ പോകാൻ തന്നെ തീരുമാനിച്ചോ?
1: ഒരടിയുടെ വേദന ഞാൻ മറക്കും, പക്ഷേ ഈ ചമ്മലിന്റെ ജാള്യത എന്റെ ഉള്ളിൽ നിന്നങ്ങോട്ട് മായുന്നേയില്ല.

0: ഹാ, ചന്ദ്ര ഓഫീസിലെത്തിയോ? ഞാൻ കരുതി കല്യാണക്കുറിയൊക്കെ ആയിട്ടാണ് ഇനി ഓഫീസിലേക്ക് വരുന്നതെന്ന്.
1: തമാശ കളലേഖ, സംഭവിച്ച എന്താണെന്ന് ഞാൻ അന്ന് തന്നെ തന്നോട് ഫോൺ ചെയ്തപ്പോ പറഞ്ഞല്ലേ. ആ, അതൊക്കെ വിട്. ആ ജുവലറിക്കാരുടെ ആടിന്റെ പ്രിവ്യൂ കാണിച്ചോ, എന്താ അവരുടെ റിയാക്ഷൻ?
0: നമ്മുടെ കമ്പനിയുടെ വർക്ക് ആരെങ്കിലും ഇതുവരെ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? എല്ലാം സെറ്റാണ്. എനിക്കറിയേണ്ടത് വേറൊന്നാണ്. എന്താണ് ചന്ദ്രുവിന്റെ അടുത്ത പ്ലാൻ?
1: ഓ, എന്തു പ്ലാൻ? ഫീനിക്സ് മാളിലെ ഇവന്റിന്റെ കാര്യമാണോ? അതൊന്ന് നോക്കണ്ട ലേഖേ. അത് ആ കന്നഡക്കാരൻ കൃഷ്ണപ്പയുടെ കമ്പനിക്കേ കിട്ടു. നമ്മൾ വെറുതെ അതിന്റെ പുറകെ പോകണ്ട.
0: വർക്കിന്റെ കാര്യമല്ല, കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സമരത്തിന്റെ പേരിൽ പോലും പോലീസ് സ്റ്റേഷനിൽ കയറാത്ത ചന്ദ്രുവിനെ വിവാഹത്തടുപ്പ് വീരനാക്കിയ ചിത്ര എന്ന പെൺകുട്ടിയുടെ പുറകെ പോകുന്നില്ലെന്നാ ചോദിച്ചത്.
1: എന്തിന്? അതൊക്കെ അപ്പോഴേ വിട്ട കേസല്ലേ.
0: വിടരുതെന്ന ഞാൻ പറയുന്നത്. പെൺകുട്ടികൾ സ്മാർട്ടാവണം, പക്ഷേ ഓവർ സ്മാർട്ട് ആകരുത്. ലെവൽ ഡബിൾ സ്മാർട്ടാ ചന്ദ്രു.
1: അതിന്?
0: ഈ കമ്പനിയെ ചന്ദ്രു എന്റെ ബോസാണ്, പക്ഷേ കമ്പനിക്ക് പുറത്ത് ഒന്നിച്ചു പഠിച്ച സുഹൃത്ത്. ആ സുഹൃത്തിനെ അപമാനിച്ചവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല.
1: ലേഖ, നീ എന്ത് ചെയ്യാൻ പോവുക?
0: ഓവർ സ്മാർട്ട് കളിക്കുന്നവർക്ക് മറച്ചു പിടിക്കാൻ എന്തെങ്കിലും കാണും. അങ്ങനെയൊരു ഭൂതകാലം ചിത്രക്കുണ്ടെങ്കിൽ ഞാൻ കുഴിക്കും. കുഴിച്ച് കുഴിച്ച് അസ്ഥികൂടങ്ങൾ കിട്ടുന്നത് വരെ ഞാൻ തോണ്ടും.
2: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം മൂന്നാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: കമല ലൈസ അഗസ്റ്റിൻ, ചിത്ര ദേവിപ്രിയ വി, ഗോവിന്ദൻ രഘു, ചന്ദ്രിക ബ്രോക്കർ, സുര എ കെ സുജിത്, സോമശേഖരൻ പി എം ലാൽ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ.

0: ബിംസിലാൽ ചിതറ, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ നാലാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കൂ. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ഇലീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: എന്നും രാവിലെ 7:13.
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഇലീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: നിങ്ങൾക്ക് ഒരറിയിപ്പ് ലഭിച്ചു, പണം അടയ്ക്കണമെന്ന് പറയുന്നു. സംശയമുണ്ടോ? പേടിച്ച് സ്വയം തീരുമാനമെടുക്കേണ്ട. തട്ടിപ്പാണോ അല്ലയോ എന്ന് സംശയം തോന്നിയാലുടൻ സൈബർ ഹെൽപ്പ് ലൈൻ 1930 വിളിക്കുക. സൈബർ വിദഗ്ധരുടെ ഉപദേശം തേടുക. അബദ്ധങ്ങൾ ഒഴിവാക്കാം, സുരക്ഷിതരായിരിക്കാം. 1930, നിങ്ങളുടെ സുരക്ഷാ കവചം.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തമ്മിൽ തമ്മിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ.

ಸಂಗೀತ ಸರಣಿ ಕರ್ನಾಟಕ ಸಂಗೀತ ಪಾಠ. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: കൂട്ടുകാരി. ഇന്ന് കൂട്ടുകാരിയിൽ ആർത്തവ വിരാമം, അറിയേണ്ടതും പങ്കുവെക്കേണ്ടതും. നമുക്കറിയാം, സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ആർത്തവ വിരാമം അഥവാ മെനോപോസ്. എന്നാൽ സമൂഹവും കുടുംബവും അധികം ചർച്ച ചെയ്യാത്ത ഒരു വിഷയം കൂടിയാണിത്. ഒരുപാട് ശാരീരിക മാറ്റങ്ങളും മാനസിക സമ്മർദ്ദവും നേരിടുന്ന ഒരു സമയം. അവൾക്ക് വളരെ ദേഷ്യമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ സമൂഹത്തിനും കുടുംബത്തിനും എങ്ങനെ അവളെ സഹായിക്കാം, മനസ്സിലാക്കാം, എന്തൊക്കെ അതിനായി ചെയ്യാൻ സാധിക്കും എന്നെല്ലാമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതേക്കുറിച്ച് നമുക്ക് വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നൽകാൻ എത്തിയിട്ടുള്ളത് സൈക്കോളജിസ്റ്റായ ഡോക്ടർ പി ടി വാണിദേവിയാണ്. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് റൂബി ബാബു.
1: സ്വാഗതം ഡോക്ടർ.
2: താങ്ക് യു.
1: ആദ്യം തന്നെ ചോദിക്കട്ടെ, ശരിക്കും മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന ഒന്നാണോ ആർത്തവ വിരാമം എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ നെറ്റിചുളിക്കുന്ന ഒരു സമൂഹമാണ് ഇന്നും നമ്മുടെ ചുറ്റുമുള്ളത്. അവരോട് എന്താണ് പറയാനുള്ളത്?
2: സാധാരണ ആർത്തവത്തിനെ കുറിച്ച് പറയുമ്പോൾ കുട്ടികളിലുണ്ടാവുന്ന ആദ്യ ആർത്തവത്തിനെ കുറിച്ച്, ഋതുമതികളാകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കുട്ടികളെ ബോധവൽക്കരിക്കാറുണ്ട്. പലപ്പോഴും കുടുംബങ്ങളും കുടുംബാംഗങ്ങളും എല്ലാവരും തന്നെ അതിനെക്കുറിച്ച് ആകാംക്ഷയോടെ കാണാറുണ്ട്, പ്രിപ്പറേഷൻസ് കൊടുക്കാറുണ്ട്, എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട്. നമ്മളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനകത്തും അതുപോലെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും നമുക്ക് കിട്ടാത്ത, നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം എല്ലാം കഴിഞ്ഞ് ജീവിതത്തിന്റെ തന്നെ ഒരു പകുതിയോളം നമ്മൾ പിന്നിട്ടതിന് ശേഷം ഉണ്ടാവുന്ന ഒരു വലിയ മാറ്റമാണ് ആർത്തവ വിരാമം എന്ന് പറയുന്നത്. പെട്ടെന്നൊരു ദിവസം കൊണ്ടുണ്ടാവുന്ന ഒരു കാര്യമല്ല അത്, അതൊരു പ്രോസസ്സാണ്. ആർത്തവ വിരാമമായി എന്ന് നമ്മൾ ഉറപ്പിക്കണമെങ്കിൽ 12 മാസമെങ്കിലും സ്ഥിരമായി നമുക്ക് ആർത്തവം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം, അപ്പോഴാണ് നമ്മൾ ആർത്തവ വിരാമമായി എന്ന് പറയുന്നത്. അതിനു മുന്നേ ഉള്ള ഒരു ഫേസ് ഉണ്ട്, ഒരു പെരിമെനോപോസൽ ഫേസ് എന്ന് പറയുന്ന ഒരു സമയം. അതൊരു കുറച്ച് നാള്, ചിലപ്പോ ഒരു 2-3 വർഷം, മേ ബി ചിലർക്കൊക്കെ 1-5 വർഷം മുന്നേ ഒക്കെ തന്നെ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും കോഗ്നിറ്റീവിലെയും, അതായത് നമ്മളുടെ ബൗദ്ധിക ബുദ്ധിപരമായ അല്ലെങ്കിൽ ബ്രെയിൻ ഇൻവോൾവ്മെന്റ് വളരെ കൂടുതൽ വേണ്ടുന്ന ഫോക്കസിങ്ങിനകത്ത് ഒക്കെ ഡിഫിക്കൽട്ടീസ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇത് ഒരു പ്രശ്നം തന്നെയാണ്, വെറുതെ പറയുന്നതല്ല എന്നുള്ളത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. ഇപ്പൊ സമൂഹത്തിനോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ, ഋതുമതിയാകുന്ന ഒരു കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന പ്രിപ്പറേഷൻസും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും അല്ലെങ്കിൽ ആദ്യമായി അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന കെയറും ഒക്കെ ഇന്ന് നമ്മൾ സമൂഹത്തിൽ നിലനിർത്തി പോകുന്ന ഒന്നാണ്. കുട്ടിയെ ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് മിക്ക കുടുംബങ്ങളിലും എടുക്കാറുണ്ട്, എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട്. കുടുംബങ്ങളിലെ പോലെ തന്നെ സ്കൂളുകളിൽ നിന്നും കുട്ടികൾക്ക് ക്ലാസുകൾ എടുത്തു കൊടുക്കുകയും അവയർനെസ് പ്രോഗ്രാംസ് ചെയ്തും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊന്നും കിട്ടാത്ത ഒരു വിഭാഗമാണ് ഈ ആർത്തവ വിരാമത്തിലേക്ക് എത്തി നിൽക്കുന്ന സ്ത്രീകൾ. അവരെ അംഗീകരിക്കുക, അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സമൂഹം മനസ്സിലാക്കുകയും ചെയ്യേണ്ടെന്ന്, കുടുംബാംഗങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടെന്ന് ആവശ്യകതയുണ്ട്.
1: സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഫേസിലും അവർ ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോ ഫസ്റ്റ് ഉള്ള ആർത്തവം തൊട്ട് പിന്നീട് പ്രഗ്നൻസി, ഡെലിവറി, പോസ്റ്റ്പാർട്ടം, കണ്ടിന്യൂസ്ലി അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ഈ ആർത്തവ വിരാമത്തിൽ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്? ആ ലക്ഷണങ്ങൾ ഒന്നൊക്കെ ഒന്ന് പറയാമോ?
2: ഒന്ന്, കാലഘട്ടം, എപ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. സാധാരണ എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്? ആർത്തവ വിരാമ കാലത്ത് ഒരു സ്ത്രീക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും ഹോർമോണൽ വേരിയേഷൻസ് ആണ്. വളരെ സന്തുലിതാവസ്ഥയിൽ പോയിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു വളരെ വലിയൊരു വേരിയേഷനിലേക്ക് പോകുന്നതാണ് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന്റെ കാരണം.

0: ഈ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ശാരീരികമായി മാത്രമല്ല, വെറുതെ അങ്ങ് ഒരു ആർത്തവം നിലയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ മാനസികമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അവിടെ നമ്മുടെ ഇമോഷൻസിന്റെ പുറത്തൊരു കൺട്രോൾ ഇല്ലായ്മ വരാം, പലരോടും നമുക്ക് ദേഷ്യം തോന്നാം, നമ്മളോട് തന്നെ ദേഷ്യം തോന്നുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടാവാം. പ്രധാനമായിട്ടും കാണുന്നത് നമുക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഞാൻ, പിന്നെന്തിനാണ് ഇപ്പൊ ഇത്രയും ദേഷ്യം, ഞാൻ എന്ത് ചോദിച്ചാലും എന്തിനാണ് ദേഷ്യം എന്ന് തോന്നുന്ന ഒരു ക്ലിയർ കട്ട് ഡീമാർക്കേഷൻ നമ്മൾ കാണും. ചിലപ്പോൾ സങ്കടമായിരിക്കാം വരുന്നത്, കാരണമില്ലാതെ വെറുതെ ഒരു സങ്കടം, നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നൽ. അതൊക്കെ സാധാരണ നമ്മൾ ഡിപ്രഷന്റെ സിംറ്റംസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഉത്കണ്ഠയുണ്ടാവാം, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ, എന്റെ ബന്ധങ്ങൾ എന്നിൽ നിന്ന് അറ്റുപോകുമോ, എങ്ങനെയൊക്കെയുള്ള ഉത്കണ്ഠകളും വ്യക്തികൾക്ക് ഉണ്ടാവാം. ഏത് തന്നെയാണെങ്കിലും ഒരു പെരുമാറ്റത്തിലോ ചിന്തകളിലോ ഒരു വ്യത്യാസം നമ്മളിൽ ഒരു വ്യക്തിയിൽ കണ്ടാൽ, അത് ആർത്തവവിരാമവുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ മറ്റ് കാരണങ്ങൾ കൊണ്ടായിക്കോട്ടെ, ഇതുപോലെ ഒരു വ്യത്യാസം നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ കണ്ടാൽ അവിടെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യണം. അവരെ വെറുതെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു ഇവാലുവേഷൻ എടുത്ത് അതിനൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഞാൻ ഇത്രയുമുള്ള പെരുമാറ്റ പ്രശ്നങ്ങൾ കാണുന്നു അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ കാണുന്നു എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സ്വാഭാവികമായും പ്രായവും മറ്റു കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഗൈനക്സിനും ജനറൽ മെഡിസിനിലുള്ള ഡോക്ടേഴ്സിനും അത് പറയാൻ പറ്റും. ഇത് ഒരു ഹോർമോണൽ വേരിയേഷൻ കൊണ്ടൊരു പെരിമെനോപോസൽ ഫേസിൽ വന്ന ഒരു കാര്യമാണോ, മറ്റെന്തെങ്കിലും റീസൺസ് ഇതിന്റെ പിന്നിലുണ്ടോ എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് റൂൾ ഔട്ട് ചെയ്യണം. അപ്പൊ ഇതൊരു വളർച്ചയുടെ കാലഘട്ടം മാത്രമാണ്, അതുകൊണ്ട് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോ മെനോപോസ് ഫേസ് കഴിയുമ്പോ അതങ്ങ് ശരിയായിക്കോളും എന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം.
1: ഈ സമയത്ത് വരുന്നതാണ് ഈ ഉറക്കമില്ലായ്മ, അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും?
0: സാധാരണഗതിയിൽ ഉണ്ടാവുന്ന സിംറ്റംസ് ആണ് വിഷാദത്തിന്റേതായ സിംറ്റംസ് ആയിട്ടുള്ള ഉറക്കമില്ലായ്മ, ഭക്ഷണം കഴിക്കാൻ തോന്നായിക, ഒരു എനർജി ഇല്ലായ്മ, ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, മെമ്മറി ലോസ് വരിക. മെമ്മറി ലോസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോ ഒരു ഡിമെൻഷ്യയുടെ തുടക്കം എന്നുള്ള നിലയിലൊന്നും തെറ്റിദ്ധരിക്കേണ്ടുന്ന മെമ്മറി ലോസ് അല്ല, വളരെ നിസ്സാരമായ കാര്യങ്ങൾ ചിലപ്പോ നമുക്ക് ശരിക്കും അങ്ങനെ സംഭവിച്ചോ അല്ലെങ്കിൽ ഞാനത് മറന്നുപോയതാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ്, അതിനെയാണ് നമ്മൾ ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഒക്കെ തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാവാം. നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഓവർകം ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഈ സിംറ്റംസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടെന്ന് ആവശ്യമുണ്ട്. എത്രത്തോളം തീവ്രമാണ് ഈ സിംറ്റംസ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ ആ സിംറ്റംസിന്റെ തീവ്രത അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മതിയോ, കൗൺസിലിംഗ് വേണോ, സൈക്കോതെറപ്പി വേണോ, അതോ ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കേഷൻസ് നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഈ തീവ്രത അളക്കണമെങ്കിൽ വീണ്ടും നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം.
1: ഈ പ്രൊഫഷണൽ ഹെൽപ്പിന്റെ കാര്യം പറയുമ്പോഴാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം എപ്പോഴും ദ ലീസ്റ്റ് കൺസിഡറേഷൻ ആണ് അവർ വെക്കുന്നത്. കുടുംബാംഗങ്ങൾ എത്രത്തോളം ഇതിലെ ശ്രദ്ധിക്കണം?
0: സ്ത്രീകളുടെ പൊതുവെയുള്ളൊരു രീതി എന്ന് പറയുന്നത് ഒരു സെൽഫ് ടൈം ഇല്ലായ്മ തന്നെയാണ്. എന്ത് കാര്യവും ഇതെന്റെ അല്ലേ, അത് പിന്നെ ചെയ്യാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുണ്ട്. ഈവൻ ഭക്ഷണം കഴിക്കുന്ന കാര്യം മുതൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന എത്രയോ സ്ത്രീകളുണ്ട്. ബാക്കി എല്ലാവർക്കും വിഭവ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിക്കാതിരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നവരുണ്ട്. ഇതൊക്കെ ഒരു അൺഹെൽത്തി പ്രാക്ടീസ് തന്നെയാണ്. അപ്പൊ അവിടെ കെയർ ചെയ്യുന്ന കുടുംബാംഗങ്ങൾ വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. ഈ ഹോർമോണൽ വേരിയേഷൻസ് ആണ് നമ്മുടെ പെരിമെനോപോസൽ സിൻഡ്രോമിന് അല്ലെങ്കിൽ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണം എന്ന് പറയുമ്പോഴും സമൂഹം എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മുടെ കുടുംബാംഗങ്ങൾ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, വീട്ടിൽ കൂടെ ജീവിക്കുന്ന മക്കളും ഹസ്ബൻഡും പാരന്റ്സും ഇൻലോസും ഇവരെങ്ങനെ ഈ ഫേസിനെ കടന്നു പോകാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അത് ആ ഫേസിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, നിത്യേനയുള്ള സപ്പോർട്ടാണ് അതിലെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ജീവിതകാലം മുഴുവൻ യാതൊരു വാല്യൂവും കൊടുക്കാതെ ഇവരെന്ത് ചെയ്യുന്നു എന്നോ ഏത് ചെയ്യുന്നു എന്നോ അന്വേഷിക്കാതെ ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് കെയർ ചെയ്തു എന്ന് പറയുന്നതിലല്ല കാര്യം. ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് എന്നുള്ള പരിഗണന കുടുംബത്തിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ, നമ്മളെ ഒരാള് കെയർ ചെയ്യുന്നുണ്ട്, എന്താ ചെയ്യുന്നതെന്ന് അന്വേഷിക്കുന്നുണ്ട്, എനിക്ക് എന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു സ്ഥലമുണ്ട്, എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ ഒരു സ്ഥലമുണ്ട് എന്നുള്ള ഒരു തോന്നല് തന്നെ നമ്മുടെ കുറെ മാനസിക പ്രശ്നങ്ങളെ അവോയ്ഡ് ചെയ്യാനായിട്ട് സഹായിക്കും. അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാല് നോർമലി ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ വരുന്ന ഒരാളെ അതിൽ നിന്ന് പൂർണ്ണമായും മുക്തമാക്കും എന്നുള്ളതല്ല. നമ്മളുടെ എൻവയോൺമെന്റിന്, നമ്മളുടെ ചിന്താരീതികളെ നിയന്ത്രിക്കുന്നതിന് ഒരു പരിധി വരെയെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ട്. എന്നാലും ചിലരിലെങ്കിലും നമ്മൾ അത്രയും സപ്പോർട്ട് കൊടുത്താൽ പോലും തീവ്രമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അങ്ങനെ വരുന്നവർ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ സപ്പോർട്ട് എടുക്കേണ്ടുന്നത് തന്നെയാണ്.
1: ഫാമിലി സപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമാണ് പാർട്ട്ണറുടെ സപ്പോർട്ട്. പോയി പറയണ, നമ്മുടെ ബോഡി ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, ഏറ്റവും കൂടുതൽ പങ്കാളിയാണത് മനസ്സിലാക്കേണ്ടത്. അവരുടെ ലൈഫിൽ ഇത് വരുത്തുന്ന മാറ്റങ്ങൾ അത് എങ്ങനെയാണ്?
0: പങ്കാളികളുമായിട്ടുണ്ടാവുന്ന സ്ത്രീകൾ പറഞ്ഞു കേൾക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സെക്ഷൽ ലൈഫിനെ ഇത് എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ 40 വയസ്സെന്ന് അല്ലെങ്കിൽ 45 വയസ്സ് എന്നുള്ളൊരു പ്രായത്തിൽ നിൽക്കുന്ന സമയത്ത്, ഭർത്താക്കന്മാര് നമ്മുടെ ഇന്നത്തെ കാലത്ത് ആ ഒരു പ്രായപരിധിയിൽ തന്നെ നിൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ മാക്സിമം ഒരു 55 വരെയൊക്കെ ഉള്ള പ്രായത്തിലുള്ള ഏജ് ഗ്യാപ്പ് കുറഞ്ഞു വരികയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ അവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള നീഡ്സിന് വലിയ ചേഞ്ചസ് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ ഒരു വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് സംഭവിക്കുന്ന ഒരു സമയവുമാണ്. അങ്ങനെ വരുമ്പോ പാർട്ട്ണറിന് ഫിസിക്കൽ നീഡ്സ് ഉണ്ട്, ഇമോഷണൽ നീഡ്സ് ഉണ്ട്. അവിടെ പലപ്പോഴും സ്ത്രീകൾക്ക് ഒരു പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ വരാം, അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ ലൈഫിനകത്ത് ഒരു സെക്ഷുവൽ ഫ്രീക്വൻസി ഒക്കെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. ഈ പെരിമെനോപോസൽ ഫേസ് വളരെ തീവ്രമായി അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അടുത്തു വരുന്നതോ അല്ലെങ്കിൽ വർത്തമാനം പറയുന്നതോ പോലും ഇഷ്ടമില്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകാം. ഓൾറെഡി നമ്മളൊരു വിഷാദത്തിന്റെ പരിധിയിലോ അല്ലെങ്കിൽ ഉത്കണ്ഠയിലോ കൂടെയൊക്കെ കടന്നു പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതൽ നമ്മളുടെ സെക്ഷൽ ലൈഫിനെ അഫക്ട് ചെയ്യാം. ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ പാർട്ട്ണർ ഇതെന്താണ് കാര്യം എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. ഒപ്പം നമുക്ക് ഇതിനകത്ത് തെറപ്പീസ് കൊടുക്കാനായിട്ട് പറ്റും, ഹോർമോണൽ തെറപ്പീസ് കൊടുക്കാൻ പറ്റും. സെക്ഷുവൽ ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസും ലൂബ്രിക്കൻസും അതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പാർട്ട്ണർ വിചാരിച്ചാൽ സാധ്യമാകും. 100% സാധ്യമാകും എന്ന് പറയുന്നില്ല, പക്ഷെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് മൊമെന്റിലല്ല ഇമോഷണൽ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടുന്നത്. യങ്സ്റ്റേഴ്സും അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അറിയേണ്ടുന്ന കാര്യം തന്നെയാണ്. എങ്ങനെയാണ് പാർട്ട്ണറുമായിട്ടുള്ള ഇമോഷണൽ ബോണ്ടിങ് നിലനിർത്തിക്കൊണ്ടുപോകേണ്ടുന്നത്, ആ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് എങ്ങനെയാണ് അവർക്ക് കൊടുക്കേണ്ടുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്.
1: പോസ്റ്റ്പാർട്ടം ഒക്കെ അനുഭവിച്ച ആൾക്കാർക്ക് ഇതിനുള്ള ചാൻസ് കൂടുതലാണോ?
0: കൂടുതലായിരിക്കും. സാധാരണഗതിയിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനൊക്കെ വന്നവർക്ക് പെരിമെനോപോസൽ ഫേസ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
1: ഇപ്പോ ഈ ഒരു ത്രൂ ഔട്ട് കെയർ ആ സമയത്ത് മാത്രം ശ്രദ്ധിക്കേണ്ട ഒന്നല്ല എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ? ഇത്
0: ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് പെരിമെനോപോസൽ ഫേസിനെ അല്ലെങ്കിൽ ആ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അവിടെ വളരെ വലിയൊരു റോള് ഹോർമോൺസ് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ പോലും നമുക്കൊരു സെൽഫ് മീ ടൈം കണ്ടെത്തുക എന്ന് പറയുന്ന സ്ത്രീകൾ പൊതുവെ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പൊ അവിടെ അതിന് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്, ഇന്ന് എൻതൂസിയാസ്റ്റിക്കലി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം, അത് ചിലപ്പോ ഭയങ്കര നിസ്സാരമായ ഒരു കാര്യമായിരിക്കാം, മറ്റൊരാള് നോക്കുമ്പോ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, പക്ഷെ എന്നാൽ പോലും അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു തോട്ട് പ്രോസസ് നമ്മുടെ തലയിലുണ്ടാവുന്ന എപ്പോഴും നല്ലതാണ്. അതുപോലെ വ്യായാമത്തിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ വ്യായാമം ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി വരുന്നതായിട്ട് സമൂഹത്തിൽ ഡെഫിനറ്റ്ലി കാണുന്നുണ്ട്. എന്നാൽ പോലും പുരുഷന്മാരുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ സ്ത്രീകൾ വ്യായാമം ചെയ്യുന്നതിന്റെ റേറ്റ് ഭയങ്കര കുറവാണ്. നമ്മളുടെ ലൈഫ് സ്റ്റൈലില് തന്നെ സ്ത്രീയെന്നോ പുരുഷനോ ഭേദമില്ലാതെ വ്യായാമം നിത്യജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഡയറ്റ് പലപ്പോഴും ഭക്ഷണം കഴിക്കാതെ അവോയ്ഡ് ചെയ്യുക, വണ്ണം വയ്ക്കുന്നു എന്നുള്ള തോന്നലുകൊണ്ട് അമിതമായി ഭക്ഷണം ഉപേക്ഷിക്കുന്ന രീതി, ഡ്രാസ്റ്റിക് ഡയറ്റിലേക്ക് പോവുക, ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. അവിടെയും നമ്മളൊരു കൺട്രോൾ വെക്കേണ്ടുന്നത്, ഡയറ്റ് എടുത്ത് നമ്മൾ വണ്ണം കുറയ്ക്കാനൊക്കെ നോക്കുവാണെങ്കിൽ കൃത്യമായി അതൊരു പ്രൊഫഷണലിന്റെ അടുത്തുനിന്ന് തന്നെ ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ട്. അല്ലാതെ എന്തെങ്കിലും മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ച് കഴിച്ചിട്ട് വണ്ണം കുറയ്ക്കാൻ നോക്കുകയോ സയന്റിഫിക് അല്ലാതെ ലോങ് ഡ്യൂറേഷൻ ഫാസ്റ്റിംഗിലേക്ക് പോവുകയോ പട്ടിണി കിടക്കുകയോ ഒക്കെ ചെയ്യുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഹൈഡ്രേഷൻ, വെള്ളം

0: കുടിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കൃത്യമായി കാണുന്ന ഒരു കാര്യമാണ് ഡ്രൈ സ്കിന്നും ശരീരത്തിലുള്ള ചുളിവുകൾ ഫോം ചെയ്യുന്നതും ഒക്കെ. ആ സമയത്തൊക്കെ അത് നമ്മളുടെ പേഴ്സണൽ പ്രസന്റേഷനെയും അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും നാളും ഭയങ്കര സൗന്ദര്യബോധത്തോടുകൂടി ഒക്കെ നടന്നിരുന്ന, അല്ലെങ്കിൽ എന്നെ കാണാൻ ഭയങ്കര നല്ലതാണ് എന്നൊക്കെ സ്വയം വിശ്വസിച്ച് നടന്നിരുന്നവരിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതുപോലെയുള്ളത് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവരെ വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. സോ ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
1: ഈ യോഗയ്ക്ക് മെഡിറ്റേഷൻ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ?
0: യോഗ മെഡിറ്റേഷൻ ഒക്കെ ഈ പറയുന്ന വ്യായാമ മുറകൾ നമുക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം എന്നുള്ളതാണ്. റിഗറസ് ആയിട്ട് ചെയ്യുന്ന വ്യായാമങ്ങൾ ഉണ്ടാവാം, ഗെയിംസ് ഉണ്ടാവാം, സ്വിമ്മിങ്ങിന് പോകാം എന്നൊക്കെ പറയുന്ന പോലെ അവനവന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ വ്യായാമ മുറകൾ ശീലിക്കുക.
1: ഒരുപാട് കാലമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഇത് ഓരോരുത്തരിലും വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഇതിന്റെ കേസ് സ്റ്റഡീസ് ചെയ്യുമ്പോ എത്രത്തോളം ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഒന്ന് രണ്ട് കേസുകൾ പറയാമോ?
0: വ്യക്തികൾ തമ്മിൽ എങ്ങനെയാണ് അവരുടെ മെനോപോസൽ ഫേസിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് വളരെ വലിയ വ്യത്യാസം. പ്രഗ്നൻസി പോലെ തന്നെ നമ്മൾ എല്ലാവരിലെയും പ്രഗ്നൻസി ഒരേ രീതിയിലാണോ കടന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. അതുപോലെ തന്നെ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒരു ഫേസ് തന്നെയാണ്, ഒരാളുടെ പോലെ തന്നെയായിരിക്കും മറ്റേയാളുടെ ഒരു പെരിമെനോപോസൽ ഫേസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് ആ ഒരു ഫേസിലൂടെ കടന്നുപോയി മെനോപോസ് അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സ്ത്രീകളുണ്ട് നമ്മുടെ ചുറ്റും. പീരിയഡ്സ് ഒക്കെ ആവുന്നതിന് മുമ്പ് പ്രീമെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയും. അപ്പൊ അതുപോലെയുള്ള മൈൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉണ്ടായി പോകുന്നവരുണ്ട്. സിവിയർ ആയിട്ടുള്ള പെയിൻ അനുഭവിക്കുന്നവരുണ്ട്. ഹോട്ട് ഫ്ലഷസ് ഒക്കെ വന്ന് ഉള്ളിൽ നിന്നൊരു ചൂട് വരുന്ന, അത് നമുക്ക് പ്രത്യേകിച്ചും പുറത്ത് ആർക്കും ചൂടില്ല, വീട്ടിലെല്ലാവരും ഫാൻ ഓഫ് ചെയ്യാൻ പറയുന്നു, പക്ഷെ നമ്മൾ രാത്രി കിടന്ന് വിയർക്കുകയാണ്. ആ നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്ന രീതിയിൽ വിയർത്ത് മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു കനൽ കത്തിച്ചതുപോലെയുള്ള ഒരു ചൂടൊക്കെ ഫീൽ ചെയ്യുന്ന അവസ്ഥ. അപ്പം അത്രയും ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്ന, തീരെയും മറ്റു മനുഷ്യരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റാതെ ഉൾവലിഞ്ഞു പോകുന്ന അവസ്ഥ, ചിലരിലെങ്കിലും സൈക്യാട്രിക് സിംറ്റംസ് വരുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഒരു ഡിപ്രസീവ് ഫേസിലൂടെയോ അല്ലെങ്കിൽ ഒരു തീവ്രമായ ആങ്സൈറ്റിയോ പൊടുന്നനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു OCDയോ ഒക്കെ വരുന്ന അവസ്ഥയിലൂടെയും ഒക്കെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബിഹേവിയറൽ ചേഞ്ചസ് കാണുമ്പോൾ ആ ഇതൊരു പെരിമെനോപോസൽ ഫേസ് ആണ്, അല്ലെങ്കിൽ ആർത്തവമൊക്കെ നിലയ്ക്കാറായതിന്റെ ഭാഗമാണ്, അത് സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും എന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരിക്കാതെ എന്താണ് നമുക്കിതിന് പരിഹാരം ചെയ്യാൻ പറ്റുന്നത്, തെറപ്പിസ്റ്റിന്റെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള വിലയിരുത്തൽ നടത്തേണ്ടുന്നത് അത്യാവശ്യം തന്നെയാണ്.
1: ഈ പറയുന്ന വിലയിരുത്തല് അവരുടെ വർക്ക് പ്ലേസിൽ ഇത് റിഫ്ലക്ട് ചെയ്യും, അവിടെ എത്രത്തോളം സപ്പോർട്ട് അവർക്ക് ആവശ്യമുണ്ട്?
0: ശരി തന്നെയാണ്, വർക്ക് പ്ലേസിലും റിഫ്ലക്ട് ചെയ്യും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സ്ത്രീകളാണ് നമ്മുടെ ബോസ് എന്നുണ്ടെങ്കിൽ ജോലി സ്ഥലം വളരെ ദുഷ്കരമാണ് എന്ന് പറയാറുണ്ട്. സ്ത്രീകളെ ജനറലൈസ് ചെയ്ത് അടച്ച് ആക്ഷേപിക്കുന്ന ഒന്നുമല്ല, പക്ഷെ എന്നാൽ പോലും ഈ ഒരു രീതിയിൽ നമ്മൾ അതിനെ ആലോചിക്കുമ്പോൾ മേ ബി ബോസൊക്കെ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു ഫേസിൽ നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും. അതുകൊണ്ടായിരിക്കാം പലപ്പോഴും അവരുടെ ഇമോഷണൽ റിയാക്ഷൻസ് ഒക്കെ, അവർക്ക് നമ്മുടെ മുമ്പിൽ വന്നിരുന്നിട്ട് കരയാനും ഒന്നും പറ്റില്ലല്ലോ. അവരത്രയും ചിലപ്പോ സ്വന്തം കഴിവുകൾ നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ എനിക്ക് പഴയതുപോലെ എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ളൊരു തോന്നലിൽ നിന്ന് ഉണ്ടാവുന്ന ഉത്കണ്ഠയോ ഫ്രസ്ട്രേഷനോ ഒക്കെ ആങ്കർ ആയിട്ടൊക്കെ പുറത്തു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സാധാരണഗതിയിൽ കാണുന്നത് കൂടെ വർക്ക് ചെയ്യുന്നവരെ അകറ്റി നിർത്തുക, അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഫ്രണ്ട്ലി അല്ലാതെ ഇടപെടുക, സബോർഡിനേറ്റ്സിനോട് ഒരു കർക്കശ്യത്തോടുകൂടി ഫ്രസ്ട്രേഷൻ മുഴുവൻ ആങ്കർ ആയിട്ട് കാണിക്കുന്ന രീതിയിൽ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അപ്പൊ നമ്മള് ജൂനിയേഴ്സ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ഇടപെടുമ്പോ ഇങ്ങനെ ഒരു കാര്യം ഇതിന്റെ പുറകിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നൊന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. അവർക്ക് നമുക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമായിരിക്കും. അവിടെ നമുക്കിത് ചെയ്യാൻ പറ്റിയാൽ നമ്മളുടെ സുപ്പീരിയേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിന്റെ ഈ പ്രായത്തിലുള്ളവരുടെ മാനസിക നിലയെ നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് പറ്റും. ഇവിടെ ഇതിനകത്ത് എല്ലാമുള്ള ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇതൊരു പെരിമെനോപോസൽ കാര്യമാണ് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകളാണ് എന്നുള്ളത് പലപ്പോഴും അംഗീകരിക്കാൻ സ്ത്രീകൾ തന്നെ തയ്യാറാവുന്നില്ല. ഓ അതൊന്നും സാരമില്ല, ഞാനത് മാനേജ് ചെയ്തോളാം എന്നുള്ളൊരു നിലയിലേക്ക് പോകുന്നത് കാണാറുണ്ട്. അങ്ങനെ അല്ല, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടുന്ന കാര്യത്തിന് ഗൗരവത്തിൽ തന്നെ കാണണം എന്നുള്ള ഒരു അവബോധം.

0: പ്രശ്നമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്.
1: ഇങ്ങനെ എല്ലാത്തിലും എനിക്കിതൊരു മാനസിക പ്രശ്നമാണെന്ന് കാണുന്ന സ്ത്രീകളില്ലേ, അല്ലെങ്കിൽ എനിക്കിതൊരു മെന്റൽ പ്രശ്നമാണ് അല്ലെങ്കിൽ ഇതെന്റെ ഹോർമോണൽ ഇഷ്യൂസ് ആണ് എന്ന് കരുതി ഓവറായിട്ട് ഉത്കണ്ഠപ്പെടുന്ന സ്ത്രീകൾ
0: ഉണ്ടാവാം. അത് ഈ പറയുന്ന പോലെ ഓരോ കാര്യത്തിനെ കുറിച്ചും നമ്മളുടെ പെർസെപ്ഷൻ എന്താണ്, നമ്മളുടെ തോട്ട് പ്രോസസ് എന്താണ് എന്നുള്ളത് ആ ഒരു ഫേസ് കടന്നു പോകാൻ നമ്മളെ നല്ലോണം സഹായിക്കും. നമ്മൾ എങ്ങനെയാണോ ഒരു കാര്യത്തിനെ ഫേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പ്രിപ്പയർനെസ് എങ്ങനെയാണോ, അതിനനുസരിച്ചിരിക്കും നമ്മൾ അത് തരണം ചെയ്തു പോവുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫേസ് ആണ് മെനോപോസൽ ഫേസ് അല്ലെങ്കിൽ ഒരു പെരിമെനോപോസൽ ഫേസ് എന്ന് പറയുന്നത്.
1: അതിന് ഈ സോഷ്യൽ മീഡിയയുടെ ആദ്യ പ്രസരം ട്രിഗർ ആവുന്നുണ്ടോ? കാരണം അതിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോ റീലിലും ഇന്ന ഇന്ന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ, അതൊരു തെറ്റായ ഗൈഡൻസ് തരുന്നുണ്ടോ?
0: പലപ്പോഴും സോഷ്യൽ മീഡിയ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും. ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ഒരു പ്രോഗ്രാം പോലും കൂട്ടുന്ന ആൾക്കാരിൽ അവയർനെസ് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. സോ അതിന്റെ സോഴ്സ് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വെറുതെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുന്നു എന്നുള്ളതിനെക്കാട്ടിലും ആ സോഴ്സ് ക്ലിയർ ആണോ, അതിനെക്കുറിച്ച് അറിയുന്നവർ തന്നെയാണോ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു ഇൻഫർമേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റീസ് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളെ വിശ്വസിക്കാതിരിക്കുക.
1: നമ്മൾ പറഞ്ഞല്ലോ പ്രൊഫഷണൽ ഹെൽപ്പ്, ഇപ്പൊ മാഡത്തിന്റെ അടുത്തൊക്കെ വരുന്ന ആ പ്രൊഫഷണൽ ഹെൽപ്പിന്റെ സ്റ്റേജിലല്ലാണ്ട് ഈ പറയുന്ന ദേഷ്യവും ഉത്കണ്ഠയും ഒക്കെ ഒരു മോഡറേറ്റ് ലെവലിലുള്ളവർക്ക് ജനറലി പ്രാക്ടീസ് എന്തൊക്കെ ചെയ്യാം അവരുടെ ആങ്കർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടി, നോർമലി അവരുടെ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്നൊന്ന് പറയാമോ?
0: ആങ്സൈറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ വീണ്ടും ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക് ടേമിലേക്കൊക്കെ പോകും. അല്ലാതെയുള്ള ചെറിയ സ്ട്രെസ് ഫാക്ടേഴ്സും ചെറിയ പേടി, ഭയം, വിഷാദം, അത് വിഷാദ രോഗമല്ല, പതിയെ ഒരു ഉൾവലിയാനുള്ള ഒരു തോന്നൽ, അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ തൈറോയിഡ് അതുപോലെയുള്ള ഹോർമോൺസ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. വൈറ്റമിൻ ഡി പോലെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആണോ നോക്കണം. ഇതൊക്കെ ബാലൻസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന കുറെ കറക്ഷൻസ് ഉണ്ട്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു മീ ടൈം കണ്ടെത്തുക, നമ്മളൊരു സെൽഫ് ലവ് ക്രിയേറ്റ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ഇതുവരെ കിട്ടിയ ജീവിതത്തിനോട് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഓരോ ചെറിയ കാര്യത്തിനോടും ഒരു നന്ദിയോടുകൂടി കാണാൻ പറ്റുക. ഇതൊന്നും പെരിമെനോപോസൽ ഫേസിലൊന്നും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടുന്ന ഒരു കാര്യമല്ല, ഏതൊരു വ്യക്തിയും ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഹാപ്പിനെസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമ്മളുടെ ഹാപ്പിനെസ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ. ഇവിടെ നമുക്ക് ഇന്നത് ചെയ്താൽ സന്തോഷം കിട്ടും എന്ന് നമുക്ക് ആരുടെ കാര്യത്തിലും പറയാൻ പറ്റില്ല. ചിലർക്ക് സൈക്കിൾ ചവിട്ടുമ്പോഴായിരിക്കും സന്തോഷം, ചിലർക്ക് വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും സന്തോഷം, ചിലർക്ക് സമാധാനപരമായിട്ടിരുന്ന ഒരു സിനിമ കാണാൻ പറ്റിയാലായിരിക്കും സന്തോഷം. അത് അവനവൻ ഐഡന്റിഫൈ ചെയ്യും. ആ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യത്തിന് സമയം കണ്ടെത്തുകയും ചെയ്യണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, പലപ്പോഴും നമ്മൾ പുതിയ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും, എന്തൊക്കെയോ നമ്മൾ അച്ചീവ് ചെയ്തു എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരും. പലപ്പോഴും നമ്മൾ കാണുന്നത് ഇനിയിപ്പോ വയസ്സായി എന്ത് പഠിക്കാൻ, അല്ലെങ്കിൽ എന്തോ ചെയ്യാൻ, ഇനി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. എല്ലാ സമയത്തും എന്തെങ്കിലും ഒരു കാര്യം പുതിയത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് നമ്മളുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട്, നമ്മളിപ്പോ കാണുന്നില്ലേ ധാരാളം സ്ത്രീകള് അഡൽസ് ആയതിന് ശേഷം ഡാൻസ് പഠിക്കാൻ വരുന്നവരെ, ഡാൻസ് പെർഫോം ചെയ്യുന്നവരെയും പാട്ട് പഠിക്കുന്നവരെയും ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് പഠിക്കുന്നവരെയും, ചിലർക്ക് സ്റ്റിച്ചിങ്ങിനോടായിരിക്കും താല്പര്യം, ചിലർക്ക് എംബ്രോയിഡറി ചെയ്യാനായിരിക്കും താല്പര്യം, ചിലർക്ക് കുക്കിംഗ്, ബേക്കിംഗ്, ഇന്നവേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും, യാത്രകൾ പോവാൻ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പൊ ഇതിനൊക്കെയുള്ള സമയവും സാഹചര്യങ്ങളും കണ്ടെത്തുക എന്നുള്ളതാണ്. പൊതുവെ യാത്രയൊക്കെ പോകണം എന്ന് പലരോടും പറയുമ്പോ അവർ പറയാറുള്ളത് എവിടുന്ന് അവിടെ വരെ നടക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല, അപ്പോഴാണ് ഞാൻ യാത്ര പോകുന്നത്, യാത്ര പോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ നമുക്ക് പറ്റാത്തതിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടുന്നത്, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി നമുക്ക് എന്ത് എഫേർട്ട് ഇടാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ചിട്ട് നമ്മൾ ആ മേഖലകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നത് നമുക്ക് കൂടുതൽ സന്തോഷം തരും, നമ്മളുടെ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളും അച്ചീവ് ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടാക്കും. എനിക്ക് ഓരോ ദിവസവും ചെയ്യാൻ ഒരു കാര്യമുണ്ട്, എനിക്ക് വേണ്ടി ചെയ്യാൻ ഒരു കാര്യമുണ്ട് എന്നുള്ളൊരു സെൻസ് ഉണ്ടാക്കും. ഞാൻ തന്നെ എനിക്ക് കൊടുക്കുന്ന വാല്യൂ കൂടും. നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കുക. ഒരു പ്രായം കഴിഞ്ഞ

0: നമുക്ക് സുഹൃത്തുക്കളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് അതിനുള്ളൊരു സ്കില്ല് നഷ്ടപ്പെട്ടു പോയോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകാം. അതിനുള്ള റീസൺ സ്കില്ല് നഷ്ടപ്പെടുന്നതുകൊണ്ടല്ല, നമ്മൾ ആ മൊണോട്ടണസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു എന്നാണെങ്കിൽ അവർ ആ എന്നും കാണുന്ന മുഖങ്ങൾ തന്നെയാണ്. അവിടെ ഒരു പുതിയ സുഹൃത്തിനൊന്നുമുള്ള ഒരു സ്കോപ്പ് ഇല്ല. അപ്പൊ അത് ഈ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇൻവോൾവ് ആവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് പുതിയ സോഷ്യൽ റിലേഷൻസും കിട്ടും. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക.
1: കാലഘട്ടത്തിന്റെ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ട്. ഇതുപോലൊരു ചർച്ച നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലും കുറച്ച് നാളുകൾക്ക് മുമ്പാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരുടെയൊക്കെ ഒരു കാലഘട്ടത്താണെങ്കിൽ ഇത് ചർച്ച ചെയ്യാനോ പറയാനോ ഉള്ളൊരു സ്പേസ് പോലും നമുക്കില്ലാതിരുന്നൊരു സമയമാണ്. ആ മാറ്റം എത്രത്തോളം നല്ലതാണ്?
0: തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചർച്ച വരുന്ന ഒരു കാലഘട്ടം വളരെ പേഴ്സണൽ എന്ന് നമ്മൾ ഇത്രയും നാളും വളരെ മറച്ചു വെച്ച് കൊണ്ട് നടന്നിരുന്ന അല്ലെങ്കിൽ ആ സഹനം മുഴുവൻ ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങി നിന്നിരുന്ന ആർത്തവം പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്, മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ ഡിസ്കഷൻസ് പോകുന്നത് ഒക്കെ തീർച്ചയായിട്ടും നല്ല കാര്യം. നമ്മൾ മറ്റൊരു വ്യക്തിയെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ അനുഭവിക്കാത്തതൊന്നും ഈ ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലെ. അതിപ്പോ ഇനി എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ആനയും കുട്ടിയാനയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് കാണാത്തവർക്ക് അത് കൗതുകവും നിത്യേന അത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്ഥലത്തേക്ക് കാട്ടുമൃഗങ്ങൾ പ്രവേശിച്ച് ഞങ്ങളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതും. എനിക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ വേറൊരാളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് പലപ്പോഴും ഇതുപോലെയുള്ള ചർച്ചകൾ തന്നെയാണ്. ഇത് നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തതല്ലേ, ഇനി എന്തിനാണ് വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നത്? പക്ഷെ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഒരു കാര്യം എത്തണം എന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും അതുകൊണ്ട് ഇതുപോലെയുള്ള ചർച്ചകൾ ഗുണം മാത്രമേ ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ.
1: സ്ത്രീകളുടെ മനസ്സിന്റെ ആരോഗ്യം, അത് ജീവിതത്തിന്റെ തുടക്കമാണെങ്കിലും ജീവിതത്തിന്റെ സായാഹ്നത്തിലാണെങ്കിലും ഈ പറയുന്ന ഇടയ്ക്കുള്ള കാലഘട്ടം എവിടെയാണെങ്കിലും സ്ത്രീകളുടെ മനസ്സിന്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്ന് നമ്മളോട് ഇത്രയും നേരവും സംസാരിച്ചതിനും പറഞ്ഞു തന്നതിനും ഒക്കെ ആകാശവാണിയുടെ നന്ദിയും ശ്രോതാക്കളുടെ ഭാഗത്തു നിന്നുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. സ്ത്രീകൾക്ക് ഇനിയും ഇങ്ങനെ പറന്നുല്ലസിച്ച് നടക്കാനാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലെ. താങ്ക് യു മാം.
2: താങ്ക് യു.
3: ആർത്തവ വിരാമം, അറിയേണ്ടതും പങ്കുവെക്കേണ്ടതും. സൈക്കോളജിസ്റ്റായ ഡോക്ടർ പി വാണിദേവിയുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീക്ക് ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി. സുജാത ശ്രീനിവാസ്, നിഖിൽ എന്നിവർ പാടിയ ഗാനം ചിത്രം ദുബായ്.

ಸಂಗೀತ ಸರಣಿ ಕರ್ನಾಟಕ ಸಂಗೀತ ಪಾಠ. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: എന്റെ പേര് കൃഷ്ണ.
1: എന്ത് ചെയ്യുന്നു?
2: ഞാൻ മഹാരാഷ്ട്രയിലെ അഗ്രികൾച്ചർ പഠിക്കുന്നു.
1: ഇവിടെ എവിടെയാ വീട്?
2: വീട് ഇവിടെ നെടുമങ്ങാട്.
1: മഹാരാഷ്ട്രയിൽ എങ്ങനെ പോയെത്തി?
2: മഹാരാഷ്ട്രയിൽ എക്സാം എഴുതി കിട്ടിയതാണ്, ഓൾ ഇന്ത്യ എക്സാം എഴുതി.
1: എങ്ങനെയുണ്ട് പഠിക്കാനൊക്കെ?
2: പഠിക്കാനൊക്കെ കുഴപ്പമില്ല.
1: പഠിച്ചിട്ട് എന്തൊക്കെയാ സാധ്യതകൾ?
2: ഒരുപാട് സാധ്യതകളുണ്ട് അഗ്രികൾച്ചർ ഓഫീസറായിട്ട്. പിന്നെ നമുക്ക് നമ്മുടേതായ ബിസിനസ് നടത്താം.
1: എത്ര നാളായി അവിടെ പോയിട്ട്?
2: വൺ ഇയർ ആയി. ഫസ്റ്റ് ഇയർ, നെക്സ്റ്റ് സെക്കൻഡ് ഇയർ.
1: എങ്ങനെയുണ്ട് അവിടുത്തെ ജീവിതമൊക്കെ?
2: അവിടുത്തെ ജീവിതം കുഴപ്പമില്ല. ഫുഡ് മാത്രമാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ, ബാക്കിയെല്ലാം കുഴപ്പമില്ല.
1: എന്തൊക്കെയാ ഫുഡ് അവിടുത്തെ?
2: ഫുഡ് അവിടെ ചോറും ദാലും ചപ്പാത്തി, ഇതാണ് അവിടുത്തെ മെയിൻ ആഹാരം.
1: നമ്മൾ അവിടെ പോയിട്ടെന്നാ കൂടുതൽ കഴിക്കാറ്?
2: ഞാൻ അവിടെ പോയിട്ട് ചോറും ദാലും തന്നെ, വേറെ ഒന്നും ഇല്ല.
1: അവിടെ കടയിൽ പോയി കഴിക്കോ?
2: കടയിൽ ഞങ്ങൾ ഓർഡർ ചെയ്ത് നല്ല ചിക്കൻ ബിരിയാണി, ന്യൂഡിൽസ് ഇതൊക്കെ അവിടെ കിട്ടുള്ളൂ. വേറെ നമ്മുടെ നാട്ടിലെ ഭക്ഷണം ഒന്നും അവിടെ കിട്ടൂല.
1: എന്ത് ചെയ്യാനാന്നേ?
2: അതെ,
1: കൂട്ടുകാരൊക്കെ ഉണ്ട് അവിടെ?
2: ഓ, കൂട്ടുകാർ ഒരുപാട് പേരുണ്ട്.
1: അവരോടൊക്കെ നിങ്ങൾ സംസാരിക്കും?
2: കുറച്ച് ഹിന്ദി, കുറച്ച് ഇംഗ്ലീഷ്, അങ്ങനെയൊക്കെ. അവർക്ക് മറാഠിയാണ് കൂടുതൽ അറിയുന്നത്, പക്ഷേ നമ്മൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ പറഞ്ഞു ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും.
1: നമ്മൾ മറാഠി പഠിച്ചോ, അവർ മലയാളം പഠിച്ചോ?
2: നമ്മൾ ചെറുതായിട്ട് മറാഠി പഠിച്ചോ, അവർ മലയാളം പഠിക്കാൻ പാടാണ്.
1: പഠിപ്പിക്കാൻ നിന്നില്ല നമ്മള്.
2: ഇല്ല.
1: ആരൊക്കെയാണ് വീട്ടില്?
2: വീട്ടിലെ അമ്മ, അച്ഛനും അനിയത്തിയും അമ്മുമ്മയും ഞാൻ.
1: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
2: അമ്മ ഇവിടെ കേരള യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നു, അച്ഛൻ ഡ്രൈവറാണ്, അമ്മുമ്മ വീട്ടില് അനിയത്തി ഒൻപതാം ക്ലാസ്.
1: ഓക്കെ. അവിടെ കിട്ടുന്ന ഒഴിവ് സമയങ്ങളൊക്കെ എന്താ ചെയ്യാ?
2: കൂട്ടുകാരായിട്ട് സ്പെൻഡ് ചെയ്യും. പിന്നെ എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് കേൾക്കും, പിന്നെ പുറത്തൊക്കെ പോകും, അതൊക്കെ തന്നെയാണ്.
1: പാട്ട് പാടും?
2: പാട്ട് പാടൂല, കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം.
1: എന്താ പാടാത്തെ?
2: പാടാന്ന് അറിയില്ല, കേൾക്കാനാണ് ഇഷ്ടം.
1: പാടി കൂട്ടുകാരൊക്കെ വെറുപ്പിച്ചുണ്ട്?
2: അങ്ങനെയൊന്നും ഇല്ല, ബാത്റൂമിലൊക്കെ നമ്മൾ പാടുകൾ കുടിച്ചു കയറുമ്പോ അങ്ങനത്തെ പാട്ടുകൾ.
1: കേൾക്കൂലല്ലോ?
2: അതെ, നമുക്ക് മാത്രം കേട്ടാൽ
1: ഐഡിയ.
2: അതെ.
1: നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയും?
2: നൈറ്റ് ഡ്രൈവ് സിനിമയിലെ പാതി പാതി പറയാ ആ പാട്ട്.
1: എന്തുകൊണ്ടാ പാട്ടിനോട് ഇഷ്ടം തോന്നിയത്?
2: അത് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാല് ആ രാത്രി സമയത്ത് അവർ ആ നൈറ്റ് ഡ്രൈവും ആ സിംഗേഴ്സിന്റെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ അതൊക്കെ ആ പാട്ട് ഇവിടെയുള്ള ഇഷ്ടം. റൊമാന്റിക് ഗാനം.
1: റൊമാന്റിക് ആയി അവിടെ പോയിട്ട്?
2: ആ റൊമാന്റിക് ഒന്നും ആയില്ല. ഇല്ല, സെറ്റ് ആയില്ല.
1: എന്ത് ചെയ്യാനാ ദൈവം ഈ പരച്ചിൽ കേൾക്കുന്നില്ലേ?
2: ദൈവം കേൾക്കുന്നില്ല.
1: ഇപ്പൊ അവധി കഴിഞ്ഞ് വീണ്ടും പോകുമ്പോഴത്തേക്ക് ദൈവം കേൾക്കും.
2: അല്ല, അവിടെ ഒന്നും മറാഠികളൊന്നും സെറ്റ് ആവാൻ സാധ്യതയില്ല.
1: വേണ്ട വേണ്ട, നമുക്ക് ഇവിടെ മതി.
2: ഇവിടെ മതി.
1: അവര് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവില്ല.
2: അതെ, ശരിയാണ്.
1: പിന്നെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഒരാളെ
2: വെക്കേണ്ടി വരും. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പിന്നെ വേറെ ആരെയും വെക്കണം.
1: അതെ അതെ അതെ അതെ. അപ്പൊ ഒന്നും വേണ്ട, നമുക്ക് പാട്ട് കേൾക്കാം.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: എന്റെ പേര് ഷിഫ്നാസ് ഫാത്തിമ.
0: ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. ആരാ ഈ പേരിട്ടത്?
1: അച്ഛനും ഇരിക്കല്ലോ,
0: നമുക്കങ്ങനെ അറിയല്ലേ.
1: അതന്നെ
0: നമ്മളെ വിളിക്കുന്നു എന്തോ എന്ന് നമ്മൾ വിളിയേക്കുന്നു.
1: ശരിയാ, അങ്ങനെ.
0: പേരിന്റെ അർത്ഥം അറിയാവോ?
1: പേരിന്റെ അർത്ഥം കപ്പൽ, അങ്ങനെ കണ്ടതാണ് പണ്ട്. എന്തോ ആരെ പറഞ്ഞ പോലെ
0: അറബി പേരാണ്
1: ആണെന്ന് തോന്നുന്നു.
0: അപ്പൊ ഗൾഫ് നാട്ടിലോട് വിടാൻ വേണ്ടിട്ടായിരുന്നു.
1: അതെനിക്കറിയാം.
0: എന്തോ കൂടെ ലക്ഷ്യമുണ്ട്.
1: ഉണ്ടായിരിക്കും.
0: എന്താ ചെയ്യുന്നത്?
1: അനസ്തേഷ്യ ടെക്നീഷ്യൻ ആയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്.
0: അതിന്റെ ഉഷാറാണ് ഈ മുഖത്ത് കാണുന്നത്. എവിടെയാ നാട്?
1: എന്റെ വീട് തിരുവല്ല.
0: ആരൊക്കെ എന്റെ വീട്ടില്?
1: എന്റെ വീട്ടില് ഇപ്പൊ മദർ മാത്രമേ ഉള്ളൂ. അച്ഛൻ പുറത്താണ്, ചേട്ടനുണ്ട്, വൈഫുണ്ട്, അവരും പുറത്താണ്.
0: എല്ലാരും പുറത്താണ്, നമ്മളും പുറത്താണ്.
1: നമ്മളും പുറത്താണ്.
0: എങ്ങനെയുണ്ട് പഠനമൊക്കെ?
1: കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നു.
0: ഇപ്പൊ എത്ര വർഷമായി?
1: ഞങ്ങളുടെ എക്സാം കഴിഞ്ഞു, ഇപ്പൊ ഇന്റേൺഷിപ്പ് ആണ്, രണ്ട് മന്ത് കൂടെ ഉള്ളൂ.
0: അത് കഴിഞ്ഞ് നമുക്ക് ജോലിക്ക് കയറാം.
1: കയറാമെന്ന് വിചാരിക്കുന്നു.
0: പിന്നെ വിചാരിക്കണ്ട, നമ്മളങ്ങ് കയറുവാണ്. അപ്പൊ ഈ പഠന സമയം കഴിഞ്ഞുള്ള ഈ ഒഴിവ് സമയങ്ങളൊക്കെ എന്താ ചെയ്യാ?
1: ചുമ്മാ വീട്ടിലിങ്ങനെ ഇരിക്കും, എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകും, അതൊക്കെ തന്നെ.
0: വെറുതെ വീട്ടിലിരിക്കും?
1: വെറുതെ.
0: എടാ,
1: ഇടയ്ക്ക് പാട്ടൊക്കെ കേൾക്കും, അങ്ങനെ
0: കറങ്ങാനൊക്കെ പോകത്തില്ല.

0: വല്ലപ്പോഴും
1: കൂട്ടുകാരുടെ പോവോ വീട്ടുകാരുടെ പോവോ?
0: ചെലപ്പം കൂട്ടുകാരുടെ കൂടെ, അമ്മ ഞാനുള്ളതുകൊണ്ട് പുറത്തോട്ട് ഒരുമിച്ചെല്ലാം പോയാ പോയി, ഇല്ലെങ്കിൽ
1: അമ്മയെ കൊണ്ടുപോകത്തില്ലേ?
0: ആ കൊണ്ടുപോകാറൊക്കെ ഉണ്ട്.
1: കൊണ്ടുപോകാനൊക്കെ അറിയണം, എന്നെ അങ്ങോട്ടെങ്കിലും കൊണ്ടുപോയോ, എനിക്ക് പോയിരിക്കാം അമ്മയേ എന്ന് പറയണം. ഇടയ്ക്കിടയ്ക്ക് യാത്രയൊക്കെ പോണ്ടേ?
0: പോണം.
1: നാളെ തൊട്ടാവട്ടെ അല്ലേ?
0: ആ അതെ അതെ, നാളെ തൊട്ടാവട്ടെ.
1: ലീവൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ പോകാനാ?
0: എന്റെ വീട് അടുത്തേനാണ് ഹോസ്പിറ്റലിന്, അപ്പൊ പോയി വരുവാ ഡെയിലി.
1: ആ പത്തനംതിട്ട തന്നെയാണ് പഠിക്കുന്നത്.
0: അതെ അതെ.
1: അപ്പൊ തിരുവനന്തപുരത്ത് എന്താ ആവശ്യമായിട്ട് വന്നതാ?
0: തിരുവനന്തപുരത്ത് ഞങ്ങള് DME വന്ന സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിന് വേണ്ടി.
1: അങ്ങനെ ഒരു യാത്രയായിട്ട് തന്നെ എല്ലാരും കൂട്ടുകാരും കൂടെ പോകുന്നു.
0: അതെ അതെ.
1: എങ്ങനെയുണ്ട് തിരുവനന്തപുരം കണ്ടിട്ട്?
0: കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു.
1: ഇഷ്ടപ്പെട്ടോ? എവിടെയൊക്കെ പോയി?
0: ഞങ്ങള് സൂല് പോയി, കറങ്ങി വന്ന് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു പാർക്കില്.
1: പിന്നെ അടുത്ത് എങ്ങോട്ടാ പോകുന്നത്?
0: അടുത്തിപ്പൊ ഫുഡ് കഴിക്കണം, തിരിച്ച് ട്രെയിൻ കയറണം, വീട്ടിൽ പോണം.
1: എന്ത് ചെയ്യാനാണ്? പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
0: പാട്ടുകൾ ഇഷ്ടമാണ്, കേൾക്കാറുണ്ട്. അങ്ങനെ
1: ഒരു താല്പര്യമില്ലാത്ത പോലെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്, കേൾക്കാറുണ്ട്.
0: എപ്പോഴും കേൾക്കാറില്ല, വല്ലപ്പോഴും.
1: നമ്മൾ ഈ പ്രോഗ്രാമിനോട് ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയും?
0: 9 സിനിമയിലെ അകലെ എന്ന് പറയുന്നൊരു പാട്ടില്ലേ, അത് ഇഷ്ടമാണ്.
1: എന്താ പാട്ടിനോട് ഇഷ്ടം?
0: എന്തോ കേട്ടപ്പോ ഇഷ്ടം തോന്നി.
1: കേട്ട് കേട്ട് ഇഷ്ടപ്പെട്ടു പോയി.
0: അതെ അതെ. അങ്ങനെ
1: ഒന്നുകൂടെ കേട്ട് ഇഷ്ടപ്പെടാം.
0: ഓക്കെ, കേൾക്കാം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
3: എന്റെ പേര് ഷാരിക.
2: എവിടെയാണ് നാട്?
3: എന്റെ

0: നെടുമങ്ങാട്.
1: എന്താ ചെയ്യുന്നത്?
0: ഞാൻ ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞ് സർട്ടിഫിക്കറ്റിന് വേണ്ടി നിൽക്കാം.
1: അവർ സർട്ടിഫിക്കറ്റ് തന്നില്ല?
0: ഇല്ല, തന്നില്ല.
1: രണ്ട് കരച്ചിലോ പറയാ, എനിക്ക് സർട്ടിഫിക്കറ്റ് തരണമേ.
0: ഇപ്പൊ കുറച്ച് ആയതേ ഉള്ളൂ കോഴ്സ് കഴിഞ്ഞിട്ട്, അപ്പൊ കുറച്ച് ലേറ്റ് ആവുന്നു അവർ പറഞ്ഞായിരുന്നു.
1: അവരുടെ കുട്ടമല്ല.
0: അല്ല,
1: എല്ലാം നമുക്ക് ക്ഷമിച്ചോളാം.
0: ഓ, അത് തന്നെ.
1: കാത്തിരിക്കാം. ഏതായിരുന്നു ഡിപ്ലോമ?
0: ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിരുന്നു, പോളി.
1: എന്നിട്ട് അടുത്ത പരിപാടികളൊക്കെ എന്താ?
0: അടുത്ത പരിപാടി ഇതൊന്നും തീരുമാനിച്ചില്ല. സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ബാക്കി തീരുമാനിക്കണമെന്നിരിക്കുന്നു.
1: അതെ, അതുവരെ നമ്മൾ ഉറങ്ങുകയാണ്.
0: അല്ല, അതൊരു ഇപ്പൊ ഞാൻ ജസ്റ്റ് ബിൽഡിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്.
1: പിന്നെ അല്ല, വെറുതെ ഇരിക്കാനോ നമ്മളോ? അല്ലേ.
0: ഓ, അത് തന്നെ.
1: ആരൊക്കെ എന്റെ വീട്ടില്?
0: എന്റെ വീട്ടിൽ ഞാൻ, അമ്മ, അച്ഛൻ, ചേച്ചി ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞു പോയി.
1: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
0: അമ്മ ഹൗസ് വൈഫാണ്, അച്ഛൻ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ് റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുന്നത്.
1: അടി കൂടാതെ ചേച്ചി രക്ഷപ്പെട്ടു പോയി?
0: അടി കൂടുമായിരുന്നു, പക്ഷെ പോയപ്പോ ഭയങ്കര മിസ്സിംഗ് ആണ്.
1: എത്ര ദിവസം കഴിഞ്ഞു?
0: അങ്ങനെ ചോദിച്ചാ ഇപ്പോഴും മിസ്സിംഗ് ഉണ്ട്. ഇന്നും കൂടെ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. കണ്ടിട്ട് വരുന്ന വഴിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന.
1: അത് ശരി. എന്നിട്ട് ചേച്ചി എന്തൊക്കെ തന്നു?
0: ചേച്ചി ചായ തന്നു. നമുക്ക് തന്നെ
1: ചോറ് ഒന്നും തന്നില്ല?
0: ചോറ് ഞങ്ങൾ കഴിക്കാൻ നിന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി, ഇവിടെ വരണം എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി.
1: ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഒഴിവ് സമയമൊക്കെ എന്താ ചെയ്യുന്നത്?
0: ജോലി കഴിഞ്ഞ് എങ്ങനെ ഒഴിവ് സമയം കിട്ടാറില്ല. രാവിലെ 9:30 കയറിയ വൈകിട്ട് 7:30 ഇറങ്ങുന്നത്. അപ്പൊ വന്നിട്ട് പിന്നെ അങ്ങനെ സമയം കിട്ടൂല. കിട്ടണ സമയം റീല് കാണും, പിന്നെ പാട്ട് കേൾക്കും, പാടും. അങ്ങനെ
1: പാട്ട് പാടും.
0: ആ, പാടും.
1: നമുക്ക് കുഞ്ഞായിട്ടൊരു പാട്ട് പാടിയാലോ?
0: ഞായിട്ടൊരു പാട്ട് പാടാം. കമ്പൻ ചങ്ക വീഴുന്ന മാതിരിയേ, കണ്ണുക്കുൾ നുഴഞ്ച ഒരു തരിയേ, വായമില വായ വച്ച വാർത്തകളൊരിഞ്ച പൊട്ട, അഴലു വെച്ച അഴുത്തിയ കഴുത്തില കൊഴുത്തിയ വെപ്പമൊന്നും പോകല.
1: ഇത്രയും നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയാണ് ആദ്യം മടിച്ചു മടിച്ചു ചെയ്യുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്.
0: അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ശീലമില്ല.
1: എത്ര പേർക്ക് ഈ പാട്ട് മിസ്സായി പോയേനെ? ഇല്ലേ,
0: ആയിരിക്കാം, മേബി.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നന്നായിട്ട് പാടിയില്ലേ. അപ്പൊ നമ്മുടെ ശ്രോതാക്കളുടെ വക ഒരു കയ്യടിയുണ്ട്, അതോടൊപ്പം നമുക്കൊരു പാട്ടും കൂടെ കേൾക്കാം. കേൾക്കാൻ ഏത് പാട്ട് ചോദിക്കും?
0: കേൾക്കാൻ വേണ്ടിട്ടാണെങ്കിൽ കമ്മാര സംഭവത്തിലെ രാവു ഞാനോ ആ പാട്ട്.
1: എന്താ പാട്ട് ഇഷ്ടപ്പെട്ടേ?
0: അത് കേൾക്കാൻ നല്ല രസമാണ്.
1: നമുക്ക് രസത്തിൽ കേൾക്കാം.
0: ആ, കേൾക്കാം.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: ശ്യാം എന്നാണ് പേര്.
0: എവിടെയാ നാട്?
1: നാട് നെയ്യാറ്റിൻകര.
0: അമ്പരക്കുണ്ടാ? നമുക്ക് സന്തോഷത്തോടെ സംസാരിക്കാം.
1: അമ്പരക്കുന്നില്ല, ഫസ്റ്റ് കണ്ടപ്പോഴൊരു.
0: തിരുവനന്തപുരത്ത് എന്തായിട്ട് വന്നതാ?
1: തിരുവനന്തപുരത്ത് ചുമ്മാ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സുമായിട്ട് കണ്ട് അങ്ങനെ കറങ്ങാൻ വേണ്ടിട്ട് വന്നതാണ്.
0: കുറെ നാളുകൾക്ക് ശേഷം കൂട്ടുകാരെ കാണാം.
1: യൂണിവേഴ്സിറ്റി കോളേജില് 2022 പഠിച്ചിറങ്ങി വെച്ചാണ്. അനേഷ് ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്.
0: കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു വൈബ്?
1: വൈബ് കൊള്ളായിരുന്നു. കൂടെ ഉള്ള അവൻ ഗൾഫിലാണ്, ജോലിയാണ്. അപ്പൊ അവന് ലീവ് കിട്ടിയപ്പോ ഇവിടെ വന്ന് അങ്ങനെ കണ്ട് സംസാരിച്ച് കൊള്ളായിരുന്നു. ഇവിടെ
0: ചെലവിപ്പിച്ചില്ലേ? ബിരിയാണിക്ക് വേടിപ്പിച്ചില്ലേ?
1: വാങ്ങി കഴിച്ച് എല്ലാം കഴിച്ച് ഇവിടെ ചെറുതായിട്ട് ഫ്രീ ആവാൻ വേണ്ടി വന്നിരുന്നു.
0: എപ്പോ എത്തി ഇവിടെ?
1: രാവിലെ എത്തിയ 11 മണിയൊക്കെ ആയപ്പോ എത്തിയ.
0: വേറെ ഇവിടെ പോയി?
1: വേറെ 11 മണി കോളേജിൽ പോയി. കോളേജിൽ പോയി കുറച്ചു നേരം അവിടുത്തെ പണ്ടത്തെ
0: ഓർമ്മകളും
1: പണ്ടത്തെ ഇതൊക്കെ ഒന്നായി വറുത്തിട്ട് പോയി ഒരു ബിരിയാണിയും കഴിച്ച് പിന്നെ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ഇരിക്കും.
0: മറ്റേ കൊച്ചിന്റെ ആരോഗ്യം തോന്നി?
1: കൊച്ചിന്റെ ആരോഗ്യം സെറ്റ്.
0: ആ ഓർമ്മ നമ്മളെ ഇറക്കി.
1: ആ ഓർമ്മ എല്ലാം ഇറക്കി. ഇല്ല ഇറക്കാൻ.
0: സിനിമ കാണാൻ പോയില്ലേ?
1: സിനിമ കാണാൻ പോയില്ല.
0: സമയം കിടക്കുമല്ലേ നാളെ?
1: ആ നാളെ പോവാ. സമയമുണ്ടല്ലോ. ഇനി
0: പോകുമ്പോ നമുക്ക് അവനൊരു വഴിക്കാക്കണം,
1: പിച്ചയാക്കണം അവനെ.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അമ്മമ്മയുണ്ട്, പിന്നെ ഒരു ചേട്ടനുണ്ട്.
0: എന്തെയ്യുന്നവരൊക്കെ?
1: അച്ഛനാണെങ്കിൽ വെറ്റനറിയിൽ വർക്ക് ചെയ്യാം, അമ്മ ഹൗസ് വൈഫ്, പിന്നെ അമ്മമ്മ വീട്ടിൽ തന്നെയുണ്ട്. ചേട്ടൻ കോച്ചായിട്ട് പോകുന്നു, ജിം ട്രെയിനറായിട്ട്.
0: നമ്മളെന്താ ചെയ്യുന്നത്?
1: ഞാൻ ITBP യിൽ വർക്ക് ചെയ്യാം.
0: എത്ര നാളായി ജോലി തുടങ്ങിട്ടോ?
1: 3 വർഷമായി.
0: എങ്ങനെയുണ്ട് ജോലിയൊക്കെ?
1: ജോലിയൊക്കെ അതിഗംഭീരം. ജോലി കുറച്ച് കഷ്ടപ്പാടാണ്, എന്നാലും കുഴപ്പമില്ല.
0: സ്വസ്ഥം സമാധാനം അവർക്ക്?
1: സമാധാനമൊന്നുമില്ല, എന്നാലും ജീവിക്കണ്ടേ.
0: അതെ, ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യും.
1: അതൊക്കെ അത്ര ഉള്ളു.
0: ഈ ജോലി സമയം കഴിഞ്ഞുള്ള ഒഴിവ് സമയമൊക്കെ എന്താ ചെയ്യാ?
1: ജോലി അവിടെ സമയം ഒഴിവ് കിട്ടാറില്ല കേട്ടാ. 24 മണിക്കൂറും ഷിഫ്റ്റ് വൈസ് ഡ്യൂട്ടി വന്നോണ്ടിരിക്കും. പിന്നെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്തൊക്കെ പുറത്തൊക്കെ കറങ്ങാൻ പോവാം, കുട്ടികളൊക്കെ കറങ്ങാനൊക്കെ പോവാം. പിന്നെ പിള്ളേരെ ഓർത്തോർത്തിരിക്കുക.
0: അതെന്നെ മെയിൻ പരിപാടി.
1: അതെന്നെ മെയിൻ പരിപാടി. ഫോട്ടോകളും കണ്ട് ഗാലറിയൊക്കെ നോക്കി നോക്കി സമയം കളയാവും. 3-4 മാസം അത് കഴിഞ്ഞിട്ട് പിന്നെ ലീവിന് വരും. പിന്നെ ഇവിടത്തുള്ള അടിച്ചു പൊളിയും അങ്ങനെയൊക്കെ ഉള്ള 1 മാസത്തേക്ക് ലീവ് കിട്ടും. പിന്നെ ഇവിടെ വന്ന് വിളിച്ചിട്ട് വീണ്ടും പോകുന്നു. ആ ഒരു ഫ്രഷ് ഇത് കിട്ടും, പിന്നെ വീണ്ടും പോകുന്നു അതിലോട്ട്.
0: അവധി എടുത്ത് നാട്ടിൽ വരുമ്പോ എന്തൊക്കെയാ പരിപാടികളൊക്കെ?
1: അവധി എടുത്ത് നാട്ടിൽ ആദ്യം കോളേജ് പഠിച്ച കൂട്ടുകാരെ കാണാൻ പോകും. അവരെല്ലാരും വിളിച്ച് വരുതി കുറച്ച് വൈവൊക്കെ അടിച്ചിരുന്നതിന് ശേഷം പിന്നെ എവിടെയെങ്കിലും ഒക്കെ കറങ്ങാൻ പോകും. പിന്നെ നല്ല ഫുഡ് കഴിക്കും. പിന്നെ വീട്ടുകാരും കൊണ്ട് എവിടെയെങ്കിലും കറങ്ങാനോ ഫുഡ് കഴിക്കാനോ അവര് വീട്ടൊക്കെ കുറച്ച് സമയം ചെലവഴിക്കും. അങ്ങനെയൊക്കെ ഉള്ളത്. അങ്ങനെ അങ്ങനെ പോകുമ്പോ പെട്ടെന്ന് ഇവിടെ നിൽക്കുമ്പോ ട്രെയിൻ പോകുമ്പോൾ സമയം പെട്ടെന്ന് പോകും.
0: മൊത്തത്തിൽ ആടി തിമിർപ്പന്നെ തിമിർത്തവും തിമിർത്തവും
1: തിമിർത്തവും തിമിർത്തവും.
0: ആ തിമിർപ്പിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ?
1: ആ ആ തിമിർത്തിൽ ഒരു പാട്ട് കേട്ടാ.
0: ഏത് പാട്ടാ ഇഷ്ടം?
1: ഞാൻ എന്റെ കാമിക്ക് വേണ്ടി അനുരാഗത്തിന്റെ ഇളയിലെന്നുള്ള പാട്ട്. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ.

0: റേസിലെ അനുരാഗത്തിൻ വേളയിൽ വരവായി വന്നൊരു സന്ധ്യയിൽ എന്ന പാട്ട്.
1: കാമുക ഇപ്പോഴുണ്ടോ നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കുകയാണ്?
0: ഇല്ല ഇല്ല ഇല്ല, കാമുക ഇപ്പൊ വേറെ ആരുടെ ആയിരുന്നു കുടുംബജീവിതം നയിക്കുന്നുണ്ട്?
1: അതാ ഞാൻ ചോദിച്ചത്, കാമുക കൂടെ ഉണ്ടോ അതോ നന്നായിട്ട് കുടുംബജീവിതം നയിക്കുകയാണോ?
0: ഇല്ല, കാമുക കൂടെ ഇല്ല, അതല്ല കോളേജ് ലൈഫിലെ ഒരു ടൈം ആയിരുന്നു, അത് കഴിഞ്ഞപ്പോ അതെല്ലാം അങ്ങ് മാറി.
1: പോകാൻ പോകട്ടും, പോടാ
0: പോകട്ടും, പോടാ.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.
0: ഓക്കെ ഓക്കെ, താങ്ക്സ് ചേട്ടാ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും ഓർക്കിഡ് പൂക്കളുടെ വിസ്മയ ലോകം ലിസി ജോസഫുമായി അഭിമുഖം. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. മധുര നമ്പരക്കാറ്റ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. യൂസഫലി കേച്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

ഇനി കേൾക്കാം. റൈഫിൾ ക്ലബ് എന്ന ചിത്രത്തിന് വേണ്ടി റെക്സ് വിജയൻ, ശ്വേത മോഹൻ, സൂരജ് സന്തോഷ് എന്നിവർ പാടിയ ഗാനം. രചന വിനായക് ശശികുമാർ, സംഗീതം റെക്സ് വിജയൻ.

ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1952 കിലോഹെർട്സിൽ. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം മുഹമ്മദ് സലീം, മന്നായപുരം.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം എഴുത്തുകാരനായ ഇസ്മത്ത് ഹുസൈൻ പങ്കെടുക്കുന്ന പവിഴമണ്ണിലെ സാഹിത്യം. 5:25 ദ്വീപുവിശേഷം. 5:30 കവരത്തി ദ്വീപ് സ്വദേശിനി ഫജീന ജബീൻ പങ്കെടുക്കുന്ന ഫ്രണ്ട് ഫോറിഷ എന്ന പരിപാടിയും തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ഇപ്പോൾ ഒരു നാടൻ പാട്ട് കേൾക്കാം.

ആകാശവാണി കവരത്തി പവഴമണിലെ സാഹിത്യം. ഓരോ വീടിനും പറയാനുണ്ടാവും ചില രഹസ്യങ്ങൾ. ചില അതിഥികൾ അപ്രതീക്ഷിതമായാണ് കടന്നു വരുന്നത്. ചിലർ വിധിയുടെ ക്ഷണമില്ലാത്ത വിളിയിൽ. അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് കടന്നു വന്ന അതിഥിയാണ് ചെവികൊട്ടിയെന്ന ജിന്ന്. ഭയത്തിന്റെയും അത്ഭുതത്തിന്റെയും നന്മയുടെയും പരീക്ഷണങ്ങളുടെയും നിഴലിൽ ആ കുടുംബത്തിന്റെ ജീവിതം പുതിയ വഴിത്തിരിവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനുഷ്യഹൃദയത്തിന്റെ വിശ്വാസവും സ്നേഹവും ധൈര്യവും എത്ര ശക്തമാണെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പിട്ടിയപ്പുറം എന്ന കുടുംബത്തിലേക്ക് ബിയത്തി എന്ന കുടുംബിനിക്ക് മുന്നിൽ ചെവികൊട്ടി മാമ എന്ന ജിന്നെത്തിയപ്പോൾ ഭയപ്പെടുത്താനാണോ അനുഗ്രഹിക്കാനാണോ എന്തെങ്കിലും ദൗത്യം പൂർത്തീകരിക്കാനാണോ വന്നത് എന്ന ചോദ്യങ്ങൾക്ക് കൂടിയുള്ള ഉത്തരം ശ്രീ ഇസ്മത്ത് ഹുസൈൻ നൽകുന്നുണ്ട്. സാധാരണ മനുഷ്യരെ പോലെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുള്ള ചെവികൊട്ടി മാമയെ ബിയത്തിയും നാട്ടുകാരും കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. നിത്തുകളും പുരാവൃത്തങ്ങളും അനുഷ്ഠാനങ്ങളും ഐതിഹ്യങ്ങളും നിറഞ്ഞ കഥകൾ എന്നും കേൾവിക്കാർക്ക് ഒരു കൗതുകമാണ്. ജിന്ന് ഒരു സാങ്കല്പിക കഥാപാത്രമാകാം, എങ്കിലും ഈ കഥയിലെ ചെവികൊട്ടിമാമ എന്ന ജിന്ന് മനുഷ്യരെ പോലെ വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ശ്രീ ഇസ്മത്ത് ഹുസൈൻ എഴുതി അവതരിപ്പിക്കുന്ന ചെവികൊട്ടി എന്ന നാടൻ കഥ നമുക്ക് കേൾക്കാം.

ചെവികൊട്ടി. ലക്ഷദ്വീപ് സമൂഹത്തിൽപ്പെട്ട ഒരു വടക്കൻ ദ്വീപിൽ പിട്ടിയപുറം എന്നൊരു വീടുണ്ടായിരുന്നു. അവിടെ ബിയത്തി എന്നൊരു പെണ്ണുമുണ്ടായിരുന്നു. അവർ ഇടയാവാത്ത കയ്യാലയിൽ ഇശാനമസ്കാരം കഴിഞ്ഞ് ഇറങ്ങാൻ നേരം പുറത്തെ കൂടത്തിൻ്റെ ഭാഗത്തു നിന്നും എന്തോ വീഴുന്നത് പോലൊരു ശബ്ദം കേട്ടു. ബിയത്തി നിസ്കാരകുപ്പായം ഊരി അഴയിലിട്ട് വാതിൽ തുറന്നു നോക്കി. കൂടത്തിൻ്റെ മുറ്റത്ത് ഒരു കറുത്ത രൂപം കിടക്കുന്നു. നീണ്ട് കാലോളം എത്തുന്ന ചെവികളും പൊക്കം കുറഞ്ഞ ശരീരവുമായി ഒരു പ്രത്യേക രൂപമുള്ള ആളായിരുന്നു നിലത്ത് കിടക്കുന്നത്. ബിയത്തി ആ രൂപത്തെ കണ്ട് പേടിച്ചില്ല. അവർ ആ രൂപത്തെ നോക്കി ചോദിച്ചു, നീങ്ങാര്, എവിടെയുണ്ട് വന്നത്? ആ രൂപം മലയാളത്തിലാണ് മറുപടി പറഞ്ഞത്, എൻ്റെ പേര് ചെവികൊട്ടി എന്നാണ്. അറബിക്കടലും കടന്ന് ഏഴ് ബഹറും കടന്നു പോയാൽ എത്തുന്ന അറബി നാടാണ് എൻ്റെത്. എൻ്റെ ചെവികൾ വിരിച്ച് ഒരു പക്ഷിയെപ്പോലെ എനിക്ക് പറക്കാനാവും. ഞാൻ ജിന്നു വർഗത്തിൽപ്പെട്ട ജീവിയാണ്. തായ്ഫ് നാട്ടിലെ സൂഫി ഗുരുവാണ് എന്നെ ഈ ദ്വീപിലേക്ക് പറഞ്ഞയച്ചത്. നിങ്ങളുടെ വീടിൻ്റെ പേര് പറഞ്ഞു തന്നതും അദ്ദേഹമാണ്. അദൃശ്യമായതും ജ്ഞാനസംബന്ധമായതും ആയ കാര്യങ്ങൾ എനിക്കറിയാൻ കഴിയും. അപ്രത്യക്ഷമാവാനും വേണ്ടയിടത്ത് പ്രത്യക്ഷപ്പെടാനും എനിക്ക് പറ്റും. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ അനുവാദം തരണം. നിങ്ങൾക്ക് മാത്രമല്ലാതെ മറ്റാർക്കും എന്നെ കാണാനുമാവില്ല. നീ ഞങ്ങളെ ഇത് നെറുമ്പിരാരും ചെയ്യുങ്ങ. തങ്ങളെ വല്ല ഉപദ്രവം ചെയ്യുമോ എന്ന് ബിയത്തി തൻ്റെ സംശയം ചെവികുട്ടി എന്ന ജിന്നിനോട് ചോദിച്ചു. ഇല്ല, ഞാൻ ആരെയും ഉപദ്രവിക്കില്ല. എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം മാത്രമേ ഉണ്ടാവൂ. നിങ്ങൾക്ക് ഫതിമാർവാം എങ്ങനെ തേടന്താം വേണ്ടിയത്? എനിക്കൊരു ചാക്ക് തൂക്കിയിടാനുള്ള ഒരു മച്ചു മതി. അടുക്കളയായാലും മതി. ഞാൻ പകല് ചാക്കിൽ തൂങ്ങിക്കിടന്നുകൊള്ളാം. രാത്രി ഉപ്പ് ചാക്കിൻ്റെ അടുത്ത് ഒരു ചെവി വിരിച്ച് മറ്റേ ചെവി കൊണ്ട് പുതച്ച് കിടന്നുറങ്ങിക്കൊള്ളാം. അങ്ങനെ ചെവികൊട്ടി പിട്ടിയപുറത്തെ അടുക്കളയിലെ ചാക്കിൽ തൂങ്ങിക്കിടന്ന് അവിടുത്തെ അന്തേവാസിയായി. ബിയത്തി ചെവികൊട്ടിയെ മാമ്മ എന്നാണ് വിളിച്ചിരുന്നത്. പോകെ പോകെ ചെവികൊട്ടി മാമ്മയും ബിയത്തിയും അടുത്ത ചങ്ങാതിമാരായി തീർന്നു. പിട്ടിയപുറത്തെ ആക്കത്തിയോടം ആയിടക്ക് കുണക്കേടിൽ കുടുങ്ങി. കടൽ ഇളകി മറിഞ്ഞു. മംഗലാപുരത്തിൽ നിന്നും ദ്വീപിലേക്ക് വരുന്ന വരവായിരുന്നു. കാറ്റ് ചെകുത്താനെപ്പോലെ ഓടത്തെ കശക്കിയെറിഞ്ഞു. ഓടത്തിലുള്ളവർ ജീവനു വേണ്ടി നിലവിളിച്ച് കരയാൻ തുടങ്ങി. ആ സമയം ബിയത്തി മുന്നലാവാത്ത് അരി പെറുക്കുകയായിരുന്നു. പെട്ടെന്ന് അടുക്കളയിൽ എന്തോ നിലത്തേക്ക് വീണതുപോലൊരു ശബ്ദം. മാമായ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടായാലാണ് ഈ ശബ്ദമുണ്ടാക്കുക. ബിയത്തി അരിയും തടപ്പയും കയ്യാലയിൽ വെച്ച് അടുക്കളയിലേക്ക് കയറി. അല്ലി ബിയത്തി, നിന്നെ ആക്കത്തി ഓടത്തെയും കൊണ്ട് അറബിക്കടൽ വിളിയാടുണ്ട്. നാം എന്നിഹിയുണ്ട്. വളരെ പെട്ടെന്നാണ് ചെവികുട്ടി മാമ ദ്വീപ് ഭാഷ പിടിച്ചെടുത്തത്. സാധാ ദ്വീപുകാർ പറയുന്നത് പോലെ സ്വാഭാവികമായി അയാൾ പറയാൻ തുടങ്ങി. അല്ല മാമ, നമുക്ക് എന്നി ചെയ്യുവാൻ കളി? ബിയത്തി മാമ്മാനോട് ചോദിച്ചു. നമുക്ക് പോയി കടലിനെ കൂടെ വിഷയം പറയും. അപ്പൊ കടൽ അവളെ അരിശം നിർത്തും. മാമ്മ, വേഗം പോയി ആകത്തി ഓടക്കാർ സലാമത്താക്കണം. ചെവികുട്ടി മാമ്മ അടുക്കളയിൽ നിന്നും പുറത്തേക്കിറങ്ങി. നടന്നു ചെന്ന് കിണറ്റിനടുത്തു നിന്നും ചെവികൾ വിരിച്ച് മെല്ലെ ആകാശത്തേക്ക് പറന്നുയർന്നു. പെട്ടെന്ന് എങ്ങോട്ടോ അപ്രത്യക്ഷമായി. ബിയത്തി പ്രതീക്ഷയോടെ കടൽ തീരത്തേക്ക് നടന്നു. കടപ്പുറത്ത് പ്രക്ഷുബ്ധമായ കടലും കാറ്റുമായിരുന്നു. ആ കാറ്റിലും കോളിലും ആകാശത്തൊരു പക്ഷിരൂപം പ്രത്യക്ഷപ്പെട്ടു. വലിയ ചെവികൾ ചിറക് പോലെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആകാശത്ത് ആ രൂപം വളരാൻ തുടങ്ങി. ആ പക്ഷി പെട്ടെന്നൊരു രാക്ഷസ രൂപിയായി തീർന്നു. അതിന്റെ നീണ്ട വിരലുകൾ ആകാശത്തിൽ നിന്നും ഇറങ്ങി വന്ന് കടലിനെ തൊട്ടു. ഉടനെ കടൽ ശാന്തമായി, കാറ്റുമടങ്ങി. മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ആക്കത്തി ഓടം വടക്കൻ തല തുറന്ന് ദ്വീപിലേക്ക് പ്രവേശിച്ചു. അതുപോലൊരു സംഭവമാണ് നാട്ടിൽ ഒരിക്കൽ പകർച്ചവ്യാധി പിടിച്ചപ്പോൾ ചെവികുട്ടി മാമ പറഞ്ഞുകൊടുത്ത മരുന്നാണ് ഫലം കണ്ടത്. ബിയത്തിക്ക് മനസ്സിൽ വലിയ സംശയമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരാവശ്യവുമില്ലാതെ പ്രകൃതിയിലെ ഒരു ജീവി ഇവിടെ ഒരു ചെറിയ ദ്വീപിൽ വന്ന് താമസിക്കുമോ? അതിന് വലിയ എന്തെങ്കിലും കാരണമുണ്ടാവും. ആ രഹസ്യം മാമാനോട് ഹിക്മത്തിൽ ചോദിച്ചറിയണം. അന്നൊരു മുഹറം പത്ത് ആഷുറായന്റെ ദിവസമായിരുന്നു. അന്ന് ഒമ്പതിനം വിത്തുകളും തെങ്ങിൻ ശർക്കരയും ചേർത്ത് വിശേഷപ്പെട്ട ഒരു തരം പായസം വെച്ചു ബിയത്തി. കൊത്തുപണികളുള്ള ഒരു പാത്രത്തിൽ വിളമ്പി ചെവികുട്ടി മാമ്മയ്ക്ക് കൊടുത്തു. അയാൾ ഏറെ രുചിയോടെയും സന്തോഷത്തോടെയും പായസം കുടിക്കാൻ തുടങ്ങി. ഇതാണ് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റിയ സമയമെന്ന് ബിയത്തിക്ക് തോന്നി. അവർ പറഞ്ഞു, മാമ മാമ നന്ന ഹാൽബിന് ഒരു തമിഷയം. ചെവികുട്ടി മാമ ബിയത്തിയുടെ മുഖത്തേക്ക് എന്താണെന്ന ഭാവത്തിൽ നോക്കി. കുറേ നാളായി മാമ ഇവിടെ വന്നുകൊണ്ട് ഫറക്കുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളില്ലാതെ നിങ്ങ വന്ന് ഫറക്കായല്ലോ.
അതെന്നറിയാം ഒരാശ. ഈ ചോദ്യത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ചെവികുട്ടി മാമ പറഞ്ഞു, അറേബ്യൻ മരുഭൂമിയിൽ ഒരു പച്ചപ്പുണ്ടാക്കി ഞങ്ങളുടെ രാജാവ് അബ്ദുല്ലസീസ് ഒരു കൊട്ടാരം പണിതു. ആ കൊട്ടാരത്തിന് ചുറ്റും അദ്ദേഹം ജിന്നുകളുടെ ഒരു വലിയ രാജ്യം പണിതുയർത്തി. അസീസ് രാജന് 10,000 വയസ്സ് പ്രായമുണ്ട് ഇപ്പോൾ. അദ്ദേഹത്തിന്റെ സുന്ദരിയായ മകളാണ് നൂർജഹാൻ രാജകുമാരി. അവൾക്ക് ഒട്ടേറെ സവിശേഷതകൾ ഉണ്ടായിരുന്നു. അവൾ വിചാരിച്ചാൽ നടക്കാത്തതായി ഈ ലോകത്തിൽ ഒന്നുമുണ്ടായിരുന്നില്ല. അവളും പരിചാരകരും അറബിക്കടലിന് മുകളിൽ കൂടി പറന്നു പോകുമ്പോൾ ചെകുത്താൻ ജിന്നുകളുടെ അധിപൻ ഇഫ്രീത്ത് രാജൻ നൂർജഹാനെ കാണാനിടയായി. അതോടെ നൂർജഹാനെ സ്വന്തമാക്കുന്നതിനെ കുറിച്ചായി അയാളുടെ ചിന്ത. അങ്ങനെ നൂർജഹാൻ ഞങ്ങളുടെ രാജ്യത്തിന് പുറത്തിറങ്ങുന്നത് നോക്കി വിവരമറിയിക്കാൻ ചെകുത്താൻ ജിന്നുകൾ ഞങ്ങളുടെ രാജ്യത്തിന് ചുറ്റും കാത്തുകിടക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം പുറത്തിറങ്ങിയ നൂർജഹാനെ ഇഫ്രീത്ത് രാജനും സംഘവും തട്ടിക്കൊണ്ടുപോയി. ഇഫ്രീത്ത് രാജന്റെ കൊട്ടാരം ഈ ദ്വീപിന് തെക്കുമാറി അറബിക്കടലിന് അടിയിലാണ്. ഒരു വർഷക്കാലമായി നൂർജഹാനെ ഇഫ്രീത്തിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഇതുവരെയായിട്ടും അവളെ പുറത്തിറക്കിയിട്ടില്ല. അമ്മേനി, കടമത്ത്, ചെത്തലാത്ത്, കിൽത്താൻ എന്നീ ദ്വീപുകളിലെല്ലാം എന്നെപ്പോലുള്ള ചെവികുട്ടികൾ താമസിക്കുന്നുണ്ട്. നൂർജഹാനോ അവളെ തട്ടിക്കൊണ്ടുപോയ ഇഫ്രീത്ത് രാജനോ പുറത്തു വരുന്ന നിമിഷം ഞങ്ങളുടെ ജോലി ആരംഭിക്കും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഞങ്ങളുടെ രാജാവ് അബ്ദുല്ലസീസ് മരണശയ്യയിലാണ്. അയാൾ നാട് നീങ്ങിയാൽ ഞങ്ങളുടെ അടുത്ത രാജാവാകേണ്ടത് നൂർജഹാനാണ്. അതിന് രാജാവിന്റെ മരണത്തിനു മുമ്പ് നൂർജഹാനെ കൊട്ടാരത്തിലെത്തിക്കണം. അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നെയാണ്. ബിയത്തിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇഫ്രീത്തിന്റെ പിടിയിൽപ്പെട്ട് കഴിയുന്ന നൂർജഹാനെ ഓർത്ത് ബിയത്തിക്ക് സങ്കടം വന്നു. ജിന്നാണെങ്കിലും അവളൊരു സ്ത്രീയല്ലേ? അവൾ രക്ഷപ്പെട്ട് കാണാൻ ബിയത്തിക്കും മനസ്സിൽ ആഗ്രഹമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് പിട്ടിപ്പുറത്തേക്ക് ഓടി വന്നു. ബിയത്തി മുറ്റത്തേക്കിറങ്ങി കാര്യം അന്വേഷിച്ചു. അന്നാ പുരുഷൻ തെങ്ങുണ്ട് വീണ് നെടുമുൾ പൊട്ടിപ്പോ. അയാൾ മരിച്ചാൽ നാനങ്ങന്ന 7 മക്കളും മരിക്കേണ്ടതില്ലാതെ വേറെ ഏതും പിടിയില്ല. ഇങ്ങളെ ചെവിയൊട്ട് മാമാക്കൂടിനെ ചൊല്ലി അന്ന അബ്ബാസിനെ രക്ഷപ്പെടുത്തോണം. ബിയത്തി അടുക്കള ഭാഗത്തേക്ക് മാറി നിന്ന് പറഞ്ഞു, മാമാ മാമാ, ചെവികുട്ടി മാമ, തങ്ങനെ വീണിന് അബ്ബാസ്, നെടുമുൾ മുറിഞ്ഞിന് അബ്ബാസ്, എന്നു ചെയ്യും ചെവികുട്ടി. അടുക്കളയിൽ എന്തോ വീഴുന്ന ശബ്ദം ബിയത്തി കേട്ടു. ബിയത്തി ചെവി കൂർപ്പിച്ചു. ഏതും ബേജാറാകൊണ്ട, മൊഹിദ്ദീൻ ഷെയ്ഖിനും ഒരാടിനെ നേർച്ചയാക്കുവാൻ ചൊല്ലും. ബിയത്തി ആ സ്ത്രീയോട് ആടിന്റെ കാര്യം പറഞ്ഞു. ആ സ്ത്രീ ഒരാടിനെ നേർച്ചയാക്കി വീട്ടിലേക്ക് നടന്നു. വടക്കന്തലയിലായിരുന്നു അവരുടെ വീട്. വീടെത്തുമ്പോഴേക്കും അവരുടെ പുരുഷൻ അബ്ബാസ് എഴുന്നേറ്റ് മുറ്റത്തെ കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിക്കുന്നതാണ് കണ്ടത്. അരൂപിയായ ചെവികുട്ടിയെ മനസ്സിൽ ശ്ലാഘിച്ച് അവൾ അബ്ബാസിന്റെ അടുത്തേക്ക് നടന്നു. പിട്ടിയപ്പുറത്ത് ചെവികുട്ടി മാമ പറഞ്ഞ കാര്യങ്ങൾ അവർ തന്റെ ഭർത്താവിനോട് പറഞ്ഞു. ഭരത്തം കൊണ്ട് സഹിപ്പം കളയാതെ നാം നെരിഫിരി കൊള്ളിണ്ടിയാഞ്ഞ് പെട്ടെന്ന് നെട്ടലിന്റെ നേരെ അടിയുണ്ട് ഒരു തണുപ്പ് കയറി വരുവാൻ തുടങ്ങിയ ഐസ് കട്ട വെച്ചതുപോലെ നെട്ടലാകെയും മരവിച്ച് ഭരത്തം പൂ ഇടം പിടിയില്ല. നന്നെ ആരോ പിടിച്ചിളുന്ന് നിൽപ്പിച്ച് നടത്തിച്ച് നടക്കേണ്ട നേരം പുരടിക്കൊരു അടി തന്നെ. അന്നാ ചെവികുട്ടി മാമ. അബ്ബാസ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവർക്ക് വലിയ സന്തോഷമായി. അന്ന് മകരി നമസ്കാരം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും കൂടത്തെന്തോ വീഴുന്ന ശബ്ദം ബിയത്തി കേൾക്കുന്നത്. ബിയത്തി നിസ്കാരക്കുപ്പായമൊരി വേഗം അടുക്കളയിലെത്തി. ബിയത്തി, ഇന്നാണ്ടോ ഇഫിരീത്ത് രാജനും ജിന്നികളും തമ്മിലുള്ള യുദ്ധം. ചെവികുട്ടി മാമ പറഞ്ഞു, ഞങ്ങൾക്കിത് ഞങ്ങളെ രാജകുമാരിയെ തിരിച്ചു പിടിപ്പാനുള്ള യുദ്ധം കണ്ടോ? ഇന്ന് രാവ് 1 മണി കഴിഞ്ഞാൽ അറേബ്യയിലുള്ള ജിൻ സൈന്യം എത്തും. 3 മണി മുതൽ യുദ്ധം. നന്നാ നൂർജഹാനെ താൻ രക്ഷിച്ചു കൊണ്ടുപോകും. ഒരു ഇഫ്രീത്ത് രാജനും നാങ്ങന്നാ 100 വിട്ടുകൊടുക്ക. ചെവികുട്ടി മാമാന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഇറ്റു വീണു. ഇവർക്കും ഇത്തരം വികാരങ്ങളുണ്ടെന്ന് ബിയത്തി തിരിച്ചറിയുകയായിരുന്നു. അറേബ്യയിൽ നിന്നും വന്ന ജിൻ സൈന്യം അറബിക്കടലിൽ കടമത്തിനും കിൽത്താൻ ദ്വീപിനും ഇടയിലുള്ള ഇഫ്രീത്ത് രാജന്റെ കോട്ട വളഞ്ഞു. ആ കോട്ട കടലിനടിയിൽ 1,000 കിലോമീറ്ററുകൾ പരന്നു കിടക്കുകയായിരുന്നു. ജിന്നുകളുടെ തന്ത്രപരമായ നീക്കം ഇഫ്രീത്തിന്റെ പട്ടാളത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സുന്ദരമായ ജയിൽ പണിത് താമസിപ്പിച്ച നൂർജഹാനെ ജയിലോടെയാണ് ചെവികുട്ടി ജിന്നും സംഘവും കടത്തിക്കൊണ്ടുപോയത്. നൂർജഹാൻ ജിന്നുകളുടെ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയതോടെ ചെവികുട്ടി ജിന്നിന്റെയും നൂർജഹാന്റെയും വിവാഹം ആർഭാടപൂർവ്വം നടന്നു. ചെവികുട്ടി മാമ ജിന്നുകളുടെ രാജാവായി അവരോധിക്കപ്പെട്ടു. അങ്ങനെ അവർ സുഖമായി ജീവിച്ചു.

ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രത്തേലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവൾ അത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിം ഫോറിഷ കേൾക്കാം. ശനിയാഴ്ചകൾ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496-282-383 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496-282

ദീപവിശേഷം. കാലവർഷം ആരംഭിച്ചതോടുകൂടി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്നതുമൂലം കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉളവായിരിക്കുകയാണ്. അതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. എല്ലാ വീടുകളും പരിസരങ്ങളും പൂർണമായും വൃത്തിയാക്കുക. വീടിന് പരിസരത്ത് വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ചിരട്ട, തൊണ്ട്, അങ്ങിങ്ങായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുപ്പികൾ, ഉപയോഗശൂന്യമായ ടയറുകൾ എന്നിവ പൂർണമായും ഇല്ലാതാക്കുക. വീടിന്റെ ടെറസ്, സൺഷെയ്ഡ് എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഫ്രിഡ്ജിന്റെ പിറകുവശത്തുള്ള ട്രേ, അലങ്കാര ചെടികളുടെ താഴെയുള്ള പാത്രങ്ങൾ, വെള്ളം നിറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന ജലസംഭരണി മുതലായവയിൽ കൊതുക് കൂത്താടി വളരുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. സ്ഥിരമായി വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങൾ, കിണറുകൾ എന്നിവയിൽ കൂത്താടികളെ നശിപ്പിക്കുന്ന ഗപ്പി, ഗംബൂസിയ എന്നീ മത്സ്യങ്ങളെ നിക്ഷേപിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ തോന്നിയാൽ ഉടനെ ആരോഗ്യവകുപ്പിനെ സമീപിച്ച് ശരിയായ ചികിത്സ തേടുക. ആരോഗ്യവകുപ്പ് പ്രവർത്തകർ വീടുകൾ സന്ദർശിച്ച സമയത്ത് പല വീടുകളിലും വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയിട്ടുണ്ട്. ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും കൊതുക് വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഡെങ്കിപ്പനി മൂലമുള്ള മരണം ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പിനോട് പൂർണമായും സഹകരിക്കുകയും ചെയ്യുക. ആരോഗ്യമുള്ള സമൂഹം നാടിന്റെ നന്മയ്ക്ക്. നമുക്ക് കൈകോർക്കാം ഡെങ്കിപ്പനി നിയന്ത്രണ യജ്ഞത്തോട്. ദീപവിശേഷം സമാപിക്കുന്നു.

0: കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കേരളത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.
1: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.

ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം. ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ്.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഫ്രണ്ട് ഫോരിഷ എന്ന പരിപാടി കേൾക്കാം.
1: ആകാശവാണി കവരത്തി ഫ്രണ്ട് ഫോരിഷ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫ്രണ്ട് ഫോരിഷ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ആത്മവിശ്വാസവും കഠിനാധ്വാനവും കൊണ്ട് ബിസിനസ് രംഗത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ വനിതാ സംരംഭകയായ കവരത്തി ദ്വീപ് സ്വദേശിനി ഫജീന ജബീനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. കുടുംബജീവിതത്തിന്റെയും തൊഴിൽ ജീവിതത്തിന്റെയും ഉത്തരവാദിത്തങ്ങൾ ഒരുപോലെ കൈകാര്യം ചെയ്തുകൊണ്ട് സംരംഭത്തെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവരുടെ അനുഭവങ്ങളും വിശേഷങ്ങളും നിരവധി സ്ത്രീകൾക്ക് പ്രചോദനമാകുന്നതാണ്. നമസ്കാരം. ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫ്രണ്ട് ഫോർച്ച എന്ന പരിപാടിയാണ്. താങ്കളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
2: ഓക്കെ, താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ട് എന്റെ പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഞാൻ ഫജീന ജബീൻ, കവരത്തി ദ്വീപ് സ്വദേശിനിയാണ്.
1: ഫജീന ഇപ്പൊ എന്താ ചെയ്യുന്നത്?
2: ഞാനിപ്പോ ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലൈങ്ങിന്റെ ഭാഗമായിട്ട് അക്കൗണ്ട് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നു.
1: അതെങ്ങനെ, സ്വന്തമായിട്ടുള്ള ബിസിനസ്സാണ്?
2: അല്ല, വാപ്പന്റെ പാർട്ട്ണർഷിപ്പിലുള്ള ബിസിനസ്സാണ്. അതിൽ ഞാൻ അക്കൗണ്ട് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നുണ്ട്.
1: ബിസിനസ് ഇങ്ങനെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് വലിയ ഉത്തരവാദിത്തമാണല്ലോ. പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ അതിന് കൂടുതൽ വെല്ലുവിളികളും ഉണ്ടാകാം. ഈ ബിസിനസിന്റെ ചുമതല ഏറ്റെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു?
2: ആദ്യമായിട്ട് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചതെന്ന് വെച്ചാല്, നമുക്ക് എല്ലാവർക്കും അറിയാം ലക്ഷദ്വീപിൽ പൊതുവെ ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് തൊഴിൽ ലഭ്യത ഭയങ്കര കുറവാണ്. കോവിഡിന് മുന്നേ സ്കൂളിൽ ഗസ്റ്റ് ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഗസ്റ്റ് ടീച്ചർ വിളിക്കാതായി, സ്ഥിരം പോസ്റ്റ് വിളിക്കാതായി, ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോ എന്തുകൊണ്ട് നമുക്കിങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, അപ്പൊ അതിന്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് വർക്ക് ചെയ്തുകൂടാ, ആ ഒരു തോട്ടാണ് മെയിനായിട്ട് ഈ ഒരു ബിസിനസ്സിലോട്ട് മാറിയത്. പക്ഷെ എന്റെ ഒരു ഫീൽഡ് അല്ലായിരുന്നു. ആദ്യം ചൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനൊക്കെ ആയിരുന്നു, എങ്ങനെയാവും എന്നറിയില്ല. പക്ഷെ ഇതുവരെ കുഴപ്പമില്ലാതെ പോയി.
1: ഫജീന ടീച്ചിങ് ഫീൽഡായിരുന്നു അല്ലേ?
2: ആ, ടീച്ചിങ് ഫീൽഡിലായിരുന്നു.
1: പല സ്ത്രീകൾക്കും സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ആദ്യ ചുവട് വെക്കാൻ പലപ്പോഴും മടിയാണ്. ബിസിനസിന്റെ തുടക്കകാലത്ത് നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? അതിനെ എങ്ങനെ മറികടന്നു?
2: ആദ്യം തന്നെ പറയാം, നമ്മുടെ ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട്, നാണിച്ച് നാണിച്ച് നരകത്തിലോട്ടും ചോദിച്ച് ചോദിച്ച് സ്വർഗത്തിലോട്ടും എന്നാണ്. അപ്പോ മടി ഒരിക്കലും ഒരു കാരണമാക്കരുത്. മടി മനുഷ്യ സഹജമാണ്, മടി ഉണ്ടാവും. പക്ഷെ മടി പിടിച്ച് അവിടെ വീട്ടിലിരിക്കാൻ തുടങ്ങിയാല് അതിന് മാത്രമേ നമുക്ക് സമയം ഉണ്ടാവും. നമുക്ക് ആരും ഒന്നും കൊണ്ടുവന്ന് തരില്ല, നമുക്കുള്ളത് നാം തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോ ഈയൊരു ഫീൽഡിലോട്ട് വരുമ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി സ്ത്രീ എന്നത് തന്നെയായിരുന്നു. ഒരു സ്ത്രീ എന്തിനാണ് ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഭാഗമാണ്. ആ ഒരു ഫീൽഡിൽ കൂടുതലും വരുന്നത് കസ്റ്റമേഴ്സ് നമ്മുടെ ജെന്റ്സ് ആയിരിക്കും, ലേഡീസിനെക്കാളും ജെന്റ്സ് ആയിരിക്കും. ആ ഒരു ഫീൽഡിൽ പലരും പല രീതിയിലുള്ള ആൾക്കാരും ആയിരിക്കും നമ്മുടെ കസ്റ്റമറായിട്ട് വരാം. അപ്പൊ ആ ഒരു മേഖലയിൽ തുടക്കത്തിൽ കുറച്ച് കുറച്ച് അല്ലറ ചില്ലറ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവര് നമ്മുടെ അത്രയും സപ്പോർട്ട് ചെയ്യാനുണ്ട്, പിന്നെ നമ്മുടെ ഫാമിലി.
1: ഇന്നിപ്പോ സ്ത്രീകൾ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ബിസിനസ് രംഗത്തും അതിന് മികച്ച ഉദാഹരണങ്ങളുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ ബിസിനസ് നടത്തുമ്പോൾ ലഭിച്ച ഏറ്റവും വലിയ പിന്തുണ എന്തായിരുന്നു?
2: തീർച്ചയായിട്ടും മുമ്പ് പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ലഭിച്ച പിന്തുണ നമ്മുടെ ഫാമിലി തന്നെയാണ്. കുടുംബം, കുടുംബത്തിലെ അംഗങ്ങള്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകര്. നമുക്ക് തുടക്കത്തിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം. അക്കൗണ്ട് സെക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് കണക്കുകളും ഒരുപാട് ഇടപെടലുകളും ഉള്ള സെക്ഷൻ തന്നെയാണ്. അപ്പോൾ തുടക്കത്തിൽ ഒരു തുടക്കക്കാരി എന്ന നിലക്ക് പല അബദ്ധങ്ങളും എന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തിരുത്തി നമുക്ക് മുന്നേറണം എന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റി.
1: അത് ശരിയാണ്, വിജയത്തിന്റെ ഒരു അടിസ്ഥാനം ആത്മവിശ്വാസമാണല്ലോ. ബിസിനസ് രംഗത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഏറ്റവും പ്രധാനമായി വേണ്ട ഗുണം എന്താണെന്നാണ് ഫജീന കരുതുന്നത്?
2: എനിക്ക് തോന്നുന്നു ആത്മവിശ്വാസവും ക്ഷമയുമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ചെറിയ രീതിയിൽ ആരംഭിച്ചാലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് മാക്സിമം അതിനുവേണ്ടി വർക്ക് ചെയ്യുക. പിന്നെ സ്ഥിരത, അത് കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് നമ്മുടെ ദ്വീപിൽ കാണുന്ന ഒരു കാഴ്ചയാണ്, ഒരു റെസ്റ്റോറന്റ് തുടങ്ങി ആദ്യത്തെ ഒരാഴ്ചയിൽ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യും. പിന്നെ സാധനങ്ങൾ ലഭിക്കുന്നില്ല എന്നതിന്റെ പേരിൽ പലതും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ അത് അടച്ചു പൂട്ടുന്ന ഒരു സാഹചര്യം. അപ്പൊ നമുക്ക് മാക്സിമം അത് ഉള്ള സാധനങ്ങൾ വെച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുക, സ്ഥിരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, അതാണ്.
1: ശരിക്കും വേണ്ടത് ആത്മവിശ്വാസവും കുറച്ച് ക്ഷമയും ഒക്കെ വേണം. എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്യുമ്പോൾ പല ടൈപ്പ് ഓഫ് ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപെടേണ്ടി വരും. അപ്പോൾ പലരും പല രീതിയിലാണ് നമ്മളോട് സംസാരിക്കാൻ വരാം. ചിലർ ദേഷ്യം കാണിക്കും, ചിലർ ഓക്കെ ആയിട്ടായിരിക്കും. അപ്പൊ എല്ലാരോടും ക്ഷമയും അവർ ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവാ.
3: ഫജീന നല്ലൊരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. അതേപോലെ കുടുംബ ഉത്തരവാദിത്തങ്ങളും ജോലിയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എത്ര എളുപ്പമല്ലല്ലോ. കുടുംബജീവിതവും ബിസിനസ്സും തമ്മിൽ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു?
1: അത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് റിസ്കി കാര്യമാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല വർക്കിംഗ് വുമൻസ് എല്ലാവർക്കും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് കുടുംബ ഉത്തരവാദിത്തം. സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് കിച്ചൺ ജോലി എന്നൊരു ഇതിലാണ്, മൈൻഡ് സെറ്റിലാണ് ഏറെക്കുറെ ഇപ്പോഴും ഉള്ളത്. എന്നാൽ അതിൽ മാറ്റമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. ഞാനും ഉപ്പയുമാണ് ഇപ്പൊ വീട്ടിലുള്ളത്, ബാക്കിയുള്ളവരൊക്കെ കേരളത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് 8 മണിക്കാണ്. പക്ഷെ ഞാനെപ്പോഴും 8:30 ആവുന്നുണ്ട് എത്താൻ. അത് അവിടെ നമ്മുടെ കൂടെ ഉള്ള സഹപ്രവർത്തകർ അതിനെ മാനേജ് ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷെ എല്ലാവരുടെ കേസിലും അങ്ങനെ ആവണമെന്നില്ല. കുഴപ്പമില്ല, അത് ഒരു ബാലൻസിൽ അങ്ങോട്ട് പോകുന്നു.
3: അല്ല, ഫജീന പറഞ്ഞ പോലെ ഫാമിലിയിൽ ബാപ്പയും ഫജീനയും മാത്രമാണല്ലോ ഇപ്പൊ ഇവിടെ ഉള്ളത്. ഉമ്മയും അവരൊക്കെ?
1: ഉമ്മയും എന്റെ നേരെ താത്തയാണ്. താത്തക്ക് 2 മക്കളുണ്ട്. അവര് കേരളത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഉമ്മയും പിന്നെ ബ്രദർമാരുണ്ട്. ഒരു ബ്രദർ ഇപ്പോ ചെന്നൈയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബ്രദർ ഉമ്മന്റെ കൂടെ തന്നെയുണ്ട്. അപ്പൊ അവര് എല്ലാവരും സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് ഇപ്പൊ മാറി നിൽക്കുന്നുണ്ട്. ഉമ്മ ഇടക്ക് വന്നു പോകും. ഉമ്മ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ട് നമുക്ക് മാനേജ് ചെയ്യാനൊക്കെ. പിന്നെ ഉമ്മ വന്നാൽ എനിക്ക് ഫുള്ള് കിച്ചൺ സൈഡ് റെസ്റ്റാണ്.
3: പിന്നെ ജോലി ശ്രദ്ധിക്കാമല്ലോ.
1: പിന്നെ ജോലി ശ്രദ്ധിക്കാം.
3: നമ്മുടെ ഈ ഒരു യാത്രയിൽ ചില അനുഭവങ്ങൾ നമ്മെ കൂടുതൽ ശക്തരാക്കുകയും മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യാറുണ്ടല്ലോ. ബിസിനസ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനം കൊണ്ട ഒരു അനുഭവം പങ്കുവെക്കാമോ?
1: അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സൈഡിൽ നിന്ന് തന്നെ വരുന്ന ഒരു റെസ്പോൺസ് വേണമെങ്കിൽ പറയാം. അതിലുപരി നമ്മുടെ ഫാമിലി, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ ഏതെങ്കിലും പരിപാടിക്ക് ഒന്നിച്ച് ചേരുമ്പോൾ അപ്പൊ ഇങ്ങനെ ഒരു സംസാരിക്കുന്നതിനിടെ പറയും ജീന എന്നാണ് പൊതുവെ എന്നെ വിളിക്കല്. ജീന എന്തായാലും ആ ഒരു ഫീൽഡ് ചൂസ് ചെയ്ത് നന്നായി, നല്ല രസമുണ്ട്. അപ്പോ നമ്മുടെ ഇപ്പോ ബിസിനസ്സിൽ തന്നെ അഗത്തി ഇതിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. അതിൽ ഇപ്പൊ ഞാനിവിടെ അക്കൗണ്ട് സെക്ഷൻ തുടങ്ങിയിട്ട് 4 വർഷമായി. അവിടെയും ഒരു അക്കൗണ്ടന്റ് സ്ത്രീയായിട്ട് തന്നെ വേണം എന്ന് അവർ തീരുമാനിച്ചു. കാരണം സ്ത്രീകൾക്ക് മാത്രം കുറെ സമയം കണക്കുപരമായിട്ടായാലും എല്ലാം സംബന്ധിച്ച് സ്ത്രീകളാണ് ബെറ്റർ എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം. മേ ബി ഞാനിവിടെ നല്ലപോലെ വർക്ക് ചെയ്തത് അവർക്ക് കണ്ടത് കൊണ്ടായിരിക്കാം. ആ ഒരു അഗത്തി ദ്വീപിലും ഇപ്പൊ ഒരു സ്ത്രീയാണ് വർക്ക് ചെയ്യുന്നത് അക്കൗണ്ട് സെക്ഷനിൽ. എന്നെപ്പോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്നതെല്ലാം ആണുങ്ങൾ തന്നെയാണ് ചുറ്റിലും. ഒരു സ്ത്രീ അക്കൗണ്ട് സെക്ഷന്, ഞാനിവിടെ അക്കൗണ്ട് സെക്ഷനിൽ ഒരു സ്ത്രീയാണ്, അവിടെ അഗത്തി ദ്വീപിലും ഒരു സ്ത്രീയാണ്. ഇപ്പോ കഴിഞ്ഞ മാസമാണ് അക്കൗണ്ടന്റ് ആയിട്ട് ജോയിൻ ചെയ്തത്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്,
3: നല്ലൊരു കാര്യമാണ്. ഫജീനയുടെ അനുഭവങ്ങൾ യാത്രയും കേൾക്കുമ്പോൾ പല സ്ത്രീകൾക്കും അത് പ്രചോദനമാവുന്ന ഉറപ്പാണ്. സ്വന്തമായി എന്തെങ്കിലും ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോഴും മടിച്ചു നിൽക്കുന്ന സ്ത്രീകളുണ്ട്, അവരോട് എന്താണ് പറയാനുള്ളത്?
1: സ്വന്തമായിട്ട് എന്തെങ്കിലും ആരംഭിക്കണമെന്ന് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. നിങ്ങളുടെ കഴിവിൽ ആദ്യം നിങ്ങളാണ് വിശ്വസിക്കേണ്ടത്. എനിക്കിത് ചെയ്താൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് ആദ്യം നമ്മൾ തന്നെയാണ് വിശ്വസിക്കേണ്ടത്. ബാക്കിയുള്ളവരെ നമ്മൾ വിശ്വസിക്കണോ ഇല്ലയോ അത് നമുക്ക് ബോധ്യറിയരുത് ആദ്യം. പിന്നെ തുടക്കത്തിൽ തന്നെ സക്സസ് ആവണമെന്നില്ല, കുറച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്താലേ സക്സസ് ആവൂ. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരുപാട് ഇപ്പോൾ ലക്ഷദ്വീപിലെ ഒരുപാട് സ്ഥാപനങ്ങളിൽ പല സ്കീമുകളുമുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു വെച്ച് എങ്ങനെയൊക്കെ അത് നമുക്ക് നമ്മുടെ തുടങ്ങാൻ പോകുന്ന സംരംഭത്തിന്റെ ഭാഗമാക്കാം, അതൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്കൊരു സംരംഭം തുടങ്ങുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു.
3: ഇന്നിപ്പോ പല സ്ത്രീകളും മുന്നോട്ട് വന്നിട്ടുണ്ട്, എന്നാലും കുറച്ചുപേരിങ്ങനെ വരാൻ മടിച്ചു നിൽക്കുകയാണ്. അപ്പൊ ഒരു വിജയകരമായ യാത്രയ്ക്കും പിന്നിൽ കഠിനാധ്വാനവും ക്ഷമയും ആത്മവിശ്വാസവും ഉണ്ടാവല്ലോ. ഫജീനയുടെ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? അതേപോലെ ബിസിനസ്സിനെ കൂടുതൽ വിപുലീകരിക്കാനുള്ള ആലോചനകളൊക്കെ ഉണ്ടോ?
1: ബിസിനസ് അത്യാവശ്യം നല്ല രീതിയിലാണ് പോകുന്നത്. മുമ്പത്തെക്കാളും ഇപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു കൺസ്ട്രക്ഷൻ മേഖലയിൽ ലിമിറ്റേജ് ഉണ്ട്. നമുക്ക് ലക്ഷദ്വീപാണ്, ബിൽഡിംഗ് എടുക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു പരിധി വരെ നിന്നുകൊണ്ടല്ലാതെ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പുതിയ ബിസിനസ് പദ്ധതികളുണ്ട്, ഇൻഷാല്ലാ അത് നടപ്പിലാക്കുമെന്ന് വിചാരിക്കുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ടൊരു ഡിസ്കഷൻ ഒക്കെ ഉണ്ട് ഇപ്പോൾ.
3: എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ.
1: താങ്ക് യു.
3: അതേപോലെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് അറിയാം ഫജീന, ഒരു യാത്രാ അനുഭവം പങ്കുവെക്കാമോ?
2: യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്. യാത്രകളെക്കാളും യാത്രയിൽ കൂടെ വരുന്ന ആൾക്കാർ തരുന്ന കുറെ മെമ്മറീസ് ഉണ്ട്, അതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് സ്ഥലങ്ങൾ ഒരുപാട് കാണാൻ പറ്റും, എന്നാലും പലരും പറയുന്നുണ്ട് അവിടെ പോയി കാണാൻ നല്ലതായിരുന്നു, പക്ഷെ കൂടെ പോയ ഗാങ് നല്ലതല്ല. പക്ഷെ വൈബൊത്ത കുറെ കൂട്ടം ആൾക്കാരെ കൂടെ പോയാൽ ആയി കാണാൻ പോകുന്ന സ്ഥലത്തേക്കാളും നമുക്ക് അതിന് ഒരു മെമ്മറീസ് ഉണ്ടാവും. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞങ്ങള് മൂന്ന് പേര് ചേർന്നിട്ടാണ് പല പ്ലാനിങ്ങും ചെയ്യുന്നത്. എന്റെ കസിൻസ് ആണ് ഞാനും സമീറ, സമീറ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, പിന്നെ സമീന. അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കസിൻസ് ആണ്. ഞങ്ങള് പലതും ഡിസ്കസ് ചെയ്തിട്ടാണ് പല യാത്രകളും പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര എന്ന് വെച്ചാല് എന്റെ ബ്രദറും പിന്നെ സമീന, സമീറ, റഷീഖ് ഞങ്ങളെല്ലാവരും കൂടെ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. അതില് പല മെമ്മറീസ്, നമ്മൾ ഈ യാത്രയിൽ ചെയ്യുന്ന ആ ഒരു ഡെസ്റ്റിനേഷനൊക്കെ എത്താൻ മുന്നേ കാറായിരുന്നു എടുത്തത്. കാറിന്റെ അകത്തുള്ള ഓരോ കളി തമാശ, നമ്മൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോള, ഇതൊക്കെയാണ് യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇടക്കൊക്കെ ഒരു ബ്രേക്ക് എടുത്തൊരു യാത്ര ഒക്കെ പോകുന്നത് നല്ലതാണ്. പലരും പറയലുണ്ട് പൈസ സമ്പാദിച്ച് ഇങ്ങനെ ചുറ്റി നടക്കല്ലേ, ചുറ്റി നടക്കല്ലേ. ഈ ഒരു പ്രായത്തെ ചുറ്റി നടത്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? ഇവിടെ ചുറ്റിപ്പറ്റിയ നമുക്കൊരു കാമായിട്ട് നിൽക്കാൻ പറ്റും. അതിൽ നിന്ന് വിട്ടുമാറി എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിലൊരു അഞ്ചു ദിവസമൊക്കെ ലീവ് എടുത്ത് പോകുന്നത് നമുക്ക് എല്ലാവർക്കും നല്ലതാണ്. പിന്നെ ഈ ഇട്ടാവട്ടത്ത് കറങ്ങി നടക്കാതെ യാത്രകൾ എപ്പോഴും നമുക്ക് പുതിയ ഐഡിയാസ് തരും, പുതിയ സംസ്കാരങ്ങൾ പഠിപ്പിക്കും, നല്ലതാണ്. നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഏറെക്കുറെ മാറ്റം വരും.
3: അപ്പൊ ഇത്രയും സമയം നമ്മളോടൊപ്പം യാത്രാനുഭവങ്ങളും ബിസിനസിന്റെ ആ ഒരു അനുഭവങ്ങളും പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് വിവരങ്ങൾ എത്തിട്ടേ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.
2: എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ആകാശവാണിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പ്രിയ ശ്രോതാക്കളോട് ഒരു കാര്യം ഞാൻ പറയട്ടെ, പ്രത്യേകിച്ച് സ്ത്രീകളോട്. ഒരു സ്ത്രീയും സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ എല്ലാവർക്കും അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ചെറുതാണെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും കുറച്ച് സമ്പാദ്യം ഉണ്ടാക്കി വെക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്. നമുക്കൊരു വോയിസ് ഉണ്ടാവും, എന്ത് കാര്യത്തിനും അഭിപ്രായം പറയാൻ പറ്റും. ആരുടെയും കീഴിൽ നിൽക്കാതെ അവരോടൊപ്പം തന്നെ വളരാൻ ശ്രമിക്കുക. താങ്ക് യു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫെൺ ഫോരിഷ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി കവരത്തി ദ്വീപ് സ്വദേശിനി ഫജീന ജബീൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ബിബി സമിയ, സലാഹിയ മൻസിൽ. നന്ദി, നമസ്കാരം.
4: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July.

0: കൊച്ചു കൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ? എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ? അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474.
1: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ്ഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുവെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഷറഫുന്നിസ പുളിയനഗിൽ.
2: ഹലോ, ആകാശവാണി കവരത്തിയുടെ ഫാട്ടുവെട്ടി എന്ന പരിപാടിയാണ്. ആരാണ് സംസാരിക്കുന്നത്? സഫരിയ. സഫരിയ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
3: അഗത്തി.
2: അഗത്തി നിന്നും. നമ്മുടെ ആകാശവാണിയുടെ പരിപാടി കേൾക്കാറുണ്ടോ? പിന്നെ എങ്ങനെയാണ് ഫാട്ടുവെട്ടിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അറിഞ്ഞാണല്ലേ. എന്താണ് ചെയ്യുന്നത്? പഠിക്കുവാണോ അതോ ജോലി ചെയ്യുവാണോ?
3: പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോ നാട്ടിലാ.
2: ഇപ്പൊ നാട്ടിലാണ്. എന്തായിരുന്നു പഠിച്ചത്?
3: ട്രാവലിംഗ് ആൻഡ് ടൂറിസം.
2: എവിടെ? കടമത്തിലോ?
3: ഇല്ലല്ല, കോഴിക്കോട്ടില്.
2: കോഴിക്കോടില്. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യുക?
3: ഇപ്പൊ കത്തൊന്നും ചെയ്യുന്നില്ല. ചിരിയത്താൻ കേക്ക് ഉണ്ടാക്കുന്നെ.
2: ആഹാ, കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. കേക്ക് ഉണ്ടാക്കിയിട്ട് വിക്കോ? അതോ നമുക്ക് കഴിക്കാനായിട്ട് മാത്രം ഉണ്ടാക്കുന്നതാണോ?
3: ഇല്ലല്ല, പുറത്തേക്ക് കൊടുക്കും.
2: പുറത്തു കൊടുക്കാറുണ്ട്. ഓർഡേഴ്സ് വരാറുണ്ടോ?
3: കല്യാണത്തിനും പിന്നെ ബർത്ത്ഡേ ഫംഗ്ഷനിനൊക്കെ കൊടുക്കുന്നു.
2: ആഹാ, ഏതൊക്കെ ഫ്ലേവേഴ്സ് ഉണ്ടാക്കുന്നെ?
3: എല്ലാ ഫ്ലേവേഴ്സും ഉണ്ടാക്കും.
2: കസ്റ്റമേഴ്സ് തരുന്ന ഡിസൈൻസിൽ ഉണ്ടാക്കി കൊടുക്കുവോ?
3: അവ ചൊല്ലി കഴിഞ്ഞാൽ ഓരോ മോഡിൽ വിട്ടിറങ്ങി. അതിനുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ, ഫോട്ടോ വായ്പുള്ള കേക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. പ്രിന്റ് വായിക്കുന്ന കേക്ക് ഉണ്ടെങ്കിൽ പ്രിന്റ് വായിച്ചു കൊടുക്കും. ഫോണ്ടിന്റെ ഡിസൈൻ എങ്കിൽ ഫോണ്ടായിട്ട് ചെയ്തു കൊടുക്കും. അങ്ങനെ ചെയ്യാറുണ്ട്.
2: വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്യാറുണ്ടോ? എന്തൊക്കെയാ ട്രൈ ചെയ്തിട്ടുള്ളത് വെറൈറ്റി ആയിട്ട്?
3: ഡ്രസ്ലെസ് ഇല്ലേ, അത് ചെയ്തിട്ടുണ്ട്.
2: അത് ചെയ്തിട്ടുണ്ട്.
3: പിന്നെ ഡ്രീം കേക്ക് ഒക്കെ.
2: ഒരു സമയത്ത് നല്ല ട്രെൻഡിങ് ആയിരുന്നല്ലേ ഡ്രീം കേക്ക്. അത് ചെയ്തിട്ടുണ്ടല്ലേ. അഗത്തിയില് എവിടെയാ താമസിക്കുന്നേ? ഏത്
3: സൈഡിലാണ്? തിരവള്ളി
2: ആണല്ലേ. അപ്പൊ വീട്ടുപേരെന്താണ്?
3: ഇപ്പോ ഞാൻ ഉപ്പാന്റെ വീട്ടിലാണുള്ളത്. ഉപ്പാന്റെ ദീപാണ് അഗത്തി.
2: ഉപ്പയുടെ ദീപാണ് അഗത്തി. അപ്പൊ ഉമ്മയുടെയോ?
3: അന്ത്രോത്ത്.
2: ഉമ്മ അന്ത്രോത്താണല്ലേ. അപ്പൊ ഉപ്പയുടെ വീട്ടുപേരെന്താ?
3: സെന്റ് ജോൺസ്.
2: നിങ്ങൾ അവിടെ തന്നെയാണോ ഇപ്പൊ താമസിക്കുന്നത്? അതോ ഇടയ്ക്ക് അന്ത്രോത്തിലോട്ട് പോവോ?
3: അഗത്തി ലീവ് ഒക്കെ ഉള്ള ടൈമില് സ്കൂൾ പഠിക്കല്ലേ. ഇപ്പോ കടമത്തിലാണ്. അവള് ഡിഗ്രി പഠിക്കാ. അപ്പോ വെക്കേഷൻ ടൈമിലൊക്കെ ആവുമ്പോ നാട്ടിലേക്ക് പോകും.
2: അനിയത്തിയുടെ പേരെന്താ?
3: ഹർഷിത ഷഫീഖ്.
2: ഉമ്മയുടെ ഉപ്പയുടെ പേര് പറഞ്ഞോളൂ.
3: ഉമ്മന്റെ പേര് മുംതാസ് ബീഗം. ഉപ്പാന്റെ പേര് ഷഫീഖ്.
2: എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ?
3: സുഖം.
2: ഇപ്പൊ നമ്മുടെ ഫാട്ട് ഫെട്ടിയിലൂടെ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
3: തങ്കാശിപ്പട്ടണത്തെ കടമൊഴി.
2: കടമൊഴിയിൽ എന്ന പാട്ടാണോ? ഇഷ്ടാണോ ആ പാട്ട്? അപ്പൊ ആർക്കൊക്കെയാണ് ഡെഡിക്കേഷൻ?
3: പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി.
2: പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുവാണല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഈ പാട്ട് വെച്ചു തരാം. വിളിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്.
3: കടമഴിയിൽ കമലതലം

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് സലീം, മന്നായപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നീ പരിപാടിയിൽ രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ച് അറിയാം.
1: കഴിഞ്ഞ സെൻസസ് കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യ 10 കോടിയിലധികമാണ്. അതിൽ 1 കോടിയിലധികം പേർ 80 വയസ്സിനു മുകളിലുള്ളവരാണ്. മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യയിൽ 70% കൂടുതൽ താമസിക്കുന്നത് രാജ്യത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലാണ്. ഇവരിൽ വലിയൊരു ശതമാനം വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. 2026 പ്രായമായവരുടെ എണ്ണം 173 ദശലക്ഷമായി ഉയരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 2017 കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച ഒരു പദ്ധതിയാണ് രാഷ്ട്രീയ വയോശ്രീ യോജന. BPL വിഭാഗത്തിൽപ്പെട്ട പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മുതിർന്ന പൌരന്മാർക്ക് അസിസ്റ്റഡ് ലിവിംഗ് ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഇത്. മുതിർന്ന പൌരന്മാരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ ആശയവിനിമയം, സ്വാതന്ത്ര്യം എന്നിവ നിലനിർത്തുന്നതിനുള്ള ഉപകരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വയോജന സൌഹൃദ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുമായാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി ഏതൊക്കെ പരിമിതികൾ നേരിടുന്നവർക്കാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ സാധിക്കുക എന്ന് നോക്കാം. കാഴ്ചക്കുറവ്, ശ്രവണ വൈകല്യം, പല്ലുകൾ നഷ്ടപ്പെടൽ, ചലനാത്മകത നഷ്ടപ്പെടൽ എന്നിങ്ങനെ പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൌരന്മാർക്ക് സഹായങ്ങളും സഹായ ജീവന ഉപകരണങ്ങളും നൽകുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. എന്തൊക്കെ ഉപകരണങ്ങളാണ് ഈ പദ്ധതി പ്രകാരം ലഭ്യമാകുന്നത്? വാക്കിംഗ് സ്റ്റിക്കുകൾ, എൽബോ ക്രച്ചസുകൾ, ട്രൈപോഡുകൾ, ക്വാഡ് പോഡുകൾ, ഊന്നുവടികൾ, കണ്ണട, ശ്രവണ സഹായികൾ, കൃത്രിമ പല്ലുകൾ, വീൽചെയർ എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നു. ഇത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 60 വയസ്സിന് മുകളിലുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിച്ച് ഈ പദ്ധതിയുടെ പ്രയോജനം നേടാവുന്നതാണ്. പൊതുമേഖലാ സ്ഥാപനമായ ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ അലിംകോ ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വാർദ്ധക്യത്തിൽ ആവശ്യമായ സഹായ ഉപകരണങ്ങൾക്കായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നവർക്ക് ഈ പദ്ധതി വളരെ സഹായകരമാണ്. മുതിർന്ന പൌരന്മാർക്ക് അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കാനും അവർ അനുഭവിക്കുന്ന അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹായ ജീവന ഉപകരണങ്ങൾ നൽകി അവരെ സഹായിക്കാനുമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്.
0: ഇതുവരെ കേട്ടത് രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ഓൺലൈൻ ഗെയിമിംഗിലെ കെണികൾ, സോഷ്യൽ മീഡിയയിലെ അതിക്രമങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക. സൈബർ ബുള്ളിയിംഗ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒളിച്ചിരിക്കരുത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക.
2: ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.
3: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ നരേഷ് മാഗോ. In a major boost to the India Semiconductor Mission, Prime Minister Narendra Modi inaugurated the CG Semi-Outsourced Semiconductor Assembly and Test OSAT facility at Sanand in Gujarat a short while ago. Developed under the India Semiconductor Mission with an investment of over 7,500 crore rupees, the facility marks a major milestone in the country's tech manufacturing journey. Prime Minister Modi is currently addressing the program, so let's go over live to Sanand to listen to his address.
4: Design centers khulenge aur phir yahan se naye startups bhi niklenge. Yahi cluster ki taakat hoti hai. Ek udyog sainkdon udyogon ko janm deta hai. Sainkdon udyog लाखों रोजगार पैदा करते हैं और ये लाखों रोजगार पूरे क्षेत्र की अर्थव्यवस्था बदल देते हैं और ये सिर्फ सानंद में ही नहीं हो रहा, देश के अनेक राज्यों में भी सेमीकंडक्टर के क्लस्टर बन रहे हैं. साथियों, आज भारत में सेमीकंडक्टर सेक्टर के इस उभार से सभी उत्साहित हैं.
3: Earlier, Prime Minister Modi inaugurated and laid the foundation stone for development projects worth over 1,05,000 crore rupees in Rajasthan, marking a major push to infrastructure, energy, transport and employment generation in the state. During his day-long visit, the Prime Minister inaugurated the new terminal building at Jodhpur Airport. Thereafter, he dedicated the country's most modern greenfield refinery cum petrochemical complex to the nation in Pachpadra in Balotara district. A greenfield refinery is an industrial processing plant built from scratch on undeveloped clean land. Addressing the program, Prime Minister Modi said the conflict in West Asia had triggered the biggest energy crisis of the 21st century, but India successfully overcame the challenge through timely decisions, effective diplomacy and prudent management of national resources.
4: Humne sankat shuru hote hi refinery ke samarthya par focus kiya, audyogik kaam ke liye jo gas banti thi uski jagah refinery ko rasoi gas LPG banane ke liye kaha gaya aur 7 dino ke bhitar LPG ke utpadan mein badhotri hui. Pehle jo 35,000 metric ton LPG ka utpadan desh mein hota tha, संकट के दौरान वो 54,000 मैट्रिक टन बढ़ गया.
3: The monsoon session of parliament will commence on the 20th of this month. It will continue till the 13th of August. Parliamentary Affairs Minister Kiran Rijiju today informed that President Draupadi Murmu has approved the proposal of the government to convene the monsoon session of parliament from the 20th of July. In a social media post, Mr. Rijiju

0: ആകാശവാണി കോഴിക്കോട്. വയനാട് ജില്ലാ വൃത്താന്തം.
1: ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുമെന്നും ഇതിനായി സംസ്ഥാന സർക്കാർ, പോലീസ്, എക്സൈസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തണ്ടർ പദ്ധതികൾ കാര്യക്ഷമമായതായി കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പ് ജില്ലയിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലഹരിയുടെ കരാള ഹസ്തത്തിൽ നിന്നും യുവതലമുറയെ രക്ഷിച്ചെടുക്കാനുള്ള ബോധവൽക്കരണം, ഉറവിടം തേടിയുള്ള ഇടപെടലുകൾ, കണ്ണികളെ അറുത്തുമാറ്റൽ, കേസുകൾ രജിസ്റ്റർ ചെയ്യൽ തുടങ്ങിയ വിവിധ സന്നാഹത്തോടെയുള്ള ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നേതൃത്വം നൽകുന്നതായും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ഒരു മാസ കാലയളവിൽ വയനാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് 35 കേസുകളാണ്. ഇതിൽ 36 പേരെയും അറസ്റ്റ് ചെയ്തു. ലഹരിവിരുദ്ധ റാലി മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരി മാഫിയകളുടെ വിവരങ്ങൾ നൽകുന്നവരെ വെളിപ്പെടുത്താതെ കൃത്യമായ സമീപനം സ്വീകരിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാവരും കണ്ണികളാകണമെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളവും സംയുക്തമായി പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ദേശീയ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണോദ്ഘാടനം പടിഞ്ഞാറത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രിയങ്ക ഗാന്ധി MP നിർവഹിച്ചു. തുള്ളിമരുന്ന് വിതരണം ചെയ്യുന്നതിനായി ജില്ലയിൽ 561 പൾസ് പോളിയോ ബൂത്തുകളാണ് സജ്ജമാക്കിയത്. ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ എന്നിവിടങ്ങളെ സജ്ജീകരിച്ച 523 ബൂത്തുകൾക്ക് പുറമെ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനായി ബസ് സ്റ്റാൻഡ്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി 23 ട്രാൻസിറ്റ് ബൂത്തുകളും, അതിഥി തൊഴിലാളികളുടെ താമസസ്ഥലങ്ങൾ, ദുർഘട പ്രദേശങ്ങൾ, പൊതുജനങ്ങൾ എത്തുന്ന സ്ഥലങ്ങളിൽ തുള്ളിമരുന്ന് നൽകുന്നതിനായി 15 മൊബൈൽ ബൂത്തുകളും സജ്ജീകരിച്ചു. KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ വയനാട് ജില്ലയിൽ വിജയകരമായി മുന്നോട്ട്. കോവിഡ് അനന്തരം ടൂറിസം നിന്നുപോയപ്പോൾ അതിനെ തിരികെ കൊണ്ടുവരാനാണ് KSRTC ബഡ്ജറ്റ് സെൽ തുടങ്ങിയത്. മനോഹരമായ വയനാട്ടിലെ മലയോര മേഖലയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ KSRTC ബഡ്ജറ്റ് ടൂറിസം നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. ചൂരൽമല ദുരന്തത്തിന്റെ നാളുകളിൽ തളർന്നുപോയ വയനാട് ടൂറിസത്തിന് കൈത്താങ്ങായി ഓടിയത് KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കായി ഉല്ലാസയാത്രകൾ, കല്യാണങ്ങൾ, മറ്റ് വിശേഷാൽ ട്രിപ്പുകൾ, ജംഗിൾ സഫാരി എന്നിവയെല്ലാം സഹായകരമായി. വയനാട്ടിലെ മുഴുവൻ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളും സന്ദർശിച്ച സഞ്ചാരികളുടെ മനം നിറച്ചാണ് അവരെ തിരികെ തൃപ്തിയോടെ നാട്ടിലേക്ക് യാത്രയാക്കുമ്പോൾ യഥാർത്ഥത്തിൽ വയനാടിന്റെ ടൂറിസത്തിന്റെ പെരുമയും ഖ്യാതിയുമാണ് KSRTC ഉയർന്നു പറക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി മാനന്തവാടി ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ന്യൂ ലിവറി മോഡൽ ബസിന്റെ സർവീസ് ഉദ്ഘാടനം ഉഷാ വിജയൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ആരോഗ്യരംഗത്ത് വയനാട് ജില്ല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് ജനകീയ ഇടപെടലായി ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ കായ്കൽപ്പം ജനസമ്പർക്ക പരിപാടി. ജില്ലയ്ക്കായി 1 ഡസനിലധികം പദ്ധതികൾ ഉൾപ്പെടുന്ന പ്രത്യേക ഹെൽത്ത് പാക്കേജും മന്ത്രി പ്രഖ്യാപിച്ചു. വയനാട് കളക്ടറേറ്റിലെ APG ഹാളിൽ നടന്ന കായ്കൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉടനുണ്ടാകും. വയനാട് മെഡിക്കൽ കോളേജിന് നിലവിൽ മെഡിക്കൽ കോളേജിനായി കണ്ടെത്തിയ സ്ഥലം സംരക്ഷിത വനഭൂമിയായതിനാൽ മാനന്തവാടിയിൽ മറ്റു സ്ഥലം ലഭ്യമാക്കാനുള്ള സാധ്യതകൾ തേടുകയാണ്. ഇക്കാര്യത്തിൽ വേഗത്തിൽ തീരുമാനമെടുത്ത് അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കിയില്ലെങ്കിൽ അടുത്ത വർഷം കോളേജിന്റെ അംഗീകാരം നഷ്ടപ്പെടുന്ന സ്ഥിതിയാകും. ഇത് തടയുവാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് എത്രയും വേഗം ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു.

0: വൈത്തിരി ആശുപത്രിയെ ജില്ലാ മാതൃകാ ആശുപത്രിയാക്കി ഉടൻ ഉയർത്തും. ഇവിടെ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിന് ഉടൻ തറക്കല്ലിടും. ജില്ലയിലെ സർക്കാർ മേഖലയിലുള്ള MRI സ്കാനിംഗ് അപര്യാപ്തത പരിഹരിക്കാൻ ഒരു പ്രധാന ആശുപത്രിയിൽ MRI സ്കാനിംഗ് ഉടൻ സജ്ജമാക്കും. ജില്ലയിലെ എല്ലാ ആശുപത്രികളിലും മതിയായ തസ്തിക സൃഷ്ടിച്ച് ജീവനക്കാരെ നിയോഗിക്കും. കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഓണക്കനി നിറപ്പൊലിമ പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CC രജിത ചെണ്ടുമല്ലി തൈകൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഓണാഘോഷങ്ങൾക്കാവശ്യമായ പൂക്കളുടെ പ്രാദേശിക ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് വനിതകൾക്ക് അധിക വരുമാനം ഉറപ്പാക്കുന്നതിനായാണ് കൃഷി ആരംഭിച്ചത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷി വ്യാപകമായി നടപ്പിലാക്കുന്നുണ്ട്. സുരക്ഷിതവും വിഷരഹിതവുമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് പ്രാദേശിക വിപണി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൈവ കൃഷി പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ചെണ്ടുമല്ലി കൃഷിയും ജൈവ പച്ചക്കറി കൃഷിയും സംയോജിപ്പിച്ച് കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിച്ച് കുടുംബങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ സഹായകരമാകും.
1: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: ആകാശവാണി, ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം ഇന്ത്യൻ റൂപ്പി. പാടിയത് വിജയ് യേശുദാസ്. ഗാനരചന മൂലനേഴി. സംഗീതം ഷഹാബ സമാൻ.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ രാജസ്ഥാനെ ഏകദശാംശോത്തര ശൂന്യ പഞ്ചലക്ഷകോടി രൂപ്യതോപ്യധികാനാം വികാസ പരിയോജനാനാം ഉദ്ഘാടനം ശിലാന്യാസം ച വിഹിതവാൻ. കേന്ദ്രീയ ഗൃഹമന്ത്രാലയന വിധിവിരുദ്ധ ക്രിയാകലാപ നിവാരണ അധിനിയമാന്തർഗതം പാകിസ്ഥാനെ സ്ഥിതാ ത്രയോവിംശതി ജനാ ആതങ്കവാദിത്വേന ഉദ്ഘോഷിതാ. വ്യാപകരൂപേണ പ്രവൃത്തം ചലച്ചിത്രവഞ്ചനമാധൃത്യ ഭാരത സർവകാരേണ ടെലിഗ്രാം സംസ്ഥായാ കൃത്തെ ആധികാരികീ സൂചന പ്രസാരിത. ഭാരത് ഇസ്രായേൽ ദേശയോ മധ്യേ സഞ്ജാത ദ്വിപക്ഷീയ നിവേശ സന്ധി അദ്യാരഭ്യ ആധികാരികരൂപേണ പ്രവൃത്തോ ജാത. ഭാരതർത്തു വിജ്ഞാന വിഭാഗേന വിജ്ഞാപിതം യത് ആഗാമിഷു ചതുർദിവസേഷു മധ്യഭാഗേ ഗുജറാത്ത് രാജ്യസ്യ കതിപയേഷു അന്യഭാഗേഷു ഹരിയാണ പഞ്ചാബ് രാജസ്ഥാന പ്രാന്താനാം ശിഷ്ടേഷു ക്ഷേത്രേഷു പ്രാവൃത സ്ഥിതിഹി സർവഥാ അനുകൂലാ വർത്തതേ. അപി ച പുരുഷ ക്രിക്കറ്റ് ക്രീഡായാം ഭാരത ഇംഗ്ലണ്ട് ദേശയോഃ മധ്യേ ദ്വിതീയ ടി ട്വന്റി അന്താരാഷ്ട്രീയ ക്രീഡാ അദ്യ മഞ്ചേസ്റ്റർ നഗരെ ക്രീഡിഷ്യതേ. അഥ വാർത്താഹ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ രാജസ്ഥാനെ ഏകദശാംശോത്തര ശൂന്യ പഞ്ചലക്ഷകോടി രൂപ്യതോപ്യധികാനാം വികാസ പരിയോജനാനാം ഉദ്ഘാടനം ശിലാന്യാസം ച വിഹിതവാൻ. അനേന രാജ്യേ ആധാരഭൂത സംരചനായാം ഊർജായാം പരിവഹനെ ഉദ്യമ സൃജനെ ച തീവ്രത ആയാസ്യതി. സ്വസ്യ യാത്രായാം പ്രധാനമന്ത്രിണാ ജോധപൂര വിമാനപത്തനെ നൂതനസ്യ ടെർമിനൽ ഭവനസ്യ ഉദ്ഘാടനം കൃതം.
2: आज राजस्थान में विकास के कई और भी कीर्तिमान स्थापित हो रहे हैं. आज ही जोधपुर में नए एयरपोर्ट टर्मिनल का उद्घाटन किया गया है और मैं सोशल मीडिया में देख रहा था कि नए टर्मिनल का आर्किटेक्चर इंटीरियर ये सोशल मीडिया में छाया हुआ है. चारों तरफ राजस्थानी राजस्थान दिख रहा है. साथियों, ये मारवाड़ में पर्यटन व्यापार और रोजगार को नई गति देगा.
1: തദനന്തരം സഹ ബാലോത്തരാ മണ്ഡലസ്യ പച്ചപദരാ ക്ഷേത്രേ ദേശസ്യ അത്യാധുനികം ഗ്രീൻഫീൽഡ് റിഫൈനറി സഹ പെട്രോകെമിക്കൽ കോംപ്ലക്സ് ഇത്യേതത് രാഷ്ട്രായ സമർപ്പിതവാൻ. അത്രാന്തരെ തേന ജയ്പൂർ മെട്രോ ദ്വിതീയ ചരണസ്യ ശിലാന്യാസഃ അപി ആഭാസി മാധ്യമേന കൃതഃ. അസ്മിൻ അവസരെ ജനസഭാം സംബോധയൻ പ്രധാനമന്ത്രിണാ പ്രോക്തം യത് പശ്ചിമ ഏഷ്യാ ക്ഷേത്രസ്യ സംഘർഷേണ ഏകവിംശതിതമായാഃ ശതാബ്ദ്യാഃ മഹത്തമഃ ഊർജസങ്കടഃ സമുത്പന്നഃ. കിന്തു ഭാരതേന സമയോചിത നിർണയൈഃ കൂടനീത്യാ ച ഏഷഃ കാലഃ സമ്മുഖീകൃതഃ. പൂർവം ഭാരതം പഞ്ചവിംശതിഃ ഷഡ്വിംശതി ദേശേഭ്യഃ ഊർജ ആയാതം കരോതി സ്മ. ഇദാനീം തത് ചത്വാരിംശത് ദേശേഷു വിസ്താരിതം. സഹ സബലം പ്രാവ

0: Family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഫലപ്രദമായ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെയും വിഭവങ്ങൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്തതിലൂടെയും പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം വെല്ലുവിളി തരണം ചെയ്യാൻ നിർണായക പങ്കുവഹിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റിയും ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലെ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനം മുൻഗണന നൽകുമെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. ഒടിടി ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. സ്വീകരിച്ച നടപടിയുടെ റിപ്പോർട്ട് 15 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. റിസ്ക് ഫണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നിലവിലെ നിബന്ധനകളിൽ സർക്കാർ മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു.
2: നമുക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഏറ്റവും മനുഷ്യത്വപരമായ ഒരു സമയങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. കുടിശ്ശികയുണ്ടെങ്കിലും അർഹമായ കുടുംബങ്ങൾക്ക് ആനുകൂല്യം നൽകാനുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും. നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: എന്റെ ക്ഷയരോഗ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗ മുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നടക്കും. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ മാത്രമല്ല നാടിന്റെ ആകെ സ്വപ്നവും പ്രതീക്ഷയുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളം ആലുവയിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമവും എംഎൽഎ മെരിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നീന്തൽ പരിശീലകൻ സജി വളാശ്ശേരിയെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ടെലിഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാലിന് പാസ്പോർട്ട് ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് വിവരം സ്ഥിരീകരിച്ചത്. വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന കാരണത്താൽ പാസ്പോർട്ട് പുതുക്കി നൽകാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് കോഴിക്കോട് ചെറൂപ്പ ആരോഗ്യ കേന്ദ്രത്തിനെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശുപത്രി സന്ദർശിച്ച മന്ത്രി വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പത്തനംതിട്ട കോന്നിയിൽ 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ പോലീസ് മേധാവി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സ്കൂൾ കൌൺസിലിംഗിനിടെയാണ് സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചതായി 13-കാരി വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ ഒരു പെൺകുട്ടി ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ പരാഗ്വെ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് 2 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. അരങ്ങൊഴിഞ്ഞിട്ട് 30 വർഷം പിന്നിടുമ്പോഴും അനശ്വര കലാകാരൻ ബി സാംബശിവന്റെ കൈപ്പടയിലെഴുതിയ കത്ത് നിധി പോലെ സൂക്ഷിക്കുകയാണ് കാർത്തികൻ നിരണം രാജൻ. ബി സാംബശിവന്റെ 97-ാം ജന്മവാർഷിക ദിനമാണ് ഇന്ന്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: ആദ്യമായി ഓൾ ഇന്ത്യ റേഡിയോയിൽ കഥാപ്രസംഗം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ തന്റെ കഥാപ്രസംഗം റേഡിയോയിൽ കേൾക്കണം എന്നഭ്യർത്ഥിച്ച് നിരണം രാജൻ സാംബശിവന് കത്തെഴുതി. 3 ദിവസങ്ങൾക്കകം സാംബശിവന്റെ മറുപടി കത്ത് നിരണം രാജന് ലഭിച്ചു. പ്രിയ രാജ എന്ന സംബോധനയോടെ ആരംഭിക്കുന്ന കത്തിൽ കഥാപ്രസംഗം കേൾക്കാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുക മാത്രമല്ല കഥാപ്രസംഗം നന്നായിരുന്നുവെന്ന് കേട്ടവർ പറഞ്ഞതായും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാസറ്റ് അയച്ചു നൽകണമെന്നും അറിയിച്ചു. കേട്ടുകഴിഞ്ഞ് തിരികെ നൽകാമെന്നും എഴുതിയിരുന്നു. അത് അക്ഷരം പ്രതിപാലിക്കുകയും ചെയ്തു വലിയ കലാകാരൻ.
0: അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പാസ്പോർട്ട് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ഇതിനായി പ്രത്യേക കൌണ്ടറുകൾ തുറക്കാൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. ഹജ്ജ് 2027 ഓൺലൈൻ അപേക്ഷകൾ ജൂലൈ 20 വരെയാണ് സ്വീകരിക്കുക. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കടലിലിറങ്ങുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും അറിയിച്ചു. ഉത്തരവാദിത്വത്തോടെയുള്ള മത്സ്യബന്ധന രീതികൾ പിന്തുടരണമെന്നും നിരോധന നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിലെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നേരിട്ട് വിലയിരുത്തി. തളിപ്പറമ്പ് നഗരസഭയിലെ അള്ളംകുളം വാർഡിലെ വീട്ടിലെത്തിയ ജില്ലാ കളക്ടർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. വധശ്രമക്കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിന് സമീപം ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് വാഴോട്ടുകുളം കൌൺസിലർ ആയ സുഗതൻ. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പ് നാളെ തിരുവനന്തപുരത്ത് നടക്കും. ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള IMA ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ക്യാമ്പ്.

0: വിശദവിവരങ്ങൾക്ക് 9020871111 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. തിരുവനന്തപുരം മുടവൻമുകൾ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ ഒന്നര മാസത്തേക്ക് താൽക്കാലിക ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭാഗത്തുനിന്നും മുടവൻമുകൾ പാലത്തിലൂടെ മുടവൻ മുകളിലേക്കും പാപ്പനംകോട് നിന്നും തമലം സൌത്ത് റോഡ് വഴി മുടവൻ മുകളിലേക്കുമുള്ള ഗതാഗതമാണ് നിരോധിച്ചത്. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശുവികസന മന്ത്രി ബിന്ദുകൃഷ്ണ. തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ ഒരുക്കിയ കൊല്ലം ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ നൈപുണ്യ വികസനത്തിൽ മുഖ്യ പങ്കുവഹിച്ച കുടുംബശ്രീ കാലോചിതമായ പുതിയ പദ്ധതികളിലേക്ക് കടക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നിയമസഭാ വാരാന്ത്യാവലോകനം. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം ദിനപത്രം. ഭരണപ്രതിപക്ഷ നിരയിലെ വാഗ്വാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇറങ്ങിപ്പോകലുകൾക്കും സാക്ഷ്യം വഹിച്ച സഭാതലം ഏറെ കലുഷിതമായ 16 കേരള നിയമസഭയുടെ 1 സമ്മേളനത്തിന് സമാപനമായി. ഈ വാരത്തിൽ June 29, 30, July 1 തീയതികളിലായിരുന്നു സഭ സമ്മേളിച്ചത്. ഇതിലാദ്യ ദിവസമായി 29 തന്നെ സഭാതലം പോർവിളികളാൽ മുഖരിതമായി. പുതുതായി അധികാരത്തിലെത്തിയ UDF സർക്കാർ മുൻ സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയിലെ പെൻഷൻ വിതരണം തടഞ്ഞതിനെതിരെ LDF ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുവന്നു. ഇതിനു പുറമെ സംസ്ഥാനത്തെ ഭൂനിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള പാനൽ രൂപീകരണം, കുറഞ്ഞ വേഗതയിലുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനം എന്നിവയും ആ ദിവസം സഭയിൽ ചർച്ചയായി. മുൻ സർക്കാർ ആരംഭിച്ച തൊഴിൽ രഹിതരായ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമുള്ള സ്ത്രീ സുരക്ഷാ പ്രതിമാസ പെൻഷൻ വിതരണം നിർത്തിവച്ചതിനെതിരെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയായിരുന്നു പ്രതിപക്ഷ വിമർശനം. CPM അംഗം AC മൊയ്തീനാണ് ചട്ടം 50 പ്രകാരം നോട്ടീസ് നൽകിയത്. പദ്ധതി UDF സർക്കാർ അട്ടിമറിച്ചുവെന്നും വീട്ടമ്മമാരുടെ കണ്ണുനീർ കാണാനാണോ സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. 120 മാസം അധികാരത്തിലിരുന്ന LDF സർക്കാർ ആ സമയത്തൊന്നും പ്രഖ്യാപിക്കാതെ 120-ാമത്തെ മാസം തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായി കൊണ്ടുവന്ന പദ്ധതിയാണിതെന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ മറുപടി. പട്ടിക സമഗ്രമായി പുനഃപരിശോധിച്ച ശേഷമേ പദ്ധതി തുടരുന്ന കാര്യം തീരുമാനിക്കുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം സർക്കാരിന്റേത് സ്ത്രീവിരുദ്ധ സമീപനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മറ്റു പെൻഷനുകളോ സ്ഥിരവരുമാനമോ ഇല്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ് വിമൻസിനുമായി ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷകരുടെ അർഹത പരിശോധിച്ചാണ് ഗുണഭോക്താക്കളെ തീരുമാനിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ പ്രതിപക്ഷം തങ്ങളുടെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും സഭാ നടപടികളുമായി സംസാരിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് നിലവിലുള്ള പല ഭൂനിയമങ്ങളും പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്നും അവ കാലോചിതമായി പരിഷ്കരിക്കാൻ പ്രത്യേക പാനൽ രൂപീകരിക്കുമെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ സഭയെ അറിയിച്ചതായിരുന്നു മറ്റൊരു പ്രധാന സംഭവം. പുതുക്കിയ ബജറ്റിൽ പ്രഖ്യാപിച്ച 2 ഭൂപരിഷ്കരണം നടപ്പിലാക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. നിലവിലുള്ള ഭൂമി തരം മാറ്റൽ അപേക്ഷകൾ തീർപ്പാക്കാൻ ജില്ലാതല അദാലത്തുകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഹെൽമറ്റും ട്രാഫിക് നിയമങ്ങളും കർശനമാക്കണമെന്നാവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയവും ശ്രദ്ധേയമായി. നിലവിൽ 25 കിലോമീറ്ററിൽ താഴെ വേഗതയും 250 വോട്ടിൽ താഴെ മോട്ടോർ ശേഷിയുമുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ നോൺ മോട്ടോറൈസ്ഡ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനാൽ അവയ്ക്ക് ലൈസൻസോ ഇൻഷുറൻസോ നിർബന്ധമില്ലെന്നായിരുന്നു ഗതാഗതമന്ത്രി CP ജോണിന്റെ മറുപടി. ഇത്തരം വാഹനങ്ങൾ അപകടങ്ങളിൽപ്പെടുമ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്ത സാഹചര്യം ഒഴിവാക്കാൻ മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 138 Clause 1 പ്രകാരം സംസ്ഥാനത്തിന് അധികാരമുള്ള ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി നിയന്ത്രണങ്ങളും ഹെൽമറ്റുകളും നിർബന്ധമാക്കുന്നത് സർക്കാർ ഗൌരവമായി പരിഗണിക്കുകയാണെന്നും ഗതാഗതമന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ

ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിക്കുണ്ടായ ദുരനുഭവം ചൂണ്ടിക്കാട്ടിയും ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ചും കഴക്കൂട്ടം മണ്ഡലത്തിലെ ബിജെപി അംഗം വി മുരളീധരനും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. മാധ്യമങ്ങൾ ഉൾപ്പെടെ പല പ്രമുഖ സ്ഥാപനങ്ങളുടെയും സിഎസ്ആർ ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ ആശുപത്രികളെ നവീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളിൽ മേലുള്ള ചർച്ചയ്ക്കും അതേ ദിവസം സഭാതലം സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. കുടിശ്ശികയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഘട്ടംഘട്ടമായി കൊടുത്തുതീർക്കാൻ പുതിയ ബജറ്റിൽ പ്രത്യേക തുക വകയിരുത്തിയിട്ടുണ്ടെന്നും സാമ്പത്തിക അച്ചടക്കം പാലിച്ച് ട്രഷറി നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഴക്കാലത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ പ്രധാന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതിന്റെ കണക്കുകൾ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ സഭയിൽ അവതരിപ്പിച്ചു. ജൂൺ 30 മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിലെ ചോദ്യപേപ്പർ ചോർച്ചയും മൂല്യനിർണയത്തിലെ അപാകതകളും ചൂണ്ടിക്കാട്ടി ദേശീയ പ്രവേശന പരീക്ഷാ സംവിധാനത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിയമസഭാ ചട്ടം 118 പ്രകാരം പ്രമേയം അവതരിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കാൻ നിയമപരമായ എല്ലാ വഴികളും തേടുമെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. അതേസമയം പ്രമേയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളിൽ ഭേദഗതികൾ വരുത്തണമെന്ന് ബിജെപി അംഗം വി മുരളീധരൻ ആവശ്യപ്പെട്ടെങ്കിലും സഭ അത് തള്ളിക്കളയുകയും ശബ്ദവോട്ടോടെ പ്രമേയം പാസാക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട സാമ്പത്തിക സഹായ വിതരണം വൈകുന്നതിനെതിരെയായിരുന്നു അന്ന് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. ഫിഷറീസ് വകുപ്പിനെ വിമർശിച്ച് സിപിഎം അംഗം സജി ചെറിയാനാണ് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ധനസഹായമായി 1500 രൂപ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂറിന്റെ മറുപടി. ബാക്കി തുക സാധാരണയായി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് നൽകേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാലുടൻ ബാക്കിയുള്ള 2 ഗഡുക്കളും ഒരുമിച്ച് വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട സൌജന്യ റേഷൻ വിതരണം ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. ഇതിനിടെ മന്ത്രി ഷിബു ബേബി ജോൺ ഈ വിഷയത്തിൽ ഇടപെട്ട് മുൻ സർക്കാരിനെ വിമർശിച്ചത് പിന്നീട് സഭയിൽ വലിയ ബഹളത്തിന് വഴിവെച്ചു. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിനുശേഷമായിരുന്നു ബഹളം. വാക്കൌട്ട് പ്രസംഗം നടത്തിയ പിണറായി വിജയൻ ഫിഷറീസ് മന്ത്രിയുടെ കഴിവുകേടുകൊണ്ടാണെന്ന് തോന്നും വിധമാണ് മറ്റൊരു മുതിർന്ന മന്ത്രി ഇടയിൽ കയറി മറുപടി പറഞ്ഞതെന്ന് കുറ്റപ്പെടുത്തി. കഴിവുകേട് എന്ന വാചകം ഭരണപക്ഷം ഒന്നാകെ ഏറ്റുപിടിച്ചതോടെ ബഹളമായി. ഏറെ നേരത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മലയോര മേഖലകളിലെ നിരന്തരമുള്ള വന്യജീവി ആക്രമണം തടയുന്നതിനായി റാപ്പിഡ് റെസ്പോൺസ് ടീമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ സഭയിൽ ഉറപ്പു നൽകി. വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും കൃഷിനാശം സംഭവിച്ചവരുടെയും കുടുംബങ്ങൾക്ക് നൽകാനുള്ള നഷ്ടപരിഹാര തുക വേഗത്തിൽ വിതരണം ചെയ്യാൻ പ്രത്യേക ഫണ്ട് അനുവദിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ജൂലൈ 1 ചേർന്ന സഭാ സമ്മേളനം സംഭവബഹുലമായിരുന്നു. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്നതിനുള്ള ബില്ല്, കേന്ദ്രത്തിന്റെ FCRA ഭേദഗതിക്കെതിരെയുള്ള പ്രമേയം, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഉൾപ്പെടുത്തി പാസാക്കിയ ധനബില്ല്, അതേചൊല്ലി പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം എന്നിവയ്ക്കെല്ലാം സഭാതലം സാക്ഷിയായി. ഭരണഘടനയുടെ 3-ാം ഷെഡ്യൂളിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റുന്നതിനായി രാഷ്ട്രപതി സഭയുടെ അഭിപ്രായം തേടിയ ദ കേരള ഓൾട്ടറേഷൻ ഓഫ് നെയിം ബില്ലിലെ വ്യവസ്ഥകൾക്ക് നിയമസഭ ഏകകണ്ഠമായി അംഗീകാരം നൽകി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബില്ലിലെ 10 വ്യവസ്ഥകളും സഭയിൽ വായിച്ചു കേൾപ്പിക്കുകയും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ യാതൊരു എതിർപ്പുകളുമില്ലാതെ അത് അംഗീകരിക്കുകയുമായിരുന്നു. സന്നദ്ധ ജീവകാരുണ്യ സംഘടനകൾക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി നിയമവും ചട്ടങ്ങളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സഭ പ്രമേയം പാസാക്കി. മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് പ്രമേയം അവതരിപ്പിച്ചത്. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള കേന്ദ്ര നിയമം കർശനമാക്കിയതുമൂലം സംസ്ഥാനത്തെ നിരവധി അനാഥാലയങ്ങളുടെയും പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലായതിന്റെ ഔദ്യോഗിക കണക്കുകൾ മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചു. ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് ഔദ്യോഗികമായി കത്ത് നൽകിയതായും അദ്ദേഹം മറുപടി നൽകി. LDF പ്രമേയത്തെ പൂർണ്ണമായി പിന്തുണച്ചു. എന്നാൽ BJP അംഗം വി മുരളീധരൻ പ്രമേയത്തിന്മേൽ ചില ഭേദഗതികൾ നിർദ്ദേശിച്ചെങ്കിലും സഭ അത് തള്ളി. KSRTC ജീവനക്കാരുടെ ശമ്പള വിതരണം എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപായി നൽകുന്നതിനുള്ള പുതിയ സംവിധാനം നിലവിൽ വന്നതായി ഗതാഗതമന്ത്രി CP ജോൺ സഭയെ അറിയിച്ചു.
സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തിന് പുറമേ കോർപ്പറേഷന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനായി പുതിയ ഇലക്ട്രിക് ബസുകൾ നിരത്തിലിറക്കുന്ന പദ്ധതിയും അദ്ദേഹം വിശദീകരിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് പുതിയ നികുതി ഉൾപ്പെടുത്തിയുള്ള ധനബില്ലിനെതിരെ പ്രതിപക്ഷ നിരയിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. അവർ സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. എന്നാൽ സാമ്പത്തിക നിർദ്ദേശങ്ങളടങ്ങിയ ഈ സംസ്ഥാന ധനബില്ല് ശബ്ദവോട്ടോടെ സഭ പാസാക്കി. ഈ വിഷയത്തിൽ സഭയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി മറുപടി നൽകി. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ വേണ്ടയോ എന്നത് യു ഡി എഫ് മുന്നണിയുടെ ചർച്ചയിലാണ് തീരുമാനിക്കപ്പെടേണ്ടത്. വിൽക്കേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ വിൽക്കില്ല. വിൽക്കണമെന്നാണെങ്കിൽ ധനബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നികുതിയായിരിക്കും പ്രാബല്യത്തിൽ വരികയെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഏതായാലും ഭാഷാപരവും സാംസ്കാരികവുമായ കേരളത്തിന്റെ വ്യക്തിത്വത്തിന് ഭരണഘടനാപരമായ ഔദ്യോഗിക അംഗീകാരം നേടാനുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് ജൂലൈ ഒന്നിന് സഭയിൽ കണ്ടത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചാണ് സംസ്ഥാനത്തിന്റെ പേരുമാറ്റത്തിന് അനുകൂലമായി നിന്നത്. കൂടാതെ സന്നദ്ധ സംഘടനകളെ പ്രതിരോധത്തിലാക്കുന്ന കേന്ദ്ര നിയമത്തിനെതിരെ കേരളത്തിന്റെ പൊതുവികാരം ശക്തമായി കേന്ദ്രത്തെ അറിയിക്കാനും ഈ ദിനത്തിലെ നടപടികളിലൂടെ നിയമസഭയ്ക്ക് കഴിഞ്ഞു. ഇതുവരെ കേട്ടത് നിയമസഭാ വാരാന്ത്യ അവലോകനം. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം ദിനപത്രം. അവതരണം അക്ഷയ് ഷാജി.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം പരസ്പരമുള്ള മനസ്സിലാക്കലാണ്. ബന്ധങ്ങൾ ചെടികൾക്ക് തുല്യമാണ്. കളപറിച്ചും വെള്ളമൊഴിച്ചും ഓരോ ദിവസവും പരിപാലിക്കേണ്ടതുണ്ട്. വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ലെങ്കിൽ ഒരു ബന്ധത്തിനും നിലനിൽക്കാൻ കഴിയില്ല. ആദ്യം സ്വയം മനസ്സിലാക്കാനും ശേഷം ഒപ്പം നിൽക്കുന്നവരെ മനസ്സിലാക്കാനും കഴിഞ്ഞാൽ സൌഹൃദമായാലും സ്നേഹമായാലും അത് എന്നും നിലനിൽക്കും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? ഓർക്കിഡ് പൂക്കളുടെ വിസ്മയ ലോകം എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് റബ്ബർ ക്രൗൺ ബഡ്ഡിംഗ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. മുറ്റം നിറയെ പൂച്ചെടികളുള്ള വീടുകൾ പണ്ടൊക്കെ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് അത്തരം നല്ല സുഗന്ധപൂരിതമായ കാഴ്ചകൾ കുറവാണ്. മുറ്റം തന്നെ കഷ്ടി. ഉള്ളത് തന്നെ മൊസൈക്കോ ടൈൽസോ ഇട്ട ഇടങ്ങളിൽ എവിടെയാണ് പൂക്കൾക്കും ചെടികൾക്കും സ്ഥാനം? അഥവാ മുറ്റമുണ്ടെങ്കിൽ തന്നെ പൂച്ചെടികൾ വെച്ചുപിടിപ്പിക്കാനും അതിന് വെള്ളവും വളവും നൽകി പരിപാലിക്കാനും വിടരുന്ന പൂക്കൾ നോക്കി ആസ്വദിക്കാനും ആർക്കാണ് സമയം? എന്നാൽ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്ന ആളുകളുമുണ്ട് കേട്ടോ. തിരുവനന്തപുരം കുമാരപുരം സ്വദേശി ശ്രീമതി ലിസി ജോസഫ് അത്തരത്തിൽ ഒരാളാണ്. ഓർക്കിഡ് വളർത്തൽ ഒരു പാഷനായി കൊണ്ടുനടക്കുന്ന ഇവർ വിവിധ തരത്തിലുള്ള ധാരാളം ഓർക്കിഡുകൾ വളർത്തുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. ഓർക്കിഡിന്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിന്റെ പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ശ്രീമതി ലിസി ജോസഫ് പറഞ്ഞു തരുന്നത് കേൾക്കാം. ഷിബു ജോർജാണ് ശ്രീമതി ലിസി ജോസഫുമായി സംസാരിക്കുന്നത്.
1: ലിസി മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ലിസി മേഡം, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഓർക്കിഡ്സിനെ കുറിച്ചാണ്. ഓർണമെന്റൽ പ്ലാന്റ് ആണല്ലോ. താങ്കൾ എത്ര നാളുകൊണ്ടാണ് ഓർക്കിഡ്സിന്റെ കൃഷി ചെയ്യുന്നത്?
2: അറൌണ്ട് 25 ഇയേഴ്സ് ആയി ഞാൻ ഓർക്കിഡ്സിന്റെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. ആക്ച്വലി ഞാനത് എന്റെ ഒരു പാഷനായിട്ട് തുടങ്ങിയതാണ്. അന്ന് എനിക്ക് അധികം വെറൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് കോമൺ ആയിട്ട് കിട്ടുന്ന വെറൈറ്റീസ് നമ്മുടെ ഡാൻസിംഗ് ഗേൾ എന്ന് പറയുന്ന ഇതും കുറച്ച് രണ്ടോവി ഐറ്റംസ് ഒക്കെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഓർക്കിഡ് മാത്രമല്ല, കൂടെ വേറെ പ്ലാന്റ്സ് ഉണ്ട്. പക്ഷെ മെയിൻ ഇതിന് ഭയങ്കര എന്റെ ഫ്ലവറിന്റെ ലൈഫ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ ഞാൻ അതിനെ കുറിച്ച് തിരക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക്

0: അപ്പൊ നമ്മള് വളർത്തി വളർത്തി വലുതായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ഏരിയയിലും വെക്കണമല്ലോ. അപ്പൊ ഞാൻ കോമൺ ആയിട്ട് ഞാൻ ഇതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട്, നമുക്ക് വളർത്താൻ പറ്റുന്ന എന്താണ് എന്നൊക്കെ നോക്കി കഴിഞ്ഞപ്പോ മുക്കാറുണ്ട്. മുക്കാറ സൺലൈറ്റിൽ തന്നെ വളരുന്ന ടൈപ്പാണ് മുക്കാറ. പിന്നെ വാൻഡാസ് ഉണ്ട്, അത് നമ്മൾ ഷെയ്ഡിന്റെ അടിയിൽ വളരുന്ന വാൻഡയുണ്ട്. 25% ഷെയ്ഡ് മതി. ഞാൻ കൂടാണ്ട് വെളിയിൽ വളരുന്നു, മുക്കാറ വളരുന്ന പോലെ തന്നെ വളരുന്ന വാൻഡാസ് ഉണ്ട്. പിന്നെ കാറ്റിലിയ, സുന്ദരിയാണെന്ന് അറിയാം കാറ്റിലിയുടെ പൂ കണ്ടാല്. കാറ്റിലിയാസ് കളക്ട് ചെയ്ത്, കാറ്റിലിയാസ് ഈ പറഞ്ഞ മാതിരി ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. പിന്നീടാണ് ഞാൻ അതിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്ത് ആദ്യം വില്ലിപ്പൂ കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ എന്ന് പറഞ്ഞ് വാങ്ങിക്കും. നമ്മൾ വാങ്ങിച്ചു വെക്കും, പൂവിന് അധികം ലൈഫ് കിട്ടത്തില്ല, അത് കണ്ട് വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ എപ്പി കാറ്റിലിയ എന്നൊക്കെ പറയുന്ന വേറെ വർഗമുണ്ട്, അതിന് ചെറിയ പൂക്കളാണ്, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിനും ലൈഫും കൂടുതലുണ്ട്. എന്നിരുന്നാലും കാറ്റിലിയ വിരിയുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. അങ്ങനെ കാറ്റിലിയയുടെ കളക്ഷൻ തുടങ്ങി.
1: അപ്പൊ അങ്ങനെ കളക്ഷൻ
0: കൂട്ടിക്കൊണ്ടിരുന്നു.
1: കളക്ഷൻസ്
0: എനിക്ക് വെറൈറ്റീസ് വെച്ച് നോക്കാൻ 100 varieties ഉണ്ട്, ഉള്ളതുകൊണ്ട് കളക്ഷൻ ഉണ്ട്. കാരണം ഇതിനകത്ത് പിന്നെ സ്പീഷ്യസ് ഐറ്റംസ് ഉണ്ട്, വൈൽഡ് ഓർക്കിഡ്സ് ആയിട്ടുള്ളത്. സ്പീഷ്യസ് വൈൽഡ് സ്പീഷ്യസ് ഉദ്ദേശിക്കുന്ന വൈൽഡ് ഓർക്കിഡ് ആണ്, അതിന്റെ പുതിയ പുതിയ ജനറേഷൻസ് ആണ് അതിന് വരുന്നത്. അപ്പൊ അത് ഞാൻ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ അതിന്റെ ഒരു കുഴപ്പം എന്നു വെച്ചാൽ എപ്പോഴും ഫ്ലവർ വരത്തില്ല. അതിന് ഫ്ലവറിങ് പല സ്പീഷ്യസിനും പല ടൈമിലാണ് ഫ്ലവറിങ് വരുന്നത്. മോസ്റ്റ് ഓഫ് സ്പീഷ്യസ് ഒക്കെ നമുക്ക് ഇവിടെ ഫ്ലവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, താമസിക്കും. പക്ഷെ നമ്മുടെ ക്ലൈമറ്റുമായിട്ട് യോജിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് ഫ്ലവർ ചെയ്യും. ടൈം എടുക്കുന്നുള്ള അതിനൊരു ക്ഷമ വേണം, അതാണ് എന്റെ കാര്യം.
1: അപ്പൊ ഈ ഓർക്കിഡ്സ് കൾട്ടിവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ, ഓർക്കിഡ് കൃഷി എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ ഒരു രീതി വ്യത്യാസമുണ്ടല്ലോ. നമ്മള് സാധാരണ പൂച്ചെടികൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന മാതിരി അല്ലല്ലോ ചെയ്യുന്നത്. തുടക്കം തൊട്ടൊന്ന് പറയാമോ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്?
0: നോർമലി ഓർക്കിഡിന്റെ ഏറ്റവും ബെനിഫിറ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മണ്ണ് ആവശ്യമില്ല എന്നുള്ളതാണ്. ഫ്ലാറ്റ് താമസിച്ചിട്ട് മണ്ണും കൊണ്ട് മുകളിൽ കയറാൻ പറ്റത്തില്ല. പണ്ടുകാലത്ത് മാത്രം അത് യൂസ് ചെയ്ത് നമ്മുടെ ഓടും കഷ്ണമില്ലേ, പൊട്ടിയ ചട്ടി, പൊട്ടിയ ഓട്, ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ഫംഗിസൈഡിനകത്ത് മുക്കി ഈ ഓർക്കിഡ് പ്ലാന്റ് വാങ്ങിക്കാൻ കിട്ടും. അവർ വരുമ്പോൾ അതിനകത്ത് ചെറിയ ചെറിയൊരു പീസ് ഉണ്ടാവും, അതൊക്കെ കുഴപ്പമില്ല, കളയണ്ട. അപ്പൊ അതിനോടുകൂടി തന്നെ നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ഹോളുള്ള പോട്ടുകൾ, ഹോളില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും കുറച്ച് എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഈ ഹോളുള്ള പോട്ടിനകത്ത് നടുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. അപ്പൊ ഹോളിലെ പൊട്ടിലേക്ക് ഈ പ്ലാന്റ് ഇറക്കി വെച്ച് ഓടും കഷ്ണോ പൊട്ടിക്കട്ടിയോ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം സ്റ്റെറിലൈസ് ചെയ്തായിരിക്കും, ഐ മീൻസ് ഫംഗിസൈഡിൽ മുക്കിയെടുത്തായാലും നട്ടു വയ്ക്കാം. അപ്പോഴും ഇച്ചിരി വെയിറ്റ് വരും, കുറച്ചും കൂടെ ഈസി ആയിട്ട്. പിന്നെ കണ്ടത് കരി വാങ്ങിക്കാൻ കിട്ടും, കരി തൊണ്ടിന്റെ പീസുകൾ ഇതിനകത്ത് കൂടെ ഫിക്സ് ചെയ്ത് കൈയും കൂടെ ഫിക്സ് ചെയ്ത് നമുക്ക് ഈ ഹോളുള്ള പൊട്ടിനകത്ത് നടാം. അപ്പൊ അങ്ങനെ ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞിരിക്കും. അത് കാശ് കൊടുത്ത് മേടിക്കാൻ ബുദ്ധിമുട്ടാണ്, കരിയൊക്കെ കാശ് കൊടുത്ത് വേണമല്ലോ മേടിക്കാൻ. അപ്പൊ അത് ബുദ്ധിമുട്ടാണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞത്. ആദ്യകാലത്ത് ഞാനൊക്കെ നട്ടുകൊണ്ടിരുന്നത് ഓടും കഷ്ണമൊക്കെ വെച്ചിട്ടാണ്. അത് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല, എളുപ്പമാണ്. എങ്കിലും വെയിറ്റ് കുറയാൻ നമുക്ക് ഉദ്ദേശം മാത്രമല്ല, മുട്ടുകൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പോകാൻ എളുപ്പം. തൊണ്ടും ചാർക്കോളും ഒക്കെയാണ്, മറ്റതുമാണ് കുഴപ്പമില്ല. എങ്കിലും ഇതിന്റെ പോട്ടിനകത്ത് നമുക്ക് ഹാങ് ചെയ്തിടാം. അപ്പൊ നമുക്ക് വീടിന്റെ ഫ്രണ്ടില് എവിടെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റി ഹാങ് ചെയ്തിടാം. ഹാങ് ചെയ്യാൻ നിർബന്ധമില്ല, ഇതിനെ പോട്ടിനകത്ത് ആക്കി താഴെയും വെക്കാം. മുക്കാറ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വെളിയിലല്ലേ വെക്കുന്നത്, വെളിയിൽ വെക്കുമ്പോൾ അത് പൊങ്ങിപ്പോവും, കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് പോകും. സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. വേണമെങ്കിൽ നമുക്കതിനെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലോ ഒരു സൈഡിലോ, കൊമേഴ്സ്യൽ യൂസിന് ചെയ്യുന്നവരെല്ലാം വലിയ സ്ഥലം എടുത്തിട്ട് ലൈനടിച്ച് നിലമൊക്കെ പുല്ലൊക്കെ കളഞ്ഞ് പുല്ല് വരാത്ത ഒരു നെറ്റൊക്കെ വിരിച്ച് അതിന്റെ മുകളിൽ തൊണ്ടടുക്കും. തൊണ്ടടുക്കിയിട്ട് ഈ പ്ലാന്റിനെ അങ്ങ് വെച്ചു കൊടുക്കും. പിന്നെ അറ്റത്തേറ്റത്തും സപ്പോർട്ട് ചെയ്ത് കെട്ടി കെട്ടി കെട്ടി കെട്ടി ചെരിഞ്ഞും മറിഞ്ഞ് പോകാണ്ട് കെട്ടി ആണ് അത് വളർത്തുന്നത്. പക്ഷെ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, വീടി വളർത്തുന്നവർക്ക് അതൊന്നും പറ്റാത്തതുകൊണ്ട് ചട്ടിയിൽ തന്നെ ഈ തൊണ്ട ഓടും കഷ്ണമൊക്കെ ഇട്ടാൽ മതി. പിന്നെ ഒരു സപ്പോർട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ മുകളിലോട്ട് വളർന്നോളൂ, നല്ല വെയിലത്ത് വെക്കാം.
1: ഓക്കെ, അപ്പൊ ഇതിന് ഒരു വർഷം ഇങ്ങനെ നട്ട് കഴിഞ്ഞാല് പിന്നെ ഇതിന്റെ പരിചരണം എങ്ങനെയാണ് ചെയ്യുന്നത്? സാധാരണ ചെടിയാണെങ്കിൽ നമുക്ക് വെള്ളം കൊടുക്കണം, വളം കൊടുക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.
0: ഈ ഏത് ചെടിയാണെങ്കിലും നമ്മൾ പോട്ടിങ് ചെയ്യുമ്പോൾ ഓടിക്കൊണ്ടു വെയിൽ വെയിലത്ത് വെക്കരുത്. ഞാൻ പറഞ്ഞില്ല മുക്കാറ വെയിലത്ത് വെക്കാം, അതും ജസ്റ്റ് ഒന്ന് തള്ളത്തേക്ക് വെച്ചിട്ട് ഒരു 1 week അല്ലെങ്കിൽ 1 month കഴിഞ്ഞിട്ട് പയ്യെ സൺലൈറ്റിലേക്ക് വെക്കാം. ഡെൻഡ്രോബിയാണെങ്കിൽ അതിനും ഒരു 25% ഷെയ്ഡ് മതി കിട്ടും. ഡെൻഡ്രോബി ഞാൻ പരീക്ഷിച്ചറിഞ്ഞതാണ്. ആദ്യകാലത്ത് ഞാൻ നല്ല ഒരു 50-75% ഷെയ്ഡിൽ വെച്ചുകൊണ്ടിരുന്നു. 75% ഷെയ്ഡ് വന്നപ്പോഴത്തേക്ക് അതിന് ഗ്രോത്ത് വന്നു, പക്ഷെ ഫ്ലവറിങ് വരുന്നില്ല. ഫ്ലവറിങ് വേണ്ട, അത് നിങ്ങൾ എല്ലാവരും നോട്ടീസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവരും എന്നോട് പറയും, ആരാ എന്റെ ചെടിക്കൊന്നും ഫ്ലവർ വരുന്നില്ല, ചെടി നന്നായിട്ട് നിൽക്കുന്നു എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അതിന് ഇച്ചിരി വെയിലുള്ളവർക്ക് തന്നെ വെക്കണം, കുറച്ച് സൺലൈറ്റ് നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മതി. ഡെൻഡ്രോബിയത്തിന് നന്നായിട്ട് ഫ്ലവർ വരും. മാത്രമല്ല കുറച്ച് ദിവസം വെള്ളം ഒന്നും കൊടുക്കാതെ ഇടുവാണെങ്കിൽ, അതിന് ഞാൻ പറയേണ്ട ഭാഷയിൽ പട്ടിണിക്കിടുക എന്നാണ് പറയണത്, ഒരു 1 week അതിന് പട്ടിണിക്കിടുവാണെങ്കിൽ

0: അതിനകത്തുള്ള അതിന് കിട്ടിയിരിക്കുന്ന വളവും ഇതെല്ലാം വലിച്ചെടുത്തത് പുതിയ ഫ്ലവറിംഗിന്റെ സ്റ്റെമും ഒക്കെ വന്ന് പൂക്കും. അതിന് നല്ലതാണത്. അതിനിങ്ങനെ ഹാങ് ചെയ്തിരുന്ന വെള്ളത്തേക്ക് എന്തും ചെയ്യാം. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേറെ രീതിയുണ്ട്. എല്ലാ ചെടിയും നമുക്ക് അങ്ങനെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഫെലനോസിസ്, ഫെലനോസിസ് ശരിക്കും പറഞ്ഞാൽ ഷെയ്ഡി പ്ലേസ് തന്നെ വെക്കേണ്ട പ്ലാന്റ് ആണത്.
1: ഓർക്കിഡിന്റെ ഇനം അനുസരിച്ചിരിക്കും നമ്മൾ എങ്ങനെയാണ് അതിനെ ഷെയ്ഡിൽ വെക്കണോ അതോ വെയിലത്ത് വെക്കണോ.
0: അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഒരു ചെടി വളർത്താൻ തുടങ്ങുന്നതിന് മുമ്പ് കാണുമ്പോഴത്തേക്ക് ഹായ് എന്ന് പറഞ്ഞ ഓടി പോയി മേടിക്കരുത്. നമ്മൾ മേടിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ അവരോട് തന്നെ ചോദിക്കരുത് എങ്ങനെ വളർത്തേണ്ട രീതിയിൽ. നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി നഷ്ടം. കാരണം ഓർക്കിഡിന് നല്ല റേറ്റ് ആണല്ലോ, ആ വില നമുക്ക് നഷ്ടം വരും. അപ്പൊ അതുപോലെ നമ്മൾ ജസ്റ്റ് ഒരു ഗ്രാഹ്യം ഉണ്ടായിരുന്നാൽ നല്ലതാണത്. ഏതെനമാണ് വെയിലത്ത് വെക്കേണ്ടത്, ഏതെനത്തിന് എന്തോരം വെയിൽ കൊള്ളാം, ഏതിന് കൂടുതൽ വെയിൽ വേണം, എന്തിനാണ് കൂടുതൽ വാട്ടർ വേണ്ടത്, മീഡിയത്തിന് അനുസരിച്ച് വാട്ടറിങ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരാതെ നമുക്ക് നോക്കാൻ പറ്റും. മാത്രമല്ല ഈ ഓർക്കിഡിന് സംഭവിക്കുന്ന രോഗങ്ങൾ അതിന്റെ പ്രതിവിധികൾ അതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം.
1: അപ്പൊ നമ്മൾ ഈ വാട്ടറിങ്ങിനെ കുറിച്ച് പറഞ്ഞാല് വെള്ളം കൊടുക്കുന്നത് ആവറേജ് ഓർക്കിഡിന് നമുക്ക് വെള്ളം കൊടുക്കേണ്ടി വരുന്നുണ്ടോ?
0: ഉണ്ട്, വേനൽക്ക് വെള്ളം കൊടുക്കണ്ടേ. നമ്മൾ ഡെയിലി വെള്ളം കുടിക്കുന്നവരല്ല, വെള്ളം മാത്രമല്ല ഇതിന് ഫെർട്ടിലൈസർ ഉണ്ട്. നമ്മൾ ഫുഡ് കഴിക്കുന്ന മാതിരി ഇവർക്കും കൊടുക്കണം. സ്പെഷ്യൽ ഓർക്കിഡിന് വേണ്ടി തന്നെയുള്ളത് കിട്ടും. നാച്ചുറൽ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ നാച്ചുറൽ ആയിട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ഈ ഗോമൂത്രം ഒക്കെ ഇല്ലേ, ഗോമൂത്രമൊക്കെ കൊടുക്കാൻ നല്ലതാണ്. ഗോമൂത്രം നല്ലതാണ്, കഞ്ഞിവെള്ളം നല്ലതാണ്, ഇതെല്ലാം നല്ല. ഗോമൂത്രം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിനിരട്ടി
1: വെള്ളം വെക്കണം.
0: വെള്ളം കുറച്ചും കൂടെ പഴകിയ ഗോമൂത്രമാണെങ്കിൽ നാലിരട്ടി അഞ്ചിരട്ടിയൊക്കെ വെള്ളം കൊടുക്കണം, അല്ലെങ്കിൽ അത് ചെടി ചീത്തയായി പോകും. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം കുളിപ്പിച്ചൊക്കെ കൊടുക്കാൻ അത് നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്ത് ഇരട്ടി വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാൻ നല്ലതാണ്. ചാണകത്തെല്ലിയൊക്കെ നല്ലതാണ്. ചാണകത്തെല്ലി, കടലപ്പിണ്ണാക്ക് ഇതെല്ലാം പുളിപ്പിച്ചിട്ട് നാച്ചുറൽ വളങ്ങളാണ്, ഒത്തിരി നല്ലതാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിന് നമ്മൾ മഴ സമയത്ത്, ഇപ്പൊ മഴയൊക്കെ പെയ്ത് നല്ല അറ്റ്മോസ്ഫിയർ ഭയങ്കര കൂളിംഗ് ആയിട്ടിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന് ഇതിനെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അബ്സോർബ് ചെയ്യില്ല. നമ്മൾ ദാഹിക്കുമ്പോഴല്ലേ നമ്മൾ വെള്ളം കുടിക്കും, ദാഹം ഇല്ലെങ്കിൽ ആരും വെള്ളം കുടിക്കും. അതേ അവസ്ഥ തന്നെയാണ് ചെടികൾക്കും. ചെടികൾക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വെള്ളം കിട്ടി, ശരിക്കും പറഞ്ഞാൽ ഊട്ടിൽ നിന്നാണ് എല്ലാം വലിച്ചെടുക്കുന്നത്. അപ്പോ അറ്റ്മോസ്ഫിയർ ഉള്ളത് വലിച്ചെടുക്കും, വളവും എല്ലാം വലിച്ചെടുക്കും. പ്രത്യേകിച്ച് മഴ നനഞ്ഞിരിക്കുന്നതിനാണ് ഈ മഴക്കാലത്ത് നാച്ചുറൽ വളങ്ങൾ, ജൈവ വളങ്ങൾ കൊടുക്കുന്നത് എന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം. അതേസമയം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറെങ്കിലും സമയത്ത് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ കൊടുക്കേണ്ടത് തന്നെ ഡെയിലി വെള്ളം കൊടുക്കണം. പുതിയ ചെടി മാറ്റി തരുവാണെങ്കിൽ നമ്മൾ ഡെയിലി വെള്ളം കൊടുക്കണം നല്ലതാണ്. പ്രത്യേകിച്ച് ഹോട്ട് സീസണിൽ ചെടിയെല്ലാം ആ പോട്ടി പിടിച്ച് നല്ല സ്ട്രോങ് ആയി, റൂട്ടൊക്കെ വന്ന് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇരുന്ന ചെടിയിൽ നമുക്ക് ഒരു 10 ദിവസം, എന്നുവെച്ചാൽ പഴയ ചെടിയിൽ 10 ദിവസം പോലും വെള്ളം കൊടുത്ത് ഇല്ലെങ്കിലൊന്നും സംഭവിക്കില്ല. അതിനകത്തുള്ളതിന് ഇല്ലെങ്കിൽ വലിച്ചെടുക്കും, വലിച്ചെടുത്തിട്ട് പുതിയ ബഡ്സ് വരെ വരും. അതും ഞാൻ അനുഭവിച്ചിറക്കാം. ഞാനൊരു വാട്ടർ പ്രൂഫിനത്തെ സമയത്ത് എന്റെ പ്ലാന്റ്സിനെ എല്ലാം ഞാൻ പൊക്കി കെട്ടിയിട്ടായിരുന്നു. 10 ഡേയ്സ് ഞാൻ വാട്ടർ കൊടുത്തില്ല, ഒരു കുഴപ്പവും ചെടിയില്ല.
1: ഇവിടെ സൂചിപ്പിച്ച് ഇതിന്റെ രോഗങ്ങളെയൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്ങനത്തെയൊക്കെ രോഗങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്?
0: ഫംഗസ് ആണായിട്ട് മെയിൻ ആയിട്ട് വരുന്നത്. ചില ഓർക്കിഡ്സിന്റെ ചില തണ്ടിന്റെ അടിയിൽ, ഫെലനോസിസിന്റെ ഒക്കെ ആണെങ്കിൽ ഇലയുടെ അടിയിൽ ഇങ്ങനെ ചീക്കിൽ വന്നു പോകും. അത് ഓവർ വെള്ളമായി കഴിയുമ്പോഴാണ് കൂടുതലും അത് സംഭവിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, മഴക്കാലത്ത് ഓവർ വെള്ളം വരുമ്പോൾ അത് കൂടും. വേനൽക്കാണെങ്കിൽ നമ്മൾ ഓവറായിട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. അതിനെ ഫംഗസൈഡ് കൊടുക്കുക തന്നെ വേണം. ഫംഗിസൈഡ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് നമ്മൾ സാധാരണ കൊടുക്കുന്നതാണ് ഡൈത്തീൻ എന്ന് പറയുന്നൊരു ഫംഗിസൈഡാണ്. അതിനൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആണ് സാഫ്. അപ്പൊ അതൊക്കെ ഒരു മന്ത്ലി, ഇപ്പൊ ചെടിക്ക് രോഗം വന്നാലും വന്നില്ലെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും അത് നിച്ചുമ സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലതാണ് എല്ലാ ഓർക്കിഡ്സിനും. ഇപ്പൊ വാൻഡിയുടെയൊക്കെ ഇലകൾ അല്ലെങ്കിൽ രോഗം പിടിച്ച നന്നായിട്ട് രോഗം പിടിച്ചു നോക്കുമ്പോൾ വാൻഡിയ എല്ലാം നല്ല ഭംഗിയായിട്ട് തൂങ്ങി തൂങ്ങി കിടപ്പുണ്ട്. റൂട്ടൊക്കെ നല്ല വൃത്തിയായിട്ട് തൂങ്ങി കിടക്കുന്നു. പക്ഷെ എന്റെ അടിയിലത്തെ ഇല പോയി, രണ്ടാമത്തെ ഇല പോയി, മൂന്നാമത്തെ ഇല അങ്ങനെ ചിത്തേക്കും. അതിന്റെ അടുത്ത് കിടക്കുന്ന പ്ലാന്റിന് പെട്ടെന്ന് പടർന്നു പിടിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ പ്ലാന്റിനെ മാറ്റിയിടുക. മാത്രമല്ല അതിനും അതിന് ചുറ്റുമുള്ള എല്ലാത്തിനും ഫംഗിസൈഡ് കൊടുക്കണം.
1: സിസ്റ്റം
0: 1 ദിവസം കൊടുത്തു, ആഫ്റ്റർ 3 ഡേയ്സ് ഒന്നുകൂടെ കൊടുത്തു, ആഫ്റ്റർ 3 ഡേയ്സ് അങ്ങനെ 2-3 ടൈം കൊടുത്തിട്ട് പിന്നെ ഒരു 2 വീക്സ് കൂടുമ്പോൾ ഒന്ന് കൊടുത്തു. അങ്ങനെ ആ രോഗത്തെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ മൈറ്റ്, മൈറ്റൊക്കെ ഇതിനകത്തുള്ളതാണ്. ഇതെല്ലാം മൈറ്റ് ചിലപ്പോൾ നമുക്ക് പല രീതിയിലുണ്ട്. പുറത്ത് കാണുന്നതുകൊണ്ട് ചില അകത്തോട് കയറുമ്പോൾ നമ്മൾ കാണാൻ കടയിൽ കണ്ടുകൂടാ. ചില ഇലക്കയുടെ അടിയിൽ പുല്ലി പുല്ലി പുല്ലിപ്പാടുകൾ അന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നോക്കുമ്പോഴാണ് അകത്ത് വെളുത്തൊക്കെ ഇരിക്കുന്നത്. അത് മൈറ്റ് കയറി അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതിനും മരുന്നുകളുണ്ട്, വാങ്ങിക്കാനെല്ലാം കിട്ടും. അതിനെ ഇനി സിസ്റ്റമാറ്റിക്കായിട്ട് കൊടുത്ത്, കാരണം നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ ആദ്യം ജീവനോടെ ഇരിക്കുന്ന പുറമേയുള്ളൊക്കെ ചത്തുപോകും, അകത്തുള്ളവരവിടെ ഇരിക്കും. അത് മുട്ട വിരിഞ്ഞ് വരാനുള്ള സമയം എടുക്കും. പിന്നെ ഇലകളൊക്കെ നല്ല ഡാർക്കായിട്ട് കറുത്തിട്ടങ്ങ് ഇതേപ്പും. അതൊക്കെയാണ് ഇനി വരുന്ന രോഗങ്ങൾ. രോഗം പിടിച്ച ഇലകളും തണ്ടുകളൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഈ സാപ്പ് ഒഴിച്ചു കൊടുക്കാന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇല്ലേ,

0: അത് ഒരു പഞ്ഞിയിൽ മുക്കി ചീഞ്ഞ സ്ഥലങ്ങൾ ക്ലിയർ ചെയ്യുക, ക്ലീൻ
1: ചെയ്യുക,
0: സർവീസ് ചെയ്യുന്ന തുല്യമായിട്ട് ഉപയോഗിക്കുന്ന നൈഫ് പോലും സർവീസ് ചെയ്തെടുക്കാവുള്ളൂ. എന്ന് വെച്ചാൽ ഈ ഹൈഡ്രജൻ ബ്രദർസ് ഒരുമിച്ച് ക്ലീൻ ചെയ്ത് ഈ ചെടിയിലെ തണ്ട് കട്ട് ചെയ്ത ഭാഗത്തും അത് ഉപയോഗിക്കാം. അപ്പോൾ ആ രോഗം കുറെയൊക്കെ കുറയും. രോഗാണെങ്കിൽ ചത്ത് പോകുന്ന നമ്മളിങ്ങനെ കയ്യൊക്കെ കഴിയുന്ന മാതിരിയില്ല.
1: ശരി, ഇതിന്റെ ഒരു പുതിയ ചെടി തയ്യാറാക്കുന്നത് ഇനങ്ങൾ അനുസരിച്ച് അതിന്റെ രീതികളും മാറുമെന്ന്?
0: എല്ലാ ചെടികളും നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ വൺ സീരിയം ഐറ്റംസ് ഒക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് വളരില്ല അടുത്തടുത്തടുത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടമായി തൈകൾ വരും ചിലതിന്. അപ്പൊ നമ്മൾ അതിനെ മൊത്തത്തിൽ എടുത്തിട്ട് സൂക്ഷിച്ചു വേണം. ആ റൂട്ട് അധികം കറയാണ്ട് സെപ്പറേറ്റ് നല്ല ശരി ഒരു കത്തി കൊണ്ട് കട്ട് ചെയ്ത് റൂട്ട് ചെയ്ത് മാറ്റി ഇതേമാതിരി തൊണ്ടും കരിയും ഒക്കെ വെച്ച് മാറ്റി നടാം. മാറ്റി നട്ടിട്ട് ജസ്റ്റ് തള്ളത്തൊന്ന് വെച്ച് പുതിയ റൂട്ടൊക്കെ വന്ന ശേഷം പയ്യച്ചിട്ട് വെയിൽ കൊള്ളുന്നിടത്തേക്ക് മാറ്റി വയ്ക്കും. വെയിൽ കൊള്ളുന്നല്ല, ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളാണ്ട് ചൂട് വേണം. രണ്ട് രൂപത്തിനാണ് ഇതുപോലെ ഇഷ്ടമായി ചോട്ടിയും ചോട്ടി പൊട്ടിമുളച്ച് വരും. അപ്പൊ അതിനെ ഇതുപോലെ മാതിരി കട്ട് ചെയ്ത് പയ്യെ സൂക്ഷിച്ച് കട്ട് ചെയ്ത് മാറ്റി ഒന്നോ രണ്ടോ മൂന്നോ പ്ലാന്റ് ആക്കാം. അപ്പൊ രണ്ട് രൂപത്തിന് ഈ തണ്ടുകൾ എലിയെല്ലാം പോയി നിൽക്കും. അത് ഉണങ്ങി ചുരുങ്ങി കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് മാറ്റുക തന്നെയാണ് നല്ലത്. അവിടെ നിന്നാലും ചിലപ്പോൾ അതിനകത്തും വരും, പക്ഷെ അതിനകത്ത് നിന്ന് ഈ തണ്ട് സ്റ്റെമ്മിൽ നിന്ന് പുതിയ തൈകളുണ്ടാവും. അതിനെ റൂട്ടിച്ച് നീണ്ട് ചെയ്യുമ്പോൾ തൊട്ട് താഴെ വെച്ച് കട്ട് ചെയ്ത് ഇതുപോലെ പുതിയ ചെടി നമുക്ക് ഉണ്ടാക്കാം. പിന്നെ എന്തെങ്കിലും രോഗം ആ സ്റ്റെമ്മിന്റെ അടിയിൽ ബ്രൗണിഷ് കളർ വന്ന് കറുത്ത് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ കറുപ്പ് പോകുന്നതോടും വരെ കട്ട് ചെയ്ത് ആ സ്റ്റെം എടുത്ത് കളഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്ത് ബാക്കിയായി കംപ്ലീറ്റ് ചെടി നശിച്ചു പോകും. പിന്നെ മുക്കാറയാണ് ഏറ്റവും എളുപ്പം കുറച്ചുകൂടെ കട്ട് ചെയ്യാൻ. മുക്കാറയൊക്കെ എന്ന് വെച്ചാൽ ഇടവിട്ട് ഇടവിട്ട് റൂട്ട് വരും, നല്ല ഹൈറ്റ് ചെയ്ത് പോകല്ലേ. നമ്മളതിന് കട്ട് ചെയ്ത് മൾട്ടിപ്പിൾ ചെയ്യുന്നതിന് റൂട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാവരും പറയും രണ്ട് റൂട്ട് താഴെ വെച്ച് കട്ട് ചെയ്യണമെന്ന്. സത്യത്തിൽ സ്റ്റെം നല്ല ഹാർഡായ മൂത്ത് കിട്ടിയ സ്റ്റെമാണെങ്കിൽ റൂട്ടില്ലെങ്കിലും കട്ട് ചെയ്തിട്ട് താങ്കളത്ത് തൂക്കിയിട്ട് തന്നെ റൂട്ട് വരും, നനച്ചു കൊടുത്താൽ മതി. എന്നിട്ടുണ്ടെന്ന് നമുക്ക് മൾട്ടിപ്ലൈ നടത്തും. തന്നെ റൂട്ട് രണ്ട് റൂട്ട് താഴെ വെച്ച് സ്റ്റെം കട്ട് ചെയ്ത് ഇതുണ്ടാക്കി അടുക്കി വെച്ച് അതിന്റെ മുകളിൽ വെച്ച് നമുക്ക് നട്ട് എടുക്കാൻ പറ്റും.
1: ഇതൊക്കെ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ അങ്ങനെ
0: ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞത്.
1: മാഡം സെയിലും ചെയ്യാറുണ്ടല്ലേ?
0: ഒത്തിരി ആയിപ്പോ കേട്ടോ. ആദ്യം ഒരു ഫാഷനാണ് തുടങ്ങി, ഒരുവിത എല്ലാ വെറൈറ്റീസിനെയും ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കൽ കഴിഞ്ഞപ്പോ എനിക്ക് വെക്കാൻ സ്ഥലം വേണ്ടേ. വീട് നിറഞ്ഞു. ഞാൻ ചർച്ചിന്റെ ഒരു ചാറ്റിംഗ് ഗ്രൂപ്പിലാണ് ആദ്യമേ ഞാൻ സെയിൽ തുടങ്ങിയത്. ഇവിടെ ഞങ്ങൾക്ക് കട്ട് ഫോർ സൊസൈറ്റി എന്നൊരു സംഘടനയുണ്ട് ഞങ്ങൾക്ക്. അപ്പോ അവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് കൂടുതൽ ചെടികളെ കുറിച്ച് പഠിക്കാനൊത്തു, കൂടുതൽ ആൾക്കാരെ പറ്റിയാണ് പ്രൊഫസേഴ്സ് ഇതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന വെള്ളായി കുളയിലും വാലവെടുക്കാനും സാർമാർ വന്ന് ക്ലാസ് എടുക്കും. അപ്പൊ നമ്മൾ കൂടെ പഠിക്കും. അപ്പൊ അവരുമായിട്ട് കോൺടാക്ട് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഡൗട്ടുകൾ അപ്പൊ ചോദിച്ച് ഞാൻ ക്ലിയർ ചെയ്യും.
1: എക്കണോമിക് സാധ്യത ഉണ്ടല്ലേ?
0: ഉണ്ട് ഉണ്ട് ഉണ്ട്. ആൾക്കാർക്ക് ഇഷ്ടമാണ്,
1: ആവശ്യക്കാരും ഉണ്ട്,
0: ആവശ്യക്കാരും ഉണ്ട്.
1: ക്ലിസി മാഡം, താങ്കളുടെ അടുത്ത് ഓർക്കിഡ്സിനെ കുറിച്ച് ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത്, താങ്കളുടെ പാഷനാണ് ഓർക്കിഡ് വളർത്തുന്നത്. എന്തായാലും നമ്മൾ സൂക്ഷിച്ച് ചെയ്താലേ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് താങ്കൾ പറഞ്ഞു. വളരെ നന്ദി.
0: താങ്ക് യു.
2: ഓർക്കിഡുകളുടെ പ്രത്യേകതകളെ കുറിച്ചും പരിപാലനത്തെ കുറിച്ചും തിരുവനന്തപുരം കുമാരപുരം സ്വദേശി ശ്രീമതി ലിസി ജോസഫുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ശ്രീമതി ലിസി ജോസഫിന്റെ ഫോൺ നമ്പർ പറയാം. 9447451511.

0: നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ. കൃഷിയോടൊപ്പം പശുപാലനം, ആടുമേയ്ക്കൽ, കോഴിവളർത്തൽ എന്നിവയും ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയാണ്. കർഷകരുടെയും ഗ്രാമവാസികളുടെയും വരുമാനം ഉറപ്പിക്കുകയും പോഷക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കന്നുകാലി വളർത്തലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടാതെ ചെറുകിട കർഷകരുടെയും സ്ത്രീകളുടെയും വരുമാനം മെച്ചപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട്, പന്നി, കോഴി തുടങ്ങിയ മേഖലകളിലാണ് ഈ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നത്. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴി മൃഗസംരക്ഷണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സഹായവും സബ്സിഡിയും ലഭ്യമാണ്. മെച്ചപ്പെട്ട ഇനങ്ങൾ, തീറ്റ വികസനം, മൃഗാരോഗ്യ പരിപാലനം, പരിശീലനം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഉൽപാദനക്ഷമത കൂടിയ കന്നുകാലികളെ വളർത്താൻ സാധിക്കുന്നു. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത സ്വയം തൊഴിൽ പ്രോത്സാഹനമാണ്. യുവാക്കൾക്കും വനിതകൾക്കും മൃഗസംരക്ഷണ മേഖലയിലൂടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും NLM പ്രധാന പങ്കുവഹിക്കുന്നു. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, കർഷക ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും വരുമാനത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. ഞാറുനട്ട പാടങ്ങളിൽ 20 ദിവസം കഴിയുമ്പോൾ ഒന്നാം മേൽവളം ചേർക്കാം. മിഥുനം ആദ്യം നട്ട നെല്ലിന് രണ്ടാമത്തെ വളം ചേർക്കലും ഈ മാസത്തിൽ നടത്തേണ്ടി വരും. രണ്ടാമത്തെ വളപ്രയോഗത്തിൽ ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ യൂറിയയും പൊട്ടാഷ്യം ചേർക്കണം. കൊയ്യുന്നതിന് 60 ദിവസം മുമ്പെങ്കിലും രണ്ടാമത്തെ വളം ചേർക്കൽ നടത്തിയിരിക്കണം. നെല്ലിന്റെ പോളരോഗത്തിനുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കണം. രോഗഹേതുവായ കുമിളിന് മണ്ണിൽ വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പെട്ടെന്ന് കാണുന്ന രോഗലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് തൊട്ടുമുകളിലായി ഇലപ്പോളകളിൽ കറുത്ത പാടുകൾ കാണാം. ചിലപ്പോൾ തിളച്ച വെള്ളം വീണ് പൊള്ളിയതുപോലെ ചാരനിറം കലർന്ന ഇളം പച്ചപ്പാടുകളായും കാണപ്പെടാറുണ്ട്. ഈ പാടുകൾ ക്രമേണ തണ്ട് മുഴുവൻ വ്യാപിച്ച് ഇലകളിലേക്കും പടരാം. അങ്ങനെ വന്നാൽ പോളകളും ഇലകളും അഴുകി വിള മൊത്തമായും നശിക്കാൻ ഇടയുണ്ട്. കതിര് വന്ന പ്രായത്തിലാണ് രോഗബാധയെങ്കിൽ കതിര് വരാതിരിക്കുകയോ അല്ലെങ്കിൽ വന്നതിൽ മണികൾ പതിരാവുകയോ ചെയ്യും. കുമിഴ് മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. നെൽപ്പാടങ്ങളിൽ നിരന്തരം പരിശോധന നടത്തണം. തുടക്കത്തിൽ തന്നെ രോഗലക്ഷണം കണ്ടുതുടങ്ങുമ്പോൾ നിയന്ത്രിക്കാനായി കാർബൺ ഡൈസിൻ 1 ഏക്കറിന് 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും വേണം. തുടർച്ചയായ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതിയും തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണാൻ ഇടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിൽ 2 cc ട്രൈക്കോഗ്രമ കാർബ് വീതം ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തിവയ്ക്കുക. ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 2 മില്ലി ഫ്ലൂ ബെൻഡാമൈഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 മില്ലി കൊളാൻഡ്രോ മിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. തെങ്ങിൻ തടങ്ങളിൽ പച്ചില വളച്ചെടിയായ പയർ, ഡേഞ്ച തുടങ്ങിയവയുടെ വിത്തുകൾ വിതയ്ക്കാം. 1.5 മീറ്റർ മുതൽ 2 മീറ്റർ ചുറ്റളവുള്ള ഒരു തെങ്ങിൻ തടത്തിൽ 50 ഗ്രാം വിത്ത് പാകാം. 2.5-3 മാസങ്ങൾക്ക് ശേഷം ഇവ തടത്തിൽ മണ്ണിനൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. തുടർച്ചയായ മഴയും വെള്ളക്കെട്ട് മൂലവും തെങ്ങിൽ കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോസെപ് സാഷേ 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശെയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം. ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമെന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, എന്താണ് റബ്ബർ ക്രൗൺ ബഡ്ഡിംഗ്? ഉത്തരം, ഉയർന്ന ഉൽപാദനശേഷിയുള്ള ബഡ് തൈകളിൽ 2.5 മുതൽ 3 മീറ്റർ ഉയരത്തിൽ ഇലരോഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു റബ്ബറിനം ബഡ് ചെയ്ത് പിടിപ്പിക്കുന്ന രീതിയാണ് റബ്ബർ ക്രൗൺ ബഡ്ഡിംഗ്.
1: പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ചടയമംഗലം, വെളിനെല്ലൂർ, ഇളമാട്, ഇട്ടിവ, കടയ്ക്കൽ, ചിതറ, കുമിൾ, നിലമേൽ എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് ചടയമംഗലം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നസീം എ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9496371409 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ കരമനയിൽ പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷനിൽ നിറപുത്തരി വിളവെടുപ്പ് ഉത്സവത്തിന് ആവശ്യമായ നെൽക്കതിർക്കെട്ടുകൾ ലഭ്യമാണ്. വിൽപ്പന വില 250, 500, 750, 1000 രൂപ എന്നിങ്ങനെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-234-3586 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. വളം, സസ്യ സംരക്ഷണ രാസവസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രം ആരംഭിക്കാൻ ആവശ്യമായ നിയമപരമായ യോഗ്യത നേടുന്നതിനുള്ള ദേശീയ ഡിപ്ലോമ കോഴ്സ് കൃഷി വിജ്ഞാൻ കേന്ദ്ര പത്തനംതിട്ടയിൽ ഉടൻ ആരംഭിക്കുന്നു. മാനേജ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശത്തിൽ നോഡൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന 48 ആഴ്ച കോഴ്സാണ്. കോഴ്സ് ഫീസ് 28,000 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ബന്ധപ്പെട്ട പഞ്ചായത്തിലെ കൃഷിഭവൻ പ്രോജക്ട് ഡയറക്ടർ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ല എന്നിവരുമായി ബന്ധപ്പെടുക. 0469-266-2094 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാലും വിവരങ്ങൾ ലഭിക്കും. സ്പൈസസ് ബോർഡ് നടപ്പിലാക്കുന്ന സ്പൈസസ് പദ്ധതിയുടെ കീഴിൽ സഹായം ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. സുഗന്ധ വ്യഞ്ജന മേഖലയിലെ കർഷകർ, കയറ്റുമതിക്കാർ, ഉൽപാദക സംഘടനകൾ, ഈ രംഗത്തെ മറ്റ് പങ്കാളികൾ എന്നിവർക്ക് പദ്ധതിയുടെ വിവിധ ഘടകങ്ങൾക്ക് കീഴിലുള്ള ധനസഹായത്തിന് അപേക്ഷിക്കാം. മാർഗനിർദ്ദേശങ്ങൾ ഗൈഡ് ലൈൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്പൈസ്ഡ് സ്കീം .pdf എന്ന ലിങ്കിൽ ലഭ്യമാണ്. അപേക്ഷകൾ ഓൺലൈൻ മുഖേന ഓഗസ്റ്റ് 31 വരെ സമർപ്പിക്കാം. ദേശീയ മത്സ്യകർഷക ദിനത്തോടനുബന്ധിച്ച് കൊച്ചി CMFRI കടൽ മത്സ്യവിത്ത് ഉൽപാദനത്തിലും കൃഷിയിലും 8 മുതൽ 10 വരെ പരിശീലനം നൽകും. മത്സ്യകർഷകർ, സംരംഭകർ, ടെക്നീഷ്യന്മാർ, അധ്യാപകർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് പങ്കെടുക്കാം. ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് പ്രോജക്ട് ഓൺ മാരിക്കൾച്ചർ പദ്ധതിക്ക് കീഴിലാണ് പരിപാടി. ജൂലൈ 6-നകം രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9846217765 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കായി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. ഹരിത വ്യക്തി, കൃഷി ഒഴികെയുള്ള ജൈവ വൈവിധ്യ രംഗം, മികച്ച സംരക്ഷക കർഷകൻ, കർഷക, സസ്യജാലം, ജന്തുജാലം, ജൈവ വൈവിധ്യ പത്രപ്രവർത്തകൻ, പത്രപ്രവർത്തക, അച്ചടി മാധ്യമം, ദൃശ്യ ശ്രവ്യ മാധ്യമം, മികച്ച കാവ് സംരക്ഷണ പുരസ്കാരം വ്യക്തി അഥവാ ട്രസ്റ്റ്, മികച്ച ജൈവ വൈവിധ്യ കോളേജ്, സ്കൂൾ, കലാലയം, മികച്ച ജൈവ വൈവിധ്യ സംരക്ഷണ സ്ഥാപനം, സർക്കാർ, സഹകരണ പൊതുമേഖല, മികച്ച ജൈവ വൈവിധ്യ ക്ലബ്ബ് എന്നീ പുരസ്കാരങ്ങളാണ് നൽകുന്നത്. അവാർഡിനുള്ള അപേക്ഷകൾ, മാർഗനിർദ്ദേശങ്ങൾ തപാൽ മാർഗം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. കമ്പോള മൊത്ത വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,400 രൂപ, ആലപ്പുഴ 22,700 രൂപ, ചെങ്ങന്നൂർ 25,000 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,800 രൂപ, ആലപ്പുഴ 21,900 രൂപ, വടക്കൻ പരവൂർ 13,000 രൂപ. ഏലം കിലോഗ്രാമിന്

0: കൊച്ചി 3,700 രൂപ, തൊടുപുഴ 3,100 രൂപ, കട്ടപ്പന 2,900 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66,000 രൂപ, പാല 67,900 രൂപ, ചുക്ക് ക്വിന്റലിന് കൊച്ചി 30,000 രൂപ, തൊടുപുഴ 25,000 രൂപ, കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് കൊല്ലം 81,400 രൂപ. ഇതോടെ കാർഷിക മേഖലാ വാർത്തകൾ സമാപിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു, സർവ്വകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ സാനന്ദിൽ സിജി സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ 7,500 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെയാണ് ഈ കേന്ദ്രം വികസിപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണ സജ്ജമാകുന്നതോടെ ഈ കേന്ദ്രത്തിന് പ്രതിവർഷം 500 കോടി സെമി കണ്ടക്ടർ ചിപ്പുകൾ വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടാകും. രാജ്യത്തെ സെമി കണ്ടക്ടർ ഹബ്ബാക്കുകയെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാവുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
2: 5 സാൽ പഹലെ ഭാരത് നെ സങ്കൽപ്പ ലിയാ ഥാ കി ദേശ് കോ സെമി കണ്ടക്ടർ ഹബ് ബനായെങ്കേ ഹം ഡിജൈൻ ഇൻ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ കേ മന്ത്ര കോ ലേക്കർ ആഗേ ബഡേ ഓർ ആജ് ദേശ് കേ തീസരേ സെമി കണ്ടക്ടർ പ്ലാന്റ് മേ ബി ചീഫ് പാക്കേജിംഗ് കാ കൊമേർഷ്യൽ പ്രൊഡക്ഷൻ ശുരു ഹോ രഹാ ഹൈ.
1: രാജസ്ഥാനിലെ ബലോത്രയിൽ 1,06,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി ഉൾപ്പെടെയുള്ള പെട്രോ കെമിക്കൽ, റെയിൽവേ, റോഡ്, പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു.
3: 13,000 കോടി രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ രണ്ടാംഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം റീജിയണൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനായുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. ചടങ്ങിൽ രാജസ്ഥാൻ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 54,000 യുവാക്കൾക്കുള്ള നിയമന ഉത്തരവുകളും പ്രധാനമന്ത്രി കൈമാറി. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയെ രാജ്യം വിജയകരമായി മറികടന്നതായി ചടങ്ങിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും ഈ സമ്മേളനത്തിൽ മുൻഗണന നൽകുക. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി രൂപ കടന്ന് സർവ്വകാല റെക്കോർഡിലെത്തിയതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. 2013-14 സാമ്പത്തിക വർഷത്തിൽ വെറും 686 കോടിയായിരുന്ന കയറ്റുമതിയിൽ 57 ഇരട്ടിയുടെ വർധനയാണുണ്ടായത്. ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലുള്ള ആഗോള വിശ്വാസത്തെയാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വാർഷിക പ്രതിരോധ ഉൽപാദനം 1.78 ലക്ഷം കോടി രൂപയിലെത്തി. ലഹരി ഉപയോഗം തടയുന്നതിനും ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് 7 കോടിയിലധികം ആളുകൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പൊതുജനങ്ങളും ഒരുമിച്ച് പോരാടണമെന്നും കേന്ദ്രമന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ പറഞ്ഞു. ലഹരിമുക്ത ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ 294% വർധനയുണ്ടായതായി മന്ത്രാലയം വ്യക്തമാക്കി. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. നാഫെഡ്, NCCF എന്നീ ഏജൻസികൾ വഴിയാണ് സംഭരണം. രാജ്യത്ത് നിലവിൽ സവാള ക്ഷാമമില്ലെന്നും കിലോഗ്രാമിന് ശരാശരി 31 രൂപയാണ് ചില്ലറ വിലയെന്നും ഉപഭോക്തൃ മന്ത്രാലയം അറിയിച്ചു. സവാള കയറ്റുമതി സാധാരണ നിലയിലാണ്. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ടെക്സസിലെ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി നടക്കുന്ന ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസിനെ നേരിടും. പുലർച്ചെ 2:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 മത്സരം മാഞ്ചസ്റ്ററിൽ ആരംഭിച്ചു. ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നതിനാൽ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 6 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 65 റൺ എടുത്തിട്ടുണ്ട്. രാജ്യത്തേക്കുള്ള കളിപ്പാട്ട ഇറക്കുമതി വൻതോതിൽ കുറഞ്ഞതായും ആഭ്യന്തര കളിപ്പാട്ട വിപണിയുടെ ഭൂരിഭാഗവും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളാണെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഡൽഹിയിൽ നടക്കുന്ന 17-ാമത് ടോയ് ബിസ് ഇന്റർനാഷണൽ B2B എക്സ്പോയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
5: Run skill development centers. Maybe some of you could take over some of the ITIs and train your workers in better manufacturing
1: practices. ചലച്ചിത്രങ്ങളുടെയും OTT ഉള്ളടക്കങ്ങളുടെയും വ്യാപകമായ വ്യാജപതിപ്പുകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. വ്യാജ ഉള്ളടക്കങ്ങൾ തടയാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും എടുത്ത നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. ചലച്ചിത്ര വ്യവസായത്തെയും OTT പ്ലാറ്റ്ഫോമുകളെയും നിർമ്മാതാക്കളെയും സംരക്ഷിക്കുകയാണ് ഈ നടപടിയുടെ ലക്ഷ്യം. ആഗോള സമാധാന പരിപാലന രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് കോംഗോയിൽ സേവനമനുഷ്ഠിക്കുന്ന 651 ഇന്ത്യൻ സൈനികർക്ക് UN മെഡൽ സമ്മാനിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലെ സേക് ഓപ്പറേറ്റിംഗ് ബേസിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ഐക്യരാഷ്ട്രസഭയുടെ കോംഗോയിലെ സമാധാന ദൌത്യത്തിൽ സൈനികർ കാഴ്ചവച്ച പ്രൊഫഷണലിസവും മികച്ച സേവനവുമാണ് ആദരിക്കപ്പെട്ടത്. ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന കരൾ രോഗങ്ങൾക്കും Type 2 പ്രമേഹത്തിനുമെതിരെ പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിലും ജനബോധവൽക്കരണത്തിലും ഊന്നിയുള്ള ദേശീയ ദൌത്യത്തിന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോ ജിതേന്ദ്രസിംഗ് ആഹ്വാനം ചെയ്തു. ജനിതക ഘടനയും അമിതവണ്ണവും കാരണം ഇന്ത്യൻ ജനതയ്ക്ക് പ്രമേഹം, ഫാറ്റി ലിവർ, ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്നും ശാസ്ത്രീയ മുന്നേറ്റങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ജീവിതശൈലിയിലും മാറ്റം വന്നാൽ മാത്രമേ ഈ വെല്ലുവിളിയെ മറികടക്കാനാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിഷ്കരിച്ച ഉഡാൻ പദ്ധതി രാജ്യത്തെ പ്രാദേശിക വ്യോമയാന മേഖലയുടെ പുതിയ അധ്യായത്തിന് തുടക്കമിടുമെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രി റാംമോഹൻ നായിഡു. 28,840 കോടിയിലധികം രൂപ ചെലവിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി ചെറുനഗരങ്ങളിലേക്കുള്ള വ്യോമബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 29th ദേശീയ ഇ ഗവേണൻസ് കോൺഫറൻസ് രാജസ്ഥാനിലെ ജയ്പൂരിൽ ആരംഭിച്ചു. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ഉദ്ഘാടനം ചെയ്തു. രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു. സർവകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
0: ആകാശവാണി, സമയം 7:35.
6: യുവവാണി.

0: നിങ്ങൾക്ക് ഒരറിയിപ്പ് ലഭിച്ചു, പണം അടയ്ക്കണമെന്ന് പറയുന്നു. സംശയമുണ്ടോ? പേടിച്ച് സ്വയം തീരുമാനമെടുക്കേണ്ട. തട്ടിപ്പാണോ അല്ലയോ എന്ന് സംശയം തോന്നിയാലുടൻ സൈബർ ഹെൽപ്പ് ലൈൻ 1930 വിളിക്കുക. സൈബർ വിദഗ്ധരുടെ ഉപദേശം തേടുക. അബദ്ധങ്ങൾ ഒഴിവാക്കാം, സുരക്ഷിതരായിരിക്കാം. 1930 നിങ്ങളുടെ സുരക്ഷാ കവചം.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി
1: മൂന്ന് ചോദ്യങ്ങൾ. ലിയോ ടോൾസ്റ്റോയിയുടെ ദ ത്രീ ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം ആദ്യ ഭാഗം. റേഡിയോ നാടക രൂപാന്തരം ലക്ഷ്മൺ മാധവ്.

സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ സുദർശനൻ കുടപ്പനമോട്, എസ് രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ മാടമന്, കല്ലയം കൃഷ്ണദാസ്, സുൽഫി ഓയൂർ, ഹരികുമാർ വാലേത്ത്, ഷിബു വിൻസെന്റ്, വിൻരാജ് ഡിആർ.

0: വെൺമതിൽ കെട്ടിനുള്ളിലെ ഈ കൊട്ടാരത്തിൽ പണ്ഡിത സദസ്സിന് നടുവിലെ പട്ടുവിരിച്ച സിംഹാസനത്തിൽ ഉപവിഷ്ടനായ നാം എത്രയോ സന്തുഷ്ടനാണ്. ഈ സദസ്സ് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ്, അറിവിന്റെ പ്രകാശം പരത്തുന്ന വിളക്കുകളാണ് നിങ്ങളെല്ലാം.
1: മടിയങ്ങൾക്ക് സന്തോഷമായി
2: രാജൻ.
0: അടിയന്തരമായി വിളിച്ചു ചേർത്ത പണ്ഡിത സദസ്സെ കേൾക്കുക, ഒരു പ്രധാന കാര്യമുണ്ട് ചർച്ച ചെയ്യാൻ. ജീവിതത്തിലും ഭരണത്തിലും വിജയം നേടാനായി ഇതുവരെ ഇല്ലാതിരുന്ന ചില ചിന്തകൾ നമ്മെ വല്ലാതെ അലട്ടുന്നു. കുറച്ചു നാളായി ചില ചോദ്യങ്ങൾ നമ്മുടെ ഉറക്കം കെടുത്തുന്നു. അതിന്റെ ഉത്തരം കിട്ടാതെ നമ്മുടെ മനസ്സലയുമ്പോൾ ആ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താനാകുമോ?
3: ഉത്തരം കണ്ടെത്തിയാൽ വിലപിടിപ്പുള്ള പാരിതോഷികങ്ങൾ ഉറപ്പാണ്.
2: മഹാരാജൻ, ധർമ്മം കൈവിടാതെ ഭരിക്കുക, അതാണ് ഏറ്റവും വലിയ ചിട്ട. പ്രജകളെ സ്വന്തം മക്കളെപ്പോലെ സ്നേഹിക്കുക, സംരക്ഷിക്കുക, അതാണ് വിജയത്തിലേക്കുള്ള ആദ്യപടി.
4: അല്ലയോ രാജാവേ, തന്ത്രമാണ് പ്രധാനം. ശത്രുവിനെ അറിയുക, മിത്രങ്ങളെ തിരിച്ചറിയുക, സമയത്തിനനുസരിച്ച് തീരുമാനമെടുക്കുക, ഉറപ്പായും വിജയമുണ്ടാകും.
5: പ്രഭു, വിദ്യയാണെല്ലാം. അറിവില്ലാത്തവൻ അന്ധനെപ്പോലെയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുക, പഴയതിനെ പരിഷ്കരിക്കുക. അറിവ് നമ്മെ നയിക്കും. രാജാധിരാജ, വിനയവും പ്രധാനമാണ്.
0: ഇതൊക്കെ നാം ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കറിയേണ്ടത് അതൊന്നുമല്ല. നമ്മെ അലട്ടുന്ന ആ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ് വേണ്ടത്.
5: മഹാരാജൻ ചോദിച്ചാലും.
0: ചോദ്യങ്ങൾ ഇതാണ്. ഒരു പ്രവൃത്തി തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയം എപ്പോഴാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ആരാണ്? ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി എന്താണ്? ഓരോരുത്തരായി ഉത്തരം പറഞ്ഞോളൂ.
2: മഹാരാജാവേ, അങ്ങയുടെ ഒന്നാമത്തെ ചോദ്യം പ്രവൃത്തി തുടങ്ങാൻ യോജിച്ച സമയം ഏതാണെന്നാണ്. ഒരു നിമിഷം മാത്രം മതി കാലം മാറാൻ, ഒരു വാക്ക് മാത്രം മതി വിധി മാറാൻ. പക്ഷേ ഓരോ പ്രവൃത്തി

0: ശരിക്കും ഒരു താളമുണ്ട്. ആ താളം അറിയണമെങ്കിൽ ഒരു പട്ടിക തയ്യാറാക്കുക, ഓരോ പ്രവൃത്തിയും എഴുതി ചേർക്കുക, ഏതാണ് ആദ്യം ഏതാണ് ഒടുവിൽ എന്ന് കൃത്യമായി രേഖപ്പെടുത്തുക. ഓരോ നിമിഷവും അതിന്റേതായ പ്രവൃത്തിക്കായി കാത്തിരിക്കുന്നു മഹാരാജൻ.
1: മഹാരാജൻ, എന്റെ കാഴ്ചപ്പാടിൽ ഓരോ പ്രവൃത്തിയും ഓരോ നദി പോലെയാണ്. ഒഴുക്കെങ്ങോട്ട് എപ്പോൾ ശക്തമാകുമെന്നറിയില്ല. ശരിയായ സമയം വെറും തോന്നൽ മാത്രം. ചുറ്റുമൊന്ന് നോക്കിക്കേ, കാറ്റ് വീശുന്നത്, മഴ പെയ്യുന്നത്, ഇലകൾ പൊഴിയുന്നത് എല്ലാം ഒരു സൂചനയാണ്. ഓരോ സൂചനയും ഓരോ പുതിയ വഴി തോന്നേക്കാം. അതിനനുസരിച്ച് നീങ്ങുക, അതാണ് വിവേകം.
2: മഹാരാജാവേ, എത്രയെത്ര സൂക്ഷ്മതയോടെ നോക്കിയാലും കാഴ്ചകൾക്കപ്പുറം ഒരു ലോകമുണ്ട്. അവിടെ ഓരോ പ്രവൃത്തിക്കുമുണ്ട് ഓരോരോ സമയം. അത് അങ്ങേക്ക് തനിച്ചറിയാൻ കഴിയില്ല. രാജസദസ്സുണ്ടല്ലോ, അറിവിന്റെ ആഴങ്ങൾ അറിഞ്ഞവരാണവർ. അവരുടെ കണ്ണുകളുണ്ട്, നാടിന്റെ സ്പന്ദനമറിയുന്ന കാതുകളുണ്ട്. അവരൊരുമിച്ച് ചിന്തിക്കുമ്പോൾ ആ സത്യം തെളിയും. അവിടെയുണ്ട് ഓരോ പ്രവൃത്തിക്കുമുള്ള ശരിയായ സമയം.
0: മഹാരാജൻ, നമ്മുടെ കണക്ക് കൂട്ടലുകൾ ചിലപ്പോൾ പിഴച്ചെന്ന് വരാം. ശരിയായ സമയം ഒരു മാന്ത്രിക ചരടാണ്. ഓരോ പ്രവൃത്തിയും തുടങ്ങേണ്ടത് ഒരു പ്രത്യേക നിമിഷത്തിലാണ്. നല്ല ഫലത്തിനായി അത് മുൻകൂട്ടി അറിയാൻ ഈ പണ്ഡിതന്മാർക്കാവില്ല. അതിന് മാന്ത്രികർ തന്നെ വേണം. അവരുടെ കഴിവുകൾ അത്ഭുതങ്ങളുടെ താക്കോലാണ്. അവർക്ക് മാത്രമേ കഴിയൂ സമയം പറഞ്ഞു തരാൻ. ഓരോ നിമിഷത്തിന്റെയും വിലയറിയുന്ന മാന്ത്രിക വിദ്യ അറിയുന്നവർ കാലത്തെ അറിയും, നക്ഷത്രങ്ങളെ വായിക്കും.
3: ഇനി രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമാവാം.
4: മഹാരാജാവേ, ആരാണ് പ്രധാനപ്പെട്ടവർ എന്നതാണ് അങ്ങയുടെ രണ്ടാമത്തെ ചോദ്യം. അങ്ങ് തേടുന്ന ഉത്തരം ഒട്ടും അകലെയല്ല. അങ്ങയുടെ ഉപദേഷ്ടാക്കളാണ് പ്രധാനപ്പെട്ടവർ. രാജതന്ത്രം മെനയുമ്പോൾ, നീതിയുടെ പാത തെളിക്കുമ്പോൾ അവരുടെ വാക്കുകൾ വെളിച്ചം വീശുന്നു. അവർ നൽകുന്ന ഉപദേശം അമൂല്യമായ രത്നം പോലെ കാത്തുസൂക്ഷിക്കുക. അവരാണ് അങ്ങയുടെ ശക്തി.
1: മഹാരാജൻ, വൈദ്യന്മാരാണ് വേണ്ടപ്പെട്ടവർ. ഈ ലോകത്ത് ജീവൻ ഏറ്റവും വലുതാണ്. ആ ജീവനെ സംരക്ഷിക്കുന്ന വൈദ്യന്മാർ ദൈവതുല്യരല്ലേ? രോഗം വരുമ്പോൾ ആശ്വാസമാകുന്നത് അവരാണ്. വേദനയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതും അവരല്ലേ? മരണത്തിൽ നിന്ന് പോലും നമ്മെ തിരികെ കൊണ്ടുവരുന്നതും അവരാണ്. അതിനാൽ അവരല്ലേ രാജൻ ഏറ്റവും വേണ്ടപ്പെട്ടവർ?
2: മഹാരാജാവേ, ആരാണ് ഈ രാജ്യത്തിന്റെ കാവൽക്കാർ? ആരാണ് അതിർത്തികളിൽ രക്തം ചിന്തി കാത്തുനിൽക്കുന്നത്? യോദ്ധാക്കൾ. അവരാണ് അങ്ങയുടെ രക്ഷകർ. അവരില്ലെങ്കിൽ ഈ രാജ്യമില്ല, ഈ കിരീടമില്ല, ഈ കൊട്ടാരം പോലുമില്ല. അവർ പടവാളുമായി നിൽക്കുമ്പോൾ നമ്മൾ സുഖമായി ഉറങ്ങുന്നു. അവർ ജീവൻ വെടിഞ്ഞും നമ്മളെ സുരക്ഷിതരാക്കുന്നു. അവരുടെ ധീരതയാണ് ഈ രാജ്യത്തിന്റെ ശക്തി. അവരാണ് മഹാരാജാവേ അങ്ങയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവർ.
3: ശരി ശരി ശരി. എങ്കിലിനി മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുക.
4: ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ത്? അതാണ് അങ്ങയുടെ മൂന്നാമത്തെ ചോദ്യം. മഹാരാജാവേ, ശാസ്ത്രമാണ് പ്രധാനപ്പെട്ട പ്രവൃത്തി. അതിലുണ്ട് പ്രപഞ്ചം മുഴുവൻ. ശാസ്ത്രം വെളിച്ചമാണ്, അന്വേഷണമാണ്, മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ കണ്ടെത്തലാണ്. അതെ, ശാസ്ത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി. കാരണം അത് നമ്മെ നമ്മളാക്കുന്നു.
1: മഹാരാജാവേ, വിദഗ്ധമായി യുദ്ധം ചെയ്യുന്നതാണ് പ്രധാനം. സിംഹാസനത്തിലിരുന്ന് ആജ്ഞാപിക്കുന്നതല്ല അത്. പടയാളികളുടെ ഹൃദയം അറിഞ്ഞു പ്രവർത്തിക്കണം. തന്ത്രങ്ങളുടെ വല കൃത്യമായി വിരിക്കുന്നതാണ്, വിജയത്തിന്റെ കൊടി ഉയർത്തിപ്പാറിക്കുന്നതാണത്. സ്തുതിഗീതങ്ങൾ കേട്ട് സ്വയം മറക്കുന്നതല്ല രാജൻ. മഹാരാജാവേ, വിദഗ്ധമായി യുദ്ധം ചെയ്യുന്നത് തന്നെയാണ് പ്രധാനം. അത് രാജ്യത്തിന്റെ നിലനിൽപ്പാണ്, പ്രജകളുടെ രക്ഷയാണത്.
2: മഹാരാജൻ, ദൈവത്തോടുള്ള ഭക്തി, അതാണ് ഏറ്റവും വലിയ ശക്തി. പ്രാർത്ഥനകൾ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു, ആരാധന ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നു. ഈശ്വരന്റെ കാരുണ്യം തേടുക, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുക, അതാണ് ഏറ്റവും വലിയ കർമ്മം. അതെ, മതവിശ്വാസം, അത് മാത്രമാണ് പ്രധാനം. ദൈവത്തോടുള്ള ഭക്തി, അതാണ് ഏറ്റവും വലിയ ധനം. മതപരമായ വിശ്വാസവും ആരാധനയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
3: വിചിത്രമായിരിക്കുന്നു, എല്ലാവർക്കും ഉണ്ട് ഉത്തരങ്ങൾ, പക്ഷേ അതിലൊന്നും നമുക്ക് തൃപ്തി തോന്നുന്നില്ല. എല്ലാം വെറും വാദങ്ങൾ മാത്രം. ഈ ഉത്തരങ്ങൾ നാം തള്ളിക്കളയുകയാണ്.

0: മഹാരാജൻ
1: ഇവിടെ കിട്ടാത്ത ശരിയെ തേടി നാം യാത്ര തുടങ്ങുന്നു. മഹാപണ്ഡിതനായ ഒരു സന്യാസിയുണ്ട്. നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അദ്ദേഹത്തിനേ കഴിയൂ. അദ്ദേഹം അറിയുന്ന സത്യം അത് നമുക്ക് ആവശ്യമുണ്ട്. ആ സദസ് പിരിയുകയാണ്, നാം യാത്രയാവുകയാണ്. ഉത്തരങ്ങൾ തേടിയുള്ള യാത്ര
0: കൽപ്പന പോലെ.

0: അംഗരക്ഷകൻ വരൂ. അടിയൻ, ആ കിഴക്ക് ദിക്കിൽ വനത്തിനുള്ളിൽ ഒരു കുടിലുണ്ട്. അവിടെ ഒരു സന്യാസി വസിക്കുന്നുണ്ട്. അദ്ദേഹം ആ കുടിൽ വിട്ട് മറ്റെങ്ങും പോകാറില്ല. സാധാരണക്കാരെ മാത്രമേ അവിടേക്ക് പ്രവേശിപ്പിക്കാറുള്ളൂ. അതുകൊണ്ട് നാം വേഷം മാറി പോകണം. രാജകീയ അടയാഭരണങ്ങൾ ഉപേക്ഷിച്ച് സാധാരണ വസ്ത്രങ്ങൾ ധരിക്കണം. അധികാരത്തിന്റെ ചിഹ്നങ്ങളെല്ലാം മാറ്റിവെക്കണം. സാധാരണക്കാരന്റെ ജിജ്ഞാസയോടെ, ഭക്തന്റെ വിനയത്തോടെ നമുക്ക് പോകാം. ഒരുപക്ഷെ വലിയ സത്യങ്ങൾ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചേക്കാം. അംഗരക്ഷക, തയ്യാറാകൂ, യാത്ര തുടങ്ങാം. കിഴക്കൻ വനത്തിലേക്ക്, സന്യാസിയുടെ കുടിലേക്ക്.
1: കൽപ്പന പോലെ
0: പുറപ്പെടാനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ അടിയൻ.

0: രാജകീയതയുടെ ആടയാഭരണങ്ങളില്ലാത്ത നാം ഇപ്പോൾ ഒരു സാധാരണക്കാരൻ. എങ്കിലും കാട്ടുവഴിയിൽ ഒരുപക്ഷെ ആരെങ്കിലും നമ്മെ കണ്ടാൽ സംശയിക്കുമോ എന്നൊരു ഭയമുണ്ട്.
1: എങ്കിൽ പദ്ധതികളെല്ലാം തകരും. പക്ഷേ അങ്ങനൊന്നും സംഭവിക്കില്ല രാജ.
0: സന്യാസിയുടെ കൂടിലെത്തുന്നതുവരെ അങ്ങനെയൊന്നും സംഭവിക്കരുതെന്നാണ് എന്റെ പ്രാർത്ഥന.
1: അങ്ങിപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. ഞാനും വേഷം മാറിയാണെങ്കിലും മഹാരാജൻ അറിവു തേടിയുള്ള യാത്രയല്ലേ ഇത്?
0: ഈ മൺപാതകൾ സാക്ഷിയാകുമ്പോൾ ഓരോ ചുവടും ഓരോ പാഠമാകുന്നു. കൊട്ടാരക്കെട്ടിനേക്കാൾ മെഴിവുള്ള അനുഭവങ്ങളല്ലേ മുന്നിൽ. അധികാരത്തിന്റെ ഭാരമില്ലാതെ ഒരു സാധാരണക്കാരനായി നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഹൃദയം അറിയുന്ന പോലെ.
1: പ്രജാക്ഷേമ തൽപരനായ അങ്ങയുടെ തിരിച്ചറിവാണ് ഇത്.
0: വല്ലാത്ത വിശപ്പുണ്ട്. ഒരു കുന്നോളം അന്നത്തിനുള്ള വിശപ്പ്. സമുദ്രം മുഴുവൻ കുടിച്ചാലും തീരാത്ത ദാഹം. ഒരു യുഗം മുഴുവൻ നടന്നു പോലൊരു ക്ഷീണം. ഈ വിശപ്പും ദാഹവും ക്ഷീണവും ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മുടെ പ്രജകളെ അറിയാനുള്ളത്. അറിവ് തേടിയുള്ള ഈ യാത്ര രാജാവിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള യാത്ര കൂടിയാണ്.
1: അതേ രാജാവ്.

0: തന്നെ സന്യാസിയുടെ നോട്ടമെത്താത്ത ദൂരത്തിൽ നമ്മൾ സന്യാസിയുടെ കുടിലിനടുത്തെത്തി. ആ അദ്ദേഹത്തിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ ഇവിടെ ഈ മരങ്ങളുടെ മറവിൽ നീ നിൽക്കുക. ഞാൻ തനിച്ചു പോയാൽ മതി. നോക്കൂ, ആ സന്യാസി ഉദ്യാനത്തിൽ എന്തോ ചെയ്യുന്നുണ്ട്.
1: അതെ,
0: ഏതായാലും ഞാൻ പോയി വരാം.
1: കൽപ്പന

0: അങ്ങയുടെ അരികിലേക്ക് വരാമോ?
1: വരാമല്ലോ.
0: ഞാൻ ഒരു കൃഷിക്കാരനാ, പടിഞ്ഞാറേ ദിക്കിൽ നിന്ന്.
1: അപ്പോ ഒത്തിരി ദൂരം നടന്ന് ക്ഷീണിച്ചാണ് വരവ്.
0: അയ്യോ, അത്രത്തോളം ക്ഷീണമൊന്നുമില്ല സന്യാസി ശ്രേഷ്ഠൻ.
1: എന്താ ഇപ്പൊ ഇങ്ങോട്ട് എത്താൻ? പടിഞ്ഞാറേ ദിക്കിൽ നിന്ന് കാലങ്ങൾ താണ്ടി ഇവിടെ വരണമെങ്കിൽ എന്തോ അലട്ടുന്ന പ്രശ്നം ഉണ്ടായിരിക്കണമല്ലോ.
0: അതെ അതെ ശ്രേഷ്ഠൻ.
1: ഇവിടെ വരുന്നവരെല്ലാം ആവലാദികളും വേവലാടികളും ഉള്ളവരാണ്. പരിഹാരം ചോദിച്ചു വരുന്നവർക്ക് എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും.
0: അതെ അതെ, അതറിഞ്ഞിട്ടാ വരുന്നത്.
1: ഓ, ഇത്രയകലെ വരെ എന്നെ കുറിച്ച് കേൾവിയുണ്ടോ?
0: അതെ, എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് അങ്ങയെ കുറിച്ച് അറിയാം.
1: എന്റെ പരിമിതമായ അറിവുകൾ പാവങ്ങളായ സാധാരണക്കാർക്ക് കൂടി വേണ്ടിയുള്ളതാണ്. അവരാകുമ്പോ ഞാൻ പറയുന്നത് അനുസരണയോടെ കേട്ട് പ്രവർത്തിക്കും. അവർക്കതിന് ഗുണവും ഉണ്ടാവും. ഈ ഉന്നതർക്കൊക്കെ അറിവ് പറഞ്ഞു കൊടുക്കാൻ ഞാൻ അറിഞ്ഞ.
0: അയ്യോ സന്യാസി ശ്രേഷ്ഠ, ആവലാദികളില്ല. എന്നാൽ ആവലാദി പോലെ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് വന്നത്. അങ്ങേ കുടിലിന്റെ മുറ്റത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നന്നായി വിയർക്കുന്നുമുണ്ട്. നെറ്റിയിലെ വിയർപ്പ് കണങ്ങൾ മണ്ണിലേക്ക് ഊർന്നിറങ്ങുന്നുണ്ട്.
1: സ്വാഭാവികം.
0: അല്ല, അങ്ങിവിടെ തനിച്ചാണോ? ഈ ഏകാന്തതയിൽ എങ്ങനെ കഴിയുന്നു? ഒരു വാക്കുപോലും മിണ്ടാൻ ആളില്ലാതെ.
1: ഞാൻ ഏകനാണ്, പക്ഷെ ഏകാന്തനല്ല. ഈ പ്രകൃതിയാണ് എന്റെ കൂട്ട്. ഈ മണ്ണ് എന്റെ അമ്മയാണ്. കാറ്റും മഴയുമെല്ലാം എന്റെ തോള്. എനിക്ക് ധാരാളം ശിഷ്യന്മാരുണ്ട്, പക്ഷെ അവരാരും ഇവിടെ പാർക്കുന്നില്ല. അവരെന്റെ വാക്കുകൾ തേടിയെത്തും, സംശയങ്ങൾ ചോദിച്ചറിയും, മടങ്ങും. എന്നെപ്പോലെ ഏകാന്ത ജീവിതത്തിന് ഞാൻ അവരെ പ്രേരിപ്പിക്കാറില്ല. എല്ലാവരുടെയും ലക്ഷ്യമൊന്നാണെങ്കിലും ഓരോരുത്തരുടെയും വഴി വ്യത്യസ്തമല്ലേ?
2: എന്റെ സംശയ നിവാരണം ഇരുമൂടിയ ചിന്തകൾക്ക് വെളിച്ചമാകും. അതിപ്പോൾ സാധ്യമാകുമോ?
1: പുലർച്ചെ തുടങ്ങിയതാ. കുറച്ച് ധാന്യങ്ങളും ചെടികളും ഒക്കെ ഇവിടെ നട്ടുപിടിപ്പിക്കണം. വിയർക്കുന്നുവെന്നല്ലാതെ യാതൊരു ക്ഷീണവുമില്ല എനിക്ക്. പക്ഷേ ചോദ്യങ്ങൾ നട്ട് ഉത്തരങ്ങൾ വിളവെടുക്കേണ്ട സമയമായിരിക്കാം ഇത്. ചോദിച്ചോളൂ, എനിക്ക് ജോലി ചെയ്യാം, ഒരു കൂട്ടുമാകും അല്ലേ? മണ്ണ് കിളയ്ക്കുമ്പോൾ വേര് പടരുന്ന പോലെ ഉത്തരങ്ങൾ തെളിഞ്ഞു വന്നേക്കും.
0: അത് ഒരു പ്രവൃത്തി തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയം, ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തികൾ, അങ്ങനെ മൂന്ന് ചോദ്യങ്ങൾ ഒരു ഭാരമായി മനസ്സിൽ നിങ്ങനെ കനം തോന്നുന്നു. ഇതുവരെയുള്ള എന്റെ പ്രവൃത്തികളെല്ലാം ഇതൊന്നും നോക്കാതെയായിരുന്നു.
1: ഒരു കാര്യം ചെയ്യും, അല്പനേരം ആ പാറമേലിരുന്ന് വിശ്രമിച്ചോളൂ. ഈ യാത്രയിൽ അങ്ങൾക്ക് അല്പം ആശ്വാസം പകരട്ടെ ഈ നിമിഷങ്ങൾ.
0: അങ്ങയുടെ നിർദ്ദേശം പോലെ.

0: എനിക്ക് അങ്ങയുടെ അടുത്തേക്കൊന്ന് വരാമോ?
1: ഓ, വന്നോളൂ. ഇവിടെ വാചാലതയ്ക്ക് സ്ഥാനമില്ലെങ്കിലും അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാനുള്ള വാതിൽ തുറന്നിരിക്കുന്നു. പറഞ്ഞോളൂ, എന്താണ് അങ്ങയെ ഇത്ര അധികം അസ്വസ്ഥനാക്കുന്നത്?
0: അല്ല, അങ്ങ് മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്ങേക്കാവുമ്പോൾ

0: കൃത്യമായ ഉത്തരം പെട്ടെന്ന് പറയാൻ കഴിയുമല്ലോ. എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് ഈ യാത്ര. സമയം വൈകുന്നുവോ എന്നൊരു ഭയം.
1: മനഃപൂർവ്വമല്ല, ഉത്തരം തേടി എന്റെ മനസ്സും അലയുകയാണ്. അത്ര എളുപ്പം വഴങ്ങുന്നതല്ല ആ ചോദ്യങ്ങൾ. സമയം വേണം. ഈ കാടിന്റെ നിശബ്ദതയിൽ, ഏകാന്തതയുടെ ആഴങ്ങളിൽ ചിന്തകൾക്ക് വിഹരിക്കാൻ ഒരിടം വേണം. ഇപ്പോഴത്തെ പണിത്തിരക്കിനിടയിൽ ഉത്തരം കണ്ടെത്തുക ദുഷ്കരം. ജോലി നിർത്തി ഉത്തരം തേടിയാൽ ഇന്നത്തെ കർത്തവ്യം പാതി വഴിയുമാകും. കാത്തിരിക്കുക, കാത്തിരിപ്പിനൊടുവിൽ ഞാൻ ഉത്തരം നൽകും. എന്താ?
0: ഓ, അങ്ങ് ക്ഷീണിച്ചു പോയി. അങ്ങയുടെ അധ്വാനം കാണാതിരിക്കാനാവില്ല. അല്പമൊന്ന് വിശ്രമിച്ചാലും.
1: ഓ, അതൊക്കെ സ്വാഭാവികമല്ലേ. കാടിന്റെ ചൂടും തണുപ്പുമേറ്റ് കടന്നു വന്ന വഴികളിലെ കാഠിന്യം, അതൊരു ക്ഷീണമല്ല, ജീവിതത്തിന്റെ താളമാണ്. അതിനപ്പുറം ഒരു തളച്ചൊന്നും എനിക്കില്ല.
0: ദയവായി അങ്ങൊന്ന് വിശ്രമിക്കൂ. ബാക്കിയുള്ള ജോലി മുഴുവൻ ഞാൻ ചെയ്യാം. അങ്ങയുടെ തണലിൽ അല്പനേരം എനിക്കും കിട്ടട്ടെ ഒരനുഗ്രഹം.
1: വേണ്ട വേണ്ട, ഈ കാടിന്റെ ഏകാന്തതയിൽ ഞാനൊരു സന്യാസി. ആരുടെയും സഹായം തേടാനില്ല. എനിക്ക് ആവശ്യമുള്ളതൊക്കെ സ്വയം കണ്ടെത്തുകയാണ് ഞാൻ. ചെയ്യേണ്ടതെല്ലാം എന്റെ കർമ്മം. അത് ഞാൻ തന്നെ ചെയ്ത് തീർക്കണ്ടേ? അതാണ് എന്റെ ശീലവും.
0: അയ്യോ, അങ്ങയെ സഹായിക്കാനാണെന്ന് കരുതേണ്ട. ഈ മണ്ണിൽ അല്പം ജോലി ചെയ്യാനുള്ള മോഹം കൊണ്ടാണ്. ഇനി ഞാൻ ചെയ്യാം.
1: എനിക്ക് ചെയ്തോളൂ.
0: ഓ,
1: ഈ മണ്ണ് ആരുടേതുമല്ലല്ലോ. ഞാൻ ഈ തണലിൽ അല്പനേരം ഇരിക്കാം.

0: അല്ല, കൃഷിക്കാരനാണെന്നല്ലേ പറഞ്ഞത്? പക്ഷേ ആ കൈകൾക്ക് മണ്ണിന്റെ ഗന്ധം അത്ര പരിചിതമല്ലെന്ന് തോന്നുന്നു.
1: അല്ല,
0: വേഗത്തിൽ ക്ഷീണിച്ചില്ലേ? ഇനി ഞാൻ ചെയ്തോളാം, സാരമില്ല. അവിടെ മാറിയിരുന്നോളൂ, അങ്ങോട്ട്.
1: അങ്ങ് എന്നോട് ക്ഷമിക്കണം. നേരം ഇത്രയായിട്ടും എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു വാക്ക്, ഒരു മറുപടി. അങ്ങയുടെ മൗനം ഒരു കടൽ പോലെ എന്നെ വലയം ചെയ്യുന്നു.
0: ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, അത് ഞാൻ മറന്നിട്ടില്ല, മറക്കാനാവില്ല. കാരണം ഓരോ ചോദ്യവും ഓരോ വിത്താണ്, ഉള്ളിൽ ആഴ്ന്നിറങ്ങുന്ന വിത്ത്. മറുപടി നൽകണമെങ്കിൽ അതിന് മുള പൊട്ടാൻ സമയമുണ്ടേ?
1: ക്ഷമിക്കണം, ഇപ്പോൾ വൈകുന്നേരമായി, സന്ധ്യ മയങ്ങുന്നു. ഇനിയെങ്കിലും അങ്ങക്ക് പറയാൻ മടിയുണ്ടെങ്കിൽ ഞാൻ മടങ്ങിപ്പോയിക്കോട്ടെ.
0: ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ സമയം പോകുന്നത് അറിയില്ല. നോക്കൂ, സൂര്യൻ ഇന്നത്തെ ജോലി പൂർത്തിയാക്കി മരങ്ങൾക്കിടയിലൂടെ താഴേക്ക് പോകുന്നു, എന്നിട്ടും നമ്മുടെ ജോലി തീർന്നിട്ടില്ല. ഉത്തരം ഇനിയും തേടാനില്ലേ? രാത്രിയുടെ നിശബ്ദതയിൽ ആ ചോദ്യം വീണ്ടും ഉയർന്നു വരും. ഒരു നക്ഷത്രം പോലും ഇന്നത്തിലെന്നും അതുവരെ കാത്തിരിക്കാം.

ചോദ്യങ്ങൾ. ലിയോ ടോൾസ്റ്റോയിയുടെ ദ ത്രീ ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം ആദ്യ ഭാഗം സമാപിക്കുന്നു. റേഡിയോ നാടക രൂപാന്തരം ലക്ഷ്മൺ മാധവ്. സംവിധാനം റൂബി ബാബു.

കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും രാജാവ് സുദർശനൻ കുടപ്പനമോട്, സന്യാസി എസ് രാധാകൃഷ്ണൻ, പണ്ഡിതന്മാർ ഉണ്ണികൃഷ്ണൻ മാടമന, ഹരികുമാർ വാലേത്ത്, സുൽഫി ഓയൂർ, ഷിബു വിൻസെന്റ്, അംഗരക്ഷകൻ വിനുരാജ് ഡി ആർ. സംവിധാന സഹായം എൻ സുനിത, ദീപാ വി എൻ. ഈ നാടകത്തിന്റെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച രാത്രി 8 മണിക്ക് കേൾക്കാം.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി ഇപ്പോൾ പദ്ധതികൾ ജലനന്മയ്ക്ക് സ്വധാർ ഗൃഹ് സ്കീം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് നമസ്കാരം ശ്രോതാക്കളെ, ഇന്ന് നമുക്ക് സ്വാധാർ ഗൃഹ് പദ്ധതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം. സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് അതിനുള്ള സൌകര്യങ്ങൾ ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് സ്വാധാർ ഗൃഹ് യോജന. കുടുംബകലഹം, മാനസിക പിരിമുറുക്കം, സാമൂഹിക ബഹിഷ്കരണം, അങ്ങനെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കഴിയേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഭക്ഷണം, താമസം, വസ്ത്രം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു പുനരധിവാസ പദ്ധതിയാണ് ഇത്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം മുൻപ് നടപ്പിലാക്കിയിരുന്ന സ്വാധാർ, ഷോർട്ട് സ്റ്റേ ഹോംസ് എന്നീ പദ്ധതികൾ 2016 സമന്വയിപ്പിച്ചുകൊണ്ട് സ്വാധാർ ഗൃഹ് പദ്ധതി നിലവിൽ വന്നു. രാജ്യത്തെ ഓരോ ജില്ലയിലും 30 സ്ത്രീകളെയെങ്കിലും പാർപ്പിക്കാൻ സൌകര്യമുള്ള ഒരു സ്വാധാർ ഗൃഹ് സ്ഥാപിക്കുക, അവിടെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം തന്നെ കൌൺസിലിംഗ്, തൊഴിൽ നൈപുണ്യ വികസനം, നിയമസഹായം ലഭ്യമാക്കുക എന്നിവ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഒറ്റപ്പെട്ടുപോയ സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷ ഈ പദ്ധതി ഉറപ്പുവരുത്തുന്നു. വനിതാ വികസന കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ, കണ്ടോൺമെന്റ് ബോർഡുകൾ, ഇപ്പോൾ പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പബ്ലിക് ട്രസ്റ്റുകൾ, 1860 ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിലോ ഏതെങ്കിലും സംസ്ഥാന നിയമത്തിന് കീഴിലോ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ, വനിതാക്ഷേമം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം എന്നീ മേഖലകളിൽ പ്രവർത്തന മികവ് തെളിയിച്ചിട്ടുള്ള സിവിൽ സൊസൈറ്റി സംഘടനകൾ എന്നിവയ്ക്കൊക്കെ ഈ പദ്ധതിയുടെ ഭാഗവാക്കാകാം. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലുള്ള സ്ത്രീകൾക്ക് സ്വാധാർ ഗൃഹ് പദ്ധതിയെ ആശ്രയിക്കാം. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച സ്ത്രീകൾ ഭവനരഹിതരാകുകയും സാമൂഹികവും സാമ്പത്തികവുമായ പിന്തുണ ഇല്ലാതെയാവുകയും ചെയ്യുമ്പോൾ ജയിൽമോചിതരായ വനിതാ തടവുകാർ ഉപജീവന മാർഗമില്ലാതെ വീട് വിട്ടിറങ്ങുന്ന ചൂഷണത്തിൽ നിന്നും അല്ലെങ്കിൽ ദാമ്പത്യ തർക്കങ്ങളുടെ പേരിൽ സാമൂഹികമോ സാമ്പത്തികമോ ആയ പിന്തുണയില്ലാത്ത എയ്ഡ്സ് ബാധിച്ച സ്ത്രീകൾ, ഇത്തരം സാഹചര്യങ്ങളിലുള്ളവർക്ക് ഈ പദ്ധതിയെ ആശ്രയിക്കാം.
2: സ്വാധാർ ഗൃഹങ്ങളിൽ പരമാവധി 5 വർഷം വരെയാണ് താമസിക്കാൻ അനുമതി. 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റും.
1: മുൻപ് പറഞ്ഞ വിഭാഗങ്ങളിലെ സ്ത്രീകളെ അനുഗമിക്കുന്ന കുട്ടികൾക്കും ഈ പദ്ധതിയുടെ സൌകര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്.
2: പെൺകുട്ടികൾക്ക് 18 വയസ്സുവരെയും ആൺകുട്ടികൾക്ക് 12 വയസ്സുവരെയുമാണ് സ്വാധാർ ഗൃഹങ്ങളിൽ താമസിക്കാൻ അനുമതി.
1: സംസ്ഥാന സർക്കാരുകൾക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കും കണ്ടോൺമെന്റ് ബോർഡുകൾക്കും പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾക്കും മാത്രമേ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ ഗ്രാന്റ് അനുവദിക്കൂ.
2: പദ്ധതി ചെലവിന്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുകളുമാണ് വഹിക്കുന്നത്. വടക്കുകിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ 90% പദ്ധതി ചെലവും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത്. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ മുഴുവൻ ചെലവും കേന്ദ്ര സർക്കാർ വഹിക്കും. സാമ്പത്തികവും സാമൂഹികവുമായി വിഷമതകൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അന്തസ്സോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരമൊരുക്കുക എന്നതാണ് സ്വാധാർ ഗൃഹ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. ഗുജറാത്തിലെ സാനന്ദിൽ സിജി സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ 7,500 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെയാണ് ഈ കേന്ദ്രം വികസിപ്പിച്ചിരിക്കുന്നത്. രാജസ്ഥാനിലെ ബലോത്രയിൽ 1,06,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി ഉൾപ്പെടെയുള്ള പെട്രോകെമിക്കൽ, റെയിൽവേ, റോഡ് പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം July 20 മുതൽ August 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ലഹരി ഉപയോഗം തടയുന്നതിനും ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് 7 കോടിയിലധികം ആളുകൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പൊതുജനങ്ങളും ഒരുമിച്ച് പോരാടണമെന്നും കേന്ദ്രമന്ത്രി ഡോ വീരേന്ദ്രകുമാർ പറഞ്ഞു. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 1,875 രൂപയിൽ നിന്ന് 2,125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇസ്രായേൽ യുഎസ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമാധികാരി അയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഔദ്യോഗിക വിലാപയാത്രയ്ക്ക് ടെഹ്റാനിൽ തുടക്കമായി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈൻ, വിദേശകാര്യ സഹമന്ത്രി പവിത്ര മർഗരിത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ മാത്രമല്ല നാടിന്റെ ആകെ സ്വപ്നവും പ്രതീക്ഷയുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളം ആലുവയിൽ സംഘടിപ്പിച്ച പ്രതിഭാസംഗമവും എംഎൽഎ മെറിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നീന്തൽ പരിശീലകൻ സജി വളശ്ശേരിയെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നടക്കും. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് കോഴിക്കോട് ചെറുപ്പ ആരോഗ്യ കേന്ദ്രത്തിന്റെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ടെക്സസിലെ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി നടക്കുന്ന ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസിനെ നേരിടും. പുലർച്ചെ 2:30 മത്സരം. പരിയത്തുകാവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കൈമാറി. എറണാകുളം കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ കുന്നത്തുനാട് എംഎൽഎ വി പി സജീന്ദ്രനാണ് പരിയത്തുകാവ് നിവാസികൾക്ക് പ്ലാനുകൾ നൽകിയത്. 1,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വധശ്രമ കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിന് സമീപം ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് വാഴോട്ടുകോണം കൌൺസിലറായ സുഗതൻ. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പാസ്പോർട്ട് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ഇതിനായി പ്രത്യേക കൌണ്ടറുകൾ തുറക്കാൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. പത്തനംതിട്ട ജില്ലയിൽ July 7 ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശു വികസന മന്ത്രി ബിന്ദു കൃഷ്ണ. തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കും സി ഡി എസ് ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ ഒരുക്കിയ കൊല്ലം ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ.

0: 6:45
1: ആകാശവാണി. ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം ആർട്ടിസ്റ്റ്, പാടിയത് ചിത്ര. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ബിജി ബാലന്റെ സംഗീതം.

0: timely decisions, effective diplomacy, and prudent management of national resources. Monsoon session of Parliament to be held from 20th of this month to 13th August. India's defence exports reach a record high of over 38,000 crore rupees, says Defence Minister Rajnath Singh. Heavy rain disrupts normal life in many parts of Maharashtra, several rivers in spate, and in men's cricket, India set a target of 191 runs for hosts England in second T20 in Manchester. Vaibhav Suryavanshi becomes youngest debutant in international cricket. Prime Minister Narendra Modi today inaugurated CG Semi's state-of-the-art outsourced semiconductor assembly and test OSAT plant in Sanand, Gujarat. The event was attended by Union Minister Ashwini Vaishnav and Gujarat Chief Minister Bhupendra Patel along with global tech leaders. Developed with a massive investment of over 7,500 crore rupees, the advanced facility will have an annual production capacity of up to 5 billion semiconductor chips. Addressing a large gathering, Prime Minister Modi emphasized that this development is the next step in India's massive electronics revolution, which has already established the country as the world's second largest mobile phone manufacturer. He stated that the CG Semi OSAT facility in Sanand will not only strengthen the domestic chip manufacturing ecosystem, but also boost technological self-reliance and elevate India's position in the global semiconductor value chain.
1: आज का ये कार्यक्रम इस बात का प्रमाण है कि भारत जो ठान लेता है वो करके दिखाता है। पांच साल पहले भारत ने संकल्प लिया था कि देश को सेमी कंडक्टर हब बनाएंगे हम डिजाइन इन इंडिया मेक इन इंडिया के मंत्र को लेकर आगे बढ़े और आज देश के तीसरे सेमीकंडक्टर प्लांट में भी चीप पैकेजिंग का कॉमर्शियल प्रोडक्शन शुरू हो रहा है
0: Lauding the diverse workforce at the plant, the Prime Minister described the complex as a mini-India where engineers and professionals from various states are working under one roof to power the global digital economy. The Prime Minister also said the Sanand plant is geared to produce 20 crore chips annually. He congratulated CG Semi on setting an ambitious future target of scaling production to 500 crore chips per year.
1: मुझे बताया गया है कि अभी यहां से हर साल 20 करोड़ चिप्स निकलेगी और मुझे बताया गया आप सभी यहीं नहीं रुकने वाले हैं आपने हर साल 500 करोड़ चिप्स का लक्ष्य रखा है यानी हर दिन 1.5 करोड़ से ज्यादा मेरा पक्का विश्वास है कि आप उसे बहुत जल्द हासिल करके रहेंगे
0: Addressing at the occasion, Union Minister Ashwini Vaishnav announced that India will have 5 operational semiconductor plants by the end of 2026. He emphasized that chips produced at the Sanand plant will cater to diverse industrial applications and will be exported to global markets, including the United States, Japan and Europe.
2: आज भारत का तीसरा सेमीकंडक्टर प्लांट चालू हो रहा है
3: टुडे इंडियाज थर्ड सेमीकंडक्टर प्लांट इज बीइंग लॉन्च्ड द प्राइम मिनिस्टर स्टार्टेड द फर्स्ट प्लांट ऑन 28th फरवरी द सेकंड प्लांट ऑन 31st मार्च एंड टुडे ऑन 4th जुलाई द थर्ड प्लांट गिवन द स्पीड विद व्हिच द प्राइम मिनिस्टर अप्रूव्ड 12 प्लांट्स इन द कैबिनेट एंड विद कमर्शियल प्रोडक्शन ऑलरेडी स्टार्टिंग इन 3 आउट ऑफ दोस 12 प्लांट्स अ न्यू वेव ऑफ कॉन्फिडेंस इन इंडियाज सेमीकंडक्टर कैपेबिलिटीज हैज इमर्ज्ड अक्रॉस द वर्ल्ड टुडे
2: आज दुनिया भर में भारत की कंडक्टर क्षमता पर एक नया विश्वास उठ खड़ा हुआ है
0: Earlier, upon reaching Sanand, the Prime Minister toured the high-tech plant and inspected the production process. He also interacted closely with engineers and operators working inside the facility. Earlier, Prime Minister Modi inaugurated and laid the foundation stone for development projects worth over 1,05,000 crore rupees in Rajasthan, marking a major push to infrastructure, energy, transport and employment generation in the state. During his day-long visit, the Prime Minister inaugurated the new terminal building at Jodhpur Airport. Thereafter, he dedicated the country's most modern greenfield refinery-cum-petrochemical complex to the nation in Pachpadra in Balotra district, which is an industrial processing plant built from scratch on undeveloped clean land. He also inspected the refinery's state-of-the-art control room, interacted with engineers and technical experts. experts flagged off fuel tankers and virtually laid the foundation stone for Jaipur Metro Phase 2. Addressing the program, the Prime Minister said the conflict in West Asia had triggered the biggest energy crisis of the 21st century, but India successfully overcame the challenge through timely decisions, effective diplomacy and prudent management of national resources.
1: भारत ने हर स्तर पर सही फैसले लिए, संकट का समय रहते सटीक आकलन किया, प्रभावी रणनीति बनाई, भारत के संसाधनों का संतुलित प्रयोग किया, भारत की डिप्लोमेटिक पावर का सकारात्मक इस्तेमाल किया और तब जाकर भारत संकट से उबर पाया है.
0: Mr. Modi also handed over appointment letters to around 54,000 youth recruited across various departments of the government of Rajasthan. Prime Minister Modi will be on a six-day visit to Indonesia, Australia and New Zealand from Monday. At the invitation of Indonesian President Prabowo Subianto, Prime Minister Modi will undertake a state visit to Indonesia from the 6th to the 8th of this month. This will be Mr. Modi's fourth visit to Indonesia and his first bilateral visit since India-Indonesia relations were elevated to a comprehensive strategic partnership in May 2018. Here is a report from our correspondent in Jakarta.
4: During the visit, Prime Minister Modi will hold bilateral discussions with President of Prabowo Subianto, reviewing progress across key areas of cooperation under the strategic partnership. In Jakarta, the Prime Minister is also scheduled to address a large gathering of the Indian diaspora, underscoring the deep cultural and historical ties between the two nations. The Indian community in Indonesia is eagerly waiting for the visit. Speaking to Akashvani, Siddharth Taparia, President of the India Club of Jakarta, highlighted the strong friendship between India and Indonesia. He noted that this high-level engagement reflects the importance both countries place on each other. Mr. Taparia emphasized that India and Indonesia, as two of the fastest-growing economies with large populations, together create a vibrant marketplace. He expressed optimism that two nations will deepen collaboration in infrastructure, trade, defense, agriculture, natural resources and other sectors. Shandi Bandashgupta, Jakarta, Indonesia.
0: Following his visit to Indonesia, Mr. Modi will embark on the second leg of his visit to Australia from the 8th to the 10th of this month. On the third and last leg of his three-nation visit, Mr. Modi will be in New Zealand on the 10th and 11th of July. The monsoon session of Parliament will commence on the 20th of this month. It will continue till the 13th of August. Parliamentary Affairs Minister Kiran Rijiju today informed that President Draupadi Murmu has approved the proposal of the government to convene the monsoon session of Parliament from 20th July. Mr. Rijiju said the session will focus on meaningful debate, discussion and decisions on issues of national importance. This is Akashvani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Defence Minister Rajnath Singh today highlighted India's significant progress in manufacturing and technology, saying that the country's defence exports have reached a record of over 38,000 crore rupees. Addressing an event organised by a private media organisation in New Delhi, Mr. Singh said the sharp rise from 686 crore rupees in the financial year 2013-14 reflects an almost 57-fold increase and underlines growing global confidence in Make in India defence platforms.
5: आज हमारा डिफेंस प्रोडक्शन मोर देन 1,78,000 करोड़ पहुंच चुका है.
6: टुडे आवर डिफेंस प्रोडक्शन हैज रीच्ड मोर देन 1,78,000 करोड़ रुपीस. अंटिल 7 8 और 9 इयर्स अगो द डिफेंस प्रोडक्शन ऑफ आवर्स वाज एप्रोक्सीमेटली 46,000 करोड़ रुपीस. डिफेंस एक्सपोर्ट्स हैव आल्सो रीच्ड ए रिकॉर्ड हाई ऑफ ओवर 38,000 करोड़ रुपीस एंड आई वुड लाइक टू टेल यू दैट इन 2013 एंड 14 इट वाज ओनली 686 करोड़ व्हिच इज नाउ increased by 57 times today.
5: जो आज यह बढ़कर 57 times बढ़ चुका है.
0: Industry experts have said that ethanol blending program has not been introduced overnight but has been implemented through a measured step-by-step and scientifically driven process. Addressing a press conference in New Delhi, former chairman and managing director of Engineers India Limited, Vartika Shukla, said the ethanol blending program was placed in the public domain for structured discussions and stakeholder consultations in 2018.
7: The ethanol blending program, particularly in 2018, it was in a structure. structured manner put out for discussion and deliberation by all stakeholders. It is supported by scientific evidence, extensive testing by the automotive manufacturers and the agencies who support them, namely the Automotive Research Association of India. And also it is in line with the global best practices which is followed to green the fossil fuels to lower the carbon emissions.
0: A Delhi court today rejected the bail pleas filed by Omar Khalid and Sharjeel Imam in Delhi riots conspiracy case. Additional sessions judge Sameer Bajpai of Karkardoma court dismissed the bail pleas filed by both the accused persons. Jammu and Kashmir Lieutenant Governor Manoj Sinha today chaired a high-level review meeting to assess the overall management and ground situation of the ongoing Sri Amarnath Ji Yatra. The Lieutenant Governor said, the Yatra is being conducted as per the Supreme Court mandated sealing of pilgrim movement on the tracks, and it is imperative to adhere to the registration schedule for safety and convenience of the pilgrims. The LG said this after it was revealed in the meeting that an unusually large number of pilgrims have been arriving without valid registration, causing long waiting times for pilgrims to undertake the Yatra. During the meeting, it was stated that only pilgrims possessing valid registration for the designated date shall be permitted to proceed on the tracks leading to the Holy Cave Shrine. Heavy rainfall continued to batter several parts of Maharashtra, disrupting normal life across the state. Mumbai and its suburbs received intense showers, prompting the closure of schools in Mumbai, Thane and Palghar. Flood-like conditions were reported from parts of Palghar district, affecting road and rail traffic. In Raigarh, major rivers including the Savitri, Kundalika and Ulhas are flowing at full capacity, while waterlogging was reported in Mahad. Continuous rain has also raised water levels in Panchaganga and other rivers in Kolhapur. Meanwhile, the India Meteorological Department has issued a red alert for Mumbai, Thane, Palghar and the Ghat areas of Pune and Satara for the next 2 days, while an orange alert remains in force for the Ghat areas of Raigarh, Ratnagiri and Nashik. The India Meteorological Department has also issued a yellow alert in all the 14 districts of Kerala for today. The yellow alert will continue in 3 districts tomorrow. An orange alert has been issued for Kannur and Kasargod districts for Monday and for Kannur, Kasargod and Kozhikode on the 7th of this month. Heavy rainfall is expected to continue until the 8th of this month. Due to adverse weather conditions and rough seas, fishermen have been advised not to venture into the sea along the Kerala, Lakshadweep and Karnataka coasts. In sports, in men's cricket, India have set a target of 191 for England in the second T20 International of the 5-match series at Old Trafford in Manchester. In reply, England was 16 for 2 in 2.2 overs when reports last came in. Opting to bat first, India posted 190 runs for the loss of 7 wickets in their allotted 20 overs. Ishan Kishan scored 49 off 40 balls, while Abhishek Sharma contributed 43 runs off 24 balls. Earlier, Vaibhav Suryavanshi created history by becoming the youngest player to make his international debut for India. Vaibhav made his debut at the age of 15 years and 99 days, surpassing the long-standing record held by Sachin Tendulkar, who made his India debut at the age of 16 years and 205 days. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi inaugurates CG Semi Outsourced Semiconductor Assembly and Test Facility in Sanand, Gujarat to strengthen chip manufacturing ecosystem. Prime Minister Modi says India successfully overcame West Asia crisis through timely decisions, effective diplomacy and prudent management of national resources. Monsoon session of Parliament to be held from 20th of this month to 13th August. India's defence exports reach a record high of over 38,000 crore rupees, says Defence Minister Rajnath Singh. Heavy rain disrupts normal life in many parts of Maharashtra, several rivers in spate. And in men's cricket, India set a target of 191 for host England in second T20 in Manchester, where Vaibhav Suryavanshi becomes youngest debutant in international cricket. That is all in the news at 9. Good night.
8: Akashavani, samayam 9 mani kazhinju 15 minute.
9: വുഷു താരം നന്ദന എസുമായി രജു കോലിയക്കോട് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
10: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഇന്നുള്ളത് വുഷു താരം നന്ദന എസ് ആണ്. നന്ദന, സ്വാഗതം.
11: താങ്ക് യു.
10: വുഷു എന്ന കായിക ഇനത്തിലേക്ക് നന്ദന വന്നത് എങ്ങനെയാണ്?
11: എന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാല് എസ് എൻ എച്ച് എസ് ഉടമലക്കൽ സ്കൂളിൽ നിന്നാണ്. അവിടെ നമ്മുടെ പി ടി സാറാണ് ആദ്യമായിട്ട് ഉഷു എന്ന് പറഞ്ഞ ഒരു പ്രാക്ടീസിന് വേണ്ടിട്ട് കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ മെയിനായിട്ടും കരാട്ടെയാണ്. അപ്പൊ സാർ എന്റെ അടുത്ത് പറഞ്ഞു കരാട്ടെ പഠിക്കുമല്ലേ, അപ്പൊ എന്തായാലും ഉഷു കൂടി എന്തായാലും താല്പര്യം കാണുമല്ലോ, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അവിടെ ആദ്യമായിട്ട് എടുക്കാവുന്ന അരുൺ എന്ന് പറയുന്നൊരു സാറാണ്. സാറാണ് ഫസ്റ്റ് എനിക്ക് ഉഷു സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അവിടെ നിന്നാണ് പിന്നെ അങ്ങനെ ഓരോ ഇതായിട്ട് പോയി. പിന്നെ ഫസ്റ്റ് ഞാൻ എട്ടാം ക്ലാസ്സിൽ വെച്ച് പങ്കെടുത്ത്, അവിടെ നിന്ന് ജില്ല ജയിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് പോയി, പക്ഷെ പാർട്ടിസിപ്പേഷൻ ആയിപ്പോയി. അത് കഴിഞ്ഞ് നേരെ പ്ലസ് വൺ വന്നു. കാരണം നയൻതും ടെൻത്തും മത്സരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു, കൊറോണ ടൈം ആയതുകൊണ്ട് മത്സരമൊന്നും നടത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് പ്ലസ് വൺ മത്സരിച്ചു, സ്റ്റേറ്റ് ഫസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ഭാഗ്യക്കേടെന്ന് പറയാം, അന്ന് കൊറോണ ടൈം ആയതുകൊണ്ട് നാഷണലിൽ വിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അരുൺ സാറിന്റെ മാഷായിട്ടുള്ള ബൈജു എന്ന് പറഞ്ഞ സാറിന്റെ അടുത്തേക്ക് എന്നെ വിട്ടു. പിന്നെ അവിടെ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം ഇപ്പൊ ഇതുവരെ എത്തിയത്.
10: ഉഷുലേക്ക് കടന്നു വരുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു? അതായത് എന്തായാലും നമ്മളിപ്പോ നേരിട്ട് കാണലോ അല്ലെങ്കിൽ മറ്റു വീഡിയോസ് എന്തെങ്കിലും കണ്ടോ, അങ്ങനെ എന്തെങ്കിലും പരിചയം ഉണ്ടായിരുന്നോ?
11: ഇല്ല, ആദ്യം എന്നോട് പി ടി സാറ് പറഞ്ഞു ഇതുപോലെ ഉഷു എന്ന് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പം ഞാനും എന്തായാലും കരാട്ടയിലുള്ളതല്ലേ, ട്രൈ ചെയ്ത് നോക്കാന്ന് വേണ്ടിട്ട് പോയി. അപ്പോഴാണ് അരുൺ എന്ന് പറഞ്ഞ സാർ പറയുന്നത് ഇതില് ലൈക്ക് കരാട്ട പോലെ കിക്ക് പഞ്ച് എല്ലാം ഉണ്ട്, പക്ഷെ ഫുൾ കോണ്ടാക്ട് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് ഐഡിയസ് ഒന്നുമില്ല. പിന്നെ സാറ് തന്നെ കുറച്ച് വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു.
10: ഉഷുലേക്ക് വരുന്നതിന് മുമ്പ് കരാട്ടെയാണ് അഭ്യസിച്ചിരുന്നത്?
11: അതെ.
10: അതിന്റെ കാര്യങ്ങളും കൂടി ഒന്ന് പറയാമോ?
11: കരാട്ടെ ഞാൻ നാലാമത്തെ വയസ്സോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അച്ഛനാണ് കരാട്ടെ സാറ് അച്ഛൻ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുമ്പോ എനിക്കിങ്ങനെ ഭയങ്കര ആകാംക്ഷയായിരുന്നു. അതെന്ന് പറഞ്ഞാല് വീട്ടിലായിരുന്നു ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നത്. ഞാൻ കുഞ്ഞായതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ എന്നിങ്ങനെ ക്ലാസ്സിനൊന്നും വല്ലിട്ട് കൊണ്ടുപോയില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം പറഞ്ഞ അച്ഛൻ ഞാനും വരുന്നു, എനിക്കും പഠിക്കണം. കാരണം ചേട്ടനും അപ്പോഴും ആ ഒരു ടൈമിലൊക്കെ കരാട്ടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ ഭയങ്കര താല്പര്യം, അച്ഛൻ ഞാനും വരുന്നു, ഞാനും പഠിച്ചോട്ടെ. അങ്ങനെ അച്ഛൻ പിന്നെ എന്താ പിന്നെ മക്കള് വാ നമുക്ക് പഠിക്കാം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ നാഷണലിൽ കഴിഞ്ഞ കൊല്ലം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഗെയിംസിന്.
10: അപ്പൊ അത് തന്നെയാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാനുള്ളത്. എന്തൊക്കെ നേട്ടങ്ങളാണ് ഇതുവരെ ഉഷുവിൽ ഉണ്ടായിട്ടുള്ളത്?
11: ഉഷു സ്കൂൾ ഗെയിംസ് ഗോൾഡ് മെഡൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹേലോ ഇന്ത്യ സൗത്ത് സോൺ തേർഡ് മെഡല്, പിന്നെ അതിന് ഛത്തീസ്ഗഡിൽ വെച്ച് അതിന് നാഷണൽ ഉണ്ടായിരുന്നു, പാർട്ടിസിപ്പേഷൻ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഗോൾഡ് മെഡലും, പിന്നെ അത് കഴിഞ്ഞ് കേരള യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ചിട്ട് നാഷണൽ ലെവലില് തേർഡും അടിച്ചു.
10: ഉഷു എന്ന താരത്തോടൊപ്പം തന്നെ ഒരു പരിശീലക കൂടിയാണ്, കുറെ കുട്ടികളൊക്കെ പരിശീലിപ്പിക്കുന്നുണ്ട് ഉഷു. അപ്പൊ അതിന്റെ കാര്യങ്ങളും കൂടി ഒന്ന് പറയാമോ?
11: എനിക്ക് എന്താണോ അറിവ് കിട്ടുന്നത് അത് ബാക്കിയുള്ളവർക്കൂടെ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു കൺസെപ്റ്റ്. കാരണം ബാക്കിയുള്ള കുട്ടികളും അത് പഠിക്കണം, ലൈക്ക് സ്പോർട്സ് എന്നുള്ളൊരു ഇവന്റിങ്ങ് മുന്നോട്ട് വളർന്നു വരണം എന്നുള്ളൊരു താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ എന്ത് പഠിക്കുന്നു അത് കുറച്ചുകൂടി പറഞ്ഞു കൊടുത്ത് എന്നേക്കാൾ ഉയരങ്ങളിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എത്തണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്.
10: ഇപ്പൊ നിലവിൽ ആ ഒരു പരിശീലനം കൊടുക്കുന്നതിന്റെ രീതികളൊക്കെ എങ്ങനെയാണ്? ഒരു സെന്റർ ഉണ്ടോ അതോ വീട്ടിൽ തന്നെയാണോ?
11: ഞങ്ങൾക്ക് കരാട്ടയ്ക്ക് വേണ്ടിയിട്ട് മെയിൻ ഒരു സെന്റർ ഉണ്ട്, അവിടെ തന്നെയാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നതും. പിന്നെ അല്ലാണ്ട് ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഒന്ന് രണ്ട് ക്ലാസ് എടുക്കുന്നുമുണ്ട്, ഒരുപാട് കുട്ടികൾ പ്രാക്ടീസിന് വേണ്ടി വരുന്നുമുണ്ട്.
10: ഈ ഒരു ഉഷു അല്ലെങ്കിൽ കരാട്ടെ പ്രധാനമായിട്ട് ഉഷുവിലാണ് നേട്ടങ്ങളുള്ളത്, ഇതിന്റെ പരിശീലനങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് ദിവസേനയുള്ള രാവിലെ എണീക്കുന്നത് മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു സമയക്രമം എങ്ങനെയാണ്? അപ്പൊ ആ ഒരു പരിശീലന ക്രമം എങ്ങനെയാണ് എന്ന് പറയാം.
11: മെയിൻ ആയിട്ടും ബൈജു സാറിന്റെ ക്ലാസ് വരുന്നതെന്ന് പറഞ്ഞാല് ജോ ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു അക്കാഡമിയിൽ വെച്ചിട്ടാണ്. ബൈജു സാറ് ആഴ്ചയിൽ ഒരിക്കലേ വരാറുള്ളൂ, വീക്കിൽ വൺ ക്ലാസ്സേ ഉള്ളൂ. ബാക്കി ഡെയിലി പ്രാക്ടീസ് അച്ഛനാണ് തരുന്നത്. അച്ഛൻ രാവിലെ ഞാൻ എഴുതിക്കാൻ മടിച്ചാൽ എന്നെ പുഷ് ചെയ്ത് എഴുപ്പിക്കും, എന്നിട്ട് പറയും വാ പ്രാക്ടീസ് ചെയ്യാം മക്കളെ, എന്തെങ്കിലും ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നേടാൻ പറ്റൂ. അപ്പൊ അച്ഛനാണ് രാവിലെ ഇരിക്കുന്നതും. അച്ഛൻ ഇഞ്ചറി പറ്റാറും ഉണ്ട്, പക്ഷെ എന്നോടത് പറയാറില്ല, കൂടുതൽ അമ്മയുടെ അടുത്താണ് പറയണത്. എന്നിട്ട് പറയും അവളോട് പറയണ്ട, അവക്ക് സങ്കടം ആവണമെങ്കിലും എന്നിട്ട് അച്ഛനാണെങ്കിലും കൂടുതൽ പുഷ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതും. പിന്നെ സാറിന്റെ ക്ലാസ്സിലും പോവാറുണ്ട് ബൈജു സാറിന്റെ ക്ലാസ്സിൽ.
10: ഉഷുവായിട്ട് ബന്ധപ്പെട്ട് ഭക്ഷണ ക്രമീകരണം എന്തെങ്കിലും നടത്തുന്നുണ്ടോ?
11: ഇത് വെയിറ്റ് കാറ്റഗറിയാണ്. ഞാനിപ്പോ മത്സരിക്കുന്നത് ഫൈറ്റിംഗ് വിഭാഗത്തിലാണ്, അപ്പം അത് വെയിറ്റ് കാറ്റഗറിയാണ്. ഇപ്പൊ ഞാന് മേ ബി ചില സമയത്ത് വെയിറ്റ് നമ്മൾ കൊടുത്തിട്ട് വൺ മന്ത് ഒക്കെ ഗ്യാപ്പ് വരും മത്സരത്തിന് വേണ്ടിയിട്ട്. അതാവുമ്പോഴത്തേനും നമ്മൾ വെയിറ്റ് ക്ലിയർ ആക്കില്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് കുറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ വെയിറ്റ് കൂട്ടേണ്ടി വരും, ഇല്ല നമ്മൾ അഥവാ കൂടിപ്പോയി കഴിഞ്ഞാൽ കുറയ്ക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്.
10: അച്ഛനൊരു കരാട്ടെ പരിശീലകനാണ്, താരമൊക്കെയാണ്. അപ്പോ കുടുംബത്തിൽ നിന്നുള്ള ഒരു പിന്തുണ എങ്ങനെയാണ്?
11: ഞാൻ മെയിനായിട്ടും ജയിക്കാനുള്ളതിന്റെ കാരണം തന്നെ എന്റെ പാരന്റ്സും എന്റെ ബ്രദറൊക്കെയാണ്. കാരണം അവരുടെ ഒരു മോട്ടിവേഷൻ ആണ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു മെഡൽ കിട്ടിയതിന്റെ കാരണം തന്നെ. കാരണം ഏതൊരു മത്സരത്തിന് പോയിരുന്നാലും അമ്മയാണ് കൂടെ വരുന്നത്. ഇനി അത് എത്ര ദൂരമായിരുന്നാലും അമ്മ കൂടെ വരും. പക്ഷെ അമ്മക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം അത് ആർക്കായിരുന്നാലും അങ്ങനെയാണ്. അമ്മ ഇങ്ങനെ പറയും, മക്കളെ തളരല്ലേ, എപ്പോഴും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്, നീ ഇങ്ങനെ ചെയ്, ഇങ്ങനെ ഒരിടത്ത് ഇരിക്കരുത്, ചെയ് ചെയ് ചെയ് കൈയൊക്കെ കൈയും കാലും ഒക്കെ ഇട്ട് അനക്ക്, എന്തെങ്കിലും ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ചെയ് ചെയ്യുന്നു പറഞ്ഞു. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അമ്മയും അച്ഛനും ആയിരുന്നാലും ചേട്ടനായിരുന്നാലും എപ്പോഴും ചേട്ടൻ പക്ഷെ കൂടെ അങ്ങനെ വരാറില്ലെങ്കിൽ അപ്പോഴെപ്പോഴും വിളിക്കും. വിളിച്ചിട്ട് പറയും, നീ നല്ലപോലെ ചെയ്യണം, കുട്ടികളെയൊന്നും കണ്ട് പേടിക്കരുത്, നീ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം, കോൺഫിഡൻസ് വേണം, കളയരുത്, എന്തെങ്കിലും ഒരു പ്രൈസ് കിട്ടും എന്ന് പറഞ്ഞിങ്ങനെ എപ്പോഴും വീട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് നല്ലപോലെ എന്താ പറയാ സപ്പോർട്ട് കിട്ടുന്നത്. അവരില്ലെങ്കിൽ ഞാനില്ല, അങ്ങനെ ഒരിതാണ്. പിന്നെ മെയിൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ മത്സരങ്ങൾ അങ്ങനെ എന്തെങ്കിലും ബേസ് ചെയ്ത് വരുമ്പോഴത്തേനും എന്നെ എവിടെ ഏത് സ്ഥലത്തായിരുന്നാലും കൊണ്ടുവന്ന സതീശൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. എന്റെ ബ്രദറിനെ പോലെ തന്നെയാണ്. എവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ വിളിക്കും, ചേട്ടാ നമുക്ക് പോവാമോ, എനിക്ക് അവിടെ മത്സരമുണ്ട്, ആ പോവാം, പിന്നെന്താ എത്ര മണിക്ക് വരണം, ചേട്ടൻ പോയി കൊടുത്തോണ്ട് വരും. ഇനി എത്ര താമസിച്ചിട്ടായിരുന്നാലും ചേട്ടൻ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ആക്കി നിൽക്കും. ഇനി ഊഷുവിനെ ബേസ് ചെയ്തിട്ടുള്ള മത്സരങ്ങളാണെങ്കിൽ അരുൺ എന്ന് പറഞ്ഞൊരു മാമനുണ്ട്, ഞാൻ വിളിക്കുന്ന ഉല്ലാസം എന്നാണ്. ആ മാമ എന്നെങ്ങനെ വിളിച്ചിട്ട് പറയും, ആ നന്ദന ഇന്ന് എത്രാം തീയതി മത്സരമുണ്ട്, നീ ഇറങ്ങണില്ലേ? അവന് ഓ മാമ പ്രാക്ടീസിന് പറഞ്ഞേ, രാവിലെ തൊട്ട് വൈകിട്ട് വരാം, ക്യാമ്പുണ്ട് വരണം, അങ്ങനെയൊക്കെ പറഞ്ഞ എന്നെങ്ങനെ വിളിക്കുന്ന ഇവര് രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ്. അതിനോടൊപ്പം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുണ്ട്, കുട്ടികളുടെ പാരന്റ്സ് അവരെല്ലാരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്.
10: ഇപ്പൊ ഡിഗ്രിക്കാണ് പഠിക്കുന്നത്, അപ്പൊ ആ കോഴ്സിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അധ്യാപകരുടെയും അതുപോലെ തന്നെ കൂട്ടുകാരുടെ ഒക്കെ ഒരു പിന്തുണ ഈ കാര്യത്തിൽ എന്തൊക്കെ?
11: ഞാൻ ഗവൺമെന്റ് വുമൻസ് കോളേജ് വഴുതക്കാടിലാണ് പഠിക്കുന്നത്. BA ഇംഗ്ലീഷ് ഇപ്പൊ തേർഡ് ഇയർ ആണ്. ടീച്ചേഴ്സ് ആയിരുന്നാലും പ്രത്യേകിച്ച് എനിക്ക് പറയേണ്ടത് അവിടുത്തെ എന്റെ PT സാറിനെ പറ്റിയിട്ടാണ്. സാറാണിങ്ങനെ എപ്പോഴും നന്ദന ഓക്കെ നന്ദന പോണം, ജയിച്ചിട്ട് വരൂ, എപ്പോഴും സാറിങ്ങനെ എന്തിന് പോയതാലും ജയിച്ചിട്ട് വരൂ ഇത് പറയും സാർ. എനിക്ക് ഭയങ്കര അത് ഭയങ്കര വല്ലാത്തൊരു കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നതാണ്. പിന്നെ ടീച്ചേഴ്സ് ആയിരുന്നാലും നല്ല സപ്പോർട്ടാണ്. ഇനി അഥവാ ഞാൻ എന്തെങ്കിലും സ്പോർട്സിനൊക്കെ പോയിട്ട് മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സിന്റെ കാര്യങ്ങൾ ടീച്ചേഴ്സ് ഇങ്ങനെ ഗ്രൂപ്പിലായിരിക്കും ഇടുന്നത്, ഞാൻ മിക്കപ്പോഴും കാണാറില്ല. അപ്പൊ ടീച്ചർ എന്നെ വിളിക്കും, വിളിച്ചിട്ട് പറയും നന്ദന അത് ചെയ്തിട്ടില്ല, അതെന്താ ചെയ്യാത്തത്, പെട്ടെന്ന് ചെയ്യ, ഇല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ടീച്ചർമാരും ഇങ്ങനെ വിളിച്ചിട്ട് പറയും, ഞാനിപ്പോ ജയിച്ചെന്ന് പറഞ്ഞപ്പോ അവര് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് പറഞ്ഞു മോളെ നീ ഇത്രയും ലെവലിലൊക്കെ എത്തും നമ്മൾ അറിഞ്ഞിട്ടില്ല, വളരെ സന്തോഷമാണ്. അവർക്കായിരുന്നാലും ഭയങ്കര സന്തോഷമായിരുന്നു. നല്ലൊരു സപ്പോർട്ടാണ് കോളേജിൽ നിന്നായിരുന്നാലും അവിടുത്തെ സ്റ്റുഡൻസ് ആയിരുന്നാലും ഫ്രണ്ട്സ് ആയിരുന്നാലും ഇടയ്ക്കൊക്കെ വിളിക്കും, വിളിച്ചിട്ട് എന്തായി മത്സരം, എന്തായി, നീ ജയിക്കും, നീ തന്നെ ജയിക്കും, നോക്കി ചെയ്താൽ മതി, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്.
10: കോളേജിലെ സപ്പോർട്ട് പോലെ തന്നെ നാട്ടിലും ഒരു സപ്പോർട്ട് ഉണ്ടാവുമല്ലോ, ഒരു പിന്തുണ, നാട്ടുകാരുടെ ഒരു പിന്തുണ എങ്ങനെയാണ്?
11: നാട്ടില് നല്ല സപ്പോർട്ടാണ്. കാരണം അവരിങ്ങനെ പറയും, ആ മോളെ മത്സരത്തിന് പോകുന്നില്ലേ, എന്തായാലും ജയിച്ചിട്ട് വരും. പ്രത്യേകിച്ച് നമ്മുടെ ഈ കരാട്ടെ ഫാമിലിയിലുള്ള കുറച്ച് പാരന്റ്സും സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അവരിങ്ങനെ പറയും, ആ ചേച്ചി പോയിട്ട് വരുമ്പോ ജയിച്ചിട്ട് വരണം, മെഡലടിച്ചിട്ട് തന്നെ വരണം എന്നിങ്ങനെ അവരുടെ ഒരു സപ്പോർട്ടും കൂടെയാണ് ഞാൻ ഈ ജയിക്കുന്നതിന് മെയിൻ കാരണം. കാരണം ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട്, നീ പോയിട്ട് ജയിക്കണം, എന്തെങ്കിലും ആവണം എന്നുള്ളൊരു പ്രാർത്ഥനയും വിശ്വാസം അവരിലുണ്ട്.
10: പൊതുവേ ഈ ക്രിക്കറ്റ് ഫുട്ബോള് പോലുള്ള ജനകീയമായിട്ടുള്ള കായിക ഇനങ്ങൾ പോലെ അത്ര ധാരണ പലർക്കും ഈ ഉഷുവിനെ പറ്റിയില്ല. അപ്പൊ ആ ഉഷു എന്ന ഒരു കായിക ഇനത്തെ കുറിച്ചൊന്ന് പറയാമോ? എന്താണ് ഉഷു, ഏതരത്തിലുള്ള ടൂർണമെന്റുകളാണ്, എങ്ങനെയാണ് ഉഷു കളിക്കുന്നത്, വലിയ വലിയ ടൂർണമെന്റുകളുടെയൊക്കെ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ്, അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ?
11: ഉഷു മെയിൻ ആയിട്ടും സ്റ്റാർട്ട് ചെയ്തത് ചൈനയിൽ നിന്നാണ്. ഇതൊരു ചൈനീസ് ആയോധന കലയാണ്. മെയിൻ ആയിട്ട് ഇത് രണ്ട് ഡിവിഷൻ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, തൗലു വിഭാഗവും സാൻഷു വിഭാഗവും. അതിൽ ഞാൻ പഠിക്കുന്നത് സാൻഷു ആണ്. സാൻഷു മീൻസ് ഫൈറ്റിംഗ് ആണ്. അതിൽ കിക്ക്, പഞ്ച്, ത്രോ എല്ലാം വരുന്നുണ്ട്. തൗലു എന്ന് പറയുമ്പോൾ ഒരു ഡെമോൺസ്ട്രേഷൻ സ്റ്റൈലാണ്. അതിൽ തന്നെ പല വിഭാഗമുണ്ട്, ബെയർ ഹാൻഡ് ഉണ്ട്, വെപ്പൺസ് വെച്ച് ചെയ്യുന്നതുണ്ട്, അങ്ങനെ പലതുണ്ട്. ഞാനത് പഠിക്കുന്നില്ല, ഞാൻ ഫൈറ്റിംഗ് ആണ് നോക്കുന്നത്. അതിലാണ് ഇപ്പൊ എനിക്ക് മെഡൽ കിട്ടിയതോ അതിലാണ്. ഇത് ഒരുപാട് മത്സരങ്ങളുണ്ട്, ലൈക്ക് സ്കൂൾ ഗെയിംസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഗെയിംസ് ഉണ്ട്, ഏഷ്യൻ ഗെയിംസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് മത്സരങ്ങളുണ്ട്.
10: കേരളത്തിൽ ഏത് രീതിയിലുള്ള ടൂർണമെന്റുകളാണ് നടന്നു വരുന്നത്?
11: കേരളത്തിൽ വന്നിട്ട് ജില്ലാ മത്സരമുണ്ട്, സ്റ്റേറ്റ് മത്സരമുണ്ട്, നാഷണൽ വരുന്നുണ്ട്, പിന്നെ സ്കൂൾ ഗെയിംസ് വരുന്നുണ്ട്, അസോസിയേഷൻ മത്സരങ്ങളുണ്ട്.
10: ദേശീയതലത്തിൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു നില എങ്ങനെയാണ് ഈ ഉഷു മത്സരങ്ങളിൽ?
11: കേരളം ഇപ്പൊ 10-ാമത്തെ സ്ഥാനത്താണ് ഉള്ളത്.
10: അപ്പോ ഈ ദേശീയ ഗെയിംസുകളൊക്കെ വരുമ്പോഴത്തേക്ക് കേരളത്തിന് മെഡലുകളൊക്കെ കിട്ടാറുണ്ടോ? എങ്ങനെയാണ്?
11: ആ കിട്ടാറുണ്ട്, ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്.
10: ഇന്റർനാഷണൽ ലെവലിൽ ഇപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ഏഷ്യൻ ഗെയിംസ് അല്ലെങ്കിൽ ഒളിമ്പിക്സിന് എന്തായാലും അങ്ങനെ മെഡൽ വന്നിട്ടില്ല, എന്നാലും ഇന്ത്യയുടെ പ്രകടനം എങ്ങനെയാണ്?
11: നല്ലൊരു പ്രകടനമാണ്. ഇപ്പൊ വേൾഡിൽ തന്നെ ഉഷു 3-ാമത്തെ സ്ഥാനത്താണ് ഉള്ളത്.
10: ഉഷുവും കരാട്ടയൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നന്ദൻ ഒരു കലാകാരി കൂടിയാണ്, മിമിക്രി മോണാക്ടൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അത്തരം വിശേഷങ്ങളും കൂടി ഒന്ന് പറയാമോ?
11: മിമിക്രി മോണാക്ട്, അച്ഛൻ മോണാക്ടർ ആണ്. അപ്പം അച്ഛന്റെ നിന്നാണ് എനിക്ക് ആ ഒരു മോണാക്ട് ചെയ്യേണ്ട ഒരു ഇത് കിട്ടിയത്. കുഞ്ഞിലെ മുതലേ ഞാൻ മോണാക്ട് പഠിക്കുന്നുണ്ട്. അച്ഛന്റെ അടുത്ത് നിന്നാണ് പഠിക്കുന്നത്. അച്ഛൻ ഓരോ സ്കിറ്റ് തയ്യാറാക്കും, അത് പറഞ്ഞുതരും. കൂടുതലും അമ്മയും ചേട്ടനും കൂടെ ഇരുന്ന് കാണിച്ചു തരാറുണ്ട് ഇങ്ങനെ ചെയ്യണം. പിന്നെ മിമിക്രി ഞാൻ ചെയ്തു തുടങ്ങിയ ഒരു ഒന്ന് രണ്ട് വർഷം ആവത്തേ ഉള്ളൂ. ഇതുപോലെ എന്നിട്ടൊരു ചേട്ടൻ വന്നു പറഞ്ഞു, നീ ചെയ്ത് നോക്ക്, ചിലപ്പോൾ നിനക്ക് ചെയ്താൽ പറ്റും. അപ്പം അച്ഛന് ഈ കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എന്താ

0: സ്പോർട്സ് ആയിരുന്നാലും ആർട്സ് ആയിരുന്നാലും ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു എന്തായാലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മിമിക്രി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. പിന്നെ അതുകൂടാതെ ജാവലിൻ ത്രോ, ഷോർട്ട്, ഡിസ്കസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പഞ്ചായത്ത് ലെവലിലും ഒക്കെ മത്സരിച്ചിട്ടുണ്ട്.
1: ഉഷു ആയാലും കരാട്ടെ ആയാലും കായിക ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയാമോ?
0: അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. കാരണം
1: എന്നാലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നോ രണ്ടോ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.
0: നമ്മള് ജയിക്കും എന്ന് പറഞ്ഞു നിന്നിട്ട് ജസ്റ്റ് ഒന്നോ രണ്ടോ പോയിന്റ് ഇതില് തോറ്റു പോകുന്ന പല സാഹചര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്, പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. കാരണം ജയിക്കും എന്ന് പറഞ്ഞ് ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു റൗണ്ട് ആയിരിക്കും, പക്ഷെ ജസ്റ്റ് ഒരു പോയിന്റ് രണ്ട് പോയിന്റ് ആ ഒരു നിലയ്ക്കൊക്കെ തോറ്റു പോകാറുണ്ട്. പിന്നെ അച്ഛന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ നാഷണൽ ലെവലില് പോയി ഒരു മെഡൽ അടിക്കണം എന്നുള്ളത്. അതെനിക്ക് ഇപ്പൊ സാധിക്കാൻ പറ്റി. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്.
1: ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ആയോധന കല അഭ്യസിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ചും ഈ ഒരു മാർഷൽ ആർട്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ കണ്ടുവരുന്നൊരു പ്രവണത എന്ന് പറയുന്നത് സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് ഇതെല്ലാം പരിശീലിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ അതിലൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്കൊരു ഈ ആയോധന കല തരുന്ന ഒരു ആത്മവിശ്വാസം അതെങ്ങനെ കാണുന്നു?
0: ആസ് എ വുമൺ എനിക്ക് ഇത് ചെയ്യുന്നതിലൂടെ ഭയങ്കര കോൺഫിഡൻസും, ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു തലമുറ മെയിനായിട്ടും പഠിച്ചിരിക്കണം. കാരണം പുറത്തിറങ്ങിയാലും വുമൻസ് ആർ നോട്ട് സേഫ്. അപ്പൊ നമ്മളിത് പഠിച്ചിരുന്നാല് നമ്മുടെ സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഒരാൾ നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ വന്നു കഴിഞ്ഞാലും നമുക്ക് തിരിച്ച് പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. മെന്റലി ആയിരുന്നാലും ഫിസിക്കലി ആയിരുന്നാലും വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ നമ്മുടെ ബോഡി ഫിറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതായിരിക്കും.
1: ഇനിയിപ്പോ കായിക ജീവിതത്തിൽ ഉഷു ആയാലും കരാട്ടെ ആയാലും, അപ്പൊ ഉഷു ആണ് ഇപ്പോ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇനിയുള്ള ലക്ഷ്യം എന്താണ്? വലിയ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ. എന്താണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഉഷുവില്?
0: ഞാനിപ്പോ തേർഡ് അടിച്ചു, അടുത്ത കൊല്ലം ഒരു ഫസ്റ്റിന് വേണ്ടി ട്രൈ ചെയ്യണം എന്നതാണ്.
1: എന്തായാലും ഇത്രയും നേരം കായിക ലോകത്തിൽ അതിഥിയായെത്തി വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദനയ്ക്ക് നന്ദി.
0: താങ്ക് യു.
2: വുഷു താരം നന്ദന എസുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖം സമാപിക്കുന്നു. നിർവഹണ സഹായം രജു കോലിയക്കോട്. നിർവഹണം ഷിബു ജോർജ്.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.